നമസ്കാരം. ഇന്ന് തിരുവോണം. എല്ലാവർക്കും ഹൃദ്യമായ തിരുവോണാശംസകൾ. ഓണവിശേഷങ്ങൾ കുറേ നാളുകളായി നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടെങ്ങും ആഹ്ലാദാരവത്തോടുകൂടി ഓണമാഘോഷിക്കുകയാണ്. ഓണാഘോഷത്തിൻ്റെ പുരാവൃത്തമോ ചരിത്രമോ ആലോചിച്ചു കൊണ്ടൊന്നുമല്ല ഈ ആഘോഷങ്ങളെല്ലാം. എങ്കിലും ഓരോ വർഷം കഴിയും തോറും പുലിമ ചോരാതി ഓണമാഘോഷിക്കുന്നത് ശുഭോദർക്കമായ കാര്യമാണ്. ആഘോഷത്തിൻ്റെ മട്ടിലും ഭാവത്തിലും മാറ്റങ്ങളേറെയുണ്ടെങ്കിലും പൂർവാധികം ഭംഗിയായും വ്യാപകമായും ഓണം ആഘോഷിക്കുകയാണ്. ഓണനാളിൽ എല്ലാവരും ആലപിക്കുന്ന പാട്ടാണ് മഹാബലചരിതം ഓണപ്പാട്ടിലെ വരികൾ. മാവേലി നാടുവാണിയിടം കാലം എന്നാരംഭിക്കുന്ന ആ പാട്ടിനകത്തുള്ള ചില വാക്കുകളുടെ അർത്ഥങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഓണമെന്ന സങ്കല്പം യാഥാർത്ഥ്യമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ഓർത്തു പോവുക. ആധികളും വ്യാധികളും ഇല്ലാത്ത കാലം. ബാലമരണങ്ങൾ കേൾക്കാനേയില്ല. പത്തായിരത്താണ്ടിരിപ്പതുണ്ട് എല്ലാ കൃഷികളും ഒന്നുപോലെ. ഓണവിഭവങ്ങൾ ഒരുക്കുവാനുള്ള പച്ചക്കറികളും പൂക്കളും വസ്ത്രങ്ങളുമൊക്കെ മറ്റേതോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് കൃഷിസ്ഥലങ്ങളെല്ലാം 10,000 ആണ്ട് കഴിഞ്ഞാലും അതേപോലെ നിലനിൽക്കണമെന്ന മഹാബലികാലത്തെ കഥ നാം ഓർക്കുന്നത്. നെല്ലിന് 100 വിളവതുണ്ട്, നെൽവയലുകളും നെൽകൃഷിയും അന്യമാകുന്നൊരു കാഴ്ചയിൽ ഈ വരികൾ മനസ്സിൽ തെളിമയോടെ നിറയുകയാണ്. ദുഷ്ടരെ കൺകൊണ്ട് കാണുവാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, നാരിമാർ ബാലന്മാർ മറ്റുള്ളവരും ആമോദത്തോട് വസിക്കും കാലം. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നാം വായിച്ചെടുക്കുക. നല്ല മഴ പെയ്യും വേണ്ടും നേരം എന്നുകൂടി ഈ പാട്ടിൽ പറയുന്നുണ്ട്. കാലം തെറ്റി മഴ പെയ്യുന്ന ഈ കാലത്ത് മാവേലി നാട്ടിൻ്റെ സമൃദ്ധിയുടെ കാരണം ഇവിടെ വ്യക്തമാണ്. കാർഷിക സമൃദ്ധമായ ഒരു ഭൂതകാലത്തിൻ്റെ സ്നിഗ്ധമായ ഓർമ്മകളാണ് മഹാബലിചരിതം ഓണപ്പാട്ടിലൂടെ നാം അറിയുന്നത്. ആരോമൽ പൈങ്കിളി പെൺകിടാവ് അരികത്ത് വന്നപ്പോൾ തേനും കദളിപ്പഴവും പാലും കൊടുത്തുകൊണ്ട് തൃക്കാക്കര എന്ത് വിശേഷമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നിടത്താണ് ഈ ഗാനം ആരംഭിക്കുന്നത്. ആ പൈങ്കിളി പെൺകിടാവാണ് തൃക്കാക്കരയുടെ വിശേഷങ്ങളായി മാവേലി നാടിൻ്റെ ഈ സുചരിതം നമ്മെ കേൾപ്പിക്കുന്നത്. സങ്കല്പത്തിലെ ആ മാവേലി നാട് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ഈ തിരുവോണനാളിൽ നമുക്ക് പരസ്പരം ആശംസിക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ എസ് രമേശൻ നായരുടെ കവിത കിരാതം. ആലപിക്കുന്നു ഗായത്രി. തുടർന്ന് ചരിത്രപഥം, വജ്രാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കേൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജനകീയം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 തത്സമയ രൂപകം, മാവേലി തമ്പുരാന്റെ രാജനീതി, 8:00 ഓണം.

ഗാനോത്സവം. ഇതിൽ ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 10 മണിക്ക് നാടൻ ഓണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 11 മണിക്ക് തിരുവോണദിന പ്രത്യേക വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് ഓണം ഗാനോത്സവം. ഇതിൽ സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഒരുവട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി 5-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. 3 മണിക്ക് ചാരുകസേര. ഇതിൽ ഓണത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 4 മണിക്ക് നാടൻ ഓണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ ഓണം സ്പെഷ്യൽ. 8 മണിക്ക് സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 9 മണിക്ക് ഓണം ഗാനോത്സവം. ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് 10 മണിക്ക് സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവ്, മകൾ ഗായിക വർഷ രഞ്ജിത്തും ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എസ് രമേശൻ നായരുടെ കിരാതം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു ഗായത്രി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എസ് രമേശൻ നായരുടെ കവിത കിരാതം. ആലപിച്ചത് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യു ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
2: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 26. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 26 വർഷത്തിലെ 238 ദിനമാണ്. ഓഗസ്റ്റ് 26 സ്ത്രീ തുല്യതാ ദിനമായി ആചരിക്കുന്നത്. 1920 USA വനിതകൾക്ക് വോട്ടവകാശം അനുവദിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഈ ദിനം. ഓഗസ്റ്റ് 26 നടന്ന വിവിധ ചരിത്ര

0: സംഭവങ്ങൾ. 1303 അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ കോട്ട കീഴടക്കി. ഈ സംഭവമാണ് രജപുത്ര സ്ത്രീകളുടെ കൂട്ട ജോഹറിന് കാരണമായത്. 1852 ബോംബെ അസോസിയേഷൻ നിലവിൽ വന്നു. 1927 ഇന്ത്യയിലെ രണ്ടാമത് റേഡിയോ നിലയം കൊൽക്കത്തയിൽ പ്രക്ഷേപണം തുടങ്ങി. 1955 ടെന്നീസ് മത്സരം ആദ്യമായി കളറിൽ ടെലിവിഷൻ സംപ്രേഷണം നടത്തി. USA vs ഓസ്ട്രേലിയ മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. 1955 ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പഥേർ പാഞ്ചാലി റിലീസ് ചെയ്തത്. 1966 24 വർഷം നീണ്ടുനിന്ന നമീബിയൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമാവുന്നത്. ഈ ദിനം നമീബിയയിൽ ഹീറോ ഡേ ആയി ആചരിക്കുന്നു. 1978 സിഗ്മണ്ട് ജോൺ ബഹിരാകാശ യാത്ര നടത്തുന്ന പ്രഥമ ജർമ്മൻകാരനായി മാറി. 1989 ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സുമിത ലാഹ 227.5 കിലോ ഉയർത്തി ചരിത്രം സൃഷ്ടിച്ചു. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലാവോസിയർ, പോളിയോക്കെതിരായ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ആൽബർട്ട് സാബിൻ, മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപകയും പാവങ്ങളുടെ അമ്മ എന്നും അറിയപ്പെടുന്ന മദർ തെരേസ, സാഹിത്യ പ്രതിഭയായ ചെറുകാട്, സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി തുടങ്ങിയവരുടെ ജന്മദിനവും, മലയാളത്തിലെ പ്രശസ്ത അഭിനേതാവായ ബാലൻ കെ നായരുടെ ചരമദിനവും 26 ഓഗസ്റ്റ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഓണാശംസകളോടെ ചന്ദ്ര മാർബിൾസ് സി എം വിസ്താര. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നില്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നില്ലൂന്നി. വചനാമൃതം.
2: നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. എ പി ജെ അബ്ദുൽ കലാം.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 26, ചിങ്ങം 10, ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ.

ചേർന്നുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യയിലും വിദേശത്തും കഴിയുന്ന കേരളീയരായ സഹോദരി സഹോദരന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും ഓണാശംസ നേരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണ് ഓണം. നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണിത്. ഈ ശുഭകരമായ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരട്ടെയെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന ചെയ്യാൻ പൗരർക്ക് പ്രചോദനമാകട്ടെയെന്നും പ്രാർത്ഥിക്കുന്നതായും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാനാകണമെന്നും അതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ സന്ദേശമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും മാനവികതയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പുതിയ പ്രതീക്ഷകൾക്ക് ഓണം തുടക്കമാകട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആശംസിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രഭാത മൗലിദ്, അന്നദാനം, ഘോഷയാത്ര, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ക്ലബ്ബുകളുടെയും മറ്റും നേതൃത്വത്തിൽ സ്വീകരണവും മധുര വിതരണവും നടത്തിയത് മതസൗഹാർദ്ദത്തിന് മാതൃകയായി. രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നടത്തുന്നതിന്റെ സാധ്യത തേടി കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യയുടെ ചില പൈലറ്റുമാർ ലഹരി ഉപയോഗിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ലഹരി പരിശോധനാ ചട്ടങ്ങൾ കൂടുതൽ കർക്കശമാക്കാനുള്ള നീക്കം. അമേരിക്കയിൽ അഭയാർത്ഥികളാകാൻ അപേക്ഷിച്ച 200,000 വിദേശികളുടെ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കാൻ നടപടി തുടങ്ങി. 2016-2026 കാലത്ത് നൽകിയ B1-B2 വിസ ഉടമകളിൽ അഭയാർത്ഥി അപേക്ഷ നൽകിയവരെയാണ് നടപടി ബാധിക്കുക. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനും കടൽ മൈനുകൾ നീക്കം ചെയ്യാനും ഇറാനും ഒമാനും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചകൾക്ക് പിന്നാലെയാണ് തീരുമാനം. അതിർത്തി മേഖലകളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ഇന്ത്യയും ചൈനയും ധാരണയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബീജിംഗിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ആഗോള വെല്ലുവിളികൾ നേരിടുന്നതിനും പ്രാദേശിക വിഷയങ്ങളിലും ഇന്ത്യയും റഷ്യയും യോജിച്ച് പ്രവർത്തിക്കും. മോസ്കോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ സാങ്കേതിക വിദ്യ പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. ഇതോടെ DRDO വികസിപ്പിച്ച മിസൈലുകൾ സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മിക്കാനാകും. ആദ്യഘട്ടത്തിൽ പരമ്പരാഗത മിസൈൽ സാങ്കേതിക വിദ്യയാണ് കൈമാറുന്നതെങ്കിലും തുടർന്ന് തന്ത്രപ്രധാന ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനും നിർമ്മാണത്തിനും സ്വകാര്യ കമ്പനികൾക്ക് അവസരം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് എന്നിവ മാത്രമാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്നത്. ആദിവാസികൾ, പട്ടികജാതി വിഭാഗങ്ങൾ, ദളിതർ എന്നിവർക്കെതിരെ നിയമപരിപാലന ഉദ്യോഗസ്ഥർ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഇന്ത്യ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വംശീയ വിവേചന നിർമ്മാർജ്ജന സമിതിയുടെ റിപ്പോർട്ട്. റോഹിംഗ്യകൾ, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിയമപാലകരുടെ നടപടികൾ വർദ്ധിച്ചെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു. CRD വിവിധ രാജ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ചൊവ്വാഴ്ച പുറത്തിറങ്ങിയത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന് നിയമപരമായ ബാധ്യതകളില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇറാന്റെ ജീവവായുവായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച് അമേരിക്ക. തിങ്കളാഴ്ച US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റാണ് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇക്കണോമിക് ഡീഡേക്ക് തുടക്കമിട്ടതായി അറിയിച്ചത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. US കാനഡ വ്യാപാര യുദ്ധം രൂക്ഷമാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 50% വരെ പകരത്തീരുവ ഏർപ്പെടുത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. September 8 മുതൽ പ്രാബല്യത്തിൽ വരും. കേസന്വേഷണത്തിനായി ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്താതെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ ചില പ്രത്യേക നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. NDPC, PMLA, കസ്റ്റംസ് ആക്ട് തുടങ്ങിയവ ഇത്തരത്തിലുള്ള തടങ്കലിന് അനുമതി നൽകുന്നുണ്ടെന്ന് കോടതി സൂചിപ്പിച്ചു. BNS വകുപ്പ് 179 പ്രകാരം മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് നിയമവിരുദ്ധ കസ്റ്റഡിയല്ലെന്ന് ജസ്റ്റിസ്

0: കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫയൽ ചെയ്ത ജാമ്യ ഹർജികളിൽ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഹൈക്കോടതി നിയമപരമായ തടങ്കലും അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ വ്യക്തത വരുത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമം തുടരുന്നു. നിലവിൽ 799 ഒഴിവുകൾ സംസ്ഥാനത്താകെയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ. 431 ഒഴിവ്. PSC മുഖേന 430 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചതിൽ 134 പേർക്ക് നിയമന ഉത്തരവ് നൽകി. ഇതിൽ തന്നെ കുറച്ചുപേർ ജോലിയിൽ പ്രവേശിച്ചിട്ടുമില്ല. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്ന യൂട്യൂബ് മാധ്യമപ്രവർത്തകന്റെ പേരിൽ UP പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് തടഞ്ഞ് സുപ്രീംകോടതി. ഗാസിയാബാദിൽ നടന്ന വാഹനാപകട തർക്കവുമായി ബന്ധപ്പെട്ട് SC ST നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തപ്പെട്ട അഭിഷേക് ഉപാധ്യായയുടെ അറസ്റ്റാണ് സുപ്രീംകോടതി തടഞ്ഞത്. ഉപാധ്യായക്കെതിരെ UP പോലീസ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്താലും അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സ്വാശ്രയ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസും സംബന്ധിച്ച മേൽനോട്ട സമിതി നിയമനം തർക്കത്തിലായതോടെ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രത്യേക സമിതി വേണമെന്ന നിലപാട് ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഇതിനുള്ള പാനലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി. അടുത്തിടെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാനത്തിന് കേരള എന്ന പേരിനു പകരം കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നു. ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രാബല്യത്തിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രിയുടെ വസതി വളയാൻ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതുന്ന നിരവധി ഉദ്യോഗാർത്ഥികളാണ് പാട്നയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. പോലീസ് ബാരിക്കേഡുകൾ പ്രതിഷേധക്കാർ തകർത്തു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും ചില പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ പോലീസ് സമരക്കാർക്ക് നേരെ ലാത്തിചാർജ് നടത്തി. 2013 ബലാത്സംഗ കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനോട് 3 ആഴ്ചയ്ക്കകം കീഴടങ്ങാൻ സുപ്രീംകോടതി. കീഴടങ്ങുന്നതിൽ നിന്ന് ഇളവ് തേടി തേജ്പാൽ നൽകിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് അലോക് ആരാധെ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. അതേസമയം മുംബൈ ഹൈക്കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് തേജ്പാൽ നൽകിയ ഹർജി 22 സെപ്റ്റംബർ പരിഗണിക്കാനും സുപ്രീംകോടതി തീരുമാനിച്ചു. തിരുവോണത്തിന് 2 നാൾ മുമ്പ് തുടങ്ങിയ കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ ഉത്രാടദിനത്തിൽ ശക്തമായി. ചൊവ്വാഴ്ച ചെമ്പന്തൊട്ടിയിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. മുതുകാട്ടിൽ സജിയെയാണ് കാണാതായത്. ചിലയിടത്ത് ഉരുൾപൊട്ടി. മണ്ണിടിഞ്ഞ് പല സ്ഥലത്തും ഗതാഗത തടസ്സവുമുണ്ടായി. കൊട്ടിയൂർ പാൽച്ചുരം റൂട്ടിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അടച്ച റോഡ് വൈകിട്ടോടെ തുറന്നു. പാൽച്ചുരം ചെകുത്താൻ തോട്ടിന് സമീപമാണ് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ വലിയ തോതിൽ മണ്ണും പാറക്കല്ലുകളും ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. കനത്ത മഴ തുടരുന്നതിനാൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു. എളയാവൂരിൽ ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മഴ ഇനിയും കനത്തു പെയ്താൽ വലിയ അപകട സാധ്യതയുണ്ട്. 75 മീറ്റർ നീളത്തിൽ 15 അടിയോളം താഴ്ചയിലാണ് സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നത്. കലക്ടർ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. അനധികൃത രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവോണം പ്രമാണിച്ച് പയ്യാമ്പലം ശ്മശാനത്തിലെ ബുധനാഴ്ചത്തെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയായി ക്രമീകരിച്ചതായി മേയർ അറിയിച്ചു. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. വനിതാ ഹോക്കി ലോകകപ്പ് സെമിയിൽ നെതർലൻഡ്സ് നാളെ ബെൽജിയത്തെയും അർജന്റീന ഓസ്ട്രേലിയയെയും നേരിടും. 5ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഇന്ത്യ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ്

0: ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

കണ്ണൻ ഗോവർദ്ധനമുയർത്തിയ സംഭവം വൃന്ദാവനത്തിൽ ചർച്ചാവിഷയമായി. കണ്ണൻ കുടയാക്കിയ ഗോവർദ്ധനത്തിൽ അഭയം തേടിയ കാര്യം അത്ഭുതത്തോടുകൂടി എല്ലാവരും ഓർത്തു. ഗോവർദ്ധനത്തിനടുത്തുള്ള മനോഹരമായൊരു വനമാണ് അംബികാവനം. അംബികാവനത്തിന് അരഞ്ഞാണമായി സരസ്വതീ നദി ഒഴുകുന്നു. ഗോപന്മാർ എല്ലാവരും അംബികാവനത്തിൽ ഉത്സവത്തിനായി എത്തിച്ചേർന്നു. നന്ദഗോപൻ പ്രാർത്ഥനാനിരതനായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞു. ഗോപന്മാരെല്ലാം ഉറക്കമായി. യശോദയും മറ്റുള്ളവരും നിദ്രയിലാണ്ടു. കണ്ണനും കൂട്ടുകാരും അല്പമകലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒടിച്ചുകുത്തിയ മാടത്തിലാണ് കിടന്നുറങ്ങിയത്. മണലിലൂടെ ചന്ദ്രികയിൽ വ്യക്തമായി കാണത്തക്ക വിധമാണ് ഒരു വലിയ പെരുമ്പാമ്പ് ഇഴഞ്ഞുവരുന്നത്. ഭീകരനായ പാമ്പ്. അത് നന്ദഗോപന്റെ അടുത്തെത്തി. നന്ദഗോപന്റെ കാലിൽ അത് പിടികൂടി. നന്ദഗോപൻ ഞെട്ടിയുണർന്നപ്പോഴേക്കും പാമ്പ് അദ്ദേഹത്തെ മുട്ടോളം വിഴുങ്ങിയിരുന്നു. പെരുമ്പാമ്പ് വാലുകൊണ്ട് നന്ദനെ അടിച്ചു. അടിയേറ്റ നന്ദഗോപൻ നിലംപതിച്ചു. നന്ദന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയവർ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നു. കേശവൻ പെട്ടെന്നെത്തി. കണ്ണൻ ചിരിച്ചു. പിന്നെ ഒറ്റ കുതിപ്പിന് ആ പെരുമ്പാമ്പിന്റെ തലയിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങി. ആ പെരുമ്പാമ്പിന്റെ ശരീരം രണ്ടു വശത്തേക്കും മറിഞ്ഞു. അതിന്റെ മധ്യത്തിൽ നിന്ന് കോമളനായൊരു തേജോരൂപൻ ഉയർന്നു വന്നു. ആ സുന്ദരൻ പറഞ്ഞു, പ്രഭു, ഞാൻ സുദർശനൻ എന്ന വിദ്യാധരനാണ്. ഒരിക്കൽ അഷ്ടാവക്ര മുനിയെ കണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. കോപിഷ്ഠനായ മുനി എന്നെ ശപിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു പെരുമ്പാമ്പായി മാറിയത്. എനിക്ക് ശാപമോക്ഷം മഹർഷി തന്നു. ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ നിന്റെ തലയിൽ ചവിട്ടുമ്പോൾ നിനക്ക് പൂർണ്ണരൂപം ലഭിക്കും. ആ ശാപമോക്ഷം ഫലിച്ചിരിക്കുന്നു. വിദ്യാധരൻ കൃഷ്ണനെ സാഷ്ടാംഗം പ്രണമിച്ചു. ഗോകുലവാസികൾക്ക് കണ്ണനെക്കുറിച്ച് പറയുവാൻ ഒരത്ഭുത കഥ കൂടിയുണ്ടായി. ഉന്മേഷവും ഓമനത്വവുമുള്ള കുറെ നിമിഷങ്ങൾക്കായി ഭൂമി കാത്തിരുന്നു. ജനിച്ചേതാനും ദിവസങ്ങൾ തികയും മുൻപേ ഗോപികാരമണൻ കാണിച്ച ലീലാവിലാസങ്ങൾ വ്രജമണ്ഡലത്തിലെ ജനങ്ങളിൽ അത്ഭുതമുണർത്തി, ഭക്തി വളർത്തി, സ്നേഹവും വാത്സല്യവും വർദ്ധിപ്പിച്ചു. കേശവൻ വൃന്ദാവനത്തിലൂടെ ഏകനായി നടന്നു. ഒരു നാൾ യമുനാതടത്തിൽ വെച്ച് വേണുനാദം ശ്രവിച്ചോടിവന്ന ഗോപവനിതമാരോട് കണ്ണൻ പറഞ്ഞു, നിങ്ങളുടെ കാമിതം താമസിയാതെ പൂർണ്ണമാകും. എല്ലാത്തിനും കാലമുണ്ട്. വൃന്ദാവനത്തിൽ വൈശാഖ പഞ്ചമിയാണ്. കാലം അതിമോഹനം, സമയം അതിരമണീയം. ഇതാണ് രാസലീലയ്ക്കുള്ള മുഹൂർത്തം. വൃന്ദാവനത്തിൽ യമുനാതടത്തിൽ ഉണ്ണിക്കണ്ണൻ വേണു ചുണ്ടിൽ ചേർത്തു. സപ്തസ്വരങ്ങളുടെ സുരഗംഗ തുളസീവനത്തിലാകെ പരന്നു. ഗോപികമാർ ഓർത്തു, ഇന്ന് വൈശാഖ പഞ്ചമിയാണ്. അവർക്ക് ഭവനങ്ങളിൽ സ്വസ്ഥരായിരിക്കുവാനായില്ല. അവർ ഓടക്കുഴൽനാദത്തിൽ ആകൃഷ്ടരായി യമുനാതടത്തിലേക്ക് ഗമിച്ചു. കണ്ണനെ തന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളായി ഗോപികമാർക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ണൻ തങ്ങളുടെ ഹൃദയമാണ്, രാഗമാണ്, സ്വപ്ന സാക്ഷാത്കാരമാണ്, സാത്വിക പരിവേഷം ചാർത്തുന്ന അഭൗമനാണ്. ഗോപികമാരെ കണ്ട് കണ്ണൻ പറഞ്ഞു, സുന്ദരിമാരെ, നിങ്ങളെല്ലാവരും ഈ സമയത്ത് ഏകാന്ത ദേശത്തു വന്നത് എന്തിനാണ്? രാത്രിയാണ് ഇപ്പോൾ. ബന്ധുജനങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. ഗോപികമാർ പറഞ്ഞു, കണ്ണ, നിന്നെ മോഹിച്ചു വന്നവരാണ് ഞങ്ങൾ. യശോദയുടെ പൊന്നുണ്ണിയായി പിറന്നതു മുതൽ നിന്നെ അറിയാവുന്നവരല്ലേ ഞങ്ങൾ. കേശവ, ഞങ്ങളുടെ ആശ പൂർണ്ണമാക്കുക. ഗോപികമാരുടെ ശരീരവും മനസ്സും രാസലീലയ്ക്കു വേണ്ടി തുടിക്കുന്നുവെന്ന് കണ്ണൻ മനസ്സിലാക്കി. കേശവനും രാസക്രീഡക്കനുഗുണമായ വേഷങ്ങൾ ധരിച്ചു. നെറുകയിൽ നിറപ്പീൽ ചാർത്തി, ചുണ്ടിൽ പത്മരാഗമണിഞ്ഞു, കവിളിൽ കർണികാരപ്പൂമ്പൊടി ചാർത്തി, നെറ്റിയിൽ കസ്തൂരി തിലകം തൊട്ടു, വനമാലയും കൗസ്തുഭമാലയും അണിഞ്ഞു, വലതുകാൽ ഇടതുമുട്ടിൽ ചേർത്തുവെച്ച് കമലാകാന്തൻ വേണു ചുണ്ടിൽ ചേർത്തു. പഞ്ചമസ്വരത്തിൽ കണ്ണൻ വേണു വായിച്ചു. ഗോപികമാർ കണ്ണന് ചുറ്റും നിന്നു. ഗാനത്തിന്റെ ആരോഹണാവരോഹണങ്ങൾക്കൊത്ത് അവർ നടനം തുടങ്ങി. ഗോപികമാരെ, ദേവാംഗനമാരെക്കാൾ ലാവണ്യപൂർണ്ണകളായ നിങ്ങളെ രതിയുടെ സാത്വികതയിൽ എത്തിക്കേണ്ടത് എന്റെ ധർമ്മം തന്നെ. തുമന്തഹാസം തൂവി കണ്ണനിങ്ങനെ പറഞ്ഞപ്പോൾ ഗോപികമാർ കണ്ണുകൾ പൂട്ടി കേശവനെ പ്രാർത്ഥിച്ചു. യമുനാപുള്ളിനും പുതിയൊരു ഭുവനമായി. ഗോപികമാർ പരസ്പരം കണ്ടില്ല. ഓരോരുത്തരും മുന്നിൽ പൊന്നോടക്കുഴലും സുന്ദരമന്ദഹാസവുമായി നിൽക്കുന്ന കണ്ണനെ മാത്രമേ കണ്ടുള്ളൂ.
ഓരോ ഗോപവനിതയ്ക്കും ഓരോ കണ്ണനുണ്ടായി. കണ്ണൻ ഗോപികമാരുടെ കൂടെ നടനം തുടങ്ങി, രാസനടനം. പുരുഷനും പ്രകൃതിയും ഒന്നിക്കുന്ന സൂക്ഷ്മ നിമിഷം, താളത്തിന്റെ 1000 സ്പർശങ്ങൾ. നീലമേഘം പെയ്തിറങ്ങി, അമ്പിളി ആർദ്രയായി. കണ്ണൻ ആരെന്നവർ അറിഞ്ഞു. ഗോപവനിതമാർ കണ്ണനെ നമസ്കരിച്ചു. ആയർക്കുലത്തിലേക്ക് അവർ നടന്നകന്നു. കുബേരന് ശംഖുചൂടൻ എന്ന നാമമുള്ള ഒരു അനുചരനുണ്ടായിരുന്നു. ശംഖുചൂടൻ കംസന്റെ അരികിലെത്തി ബഹുമാനത്തോട് പറഞ്ഞു, ഞാൻ ഗദായുദ്ധത്തിലാണ് നൈപുണ്യം നേടിയത്. താങ്കളോട് പോരടിക്കുവാനാണ് എന്റെ ആഗ്രഹം. കംസനും ശംഖുചൂടനും ഗദായുദ്ധത്തിനൊരുങ്ങി. ഘോരമായ യുദ്ധം. 27 ദിവസം ആ യുദ്ധം തുടർന്നു. രണ്ടുപേരും പരസ്പരം ബഹുമാനിച്ചു. ആചാര്യൻ കംസനോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് വെറുതെയാണ്. ശംഖുചൂടൻ നിന്റെ കരത്താൽ മരണം വരിക്കുവാൻ പോകുന്നില്ല. വിഷ്ണുവിൽ നിന്നാണ് ഇവന് മരണം പറഞ്ഞിരിക്കുന്നത്. ശംഖുചൂടൻ മധുരയിൽ നിന്നും തിരിച്ച് വൃന്ദാവനത്തിലെത്തി. കാമാവേശത്തോടെ ഗോപികമാരുടെ അടുത്തേക്ക് ചെന്നു. ഗോപികമാരെ അപഹരിക്കാൻ തീരുമാനിച്ചു. യക്ഷൻ തന്റെ രൂപം മാറ്റി. ഒരു വിചിത്ര ജന്തുവായി അവൻ ഗോപികമാരുടെ അടുത്തേക്ക് നീങ്ങി. ഗോപികമാർ ഭയന്നു. കണ്ണൻ ശംഖുചൂടനുമായി ഏറ്റുമുട്ടി. ദാമോദരൻ അവന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. വ്രജഭൂമിയിലെ നന്ദനോദ്യാനമായ വൃന്ദാവനത്തിൽ തന്റെ ശത്രു വളരുന്ന വിവരം കംസന് ഏതാണ്ട് ബോധ്യമായി. ഒരു ദിവസം കംസന്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ അരിഷ്ടൻ അവിടെയെത്തി. കംസൻ അരിഷ്ടാസുരനെ സ്വീകരിച്ചു. കണ്ണനെ വധിക്കാൻ അരിഷ്ടാസുരൻ വൃന്ദാവനത്തിലേക്ക് പോയി. ബാലഗോപാലനും കാലിക്കുട്ടങ്ങളും യമുനയുടെ സൈകതത്തിൽ വന്നു ചേർന്നു. അപ്പോൾ അരിഷ്ടാസുരൻ കാളയുടെ വേഷം ധരിച്ചു വരുന്നത് കണ്ണൻ മനക്കണ്ണ് കൊണ്ടറിഞ്ഞു. കാളയുടെ മസ്തകം കുത്തി താഴേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ അസുരൻ മരിച്ചില്ല. കണ്ണൻ കാളയുടെ കൊമ്പിൽ പിടിച്ച് തല ഭൂമിയിൽ മുട്ടിച്ചു. കഴുത്ത് ചവിട്ടി പിഴുതുമാറ്റുവാൻ നോക്കിയപ്പോൾ അവിടെ കാളയെ കണ്ടില്ല. തേജോമയനായ ഒരു പൂണൂൽധാരി അവിടെ നിൽക്കുന്നു. ബ്രാഹ്മണൻ

0: തിരിച്ചറിഞ്ഞില്ല. കുറേ ഗോപന്മാരെ വ്യോമാസുരൻ ഗുഹയിലാക്കിയിരുന്നു. ഗോപബാലന്റെ വേഷത്തിലെത്തിയ അസുരനെ കണ്ണൻ മുഷ്ടിച്ചുരുട്ടി പ്രഹരിച്ചു. പ്രഹരമേറ്റ് നിജരൂപം ധരിച്ച അസുരൻ മലർന്നു വീണു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് തിരുവോണം. കള്ളവും ചതിയുമില്ലാത്ത, മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിലാണ്. പൂക്കളങ്ങളിലെ നിറവൈവിധ്യം പോലെ ഒരുമയുടെ നിറച്ചാർത്തുമായി വീണ്ടും ഒരു തിരുവോണമെത്തുമ്പോൾ സ്നേഹസൗഹാർദ്ദങ്ങളുടെ വിളനിലമായി മാറുകയാണ് നാടെങ്ങുമുള്ള ഓണാഘോഷം.
1: പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ വസന്തമണിയുന്ന ചിങ്ങമാസത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധികളുടെ പുണ്യവുമായി തിരുവോണ ദിനമിത പുലർന്നിരിക്കുന്നു.
2: പരസ്പര വിശ്വാസത്തിന്റെയും പങ്കിടലിന്റെയും ഗതകാല പ്രൗഢിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം.
1: അത്തം പത്തുവരി പൂവിളിയും പൂക്കളവും തിരുവോണൊരുക്കത്തിന്റെ പരിസമാപ്തിയായി ഉത്രാടപ്പാച്ചിൽ പിന്നാലെ പുതുവസ്ത്രമണിഞ്ഞ് സദ്യയൊരുക്കി തിരുവോണവും.
2: പുലിക്കളിയുടെ ഗാംഭീര്യവും വള്ളംകളിയുടെ ആവേശവും തുമ്പിത്തുള്ളലിന്റെ ലാളിത്യവും ഓണപ്പാട്ടുകളുടെ മധുരവും മലയാളിക്ക് നിറമുള്ള ഓണക്കാഴ്ചകളാണ്.
1: ഹൃദയങ്ങളെ ഒരുമിപ്പിച്ച് പൈതൃകത്തെ ആഘോഷിക്കുന്ന, മനുഷ്യ മനസ്സുകളിലെ അതിർവരമ്പുകളെ അലിയിപ്പിക്കുന്ന ഒരുമയുടെ സന്ദേശ പകർച്ച കൂടിയാണ് തിരുവോണം.
2: തുമ്പയും മുക്കുറ്റിയും തെച്ചിയുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന വയൽ വരമ്പുകളിലൂടെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റായി മറ്റൊരു തിരുവോണം കൂടി വന്നണയുമ്പോൾ മായാത്ത നന്മകളുടെ നിറച്ചാർത്തുമായി പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസ നേർന്നു. പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നൽകുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന നൽകാൻ പൌരന്മാർക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ സദ്യവിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. മങ്ങാട്ട് അനൂപ് ഭട്ടതിരിയെയും 18 നായർ തറവാട്ടിലെ അംഗങ്ങളെയും വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെ സ്വീകരിച്ചു. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ട്.

0: താൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ എത്തുമെന്നാണ് വിശ്വാസം. ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കും.
1: ഓണത്തിന് ഉത്തരകേരളത്തിന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ഓണേശ്വരൻ. ഗ്രാമീണ ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഓണേശ്വരൻ ഓണദിനത്തിലെ പതിവുകളിലൊന്നാണ്. മൂന്ന് പതിറ്റാണ്ടാളുമായി കോഴിക്കോട് ഉള്ളിയേരി ഒള്ളൂർ സ്വദേശി രജീഷ് പണിക്കർക്ക് ഓണക്കാലമായാൽ ഓണേശ്വരന്മാർക്ക് കിരീടം ചമയ്ക്കുന്ന തിരക്കാണ്. കോഴിക്കോട്ട് നിന്ന് AC നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഉത്തരകേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലാണ് ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിൽ ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണേശ്വരൻ വീടുകൾ തോറും കയറിറങ്ങുന്നത്. ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നതെന്നാണ് വിശ്വാസം. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിൽ ഉടുപ്പ് എന്നീ ആഡയാഭരണങ്ങളുമാണ് വേഷവിധാനം. കോഴിക്കോട് ഉള്ളേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായ തിരക്കാണ്. പലകളിലെയും മുളയും കൊണ്ട് തലക്കുടയും ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമയ്ക്കാനും 30 വർഷം ോളമായി ഓണേശ്വരനായി വീടുകൾ തോറും പോകുന്ന സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഓലക്കുട മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്.
1: പ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേവാതീർത്ഥത്തിൽ 53rd പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യത കണക്കിലെടുത്ത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിന് സംയോജിത സമീപനങ്ങൾ പരിശോധിക്കാൻ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നിർവഹണ വേഗവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും നിർവഹണ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. 9 സംസ്ഥാനങ്ങളിലെ 30,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന റെയിൽവേ, റോഡ്, വൈദ്യുതി മേഖലകളിലെ 6 പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സർവമേഖലകളിലും മുൻനിരയിലെത്താൻ ഇന്ത്യ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യ കേവലം പങ്കാളി മാത്രമല്ലെന്നും മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സംസ്കാരവും ജീവിത രീതികളും കലാരൂപങ്ങളും നേരിട്ടറിയാൻ അവസരമൊരുക്കുന്ന എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4th ഇന്ന് കളി പുനരാരംഭിക്കും. ഇന്നലെ 3rd കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 wicketsന് 265 runs എന്ന നിലയിലാണ്. 2 wicketsന് 8 runs എന്ന നിലയിൽ ഇന്നലെ രാവിലെ 1st ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 wicket നഷ്ടത്തിൽ 181 runs എടുത്ത ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. തൃശൂരിന്റെ മുഹമ്മദ് ഇനാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിലിടിച്ചുണ്ടായത് നിർമ്മാണത്തിലെ അപാകതം മൂലമാണെന്ന് TO മോഹനൻ MLA ആരോപിച്ചു. നേരത്തെ തന്നെ പരാതി ഉയർന്നതാണെങ്കിലും പരിഹരിക്കാൻ തയ്യാറാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവോണ ദിനമായ ഇന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ അരങ്ങേറും. ബട്ട്റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. മലങ്കര സഭയുടെ 4 മെത്രോപൊലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷൻ മുന്നോടിയായി നെസ്രാണി പള്ളിയോഗത്തിന് വെട്ടിക്കലിൽ കൊടിയേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4 ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സബലം പ്രതിപാദിതവാൻ യത് അവസംരചനാ സേവാഭ്യഃ യഥാസംഭവം സാമാന്യോപയോഗമാർഗാണാം സംഭാവനാഃ അന്വേഷ്ടും ആവശ്യകത അസ്തി ഇതി. വിശേഷതയാ പ്രമുഖ പരിവഹൻ അവസംരചനാ പരിയോജനാനാം നിർമ്മാണ സമയെ സേവാതീർത്ഥെ പ്രഗതി ഇത്യസ്യ 53rd ഉപവേശനസ്യ അധ്യക്ഷതാം കുർവൻ ശ്രീമോദി മന്ത്രാലയേഭ്യഃ രാജ്യേഭ്യഃ പ്രാവിധിക ആർത്ഥിക സംഭാവനാഃ ദൃഷ്ട്വാ യോജനാ നിർമ്മാണസ്യ സ്തരെ ഏവ ഏതാദൃശാൻ ഏകീകൃതോപായാൻ പരീക്ഷിതും ആഹ്വാനം കൃതവാൻ. സഹ ഉക്തവാൻ യത് കാര്യാന്വയനസ്യ ശീഘ്രതയാ സഹ ഗുണവത്തായാഃ വിഷയെ കോപി സന്ധിഃ ന ഭവേത്. असौ मंत्रालयेभ्य राज्येभ्य कार्यान्वयन संस्थानेभ्य आधुनिक प्रौद्योगिकीनां अंगीकरणाय प्रत्येकस्मिन् चरणे गुणवत्ता निश्चयं पर्यवेक्षणं च सुदृढीकर्तुं आह्वानं कृतवान्. उपवेशने श्रीमोदी रेलपट्टिका मार्ग विद्युत क्षेत्राणां षट् प्रमुखाणां अवसंरचना परियोजनानां समीक्षां कृतवान्. एताः परियोजनाः नवराज्येषु विस्तृताः सन्ति अथ च तासां समग्र व्ययः 30,000 crore rupees अस्ति. केन्द्रीय गृहमन्त्री अमितशाहः उक्तवान् यत् प्रत्येकस्मिन् क्षेत्रे अग्रस्थानं प्राप्तुं भारतस्य आन्तरिक सुरक्षा अधिकं सुदृढा करणीया. നവദില്ലിയാം രാഷ്ട്രീയ സുരക്ഷാ രണനീതി സമ്മേളനസ്യ സമാപന സത്രം സംബോധയൻ ശ്രീഷാഹ ഉക്തവാൻ യത് 47,000 crore rupees യാവത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ വികസിത ഭാരതസ്യ ദൃഷ്ടിം സാകാരയിതും സുദൃഢാ ആന്തരിക സുരക്ഷാ അത്യാവശ്യകീ അസ്തി. മന്ത്രിണാ ഉക്തം യത് പ്രശാസനേന മാദകദ്രവ്യസംബദ്ധാഃ സമസ്യാഃ നക്സലവാദഃ അഥ പൂർവോത്തരക്ഷേത്രസ്യ ച സമാഹ്വാനാനി സഫലതയാ നിരാകൃതാനി. എതാസാം ഉപലബ്ധീനാം ശ്രേയഃ അസൌ രാജ്യാരക്ഷിബലായ കേന്ദ്രീയാഭികരണേഭ്യഃ തഥാ കേന്ദ്രീയ സശസ്ത്രാരക്ഷിബലേഭ്യഃ പ്രദത്തവാന്. ഭാരത ചീന ദേശയോഃ മധ്യേ ദ്വൈപാക്ഷിക സംബന്ധസ്യ നിരന്തര വികാസായ പ്രഗത്യൈ ച ഭാരത ചീന സീമാക്ഷേത്രേഷു ശാന്തി സ്ഥാപനസ്യ മഹത്വം ഭാരതം പ്രതിപാദിതവാൻ. രാഷ്ട്രീയ സുരക്ഷാ പരാമർശദഃ അജിത് ഡോഭാലഃ ഫിജിംഗ് നഗരെ ചീന വിദേശ മന്ത്രിണാ വാങ് ഇ ഇത്യനേന സഹ ഭാരത ചീന സീമാ പ്രശ്ന വിഷയേഷു വിശേഷ പ്രതിനിധീനാം വാർത്തയാഃ 25th ചരണസ്യ സഹാധ്യക്ഷതാം കൃതവാൻ. വിദേശമന്ത്രാലയഃ ഏകസ്മിൻ വക്തവ്യേ അവദത് യത് ഉഭൗ പ്രതിനിധി തേഷാം സമഗ്രം ദീർഘകാലികം ച ഹിതം ദൃഷ്ട സീമ പ്രശ്നേ രാജനൈതിക സമാധാനസ്യ പ്രയത്നാൻ അനുവർത്തയിത്തും സഹമതൗ അഭവതാം. ഉഭൌ പക്ഷൌ ചതുർവിംശത്യധിക ദ്വിസഹസ്രതമവർഷസ്യ അക്ടൂബർ മാസേ കസാൻ നഗരേ ഗതവർഷേ അഗസ്ത് മാസേ തിയാചീൻ നഗരേ ച സ്വനേതൃഭിഃ പ്രാപ്താനാം മഹത്വപൂർണ സർവസമ്മതീനാം കാര്യാന്വയനേ പ്രഗതിം അഭിലക്ഷിതവന്തൗ. ഉപഭോക്തൃ കാര്യ വിഭാഗസ്യ സചിവ നിധി ഖരേ ഇത്യേഷ അകഥയത് യത് കാന്ദ എക്സ്പ്രസ് യാനം ദില്ലിനഗരം പ്രതി പ്രായഃ അഷ്ടശതം മെട്രിക് ടൺ പരിമിതം പലാണ്ഡുഃ ആനയനസ്തി. സാമാജികാന്തരജാലീയ പട്ടലെ സചിവ അവദത് യത് നാഫേഡ് NCCF തഥാ കേന്ദ്രീയ ഭണ്ഡാര കേന്ദ്രേഷു പലാണ്ഡുഃ പഞ്ചത്രിംശത് രൂപ്യകാണി പ്രതി കിലോഗ്രാം മൂല്യേന വിക്രിയതേ. കാന്ദ എക്സ്പ്രസ് യാനം ആരംഭേ ചെന്നൈ എറണാകുളം മധുരൈ ഗുവാഹാട്ടി ഇത്യേതേഷു സ്ഥാനേഷു പ്രാപ്സ്യതി ഇതി സാ സംസൂചിതവതി ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. പോർട്ടൽ വഴി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ജില്ലയിൽ വ്യക്തികൾ, ട്രസ്റ്റുകൾ, ദേവസ്വം ബോർഡുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും കേരള വനം വന്യജീവി വകുപ്പ് ധനസഹായം നൽകുന്നു. അർഹരായ കാവുടമകൾ കാവിന്റെ വിസ്തൃതി, ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം സെപ്റ്റംബർ 10 മുൻപായി കാസർകോട് സോഷ്യൽ ഫോറസ്റ്ററി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസിൽ അപേക്ഷിക്കണം. മുൻവർഷങ്ങളിൽ ധനസഹായം ലഭിച്ച കാവുകളെ പരിഗണിക്കില്ല. അപേക്ഷാ ഫോറം കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നോ കാസർകോട് സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷൻ ഓഫീസിൽ നിന്നോ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447979152. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്രായാൻ സ്ത്രീരോഗ വകുപ്പിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10 പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497280016. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച ഈ മാസം 31 പകൽ 11 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങളും സഹിതം ഹാജരാകണം. ഫോൺ 0467225377. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും ഈ മാസം 31 സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്യണം. കേരള ജല അതോറിറ്റി കണ്ണൂർ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷന് കീഴിലുള്ള കണ്ണൂർ താണ, പയ്യന്നൂർ, തളിപ്പറമ്പ്, പള്ളിക്കുന്ന്, മട്ടന്നൂർ, ഇരിക്കൂർ എന്നീ ജലപരിശോധനാ ലാബുകളിൽ ഈ മാസം 28 വരെ വെള്ളം പരിശോധിക്കുന്നതായിരിക്കില്ല. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
6: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
7: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
8: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരുമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
9: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
8: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400, 7025-900-18.
10: റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
11: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക,
10: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്മൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747531314.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പാലയോട് തിരൂർ പാലയോട് കാനഡയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു വയലിന്റെ ഓരത്ത് അവിടെ റെഡ് സ്റ്റാർ ക്ലബും പഞ്ചായത്തെല്ലാം കൂടി ചേർന്ന് ചെറിയൊരു സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പം വൈകുന്നേരങ്ങളിൽ നല്ല ഫാമിലി തന്നെ ആ വയലിൽ വന്നിരിക്കുന്നു. വയലിൽ നടക്കേ കൂടി പോകുന്ന റോഡാണ് അവിടെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുറെ സ്പോട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നന്നാവും. അതിൽ JCI എല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും. അത്തരം കാര്യങ്ങൾ മട്ടന്നൂർ മണ്ഡലത്തിൽ 5-10 സ്പോട്ടുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും. വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ മട്ടന്നൂർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രദേശങ്ങളും കായിക കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കമാണ്. യഥാർത്ഥത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ അത്തരം സ്ഥലങ്ങൾ വേണ്ടതാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് വിപുലമായ സംവിധാനം വേണ്ടതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പൂർണ്ണതയിൽ എത്താൻ വേണ്ടി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ നമുക്കൊരു ശ്രദ്ധ കൊടുക്കുന്നതിൽ ഉണ്ടാവണം. ക്ലബ്ബുകളെ നമുക്ക് പീഡിപ്പിച്ച് പോകണം. സ്കൂൾ വിദ്യാഭ്യാസത്തിലും മൊത്തത്തിലും ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്കൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിലിപ്പം പ്രധാനമായിട്ട് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒട്ടും ആകർഷകമായിരുന്നില്ല. ഭൗതികമായിട്ട് സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറിയെങ്കിലും അക്കാദമിക് കാര്യത്തിനകത്ത് രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ ലഭിക്കുകയില്ല എന്നൊരു ഭയം പൊതുവെ രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വകാര്യ സ്കൂളിലേക്കുള്ള ഒരു മാറ്റം ചെറിയ നിലയിലെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. രക്ഷിതാക്കൾ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം, നമ്മുടെ പ്രദേശത്തെ സാധാരണ സ്കൂളിൽ പഠിച്ചാലും ഇംഗ്ലീഷ് എല്ലാം മെച്ചപ്പെട്ട നിലയിൽ തന്നെ പഠിക്കാൻ കഴിയുമെന്നൊരു ഒരു ബോധം നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് രക്ഷിതാക്കളെയും ടീച്ചർമാരെയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില തുടർച്ചയായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഒരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കണം. പിന്നെയുള്ളത് നമുക്കിപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാബ്, IT ലാബ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ലാബുകളൊക്കെ മിക്ക സ്കൂളുകളിലുണ്ട്. പക്ഷെ ഇനി അടിയന്തരമായി നമ്മൾ തുടങ്ങേണ്ട ഒരു മേഖല AI ബന്ധപ്പെട്ട പഠനവും അതിന് ആവശ്യമായിട്ടുള്ള ലാബുകളും റോബോട്ടിക്കും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ റോബോട്ടിക് മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിയണം. മറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം, ഇപ്പം അമേരിക്കയിലും റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം വലിയ രൂപത്തിലുള്ള പണം ഈ പ്രാഥമിക തലം മുതൽ തന്നെ AI പഠനത്തിലൂടെ നീക്കി വെക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കാണുന്ന തൊഴിലിന്റെ ഒരു 10-70% തൊഴിൽ ഇന്നോ നാളെയോ അപ്രത്യക്ഷമാവും എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസിൽ പോയാൽ പകലും അതിന് ആവശ്യമായ മേശയും ചെയ്യാറൊക്കെ നമ്മൾ കാണും. ഇനിയിപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ടാക്സി ഓടിക്കാൻ ഡ്രൈവർമാരെ ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് പറഞ്ഞ് ചൈനയിൽ ഇപ്പം പണിതിട്ടുള്ള ഒരു ആശുപത്രിയിൽ പൂർണ്ണമായും റോബോട്ടിക് സംവിധാനമാണ് നടന്നത്. അപ്പോൾ യന്ത്രമനുഷ്യരുടെയും ഇതൊക്കെ ഒരു കാലം യാഥാർത്ഥ്യമായിരിക്കുന്നു, വരാൻ വേണ്ടി പോകുന്നില്ല, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ടാക്സി ഡ്രൈവർമാരാത്ത ടാക്സി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഓഫീസിൽ ഇത്രയും സ്റ്റാഫിനെ ആവശ്യമുണ്ടാവില്ല. IT സെക്ടറിൽ AIയുടെ വരവോടുകൂടി വലിയ രൂപത്തിലുള്ള പിരിച്ചുകൊണ്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ AI-അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കാൻ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കൂൾ തലം മുതൽ റോബോട്ടിക് ലാബുകളൊക്കെ തുടങ്ങേണ്ടതുണ്ട്. പണ്ട് കാലത്ത് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുമല്ലോ, എല്ലാവരും ലാബും. അപ്പൊ അതിനേക്കാൾ പ്രാധാന്യത്തിൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കണം എന്നുണ്ട്. അതിനൊന്നും നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമുണ്ട്. ദുബായിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന സ്ഥാപനം നടത്തുന്ന ആളുകളായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ ചെറിയ സഹായമൊക്കെ നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവും. എന്നാലും ഈ ലാബുകളൊക്കെ സ്ഥാപിക്കൽ വലിയ പണച്ചിലവുള്ള കാര്യം തന്നെയാണ്. മണ്ഡലത്തിൽ ഇപ്പം 1-2 സ്കൂളുകൾ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ അത് MLA മുൻകൈയിൽ സ്ഥാപിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ചില സ്പോൺസർമാരൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില മാനേജ്മെന്റ് സ്കൂളുകൾക്ക് മാനേജർമാർക്ക് തന്നെ അത്തരം കാര്യങ്ങൾ വിളിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഈ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ നമുക്ക് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കായിക മേഖലയുടെ ശക്തീകരണം, പ്രധാനമായിട്ടും ഇപ്പൊ UP സ്കൂളിൽ നിന്ന് കായിക അധ്യാപകരില്ല. അപ്പൊ കായിക അധ്യാപകരെല്ലാം പ്രാദേശികമായിട്ട് എക്സിബിലിറ്റിക്കാരെയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരുക്കേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ ഒരു പരിശീലന പരിപാടി നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒന്ന് ഇടപെടണം. അത് ഇംഗ്ലീഷ് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ AIയുടെ കാര്യത്തിനകത്ത്, കായിക മേഖലയുടെ കാര്യത്തിനകത്ത്. പിന്നെ വിവിധ ഇന്റർനാഷണൽ പരീക്ഷകൾ, മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ NASA നേതൃത്വത്തിൽ ഒരു വലിയ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ചുരുങ്ങിയത് ഇത്തവണ നമുക്ക് ഒരു 500 കുട്ടികളെങ്കിലും പങ്കെടുപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ഞാൻ അത്തരം ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാരത്തോൺ പങ്കെടുക്കുന്ന ആളുകൾക്ക് പരിശീലനം എന്ന നിലയിൽ നമുക്ക് വിവിധ സ്കൂളുകളിലെ കുട്ടികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി കഴിയും. അപ്പൊ അവർക്ക് നാസയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു കാര്യമായിരിക്കും. IASന്റെ കോച്ചിങ്ങിനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. IAS ഒക്കെ എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുക, എന്താണ് അതിനൊക്കെയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് നമ്മുടെ കുട്ടികൾ കൊടുക്കേണ്ടതുണ്ട്. പല കാര്യത്തിലുള്ള അജ്ഞതയുണ്ട്. ഇപ്പൊ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു അജ്ഞത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സയൻസ് വിഷയം മാത്രം പഠിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ചേർക്കുക, വിവിധ എൻട്രൻസ് എഴുതിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോകുന്നില്ല. യഥാർത്ഥത്തിൽ മാനവീയ വിഷയങ്ങൾ ഇപ്പം എക്കണോമിക്സ് പഠിച്ചാലും ഹിസ്റ്ററി പഠിച്ചാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള പൊളിറ്റിക്സ് പഠിച്ചാലും അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികൾ അതിന്റെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അപ്പോഴൊക്കെ അവരുടെ അവസരം പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 10-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലസ് 1 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സ്ഥിരം സംവിധാനമാണ്. ഇപ്പൊ മട്ടന്നൂർ പോളിടെക്നിക്കിൽ നമ്മുടെ തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരു ലാബ് ഒരുക്കിയിട്ടില്ല. ഒരു സെമിനാർ ഹാള് അവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വിവിധ ബാച്ചുകളാക്കി തിരിച്ച് വിവിധ സ്കൂളുകളെ കുട്ടികൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ വന്നാൽ ഓരോ ക്ലാസ്സിന്റെ വിവരങ്ങൾ നമ്മൾ മുൻകൂട്ടി കൊടുത്താൽ അവിടെ നമുക്ക് അതിന്റെ ക്ലാസ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്ലസ് 2 പാസ്സാകുന്ന ഒരു കുട്ടിയും രക്ഷിതാവും ആ സെന്ററിൽ വന്നു കഴിഞ്ഞ് ഏതെല്ലാം സാധ്യതകളാണ് ഉള്ളത്, അപ്പൊ ഏതിൽ എന്റെ കുട്ടിയുടെ അഭിരുചി എന്താണ്, അപ്പൊ ഏത് വഴിയിൽ കൂടി അയക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവബോധം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് വർഷത്തിൽ ഒരു തവണ ഏഴെങ്കിലും ആരെങ്കിലൊക്കെ നടത്തുന്നതിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു തുടർച്ചയായി ഇപ്പൊ അവർക്ക് എന്തൊരു സംശയം ഉണ്ടായി കഴിഞ്ഞാൽ വിളിക്കാനൊരു നമ്പർ ഉൾപ്പെടെ കൊടുത്ത് കൂടുതൽ വിവരങ്ങൾ അവർക്ക് അറിയാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്കൊരു നമ്മുടെ മണ്ഡലത്തിൽ അതിനൊരു പേര് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരു സെന്റർ മട്ടന്നൂർ പോളിടെക്നിക്ക് കേന്ദ്രീകരിച്ച് നടത്തണം എന്നാണ് ആലോചിക്കുന്നത്. അതിനെല്ലാം പ്രാഥമികമായിട്ടുള്ള ആലോചനകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ ഒന്ന് MLA ഒരു ആപ്പ് നമുക്ക് മണ്ഡലത്തിൽ തയ്യാറാക്കണം എന്നുണ്ട്. അതിന്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാം, ഇപ്പൊ MLA ഒരു ഓഫീസ് നമ്മുടെ മട്ടന്നൂർ പാർട്ടി ഓഫീസിലാണ് ഇപ്പം അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മട്ടന്നൂർ ടൗണിൽ ബസ് സ്റ്റാൻഡിനെ എല്ലാവർക്കും ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലൊരു നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തനം 7 മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള കാര്യം ഒരു അറിയിപ്പായിട്ട് ഇപ്പൊ നമ്മളോട് പങ്കുവെക്കുകയാണ്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ മട്ടന്നൂരിന്റെ സമഗ്രമായ വികസനത്തിന് കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തണം എന്നൊരു ആലോചനയും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും വലിയ സഹായം ഉണ്ടാവണം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഇപ്പൊ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. നിങ്ങളുടെ ഐഡിയകൾ നിങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ ഫോണിലേക്ക് പങ്കുവെക്കാം. ഏത് സമയത്ത് നിങ്ങൾക്ക് MLA ഓഫീസിൽ വരാം, നിങ്ങളുടെ പുതിയ ഐഡിയ നിങ്ങൾക്ക് പറയാം, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കണ്ട ഒരു ഐഡിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. പിന്നെ നമുക്ക് ആഘോഷകരമായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മട്ടന്നൂരിൽ നമ്മളിപ്പോ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു പ്രദർശനം വളവട ഒരുക്കിയപ്പോ വന്ന ആൾക്കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും നമുക്ക് തന്നെ അത്ഭുതം തോന്നിക്കും. ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് ഒരു വലിയ ഒരു ജനസി വിഭാഗമാണ്. അപ്പൊ നമുക്ക് ജനസികളൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പുതിയ കാര്യങ്ങൾ ആലോചിക്കണം. നമുക്ക് MLA കപ്പ് എന്ന രൂപത്തിൽ ഫുട്ബോൾ വോളിബോൾ ടൂർണമെന്റുകളൊക്കെ നമ്മുടെ മണ്ഡലത്തിലെ ആളുകളെ എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ, അതുകൂടാതെ മട്ടന്നൂർ ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കളി ആസ്വദിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ടീമുകളൊക്കെ വന്ന് കളിക്കുന്ന ടൂർണമെന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് നടപ്പാക്കാൻ കഴിയുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട്. അതിന്റെ എല്ലാം പ്രാഥമികമായിട്ട് ചില ചർച്ചകളും ആലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മട്ടന്നൂരിന്റെ ഒരു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജനപ്രതിനിധി നിലയിൽ ഞാനും ഉണ്ടാവും എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്.
1: JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ്. ജനകീയം.
3: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.

0: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763 9747538314.
1: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53-ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി 53-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നിർവഹണത്തിൽ വേഗതയും ഗുണനിലവാരവും പുലർത്തണമെന്ന് മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ മേൽനോട്ടത്തിന് പ്രാധാന്യം നൽകണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റെയിൽവേ, റോഡ്, ഊർജ്ജ മേഖലകളിലെ 30,000 കോടി ിലധികം രൂപ ചെലവ് വരുന്ന 9 സംസ്ഥാനങ്ങളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബീജിംഗിൽ 25-ാമത് പ്രതിനിധിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ തുറന്ന ചർച്ച നടത്താനും പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ചർച്ചയിൽ പങ്കെടുത്തു. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തി വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം വിലയിരുത്തി. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുന്നതിന് ജപ്പാനീസ് കമ്പനികളുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ജപ്പാനീസ് വ്യവസായ മന്ത്രി അകസാവ റയോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $200 ബില്യൺ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയെ പ്രധാന ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementarity between Japan and India makes it a very strategic opportunity, and I do hope that working together we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story.
0: എല്ലാ മേഖലകളിലും മുന്നേറുന്നതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ സ്ട്രാറ്റജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും നൊഴിഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ടൊറന്റോയിലെത്തി. ആദ്യ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കും. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ധനമന്ത്രി USAയിലേക്ക് പോകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട് പാർലമെന്ററി സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. കോൺഗ്രസ് അംഗം മുകുൽ വാസ്നിക് അധ്യക്ഷനായ സമിതി 6-ാം തവണ യോഗം ചേർന്നാണ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കരട് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. രക്ഷാബന്ധൻ പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൌജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. വാർത്തകൾക്ക് ആധാരമായ വീഡിയോ തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ജാതിമത ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: മലയാളമാസമായ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. പഞ്ഞകർക്കിടകം മാറി നാടൊട്ടുക്കും സമൃദ്ധി നിറയുന്ന വിളവെടുപ്പ് കാലം. അസുര രാജാവായിരുന്ന മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്ന ഐതിഹ്യവുമുണ്ട്. മഹാബലിയുടെ ഭരണകാലത്തെ സമത്വസുന്ദരമായ അന്തരീക്ഷമാണ് മാവേലി നാടുവാണിയിടും കാലമെന്ന ഓണപ്പാട്ടിൽ പ്രകീർത്തിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും കൊണ്ടു തീർക്കുന്ന അത്തപ്പൂക്കളങ്ങൾ, വിഭവ സമൃദ്ധമായ ഓണസദ്യ, പുത്തൻ ഓണക്കോടികൾ എന്നിവയാണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പുലികളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടന്റെ വരവ് തുടങ്ങിയ പരമ്പരാഗത കലാപരിപാടികൾ നാടെങ്ങും അരങ്ങേറുകയാണ്. മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുകടവിലെത്തി. വഞ്ചിപ്പാട്ട് പാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. 2-ാം ദിവസമായ ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കായി സൂര്യ ബണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ രോഗങ്ങളുടെ വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബാൽ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് പടരുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ സമീപ വർഷങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അനുബന്ധ പരിചരണം എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളിലും ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻസിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53-ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇതൊരു തത്സമയം രൂപകമാണ്, ഒരു ലഘുനാടകം. അതാണ് രൂപകം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഒരു സ്ക്രിപ്റ്റ് ഇല്ല, സംഭാഷണങ്ങളൊന്നുമില്ല. നമ്മുടെ റേഡിയോ മലബാറിലെ അവതാരകരും അഭിനേതാക്കളും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അവർക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും, അവർ തത്സമയം അതിൻ്റെ സംഭാഷണങ്ങൾ തയ്യാറാക്കി നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ബൈജു സൂര്യ ഒരു ഭാഗത്തുണ്ട്, ചന്ദ്രലഗയും അശ്വിനിയും ഒരു ഭാഗത്തുണ്ട്. ബൈജുവിലാണ് തുടങ്ങുന്നത്. ബൈജുവും സൂര്യയും കൂടി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ സമയത്താണ് ഒരു ഫോൺ കോള് വരുന്നത്. ഫോൺ കോൾ ആരതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരികെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബൈജു തന്നെ സംസാരിക്കട്ടെ. നാടകത്തിനൊരു പേരൊക്കെ വേണം. നമുക്ക് നാടകത്തിൻ്റെ ഒടുവിൽ എങ്ങാണ് ഈ നാടകം എത്തിച്ചേരുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നാടകത്തിൻ്റെ ഒടുവിൽ നമുക്ക് പേര് പറയാം.

0: ബജു തുടങ്ങാം, ഫോൺ അറ്റൻഡ് ചെയ്തോ.
1: ഹലോ, നിങ്ങളോട് കാര്യം പറഞ്ഞതില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, പറ്റില്ല, വർഷങ്ങളായിട്ടുള്ള പതിവാണത്, ശനിയാഴ്ച മാത്രമേ കൊടുക്കുള്ളൂ. വേണ്ട, നിങ്ങളിനി വിളിക്കണം എന്നില്ല, അന്ന് എനക്കറിയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പുറപ്പെട്ടിരിക്കുക, നിങ്ങളൊന്ന് വെച്ചാട്ടെ. പറഞ്ഞില്ലേ ശനിയാഴ്ച, ശനിയാഴ്ചയേ പറ്റുള്ളൂ. ആ ശരി.
2: ആരാന്ന് വിളിച്ചോട്ടാ?
1: അത് അശ്വിനിയാണ്.
2: ഓളെന്തിനാ ഈ സമയത്ത് വിളിച്ചിനി?
1: ഓക്ക് കൂലി നേരത്തെ വേണം പോലും.
2: കൂലിയാ?
1: ആ
2: ആന്തേ നേരത്തെ.
1: ഓണെല്ലാം വരുന്നില്ലേ, നേരത്തെ കാലത്തെ പൈസ വേണമെന്നാ പറയുന്നു. ഒന്നും പറയണ്ട, ഓളെ അമ്മക്കൊരു ലുങ്കി വേണം പോലും, ഒരാത്തേന് മാവേലി ഷോർ പോയിട്ട് സാധനമെല്ലാം വാങ്ങണം പോലും.
2: ഓണായതുകൊണ്ട് നേരത്തെ കൊടുക്കുന്നായിരിക്കും വിചാരോ. നിങ്ങൾ കൊടുക്കാനൊന്നും വേണ്ടേ വൈജോട്ടാ?
1: ഇല്ല, ഞാൻ കൊടുക്കൂലോ.
2: ഓണത്തിന്റെ തലേന്ന് മാത്രം കൊടുത്താൽ മതി.
1: നമ്മൾ ശനിയാഴ്ചയെ പതിവായിട്ട് കൊടുക്കാറുള്ളൂ.
2: നാട്ടുകടുപ്പ് അങ്ങനെയാണല്ലോ, ശമ്പളെല്ലാം തലേന്ന് കൊടുത്തിട്ടാണ് നാട്ടുകടുപ്പ്.
1: പിന്നെന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സൂര്യം തരുന്നില്ല.
2: പിന്നെ അത് മാത്രല്ല, കുറച്ച് വിചാരമുള്ള കൂട്ടത്തിലാ. ആ വിചാരം കുറച്ച് കുറക്കുന്നതാന്ന് ഓക്കെ, ഏറ്റവും നല്ല.
1: നീ ഇങ്ങനെ പറ പറയാണ്ടൊന്ന് ബാങ്ക് കീഞ്ഞാട്ടെ, നല്ലൊന്നും കൊടുത്തിട്ട് വരാൻ നിൽക്കണ്ട.
2: അത് നല്ല സൂത്രായി, നല്ലത് കൊടുക്കാണ്ട് ഓണാന്ന് ഒരുപാട് പേരുണ്ടാവും ടൗണില് തേച്ചു. എല്ലാരും അന്നെ നോക്കുമ്പോ എന്ത് ചെയ്യൂ?
1: നമ്മളെന്താ ഫംഗ്ഷനോ കല്യാണത്തിനായിട്ട് പോന്നിയാ? സാധനം വാങ്ങാൻ പോന്നില്ലേ?
2: ബൈജോട്ടാ, ഫംഗ്ഷനോ കല്യാണം ഇതൊന്നും ഒരു വിഷയമല്ല, ഒരുപാട് പേരുള്ളതാണ് നമ്മുടെ ടൗണില്. ഇപ്പൊ ഓണത്തിന്റെ സമയല്ലേ, നല്ല ഉടുത്തിട്ട് വരണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം പോയ ഓർമ്മയുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പില് അവിടെ നിൽക്കുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞ് ഇവരെ പോലത്തെ ഒരു സാരി എനിക്ക് എടുത്തു തരുമോ എന്ന് ചോദിച്ച ഓർമ്മയുണ്ട് നിങ്ങൾക്ക്?
1: നല്ല ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ടോ നിന്റെ പോലത്തെ സാരി ഇല്ലായിട്ട് അവിടുന്ന് കസ്റ്റമർ പീടിയെന്ന് ഇറങ്ങിപ്പോയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്.
2: ആ എന്നിട്ടാ പറയുന്നു? അപ്പൊ നല്ല വൃത്തികൾ ഇട്ടിട്ട് പോണ്ടേ.
1: നമ്മളെ സാധനത്തിന് അവര് സമ്മാനം തരാണ്ടും പോയില്ലേ?
2: എന്തിട്ട്?
1: പിന്നെ നമ്മൾ അത്ര പൈസന്റെ സാധനങ്ങളാ എടുത്തിനാർന്ന്, എല്ലാവർക്കും നാല് ഗ്ലാസ് കൊടുക്കുന്നു, നമുക്ക് അത്രയും അതിന് വെറും രണ്ടല്ലേ അതിന്?
2: എന്റെ ബൈജു ഏട്ടാ, രണ്ട് ഗ്ലാസ് അല്ലേ, ഇവിടെ എത്ര ഗ്ലാസ് ഉണ്ട്?
1: എന്റെ സൂര്യ, നീ ഇങ്ങനെ കയ്യിലും കഴുത്തിലും അണിഞ്ഞിട്ട് ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങില്ല.
2: അതിനല്ല അവിടെ ടി ടി സി ഇല്ല, പിന്നെ എന്തിനാ പേടിക്കേ?
1: ടി ടി സിയാ? ഓ ബി എഡ് ആയിരിക്കും.
2: എന്റെ ബൈജോട്ട എന്റെ കൈമന്ന് മാറിപ്പോയതാന്ന്.
1: എവിടുക്കത്തെ ഇംഗ്ലീഷ് വർബ്.
2: സി സി ടി വി.
1: നീ എടുക്ക്, ഞാൻ ഇപ്പം പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം.
2: ആ വേഗം പോ, എല്ലാരും കൊണ്ടുപോയിരിക്കും സാധനങ്ങളല്ലോ.

0: ഹലോ,
1: ഇതാരാപ്പ ഈ നേരത്തെ പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ, ഇതോളന്നെയാണ്
2: കൊടുക്കണേ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എടുക്കണ്ടെന്ന്?
1: അല്ല സൂര്യ, ഈ ചുവപ്പിലേക്ക് നീക്കുമ്പോ ഈ പച്ചയിലേക്ക് നീക്കുമ്പോ ഫോണ് ഡിസ്കൗണ്ട് ആവുക.
2: നിങ്ങൾ എന്താ പഠിച്ചിന്? ബിസിനസ്സിലേ പഠിച്ചിന്? ഇത്രയും ആയി നിങ്ങൾക്ക് ചുവപ്പ് ഏതാ പച്ച ഏതാന്ന് ഓർമ്മയില്ല?
1: പറയുന്നു കേൾക്കുന്നുണ്ടോ? നീ മെല്ലെ പറ
2: ഓളെ എടുക്കണേ. നിങ്ങൾ കട്ടാക്ക്.
1: ഹലോ, നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ പറ്റൂലാന്ന്. ശനിയാഴ്ച ഉറപ്പായിട്ടും തരാ. 10:36 പണിക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകത, ഞാനൊരു സ്ഥലത്തേക്ക് ഇറങ്ങും. ഞാൻ ഇനി വിളിച്ചോണ്ട് കേട്ടാ. ആ
2: എല്ലാ വൈചേട്ടാ ഓക്കുന്നാന്ന്? ഓൾ അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
1: തിരുവോണത്തിന് റേഷൻ പിടി ലീവാ പോലു. ഈ സബ്സിഡിന്റെ സാധനം കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ വാങ്ങണം പോലു. 2 ദിവസം പണിയെടുത്തല്ലോ, അതിന്റെ കൂലി അങ്ങ് തരുവാന്നാ ചോദിക്കുന്നത്.
2: കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കണ്ട. നിങ്ങളെന്നാ പറഞ്ഞിട്ട്?
1: ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു.
2: അങ്ങനെ തന്നെ പറഞ്ഞ.
1: പിന്നെ നീ പറഞ്ഞല്ലേ, നീ പറയുമ്പോ പിന്നെ ഞങ്ങൾക്ക് കേക്കെടുക്കാൻ പറ്റുമോ?
2: ഞാൻ വെച്ചി അഥവാ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ സൂക്കോട് ഞാൻ മാറ്റി തരാം. പ്രത്യേകിച്ച് ഓക്ക്. അല്ല ബൈജുട്ടാ, ഈ ചുവപ്പിലേക്ക് നിൽക്കലാന്നോ പച്ചയിലേക്ക് നിൽക്കലേനു ഏതേനും ഓർമ്മ കിട്ടുന്നില്ലല്ലോ.
1: ഓഹോ, ഇപ്പൊ എന്നെ പഠിപ്പിച്ചതെല്ലാം കൂടി നീ മറന്നുപോയാ?
2: ഞാൻ അറിയണ്ട, പച്ചയിലേക്കൊന്ന് നീക്കിപ്പോയി. നല്ലോണം രണ്ടു പറഞ്ഞേക്ക്. ഓക്ക് അതേ പറ്റൂ, ഓളെ അടക്കാൻ അതേ പറ്റൂ.
1: ഞാൻ സൈഡാകട്ടെ. ഫോണിങ്ങോണ്ടാ. ഹലോ, ഇനിയാറ്റം നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടാ. നിങ്ങളില്ലല്ലോ, എനിക്ക് എന്റെ കമ്പനി കൊണ്ടുപോകാൻ പറ്റൂ കേട്ടാ. ഈ ഓണം എന്താ ആദ്യമായിട്ടാ? ഹലോ, പറയുന്ന കേൾക്കുന്നുണ്ടാ?

0: എന്താ മോളെ പറഞ്ഞേ?
1: അമ്മയുടെ ഞാൻ പറഞ്ഞല്ലേ വിളിക്കണ്ടെന്ന്.
0: എനിക്കൊരു തോന്നിച്ച തോന്നിയിട്ടാണ്. മുതലാളി എന്തെങ്കിലും സഹായിച്ചാലോ?
1: രണ്ട് ദിവസത്തെ കൂലി അങ്ങ് തന്നാ മതിയേനു.
0: നീ സമാധാനിക്ക്, നമുക്കിനി ശനിയാഴ്ച കിട്ടിയിട്ട് ഓണല്ല ആക്ക.
1: മാവേലി സ്റ്റോറിലെ സബ്സിഡി അതിന് കിട്ടുക. കൈത്തറിന്റെ റിബേറ്റും തീരും അപ്പോഴത്തേക്ക്. എത്ര നാളായി നിങ്ങളൊരു ലുങ്കിക്ക് പറഞ്ഞിട്ട്.
0: മോളെ അതൊന്നും കുഴപ്പമില്ല, അമ്മേൻ്റെ പഴയ മുണ്ടില്ലേ അതൊന്നും എടുത്ത് നന്നായിട്ട് കുത്തി അലക്കി കഞ്ഞി മുക്കി വെയിലെ താറിയിട്ട് ഒന്ന് നല്ലോണങ്ങ് തേച്ചാൽ പുതിയ പോലെ ഉണ്ടാവും. മോളെ വിഷമിക്കണ്ട.
1: എന്നാലും എന്തൊരു മുതലാളി ഏത്, അയാൾക്ക് രണ്ട് ദിവസത്തെ കൂലി തന്നിട്ടുണ്ടെങ്കിൽ.
0: നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമ്മളെക്കാളും കഷ്ടപ്പാടില്ല എത്ര ആളുണ്ട് ലോകത്ത്.
1: എന്നാലോ ഒരു കൂലിക്ക് ചോദിച്ചാൽ എന്തെല്ലാം അയാൾ പറഞ്ഞിന്.
0: എൻ്റെ മോളെ സങ്കടപ്പെടണ്ട, മോള് കഞ്ഞി വെക്കുന്നില്ലേ? എനക്കെന്തായാലും കഞ്ഞി വേണ്ട. നീ വരുമ്പം കൊണ്ടുവന്ന പാക്കറ്റില്ലേ,
1: അതാ കോളേജ് കുട്ടികൾ വന്ന രണ്ട് പാക്കറ്റല്ലേ, അതിൽ എന്തെന്നുള്ളു?
0: അതിലെ കേക്കില്ലേ, അത് തിന്നേരം തന്നെ എനക്ക് വിശപ്പലം പോയി. കുറേ ചൂടുവെള്ളം അങ്ങ് കുടിച്ചു, വിശപ്പേയില്ല ഇപ്പോ. ഞാൻ കുറച്ച് കിടക്കട്ടെ മോളെ, ഭയങ്കര ക്ഷീണം.

ഏടിയ കഞ്ഞിവെക്കുക, അരിയുണ്ടാവിട. ഓണത്തിന് ഇനിയിപ്പം

0: കടന്നോ, ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ടേ.
1: ചെലപ്പനി പിരിച്ചുവിടാനങ്ങാറ്റാന്നൊന്നു
2: വീടാരുല്ലേ.
1: മുതലാളി ക്ഷമിക്കണം, നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. ദയവേ നിങ്ങൾ എന്നെ പിരിച്ചുവിടരു. ഇപ്പൊ പെട്ടെന്ന് വിചാരിച്ചാ എനിക്ക് വേറെ പണിയൊന്നും കിട്ടൂലല്ലോ. അമ്മക്ക് നല്ലൊരു ലുങ്കി മേടിച്ചു കൊടുക്കണമെന്ന് പണ്ടേയുള്ള ആഗ്രഹ, അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. നേരത്തൊരീന്
2: ഓർത്തു നിന്റെ അമ്മ ഓർത്തു.
1: അല്ല, നിങ്ങൾ അമ്മേനെ വിളിക്കല്ല, അമ്മക്ക് ഇതൊന്നും കേൾക്കാനാവൂല. അമ്മ ഒരു സുഖമില്ലാത്ത ആളല്ലേ.
3: അശ്വിനി, അമ്മയെ വിളിക്ക്.
4: ആരാ മോളെ?
1: മുതലാളി അമ്മ.
4: മുതലാളി ക്ഷമിക്കണം, മോള് വിവരക്കേടുകൊണ്ട് പറഞ്ഞതാ. നമ്മള് ദാരിദ്ര്യം വിചാരിച്ച് പറഞ്ഞു പോയതാ. തിരുവോണല്ലേ, എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാനെല്ലാം വേണ്ടിയിട്ട് ഒരാഗ്രഹം എല്ലാരെ പോലെയും ഓക്കും ഉണ്ടാവുമല്ലോ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ക്ഷമിക്ക്.
2: ക്ഷമിക്കാനൊക്കെ വരട്ടെ. എന്തല്ലേ ഇതിനും ആവശ്യം അശ്വിനി?
3: ബൈജോട്ടാ, റേഷൻ പീടിയന്ന് സ്പെഷ്യൽ അരി വാങ്ങുക, അമ്മക്കൊരു ലുങ്കി വാങ്ങുക, ഇതല്ലേ അവളുടെ ആവശ്യം.
2: പോരാത്തേന് മാവേലി സ്റ്റോറിലെ സബ്സിഡി വാങ്ങി കൊടുക്കണ്ടേ?
3: ആ,
1: തിരുവോണത്തിനാണല്ലോ ലീവല്ലേ സാറേ, തിരുവോണം കഴിഞ്ഞാ പിന്നെ അതൊന്നും കിട്ടുകയില്ല, അതുകൊണ്ട് പറഞ്ഞാന്ന്.
2: എന്നാ ഇങ്ങോട്ട് വാ, ദാ ഇതങ്ങോട്ട് എടുത്തു വെച്ചാട്ടാത്തേക്ക്.
1: എന്നാ സാറേ ഇത്?
2: ഇത് അമ്മക്കുള്ള സെറ്റ് മുണ്ടുണ്ട്, നിനക്കൊരു സാരിയുണ്ട്, പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളുണ്ട്.
1: സാറ് മക്കാറാക്കുന്ന നമ്മളാ, പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കല്ല സാറേ.
2: ഏ, മക്കാറാക്കുന്നൊന്നല്ല, ഇതിങ്ങളങ്ങ് എടുത്ത് വെക്കാത്ത്.
4: അല്ല സാറേ, എത്ര നാള് പണിയെടുത്തിട്ട് ഈ കടലം മോളെ വീട്ടുക?
2: കടം വീട്ടേണ്ട കാര്യമല്ലോ, നമുക്ക് ആലോചിക്കാം. പിന്നെന്തേലും പറഞ്ഞ്
1: കിറ്റ്? ബാങ്കുകാരെല്ലാം കിറ്റ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. എത്രയല്ല പൈസ, 1500 അതിന് മുകളിലോട്ടൊക്കെയല്ലേ ഉള്ളൂ, നമ്മളാണെന്നും വേണ്ടാന്ന് വിചാരിച്ചിന്.
4: അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല സാറേ, അതിലുള്ള പല സാധനവും നമുക്ക് വേണ്ടാത്തിയ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്ച്ചോറിന്റെ അരി, ഇതൊന്നും നമുക്ക് വേണ്ടാത്തിയാന്ന്.
2: സൂര്യ, എന്നാ അതെല്ലാം എടുത്ത് വെച്ചോട്ടെ.
3: അമ്മേ, ഇതാ.
2: ആ, നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളിലുള്ള ഒരു കിറ്റായത്.
1: അല്ല സാറേ, ഞാൻ പണിയെടുത്തിട്ട് എങ്ങനെയാ വീട്ടു പോയതല്ലോ, എനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
2: നിങ്ങൾ ഇതെല്ലാം എടുത്താത്ത് വെക്ക്, എന്നിട്ട് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. രണ്ട് തവണ നിങ്ങൾ വിളിച്ചപ്പോ എന്റെ അടുത്ത് നല്ലോണം ചീത്ത് കിട്ടിയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാ മൂന്നാമതും വിളിച്ചേ?
4: അത് ഞാൻ പറഞ്ഞിട്ടാ സാറേ, എനിക്കെന്തോ അങ്ങനെ തോന്നി, ഒന്നുകൂടി വിളിക്കാൻ പറയേ.
2: ആ, നിങ്ങൾ വിളിച്ച എന്തായാലും നന്നായി. നിങ്ങൾ ആ വിളി കൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങളെ മുന്നില് ജീവനോടെ നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്
1: സാറേ.
2: അതെ, നിങ്ങളെ ഫോണ് വന്നിട്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കി, രണ്ട് നല്ലോണം ചീറ്റി ഞാൻ പറഞ്ഞു. എന്റെ വണ്ടിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാർ അങ്ങോട്ട് കയറി, ഒരു വലിയ ടൂറിസ്റ്റ് ബസ് വന്നിട്ട് ഇടിച്ച്. അതിന്റെ ഡ്രൈവർ ഇപ്പോ ഏതോ മെഡിക്കൽ കോളേജിലെ പോലെ ഉള്ള. അതുകൊണ്ട് അമ്മേ, നിങ്ങളെ വിളിയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വിളിയാ. നിങ്ങൾ അന്നേരം വിളിച്ചിട്ടില്ലെങ്കിലല്ലേ ഇന്ന് എന്റെ വീട്ടിലിപ്പോ വെള്ളം പൊതുപ്പിച്ച രണ്ട് ശവങ്ങൾ ഉണ്ടാവുമായിരുന്നു.
4: മോനെ.
2: അതെ അമ്മേ.

0: സാറേ.
1: അശ്വിനി, നിങ്ങൾക്കിപ്പോ തന്നതൊന്നും നമ്മുടെ ജീവന്റെ വിലയല്ല. പക്ഷേ എന്റെ കണ്ണു തുറപ്പിച്ചു. ഓണം എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാവർക്കും ഉള്ളതല്ലേ.
0: ബൈജുട്ടാ, നിങ്ങൾ അതും കൂടി കൊടുക്കറാ?
1: ആ, അക്കാരി ഞാൻ മറന്നു. ദാ 5000 രൂപയുണ്ട്.
0: സാറേ,
1: അശ്വിനിക്ക് മാത്രല്ല, ഇന്ന് രാത്രി കൊണ്ട് തന്നെ എന്റെ കമ്പനിയിലെ 36 പണിക്കാർക്കും ഈ ഒരു പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ഉത്തരവാദി അശ്വിനിയുടെ അമ്മ പറഞ്ഞ പോലെ ആ തമ്പുരാന്റെ തോന്നിപ്പിക്കല, മാവേലി തമ്പുരാന്റെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രൂപകത്തിന്റെ ഉപസംഹാരത്തിന് ഇവിടെ സമയമായി. നമ്മുടെ വിഷയം ഏതാണ്ട് പൂർണ്ണമായി. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു പേരുണ്ടായിരുന്നില്ല, നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം അല്ലേ? എന്താണ് പേര്? തീർച്ചയായിട്ടും. അപ്പൊ ഈ രൂപകം തത്സമയം ഒരുക്കിയ ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം, ഓരോരുത്തരും പരിചയപ്പെടാം.
1: ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
2: ഞാൻ സൂര്യ ഇടവന.
3: ഞാൻ ചന്ദ്രലേഖ മല്ലിശ്ശേരി.
4: ഞാൻ അശ്വിനി കവിനിശ്ശേരി.
1: സൂര്യ, നിനക്ക് എന്താ ഇടവനശ്ശേരി എന്ന് പറഞ്ഞാ പോരേനാ?
2: അല്ല ബൈജുട്ട, അപ്പൊ നിങ്ങൾ എന്താ പറയാ? ബൈജു സുന്ദരൻ താമരശ്ശേരി.
0: തൽക്കാലം നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് തീർക്കാം. അപ്പൊ ഇതിന്റെ ഒരു ആശയവും ആവിഷ്കാരവും ആരാണ്? സംവിധാനം അശ്വിനി. അല്ല, നമ്മള് കോറസ് ആയിട്ട് പറയേണ്ടത് അതല്ലല്ലോ, മറ്റൊരു കാര്യല്ലേ. എന്താണ് കോറസ് ആയിട്ട് പറയേണ്ടത്?
1: റേഡിയോ മലബാറിന്റെ
2: എല്ലാ ശ്രോതാക്കൾക്കും
3: ഞങ്ങളുടെ
2: ഹൃദ്യമായ
5: തിരുവോണാശംസകൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച് വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഓണം ഗാനോത്സവം.
1: മലയാളിയുടെ സംഗീത ഓർമ്മകളിൽ മധുരമായി പതിഞ്ഞൊരു സ്വരം, താരനോപുരം ചാർത്തി എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയയായ, തന്റെ ശബ്ദത്തിലെ മാധുര്യവും ഭാവസാന്ദ്രതയും കൊണ്ട് മലയാള സിനിമാ ഗാനങ്ങൾക്ക് നിറം പകർന്ന പ്രിയ ഗായിക, വ്യത്യസ്ത ഭാവങ്ങളുള്ള ഗാനങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ മഞ്ജു മേനോൻ ഇന്ന് ആ പ്രിയ സ്വരം നേരിട്ട് നമ്മുടെ ഓണം ഗാനോത്സവ വേദിയിൽ. മഞ്ജു മേനോന് സ്നേഹപൂർവം സ്വാഗതം.
2: നമസ്കാരം, ഞാൻ മഞ്ജു മേനോൻ, പിന്നണി ഗായിക. മലബാർ റേഡിയോയുടെ ശ്രോതാക്കളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സംഗീതയാത്രയെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന്. സ്വാഭാവികമായിട്ടും അത് കുട്ടിക്കാലത്തേക്ക് എത്തണമല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തിൽ അഭിരുചി ഞാൻ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം എന്നെ സ്കൂളിലാക്കിയപ്പോൾ അവിടുത്തെ എൻ്റെ സംഗീതാധ്യാപിക ശ്രീമതി ജെൻസി ആൻ്റണി ആയിരുന്നു. അവരെ ഏവർക്കും അറിയാം, വളരെ പ്രശസ്തിയായ ഒരു പിന്നണി ഗായികയാണ് അവർ. അവരുടെ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ എന്നിലെ ഗായികയെ പരിചയപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കോളേജ് സ്റ്റഡീസ് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലായിരുന്നു, പാലക്കാട്. അവിടെ വെച്ചിട്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ ചലച്ചിത്ര ഗാന രംഗത്തേക്ക് ചുവടെടുത്ത് വെക്കുന്നത്. ആ കഥകൾ നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏവരും ഏറെ വിസ്മയത്തോടെ എന്നും ആരാധിച്ചു പോന്നിട്ടുള്ള ഒരു ഗായകൻ ശ്രീ കെ ജെ യേശുദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദമോ ഒരു ഗാനമോ കേൾക്കാതെ ഒരു മലയാളിയുടെയും ഒരു ദിനം കടന്നു പോകാറില്ല. അത്രയ്ക്ക് പ്രതിഭാവനനായ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ഗാനം പാടി എൻ്റെ എന്താ പറയുക പ്ലേ ബാക്ക് സിംഗിങ് തുടങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് വലിയൊരു എന്താ പറയുക അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു. താരനൂപുരം ചാർത്തി എന്ന ഗാനം നിങ്ങൾ ഏവരും കേട്ടിരിക്കും. ഇത് സോപാനം എന്ന ചിത്രത്തിൽ ശ്രീ കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രചിച്ച് ശ്രീ എസ് പി വെങ്കടേഷ് സംഗീത സംവിധാനം ചെയ്തൊരു പാട്ടാണ് ഒരു ഡ്യുവറ്റ്. ആ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം.

നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എൻ്റെ യാത്രയെക്കുറിച്ചാണല്ലോ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഗാനമേളകളും ഒരുപാട് പ്രോഗ്രാംസ് പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അതുവഴി പി ജയചന്ദ്രൻ ജയൻ അങ്കിളിൻ്റെ പ്രോഗ്രാംസിന് അങ്കിളിൻ്റെ ഒപ്പം പാടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി. 2.5-3 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ പരിപാടികൾ അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു പരിപാടിക്കായി കോഴിക്കോട് പോയപ്പോഴാണ് ശ്രീ മുല്ലശ്ശേരി രാജഗോപാൽ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഗീതപ്രേമിയുടെ വീട്ടിലെനിക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് എൻ്റെ സംഗീത യാത്ര, അതായത് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് പിന്നണി ഗായിക എന്നുള്ളൊരു പേരിലേക്ക് എന്തോ ഒരു അഡ്രസ്സ് എന്നിലേക്ക് വന്നെത്തുന്ന അവിടെ നിന്നാണ്. അവിടെ അവർക്കെൻ്റെ പാട്ട് വലിയ ഇഷ്ടമായിട്ട് ശ്രീ ജയരാജിനോട് പറയുകയും അദ്ദേഹത്തിൻ്റെ സിനിമയായ സോപാനത്തിലാണ് ഞാൻ ആദ്യം പാട്ട് പാടുന്നത്. ആ പാട്ട് നമ്മൾ കേട്ടു. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജെൻസി ആൻ്റണി എന്ന് പറഞ്ഞ ഗായിക എൻ്റെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ടീച്ചറുടെ ഒരു പാട്ട് പറയാതെ എന്താ പറയുക എൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ല. ടീച്ചർ പാടിയൊരു അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്, കന്നിപ്പൂമാനം കണ്ണും നട്ട് എന്ന് പറഞ്ഞിട്ട്. ശ്രീ മാർക്കോസിൻ്റെ കൂടെയാണ് അവരത് പാടിയത്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140072599001818.
3: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ഓണം ഗാനോത്സവം.
5: ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി പ്രിയ ഗായിക മഞ്ജു മേനോൻ.
6: ഈയിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയങ്കരിയായ, പ്രത്യേകിച്ച് മലയാളികളുടെ ഏറെ പ്രിയങ്കരിയായ ഗായിക ടി എസ് ജാനകി. ജാനകിയമ്മയെ ഓർക്കാതെ മലയാളിക്ക് ഒരു ദിവസം കടന്നുപോവില്ല. ഒരുപാട് പാട്ടുകൾ എനിക്ക് ജാനകിയമ്മയുടെ ഇഷ്ടമാണ്. ഒരെണ്ണമായിട്ട് പെട്ടെന്ന് എടുത്ത് പറയാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടുന്നിൻ ഗാനം കേൾക്കാൻ എന്ന് പറഞ്ഞൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് സംഗതികളും കൊച്ചു കൊച്ചു സംഗതികളും ഒക്കെ ആയിട്ട് കേൾക്കാൻ ഭയങ്കര ലളിതമാണ്. പക്ഷെ പാടുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. അത് എത്ര അനായാസമായിട്ടാണ് അമ്മ പാടിയിരിക്കുന്നത് ഓരോ തവണ കേൾക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ?

എൻ്റെ സംഗീതയാത്രയിൽ സോപാനം എന്ന ചിത്രം പോലെ തന്നെ ദേശാടനം എന്ന ചിത്രത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അതിൽ നാല് പാട്ടുകളാണ് ഞാൻ പാടിയത്. നാവാ മുകുന്ദഹരി, കളിവീടുറങ്ങിയല്ലോ, നന്മയെഴുന്നൊരു, നീലക്കാർമുകിൽ. അതിൽ ഈ നന്മയെഴുന്നൊരു എന്നുള്ള പാട്ടും നീലക്കാർമുകിൽ എന്ന് പറഞ്ഞ പാട്ടും ഒരു ട്രഡീഷണൽ പാട്ടുകളാണ്. കളിവീടുറങ്ങിയല്ലോ ദാസങ്ങളും പാടിയിട്ടുണ്ട്, അതിൻ്റെ ഫീമെയിൽ വേർഷൻ ഞാനും പാടിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗാനമാണ്. നമുക്കതൊന്ന് കേട്ടാലോ?

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി. എകെജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: എകെജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എകെജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓണം ഗാനോത്സവം.
3: ഓണത്തിന്റെ സംഗീത പൂക്കാലത്തിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട ഗാനങ്ങൾ, മറക്കാനാവാത്ത ഇനങ്ങൾ, ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ചില പാട്ടുകൾ, ആ ഗാനങ്ങളുടെ മാധുര്യവുമായി മഞ്ജുമേനോൻ അവതരിപ്പിക്കുന്ന ഓണം ഗാനോത്സവം റേഡിയോ മലബാർ 89.6 FM കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ.
4: ഒരു ഗായികയോ അല്ലെങ്കിൽ ഒരു ഗായകനോ പരിവപ്പെടുന്നത് നമ്മൾ മുന്നേ കടന്നുപോയവരുടെ കോൺട്രിബ്യൂഷൻസ് കേട്ടും അതറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെയാണെന്ന് ഉള്ളൊരു ഉത്തമ വിശ്വാസമുള്ളൊരു സിംഗറാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ജാനകിയമ്മയെ പോലെ തന്നെ സുശീലാമ്മയായാലും വാണിയമ്മയായാലും ഒരു ഫീമെയിൽ സിംഗറായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നതെന്നുള്ളൂ. ദാസൻകളായാലും ജയനങ്കളായാലും അങ്ങനെ മുന്നേ പോയ എല്ലാവരും അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്. ഒരു പാട്ടെങ്ങനെ പാടാം, അതിനെ എങ്ങനെ സമീപിക്കണം, അതെങ്ങനെ ഇമോട്ട് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അതിലൂടെയാണ് പഠിക്കുക. അങ്ങനെ പറയുമ്പോൾ സുശീലാമ്മയുടെ പാട്ടുകൾ എന്താ പറയുക, തേൻ തേൻ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അമ്മ പാടിയ ഒരു പാട്ട്, ഓ മനത്തിൻ കൽപക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് സലിൽ ചൗധരി സാബാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ആ പാട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. നമുക്കതൊന്ന് കേൾക്കാം.

0: എൻ്റെ സംഗീത യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിർവഹിച്ചൊരു വ്യക്തിയാണ് ശ്രീ പി ജയചന്ദ്രൻ എന്ന് പറയേണ്ടി വരും. കാരണം ഞാനൊരു പ്ലേബാക്ക് സിംഗർ ആയതിൽ ഒരു നിമിത്തമായത് ജയനങ്കിളാണ്. ജയനങ്കിളുടെ അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ വേദിയിൽ പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ആൽബങ്ങളിൽ നല്ല നല്ല പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു വളരെ പ്രശസ്തമായൊരു ഡിവോഷണൽ സോങ് ഉണ്ട്,
1: കണ്ടോ കിഴക്കേ നടക്കൽ മഞ്ജുളാലിന്നു ചാർത്തിച്ച മാല
0: എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിവോഷണൽ സോങ് ആണ്. അത് പെട്ടെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ശങ്കറിൻ്റെ ഒരു പാട്ട് എടുത്തു പറയാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് രാജീവനയനെ നീ ഉറങ്ങൂ എന്നുള്ളൊരു പാട്ട്. നമുക്കതൊന്ന് കേൾക്കാം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഓണം ഗാനോത്സവം.
4: റേഡിയോ മലബാർ 89.6 FM ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി പ്രിയ ഗായിക മഞ്ജു മേനോൻ.
5: നമ്മളുടെ ചലച്ചിത്ര ഗാനശാഖയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരുപാട് പ്രതിഭാധനരായ ഗായകരുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവരെയൊക്കെ കണ്ട് അവരെന്തൊക്കെ ചെയ്തോ അത് മനസ്സിലാക്കിയാണ് ഒരു സിംഗർക്ക് ഇവിടെ വളരാൻ സാധിക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത പാട്ടുകാരികൾ എന്ന് പറയുമ്പോൾ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയാണ്. അവരുടെ പാട്ടുകളാണ് ഏറ്റവും അധികം നമ്മൾ വേദികളിൽ പാടിയിട്ടുള്ളതും. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ ഒരുപാട് ചിത്ര ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ്. ഇവരോട് രണ്ടുപേരോടും വളരെ നല്ലൊരു ആത്മബന്ധം എനിക്കുണ്ട്. അത് ഇന്നും ഭംഗിയായി സൂക്ഷിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. ചിത്രശേഷിയുടെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. എങ്കിലും എനിക്ക് വെണ്ണിലാവോ ചന്ദനമോ എന്ന് പറഞ്ഞൊരു പാട്ട് ചേച്ചി പാടിയതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത്ര ഭംഗിയാണ്. കാരണം ചേച്ചിയുടെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും പെർഫെക്ഷനുള്ളൊരു സിംഗർ വേറെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. നമുക്ക് ആ പാട്ട് കേൾക്കാം.

ഇനി അടുത്ത ആള് സുജാചേച്ചിയാണ്. സുജാചിയെ കുറിച്ച് പറയുമ്പോൾ, സുജാചി എന്നൊരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടിട്ടുണ്ട്, ചിത്രചേച്ചിയെ പോലെ ഒരു ഗായിക ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലി വേണമെന്ന് മനസ്സിലാക്കി എന്താ പറയുക, അതിലേക്ക് ഗ്രോ ചെയ്തൊരു ഗായികയാണ് സുജാചി. ചേച്ചിയുടെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൊഞ്ചലും പിന്നെ റൊമാൻസിനൊക്കെ ഇങ്ങനെ ഒരു വോയിസ് വേറെ ഉണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നും. അത്രയ്ക്കും റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഫീല് തരുന്ന വോയിസാണ് ചേച്ചിയുടെ. ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ്. അതിലെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അതൊന്ന് കേൾക്കാം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
3: ഓണം ഗാനോത്സവം.
4: ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി പ്രിയ ഗായിക മഞ്ജു മേനോൻ.
5: നിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോ, ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ, എന്താ പറയാ, വളരെ പ്രശസ്തമായ ചിത്രത്തില് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സന്തതം സുമശ്വരൻ എന്ന് പറഞ്ഞൊരു പാട്ട്, ഒരു കൈകൊട്ടിക്കളിയാണ് ആ സീനിൽ. അതിലെ മഞ്ജുവാരുടെ ഒരു എക്സ്പ്രഷനും ഒക്കെ ആളുകൾ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടൊരു പാട്ട് സീനാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ടിന് ഭയങ്കര സ്വീകാര്യത കിട്ടി. ആ പാട്ട് മറന്നുകൊണ്ട് എന്താ പറയുക, എൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാൻ പറ്റില്ല. ആ പാട്ടൊന്ന് കേട്ടാലോ.

ഓണക്കാലമാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് ഓണത്തിൻ്റെ ഓർമ്മകൾ പറയാതിരിക്കാൻ സാധിക്കില്ല. എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി ഒക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്ന ഓണം. പലപ്പോഴും അച്ഛൻ്റെ വീട്ടിലേക്ക് ആയിരിക്കും യാത്ര. അപ്പോൾ അവിടെ തറവാട്ടിലെല്ലാവരും കൂടെ തിരുവോണം കൂടുന്നതും ഒക്കെയാണ്. നമ്മളോട് ഏറ്റവും അടുത്ത നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ ഉള്ളവർ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ഇല്ലാതെ ആവുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ എന്താ പറയുക ആ ഓർമ്മകൾ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആവുക. എൻ്റെ അമ്മ പോയിട്ട് കുറച്ച് വർഷങ്ങളായി. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലും അങ്ങനത്തെ അവസരങ്ങൾ അമ്മയെ ആലോചിക്കാൻ ഒരു ദിവസം ആവശ്യമില്ല. എന്നാലും അങ്ങനെയുള്ള ഓർമ്മകൾ വല്ലാതെ മനസ്സിലേക്ക് കടന്നു വരും. ഓണപ്പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊക്കെ പ്രൊഫഷണലി വന്ന സമയത്ത് ഒരുപാട് ഓണപ്പാട്ടുകൾ ഇറങ്ങേണ്ട കാലമായിരുന്നു. അപ്പോൾ വലിയ വലിയ കമ്പനീസിൻ്റെ തന്നെ ഓണപ്പാട്ടുകൾ പാടാനുള്ളൊരു ഭാഗ്യം, മനോരമ മ്യൂസിക് പോലെയുള്ള ലേബലിലൊക്കെ ഉള്ള പാട്ടുകൾ, ആവണി എന്നൊക്കെ പറഞ്ഞൊരു ആൽബം ഭയങ്കര പോപ്പുലറായിരുന്നു അന്ന്. അതൊക്കെ പാടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ശ്രീ കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരിയാണ് അദ്ദേഹമാണ് അത് രചിച്ചതും സംഗീത സംവിധാനം നിർവഹിച്ചതും. ഞാനും മധു ബാലകൃഷ്ണനും കൂടിയാണ് ആ പാട്ടുകൾ പാടിയത്. അങ്ങനെ ഒരുപാട് പാട്ടുകളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇഷ്ടപ്പെട്ട ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാസങ്ങളൊക്കെ പാടിയ അല്ലെങ്കിൽ ആ പഴയ പാട്ടുകളിലേക്ക് പോകും. അതിലെനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് പാട്ടുകളാണിത്. ഉത്രാടപ്പൂനിലാവേ ആ ഒരു പാട്ട്. പിന്നെ തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി. ഈ പാട്ടുകളൊക്കെ നമ്മൾക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പം നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ നമുക്ക്.

ഈ പരിപാടി ഇത്ര നേരം ആസ്വദിച്ച മലബാർ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. ഒപ്പം മുന്നോട്ടുള്ള നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.

ആളോട് ഞൊറിയുള്ള ഞൊറി വച്ചൊടുക്കുമ്പോൾ അളകിൽ മിന്നുന്ന പുളകങ്ങൾ പൂക്കുന്ന പുളിയിലെ കരയുള്ള കരകൾ തിളങ്ങുന്ന മുട്ടോളം എത്തും മുടിയേറ്റു മിന്നുന്ന നാടൻ മണിച്ചിന്തു നാവിൽ തുളുമ്പുന്ന കോടി വേണം കണി കോടി വേണം.

ഓണവട്ടം വേണം, മോരനും തോരനും കാളനും അവിയലും തുമ്പപ്പൂ കുറിയരി ചെമ്പാവരിച്ചോറും ആയിരം കറികളും പാലടപ്രഥമനും നൂറുകൂട്ടങ്ങളും മുപ്പേരി കിപ്പേരി മുപ്പേരി.

0: ഓണത്തിന്റെ സന്തോഷവും പഴയ ഇനങ്ങളുടെ മാധുര്യവും പ്രിയപ്പെട്ട ഗാനങ്ങളുടെ ഓർമ്മകളും സമ്മാനിച്ച ഈ ഓണം ഗാനോത്സവം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് പിന്നണി ഗായിക മഞ്ജു മേനോൻ. റേഡിയോ മലബാർ 89.6 FM ഈ ഓണക്കാലം സംഗീത സമ്പന്നമാക്കിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു പൊന്നോണ ആശംസകൾ. നന്ദി, നമസ്കാരം.
1: ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വൽ ബ്യൂട്ടി കെയിൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 10:00 നാടൻ ഓണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 11:00 തിരുവോണദിന പ്രത്യേക വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഓണം ഗാനോത്സവം. ഇതിൽ സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഒരുവട്ടം കൂടി നാടക നേരത്തിൽ നാടകം നിശാഗന്ധി 5-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 3:00 ചാരുകസേര, ഇതിൽ ഓണത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 4:00 നാടൻ ഓണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ ഓണം സ്പെഷ്യൽ. 8:00 സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 9:00 ഓണം ഗാനോത്സവം. ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് 10:00 സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവ്, മകൾ ഗായിക വർഷ രഞ്ജിത്തും ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
1: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക, മുമ്പത്തേക്കാൾ
0: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 26, ചിങ്ങം 10, ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്ത്യയിലും വിദേശത്തും കഴിയുന്ന കേരളീയരായ സഹോദരി സഹോദരന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും ഓണാശംസ നേരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണ് ഓണം. നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണിത്. ഈ ശുഭകരമായ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരട്ടെയെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന ചെയ്യാൻ പൗരർക്ക് പ്രചോദനമാകട്ടെയെന്നും പ്രാർത്ഥിക്കുന്നതായും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാനാകണമെന്നും അതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ സന്ദേശമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും മാനവികതയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പുതിയ പ്രതീക്ഷകൾക്ക് ഓണം തുടക്കമാകട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആശംസിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രഭാത മൗലിദ്, അന്നദാനം, ഘോഷയാത്ര, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ക്ലബ്ബുകളുടെയും മറ്റും നേതൃത്വത്തിൽ സ്വീകരണവും മധുര വിതരണവും നടത്തിയത് മതസൗഹാർദ്ദത്തിന് മാതൃകയായി. രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നടത്തുന്നതിന്റെ സാധ്യത തേടി കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യയുടെ ചില പൈലറ്റുമാർ ലഹരി ഉപയോഗിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ലഹരി പരിശോധനാ ചട്ടങ്ങൾ കൂടുതൽ കർക്കശമാക്കാനുള്ള നീക്കം. അമേരിക്കയിൽ അഭയാർത്ഥികളാകാൻ അപേക്ഷിച്ച 200,000 വിദേശികളുടെ ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ റദ്ദാക്കാൻ നടപടി തുടങ്ങി. 2016-2026 കാലത്ത് നൽകിയ B1-B2 വിസ ഉടമകളിൽ അഭയാർത്ഥി അപേക്ഷ നൽകിയവരെയാണ് നടപടി ബാധിക്കുക. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനും കടൽ മൈനുകൾ നീക്കം ചെയ്യാനും ഇറാനും ഒമാനും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചകൾക്ക് പിന്നാലെയാണ് തീരുമാനം. അതിർത്തി മേഖലകളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ഇന്ത്യയും ചൈനയും ധാരണയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബീജിംഗിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ആഗോള വെല്ലുവിളികൾ നേരിടുന്നതിനും പ്രാദേശിക വിഷയങ്ങളിലും ഇന്ത്യയും റഷ്യയും യോജിച്ച് പ്രവർത്തിക്കും. മോസ്കോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച മിസൈൽ സാങ്കേതിക വിദ്യ പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. ഇതോടെ DRDO വികസിപ്പിച്ച മിസൈലുകൾ സ്വകാര്യ കമ്പനികൾക്ക് നിർമ്മിക്കാനാകും. ആദ്യഘട്ടത്തിൽ പരമ്പരാഗത മിസൈൽ സാങ്കേതിക വിദ്യയാണ് കൈമാറുന്നതെങ്കിലും തുടർന്ന് തന്ത്രപ്രധാന ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനും നിർമ്മാണത്തിനും സ്വകാര്യ കമ്പനികൾക്ക് അവസരം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് എന്നിവ മാത്രമാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്നത്. ആദിവാസികൾ, പട്ടികജാതി വിഭാഗങ്ങൾ, ദളിതർ എന്നിവർക്കെതിരെ നിയമപരിപാലന ഉദ്യോഗസ്ഥർ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഇന്ത്യ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വംശീയ വിവേചന നിർമ്മാർജ്ജന സമിതിയുടെ റിപ്പോർട്ട്. രോഹിംഗ്യകൾ, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിയമപാലകരുടെ നടപടികൾ വർദ്ധിച്ചെന്നും റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു. CERD വിവിധ രാജ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ചൊവ്വാഴ്ച പുറത്തിറങ്ങിയത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന് നിയമപരമായ ബാധ്യതകളില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇറാന്റെ ജീവവായുവായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ കടുത്ത ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ച് അമേരിക്ക. തിങ്കളാഴ്ച US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റാണ് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇക്കണോമിക് ഡീഡേക്ക് തുടക്കമിട്ടതായി അറിയിച്ചത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള ധനകാര്യ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. US കാനഡ വ്യാപാര യുദ്ധം രൂക്ഷമാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 15 മുതൽ 50% വരെ പകരത്തീരുവ ഏർപ്പെടുത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 8 മുതൽ പ്രാബല്യത്തിൽ വരും. കേസന്വേഷണത്തിനായി ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്താതെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ ചില പ്രത്യേക നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. NDPC, PMLA, കസ്റ്റംസ് ആക്ട് തുടങ്ങിയവ ഇത്തരത്തിലുള്ള തടങ്കലിന് അനുമതി നൽകുന്നുണ്ടെന്ന് കോടതി സൂചിപ്പിച്ചു. BNS വകുപ്പ് 179 പ്രകാരം മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് നിയമവിരുദ്ധ കസ്റ്റഡിയല്ലെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫയൽ ചെയ്ത ജാമ്യഹർജികളിൽ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഹൈക്കോടതി നിയമപരമായ തടങ്കലും അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ വ്യക്തത വരുത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കടുത്ത ക്ഷാമം തുടരുന്നു. നിലവിൽ 799 ഒഴിവുകൾ സംസ്ഥാനത്താകെയുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ. 431 ഒഴിവ്. PSC മുഖേന 430 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചതിൽ 134 പേർക്ക് നിയമന ഉത്തരവ് നൽകി. ഇതിൽ തന്നെ കുറച്ചുപേർ ജോലിയിൽ പ്രവേശിച്ചിട്ടുമില്ല. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്ന യൂട്യൂബ് മാധ്യമപ്രവർത്തകന്റെ പേരിൽ UP പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് തടഞ്ഞ് സുപ്രീംകോടതി. ഗാസിയാബാദിൽ നടന്ന വാഹനാപകട തർക്കവുമായി ബന്ധപ്പെട്ട് SC ST നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തപ്പെട്ട അഭിഷേക് ഉപാധ്യായയുടെ അറസ്റ്റാണ് സുപ്രീംകോടതി തടഞ്ഞത്. ഉപാധ്യായക്കെതിരെ UP പോലീസ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്താലും അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സ്വാശ്രയ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനവും ഫീസും സംബന്ധിച്ച മേൽനോട്ട സമിതി നിയമനം തർക്കത്തിലായതോടെ മെഡിക്കൽ കോഴ്സുകൾക്ക് പ്രത്യേക സമിതി വേണമെന്ന നിലപാട് ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഇതിനുള്ള പാനലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കി. അടുത്തിടെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാനത്തിന് കേരള എന്ന പേരിനു പകരം കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നു. ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രാബല്യത്തിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. ബീഹാറിൽ മുഖ്യമന്ത്രിയുടെ വസതി വളയാൻ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതുന്ന നിരവധി ഉദ്യോഗാർത്ഥികളാണ് പാട്നയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. പോലീസ് ബാരിക്കേഡുകൾ പ്രതിഷേധക്കാർ തകർത്തു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും ചില പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ പോലീസ് സമരക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. 2013 ബലാത്സംഗ കേസിൽ 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനോട് 3 ആഴ്ചയ്ക്കകം കീഴടങ്ങാൻ സുപ്രീംകോടതി. കീഴടങ്ങുന്നതിൽ നിന്ന് ഇളവ് തേടി തേജ്പാൽ നൽകിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് അലോക് ആരാധേ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. അതേസമയം മുംബൈ ഹൈക്കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് തേജ്പാൽ നൽകിയ ഹർജി 22 സെപ്റ്റംബർ പരിഗണിക്കാനും സുപ്രീംകോടതി തീരുമാനിച്ചു. തിരുവോണത്തിന് 2 നാൾ മുമ്പ് തുടങ്ങിയ കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ ഉത്രാട ദിനത്തിൽ ശക്തമായി. ചൊവ്വാഴ്ച ചെമ്പന്തൊട്ടിയിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. മുതുകാട്ടിൽ സജിയെയാണ് കാണാതായത്. ചിലയിടത്ത് ഉരുൾപൊട്ടി. മണ്ണിടിഞ്ഞ് പല സ്ഥലത്തും ഗതാഗത തടസ്സവുമുണ്ടായി. കൊട്ടിയൂർ പാൽച്ചുരം റൂട്ടിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അടച്ച റോഡ് വൈകിട്ടോടെ തുറന്നു. പാൽച്ചുരം ചെകുത്താൻ തോട്ടിന് സമീപമാണ് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ വലിയ തോതിൽ മണ്ണും പാറക്കല്ലുകളും ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. കനത്ത മഴ തുടരുന്നതിനാൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു. എളയാവൂരിൽ ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മഴ ഇനിയും കനത്തു പെയ്താൽ വലിയ അപകട സാധ്യതയുണ്ട്. 75 മീറ്റർ നീളത്തിൽ 15 അടിയോളം താഴ്ചയിലാണ് സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നത്. കലക്ടർ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. അനധികൃത രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവോണം പ്രമാണിച്ച് പയ്യാമ്പലം ശ്മശാനത്തിലെ ബുധനാഴ്ചത്തെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയായി ക്രമീകരിച്ചതായി മേയർ അറിയിച്ചു. ഇന്ത്യ ശ്രീലങ്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക. വനിതാ ഹോക്കി ലോകകപ്പ് സെമിയിൽ നെതർലൻഡ്സ് നാളെ ബെൽജിയത്തെയും അർജന്റീന ഓസ്ട്രേലിയയെയും നേരിടും. 5ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഇന്ത്യ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: അശ്വിനി, നമ്മൾ ഓണം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്.
2: അതെ.
1: അപ്പൊ നമുക്ക് ഇന്ന് ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ടല്ലേ. ഓണത്തെ കുറിച്ച് സംസാരിക്കാൻ മുഖവരി ഇല്ലാതെ അശ്വിനി തുടങ്ങിക്കോളൂ.
2: പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജാണ്. അദ്ദേഹം ഓണത്തിരക്കിനിടയിലും കുറച്ച് സമയം നമ്മുടെ റേഡിയോ മലബാറിന്റെ ലിസണേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ട്. ഓണവിശേഷങ്ങളും കുറച്ചധികം പാട്ടുകളൊക്കെ ആയിട്ടാണ് നമ്മോടൊപ്പം ഇന്ന് അദ്ദേഹം എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: നല്ല വിശേഷം തന്നെ. ഓണത്തിന്റെ തിരക്കുകളാണ് നാട്ടിലെമ്പാടും. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ഓണപ്പരിപാടികളുണ്ട്. നമുക്ക് ഇപ്പം നേരത്തെയൊക്കെ ഓണപ്പരിപാടികൾ എന്ന് പറയുമ്പോൾ നാട്ടിൽ കുറച്ച് മത്സരങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അതിൽ നിന്നും കുറച്ചുകൂടി മാറി എല്ലാ സ്ഥലത്തും സമൂഹ സദ്യ എന്ന ഒരു ഇതിലേക്ക് വരികയാണ്. കുടുംബങ്ങളെല്ലാം ഒരു ദിവസം മുന്നേ തന്നെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. നാട്ടിൽ നിന്ന് പോയിട്ട് പലഹാരങ്ങൾ കൊണ്ടും നാട് വിട്ടു പോകേണ്ടി വന്ന ആളുകളുണ്ടാവും. അവരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സന്തോഷം ആണ് ഇപ്പം നാട്ടിലൊക്കെ കാണുന്നത്.
4: ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചായിരിക്കും അല്ലേ? അപ്പൊ സാറിന്റെ കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയായിരുന്നു?
1: സൂര്യ, കുട്ടിക്കാലത്തെ കുറിച്ച് സാറ് പറയുന്നതിന് മുന്നേ നമുക്കൊരു സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടിട്ട് കുട്ടിക്കാലത്തിലേക്ക് പോകുന്നില്ലേ നല്ലത്?
4: തീർച്ചയായിട്ടും.
3: ഓണപ്പാട്ടനായിക്കോട്ടെ.

0: കുട്ടിക്കാലത്തോണം എന്ന് പറയുമ്പോൾ ഓണം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അതിനപ്പുറത്തൊരു ഓർമ്മയില്ല. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ പൂവിടലാണ് ഏറ്റവും പ്രധാന. ഇപ്പം കാക്കപ്പൂവ്, തുമ്പപ്പൂവ്, കൃഷ്ണ, എന്താ പറയുക,
1: കൃഷ്ണകിരീടം,
0: പിന്നെ ഈ അങ്ങനെയുള്ള കുറേ പൂവുകൾ, ചെക്കിപ്പൂവ്, ഇതൊക്കെ നമ്മൾ അങ്ങനെ പല പല സ്ഥലത്തും നടന്നു പോയി. പിന്നെ ഈ വയലിൽ നിന്ന് പറിച്ചെടുക്കുന്ന മറ്റേ
1: പൊട്ടിയരി,
0: അതൊക്കെ ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കവർ,
1: കുമ്പിള്,
0: അതെടുത്തിട്ട് എടുക്കാൻ പോകുന്നൊക്കെ ഓർമ്മയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പം അന്ന് വയലിലേക്കൊക്കെ പോയാലേ നാട്ടിലൊരുവിധ അണക്കെ വയലുണ്ടാവും ഈ പൂവെല്ലാം ശേഖരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ കുറേ. പിന്നെ ഓണത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടുന്നത് ഓണാഘോഷ പരിപാടി പങ്കെടുത്തിട്ടാണ്. ഒരു പ്രോത്സാഹന സമ്മാനം, ഒരു ചെറിയൊരു കുപ്പി ക്ലാസ്സാണ് ജീവിതത്തിൽ ആദ്യത്തെ സമ്മാനം. എന്റെ ആദ്യത്തെ സമ്മാനം ഒരു ചെറിയൊരു കുപ്പി ക്ലാസ്സാണ്.
2: ഏതിനായിരുന്നു പങ്കെടുത്തത്?
0: പങ്കെടുത്തത് കുറേ ആയിരത്തിന് പങ്കെടുത്തിരുന്നു, പക്ഷെ ഒന്നിലും സമ്മാനം ജയിച്ചിട്ടൊന്നുമില്ല. പ്രോത്സാഹന സമ്മാനം എന്നൊരു ചെറിയൊരു കുപ്പി ക്ലാസ്. അപ്പം എൻ്റെ വീട്ടിൽ അന്ന് നമ്മളെല്ലാം ഈ പരിപാടി പങ്കെടുപ്പിക്കാൻ വേണ്ടി ആ കാലത്തെ യങ് മെൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട് നെട്ടാറമ്പിൽ, മാലൂരിൽ. അപ്പോൾ അവിടെ നിന്ന് രാജമാഷും കുറേ ആളുകൾ ഇങ്ങനെ വീട് കയറി കുട്ടികളൊക്കെ പേരെഴുതി കൊണ്ടുപോകും മത്സരം എന്താണ് ചെയ്തിട്ട്. അങ്ങനെ അവർ വന്ന് ക്ഷണിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്കകത്ത് പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ഒരു പൂക്കളുള്ള ഒരു കുപ്പി ക്ലാസ്സാണ്. അതിൽ നിന്നാണ് ആദ്യത്തെ സമ്മാനം കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളാണ് ഓണം എന്നൊക്കെ പറയുമ്പോഴും.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.

0: നിലവാരിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പൂക്കള മത്സരങ്ങൾ എല്ലാം പങ്കെടുക്കാറുണ്ട്?
2: ആ, പൂക്കള മത്സരങ്ങൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ പൂക്കളൊക്കെ വരയാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ നമ്മൾ മുൻകൈയെടുത്ത് മത്സരമൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ നാട്ടിൽ പൂക്കളത്തിനൊക്കെ ഈ മാർക്കിടാൻ പോവും. പിന്നെ പിന്നെ നമ്മൾ ആ ക്ലബിൻ്റെയൊക്കെ ഭാരവാഹിയായി, ഓണാഘോഷം സംഘടിപ്പിക്കുന്ന ആളായി. പിന്നെ നാട്ടിൽ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഓണാഘോഷം പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആളായി. ഞാൻ ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ SFI ഭാരവാഹി, പിന്നെ DYFI, യുവനക്ഷേമ ബോർഡ്. അപ്പോൾ ഈ കുറേ കാലം പിന്നെ ഓരോ നാട്ടിലും ഓരോ ജില്ലയിലും കേരളത്തിലെമ്പാടുള്ള ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഭാരവാഹിത്വം ചുമതലകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ച ഒരാളാണ് ഞാൻ, ഈ വിവിധ ഗ്രാമങ്ങളിലും പരിപാടികളിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റി.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
4: സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: ഇപ്പോ ചെറു പറഞ്ഞു നെട്ടാറമ്പിലെ നാട്ടിലെ ഓണാഘോഷത്തെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു സാധാരണ ഇപ്പൊ വീടുകളിലേക്ക് ഓണം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നെട്ടാറമ്പിലെ ആഘോഷം എന്ന് പറയുമ്പോൾ ഒരു 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷത്തിന്റെ പതിവ് അവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കലാകായിക മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് പൊതുവെ ഉണ്ടാവാറ്. ആദ്യകാലം മുതലേ ആ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പൊ തിരക്കുകളുണ്ട്. അപ്പൊ അതിനിടയിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓണാഘോഷത്തിന്റെ ഒരു
6: അന്നത്തെ കാലത്തോ?
5: അതെ,
6: ഇപ്പം വീടുകളിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയാൻ നമ്മുടെ എനിക്ക് അത്ര യോജിപ്പില്ല. അത് മാത്രമല്ല, പുറത്തും നന്നായിട്ട് ഓണാഘോഷം ആളുകൾ പുറത്തിറങ്ങി നടത്തുന്നുണ്ട്. പഴയതിനേക്കാൾ കുറേ കൂടി ഭംഗിയായി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് പറഞ്ഞത്, പണ്ട് കലാപരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവും, ചെറിയ പരിപാടിയൊക്കെ. ഇപ്പം അതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് തന്നെ അതൊക്കെ നാട്ടിൽ ഓണസദ്യ തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ സംഘാടനം നടക്കുമല്ലോ, കാരണം ഒരു 500 ആൾക്ക് സദ്യ ഉണ്ടാക്കേണ്ടെങ്കിൽ തന്നെ ആ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ തലേന്ന് ഉറക്കൊഴിഞ്ഞ് അവിടെ നിൽക്കണം, സ്ത്രീകളെല്ലാം വന്ന് അതിന് ജോലി ചെയ്യണം. അപ്പോൾ അത് കുറേ കൂടി ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഓണമായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്.

0: കുട്ടിക്കാലത്ത് ഓണത്തിന് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് എന്തിനായിരുന്നു? ഓണക്കോടിക്കാണോ, ഓണസദ്യക്കാണോ, അതോ കൂട്ടുകാരോടൊപ്പമുള്ള കളികൾക്കാണോ?
1: ഓണക്കോടിന്ന് അങ്ങനെ വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല, അപൂർവമായിട്ട് ഓണക്കോടിയൊക്കെ വാങ്ങിയ ഓർമ്മയുള്ളൂ. ഇപ്പോഴുള്ള അങ്ങനെ അങ്ങനെയല്ലല്ലോ. ഇപ്പം പിന്നെ ഓണക്കോടി എന്നാലും രണ്ടോ മൂന്നോ ജോഡിയൊക്കെ മിക്കവാറും ആൾക്ക് കിട്ടുന്നുണ്ട്. അന്നേരം പിന്നെ അങ്ങനെ ഓണക്കോടിയിലും വലിയ

0: രീതിയിലാണ് ഓണാഘോഷം. എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്?
1: നല്ല വ്യത്യസ്തമാണ്. ചില സ്ഥലത്തൊക്കെ ഇപ്പം തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓണത്തിനൊക്കെ നമുക്ക് പൊരിച്ച മീനും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയില്ല, അത് പൂർണ്ണമായിട്ടൊരു വെജിറ്റേറിയൻ സ്റ്റൈലുള്ള ഓണമാണ്. തിരുവനന്തപുരത്ത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങോട്ടാണ് കൂടുതൽ പരിപാടികളും ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ വായനശാലയൊക്കെ ഓണം അങ്ങ് ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന സ്ഥലം ഇങ്ങോട്ടാണ് എനിക്ക് തോന്നുന്നത്.
2: ഇപ്പോൾ നിലവിൽ 2026 ഓണത്തിന് പുതിയൊരു ചുമതല വഹിക്കുകയാണ്, തിരക്കുകളുണ്ട് എന്നറിയാം. അതിനിടയിൽ ഓണപരിപാടികൾ ഒരുപാട് സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു, നമ്മൾ സ്വതവേ ഉത്രാടത്തിനാണെങ്കിൽ ഉത്രാട പാച്ചിൽ എന്ന് പറയും, അതുപോലെ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു
1: ഇന്നത്തെ ഓണം? ഞാനിപ്പോൾ രാവിലെ എനിക്ക് ഇവിടെ മാങ്ങാട്ടൂർ പഞ്ചായത്തിലെ പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ അത് കനത്ത മഴ കൊണ്ട് അവർക്ക് അത്ര ഭംഗിയായി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് തോന്നില്ല. ആദ്യം കുറച്ച് പ്രശ്നമുണ്ടായി. ഇപ്പോഴൊരു പൂമരം എന്ന് പറയുന്ന സ്ഥലത്ത് പൂമരത്തണലിൽ എന്നൊരു ഓണാഘോഷ പരിപാടി, അതിൻ്റെ പേരങ്ങനെയാണ് പൂമരത്തണലിൽ. നല്ല മനോഹരമായ ആഘോഷമായിരുന്നു. അവിടെ എനിക്കൊന്നും 1000 ആളുകൾ അവിടെ ഒത്തുചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ആ സമയത്ത് ഇപ്പോൾ പോയത് നല്ല സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ കാണാൻ പറ്റിയത്. മഴ ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും വിപുലമായി തന്നെ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കൊന്നും ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ടാവുമല്ലോ. ഈ ഓണം ഇത് ആഘോഷിക്കുന്ന ആളുകൾ ജാതി മത വ്യത്യസ്തമായ ആളുകൾ വരികയാണ്. പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസിലൊക്കെ കുറേ കൂടി ഊർജ്ജസ്വലമായി അവരിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പം കാണാൻ പറ്റുന്നത്.

0: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
0: റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
4: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക,
0: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
6: സാമാജികനൊപ്പം സമൃദ്ധിയോണം.
0: മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ തിരക്കിനിടയിലും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ?
7: കുടുംബത്തിലേക്കുള്ള ഓണത്തിന്റെ നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവാറില്ല. ഓണം എന്ന് പറയുമ്പോൾ 3-4 ദിവസം നീണ്ടെടുക്കുന്ന ആഘോഷമായിട്ടാണ് ഇപ്പം വരുന്നത്. പക്ഷേ തിരുവോണ ദിവസം ഇന്ന് പൂർണ്ണമായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാവും. വൈകുന്നേരം ഒരു പരിപാടി മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. ഇന്നലെ നിരവധി, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ട് നിരവധി പരിപാടികളായിരുന്നു. അതുകൊണ്ട് വീട്ടിലങ്ങനെ ലേറ്റായിട്ട് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. തിരുവോണ ദിവസം വീട്ടിലുണ്ടാവും.
8: ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് ഒപ്പം ഓണം ആഘോഷിക്കുമ്പോൾ സാറിന് കിട്ടുന്ന ഒരു സന്തോഷം?
7: നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണല്ലോ കാണുന്നത്. അവരെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. നമ്മളുമായി ചേർന്ന് നിൽക്കുന്നു. നമ്മളെ കാണുന്നതും നമ്മളവരോട് സംസാരിക്കുന്ന എല്ലാവർക്ക് വലിയ, അവർക്കും ഒരു എനർജി ഉണ്ടാക്കുന്നു, എനർജി നമുക്കും ഇങ്ങോട്ടുണ്ടാവുന്നു. അപ്പോൾ ആളുകൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒരു പ്രത്യേകമായിട്ടൊരു എനർജി ഉണ്ടാവും. അത് നമുക്ക്
8: പറഞ്ഞറിയിക്കാൻ
7: പറ്റുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ നിരന്തരം, നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു പോവുകയാണല്ലോ. ഇത്തരം പൊതു ഇടങ്ങളിൽ ജീവിക്കുകയാണല്ലോ. നമ്മൾ വീട്ടിൽ കുറവാണ്, പൂർണ്ണമായിട്ടും ആളുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വിവിധ സ്ഥലത്ത് പോയി, അതിൽ പിന്നെ കക്ഷിരാഷ്ട്രീയത്തിനൊന്നും പ്രശ്നങ്ങളില്ല. ഓണാഘോഷം അപ്പോൾ എല്ലാവരും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി സമീപിക്കുന്നു. അവർ തിരിച്ചും അങ്ങനെ തന്നെ നമ്മളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്.
0: തിരുവോണ ദിവസം വീട്ടിൽ വീട്ടുകാരുടെ കൂടെ ചെലവഴിക്കണമെന്ന് ആണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് വീട്ടിലുള്ളത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല.
7: ഭാര്യ, മകനുണ്ട്, അവന് സാധാരണ ഉണ്ടാവാറില്ല. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടാവും. പിന്നെ 2 സഹോദരിമാരുണ്ട്. പിന്നെ അനിയൻ, അനിയൻ്റെ ഭാര്യ, സഹോദരിമാരുടെ ഭർത്താക്കന്മാരുടെ അവരുടെ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഉണ്ടാവുക. ഓണം വിഷു ആയ ദിവസങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇത്രയും പേര് എന്തായാലും ഉണ്ടാവും. പിന്നെ അടുത്ത കുടുംബങ്ങളൊക്കെ ചിലപ്പോൾ വന്നു തീരും.
0: എല്ലാ ആഘോഷങ്ങൾക്കും ഇത്രയും പേര് ഒരുമിച്ച് തന്നെയാണ്?
7: ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഒരുമിച്ചുണ്ടാവും. ഇത്തവണത്തെ എല്ലാവരും ഒരു ദിവസം എന്തായാലും ഒരുമിച്ചുണ്ടാവും. അത് പിന്നെ ഏത് വീട്ടിലെന്നുള്ളത് മാത്രമേ നിശ്ചയിക്കും. നമ്മുടെ ഏച്ചിയുടെ വീട്ടിലാണ് ഓണം കൂടിച്ചേരുക.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്മൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: സാമാജികനൊപ്പം സമൃദ്ധിയോണം.
0: മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
3: സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഓണം എപ്പോഴാണ് ഉണ്ടായത്, ഓർമ്മയുണ്ടോ?
4: എപ്പോഴും നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം തന്നെയാണ്, പക്ഷെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ
5: ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു ഇത്രയും വർഷത്തിനിടയിൽ ഏതെങ്കിലും ഓണം മാത്രം എന്റെ മനസ്സിൽ അങ്ങനെ തട്ടി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഓരോ തിരക്കിലങ്ങ് പോവല്ലോ, നമ്മൾ ഇന്നത്തെ ആഘോഷം കഴിഞ്ഞ് പിന്നെ വേറെ ആഘോഷത്തിലേക്ക് പോയി, പിന്നെ ഇന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സംഭവം
6: ഇപ്പോൾ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്.
5: അച്ഛൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. അച്ഛനൊരു ബസ് തൊഴിലാളിയായിരുന്നു, കണ്ടക്ടറായിരുന്നു. പിന്നെ അമ്മ പ്രത്യേകിച്ച് ജോലിയും ചെയ്തിട്ടില്ല, പേര് സുലോചന എന്നാണ്. പിന്നെ എനിക്ക് രണ്ട് സഹോദരിമാരാണ്, ഒന്ന് ഏച്ചിയാണ് സജിന, അനിയത്തി സീന, അനുജൻ സനീഷ്, പിന്നെ ഞാൻ, ഞങ്ങൾ നാല് മക്കളാണ്. പിന്നെ എൻ്റെ ഭാര്യ ജിസ്ന ജയരാജാണ്. അവർ ദേശാഭിമാനിയിൽ സീനിയർ സബ് എഡിറ്ററാണ്. ഇപ്പോൾ തത്തമ്മയുടെ എഡിറ്റർ ആയിട്ട്. പിന്നെ ഒരു മകൻ ഏതൻ സാഞ്ചസ്, ഒന്നാം ക്ലാസ്.
0: ഭാര്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി, ഒരു നാടകം ഡ്രാമ ആർട്ടിസ്റ്റാണ് ആകാശവാണിയിൽ, അല്ലേ?
5: അതെ അതെ അതെ, നാടകത്തിൽ നല്ല താല്പര്യമുള്ള ആളാണ്. ചെറുപ്പം മുതലേ നാടകം അഭിനയമുണ്ട്. അവർ കണ്ണൂർ സർവകലാശാല കലോത്സവം മികച്ച നടിയായിരുന്നു. ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ നാടകത്തിൽ പങ്കെടുത്ത, സംഗീത അക്കാദമിയുടെ നാടക മത്സരങ്ങളൊക്കെയുള്ള നാടകങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
0: വൈഫിന് ഇത്തരം മേഖലകളിൽ താല്പര്യമുണ്ട്, സാറിന് ഇതുപോലെയുള്ള കലാ കായിക മേഖലകളിൽ ഏതിനോടാണ് കൂടുതൽ താല്പര്യം?
5: നമുക്ക് കായിക മേഖലയോട് താല്പര്യം. ഞാൻ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, പിന്നെ സ്പോർട്സ് കൗൺസിൽ മെമ്പർ ഒക്കെ ആയിരുന്നു.
0: കലാമേഖല
5: കവിതകളൊക്കെ

0: സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മലബാറിലും ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഡ്രാമ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയോ മലബാറിലേക്ക് വൈഫിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും പറയണം, അറിയിക്കണം.
1: ഓ, ഉറപ്പായും.
2: സാറ്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അടുത്ത ഓണത്തിന് മുമ്പ് ജനങ്ങൾക്ക് കാണാനാകുന്ന, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മാറ്റം എന്തായിരിക്കും?
1: അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായും പറയാൻ കഴിയില്ല, കാരണം ഇതൊക്കെ സാങ്കേതികമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ അധികം എടുക്കുന്നുണ്ട്, ഇതിൻ്റെ ASM DS ഒക്കെ ആയി ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്നാലും തുടങ്ങിയ ചില പദ്ധതികൾ സംബന്ധിച്ച് മട്ടന്നൂരിലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മാണം ഒരു ഘട്ടം എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ഓണത്തിന് മുമ്പ് എന്തായാലും ഉണ്ട്. നമ്മളൊരു January-February ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അത് മട്ടന്നൂരിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും, കാരണം ഈ സമീപത്തൊന്നും അത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല സർക്കാർ മേഖലയിൽ. അതൊരു വലിയ ഹോസ്പിറ്റലാണ്, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അന്താരാഷ്ട്ര ആയുർവേദ പഠന ഗവേഷണത്തിൻ്റെ നിർമ്മാണം കുറേ കൂടി പുരോഗതിയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ യോഗ സെൻറ്ററിൻ്റെ കാര്യങ്ങളും അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതൊരു വർഷത്തിനിടയിലാവുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറേ പദ്ധതികളുണ്ടാവും, സ്കൂളുകൾക്ക് ഉള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ടാവും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വലിയ പദ്ധതിയായിട്ട് ചിലപ്പം ഇതാണ് പ്രധാനമായിട്ടുണ്ടാവുക. പിന്നെ വലിയ സ്പോർട്സ് സെൻറ്റർ ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ്.

0: സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമ്മുടെ ഈ ഒരു ഓണാഘോഷത്തിൽ സാറിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കും നമുക്കും വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിലുള്ള റേഡിയോ മലബാറിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ജനങ്ങൾക്ക് ഈ ഒരു ഓണ ദിവസം കൊടുക്കാനുള്ള ഒരു സന്ദേശവും കൂടി.
2: എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്. അതിലിപ്പം നമുക്കിടയിലേക്ക് പലതരത്തിലുള്ള, നമ്മൾ ഇത്രയും AIയുടെ കാലം എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യർക്കിടയിൽ ഈ കടുത്ത വിഭാഗീയ ആശയങ്ങൾ കുത്തിവെക്കുന്ന നിരവധി സംഭവങ്ങളും പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ പല സ്ഥലത്തും പോയി കാണുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ മനുഷ്യരെല്ലാം കുറേ കൂടി ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണ്. കാലം പറയുന്നത് കാലം എന്നുറപ്പിച്ച് കൈകോർത്ത് നിൽക്കുവാനാണ്. എല്ലാവരും നല്ല മനുഷ്യരായി വിഭാഗീയമായ ചിന്തകളില്ലാതെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ കഴിയേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞ സോദരത്വേന എന്നൊരാശയം നമ്മൾ കുറേ കൂടി മുറുകെ പിടിക്കേണ്ട സന്ദർഭമാണ്. സോദരത്വേന എന്നതാണ് നമ്മളൊരു പ്രധാനമായിട്ടൊരു സന്ദേശം കൊടുക്കാനുള്ളത്.

0: അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഈ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ സ്വന്തമായ ഒരു റേഡിയോ, അപ്പോൾ ഏതായാലും വലിയ സന്തോഷം. ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ മണ്ഡലത്തിലുള്ളതും മണ്ഡലം വികസനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി നിങ്ങളുടെ കൂടി പങ്കാളികളാവണം എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് മണ്ഡലത്തിൽ കുറച്ച് പ്രൊജക്റ്റുകൾ, തനതായ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് ശക്തമായി ഇടപെടാനുള്ളൊരു പ്രൊജക്റ്റാണ്. ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങളുടെ സഹായം വേണ്ടി വരും. ഇപ്പം AI റോബോട്ടിക്സ് ഒക്കെ ബന്ധപ്പെട്ടുള്ള ലാബുകൾ തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അധികം പൊതുവേ അങ്ങനെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ സ്കൂളുകളില്ല. അപ്പോൾ അത് കുട്ടികളുടെ ഒരു പുതിയ മേഖല അതാണ്. പിന്നെ ഈ സ്പേസ് അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പുതിയ അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു പുതിയ ഇടപെടൽ നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ കായിക മേഖലയിൽ നമ്മൾ കുറേ കൂടി ശക്തമായി ഇടപെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇപ്പം എല്ലാ UP സ്കൂളിലും അധ്യാപകരില്ല, കായിക അധ്യാപകരില്ല, അതിൻ്റെ എണ്ണത്തിൻ്റെയൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പരമാവധി സ്കൂളുകളിൽ കായിക പരിശീലനത്തിന് പുറത്തുനിന്ന് ആളുകളെ കണ്ടെത്തി കൊടുക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ നാസയൊക്കെ നടത്തുന്ന വലിയ മത്സരങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതിലേക്കൊന്നും നമ്മുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ നിർത്തുന്നില്ല. ഇത്തരം മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ കുട്ടികൾക്കുള്ള ഒരു അവബോധം, പരിശീലനമൊക്കെ കൊടുക്കണം എന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകനായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മലബാർ റേഡിയോ നിലയത്തിൽ വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം.
1: സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജകമണ്ഡലം MLA VK സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സാമാജികനൊപ്പം സമൃദ്ധിയോണം. റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
3: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക,
1: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഒരു ഓണസല്ലാപത്തിനാണ് ഇവിടെ സ്റ്റുഡിയോയിൽ. ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ അതിഥികളെന്ന് പറഞ്ഞാൽ പറ്റില്ല, നമ്മുടെ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, റേഡിയോ മലബാറിൻ്റെ പല പരിപാടികളിലും സഹകരിക്കുന്ന ആളുകളാണ്. കളിദാസ കലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തകരാണ്. ഒരു 3-4 പതിറ്റാണ്ടുകളായി കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ അവിചാരിതമായി ഇവിടെ വന്നപ്പോൾ നമുക്ക് ഓണത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നു. അവരുടെ കാലത്തെ ഓണം, അതുപോലെ ഇന്നത്തെ ഓണം, ആഘോഷത്തിലെ വ്യത്യാസം, ആ ഓണ നാളിലെ ഓണാഘോഷത്തിലെ ചില അബദ്ധങ്ങൾ, അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് ഓണ നേര സല്ലാപമായിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ തലമുതിർന്ന ഒരാൾ, അല്ലെങ്കിൽ തലനിറച്ച ഒരാൾ, ഈ തലനിറക്കൽ ആപേക്ഷികമാണ്, കാരണം നിറച്ച തലയെ നിറയില്ലാതാക്കാനൊക്കെ മാർഗങ്ങളുണ്ട്. എന്നാലും നമ്മുടെ കാളിദാസൻ്റെ എം സുരേഷ് ബാബു, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കി കൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഓണാഘോഷം സെക്രട്ടറി ആയിട്ടില്ല, ഒരു മിനിറ്റ്. നിങ്ങൾ തുടങ്ങുന്ന മുമ്പേ ഇന്ന് നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരല്ലാന്നുള്ള കാര്യം കൂടി ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് പങ്കുവെക്കാം. കാളിദാസ കലാകേന്ദ്രം ഉരുവച്ചാലിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെയാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ ആദ്യം സംസാരിക്കുന്നയാൾ കാളിദാസയുടെ സെക്രട്ടറി സുരേഷ് ബാബു, കൂടെയുള്ളത് ശ്രീധരൻ കാളിദാസ, രമേശൻ മുണ്ടോറപ്പൊയിൽ, രണ്ടുപേരും കൂടി വരാനുണ്ട്, ഏതാനും സമയത്തിനുള്ളിൽ അവരെത്തിച്ചേരുന്ന പ്രതീക്ഷിക്കുകയാണ്, വിവേക് നമ്പ്യാർ, അതുപോലെ ഉന്മേഷ്. ഇത്രയും പേരാണ് ഇന്നത്തെ ഈ ഓണസല്ലാപത്തിൽ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. അവരോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഞാനും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഭാഗമാണ്, നിരവധി നാടകങ്ങളിൽ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആളുകളാണ് കൂടെയുള്ളത് എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബാബുട്ട,
3: നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മകൾ ഇങ്ങനെ അയവറക്കുമ്പോൾ,
4: അയവർക്കാണ് പശുക്കളാണ്
3: പഴമയൊന്നും അങ്ങനെയല്ലേ പറയാ.
5: നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളവരാണ് ഓറ, അത് പറയട്ടെ.
4: സംശയം ചോദിച്ചില്ല,
3: പഴയതും ഇപ്പോഴത്തും ആയിട്ടുള്ള വ്യത്യാസം, അന്ന് വീട്ടിൽ മുതിർന്ന ആൾക്കാർ ഈ പച്ചയോല കൊത്തി കൊമ്മയുണ്ടാക്കും, കൊമ്മ അതിനൊരു കഴുത്തിലോട്ട് ഇടാനുള്ളൊരു വാഴതാരം കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു പിന്നെ കൊട്ടയാന്ന്,
4: ഇപ്പം പൂവെല്ലാം നമ്മള് പൈസ കൊടുത്ത് വാങ്ങലല്ലേ,
2: ഇപ്പൊ അമ്മയുമില്ല കൊമ്മയുമില്ല, മാർക്കറ്റിൽ നിന്ന്
4: വാങ്ങുന്ന വണ്ടി എടുത്ത് പോകും, വില പേശിട്ട് വാങ്ങിട്ട് വരും.
3: അന്ന് അങ്ങനെയല്ല, അന്ന് നമ്മള് കണ്ടത്തിലെല്ലാം പോയി കഴിഞ്ഞാല് കിണ്ടിപ്പൂ,
5: ആ കിണ്ടിപ്പൂ പറമ്പത്തല്ലേ ബാബോട്ടാ,
2: കിണ്ടിപ്പൂന്നല്ല കോളാമ്പി പൂവാന്ന്,
4: അല്ലാന്ന്
2: ഈ കോളാമ്പി തുപ്പുന്നതായതുകൊണ്ട് അവർക്ക് പറയാനൊരു പ്രയാസം, അതുകൊണ്ട് അതിന്റെ പേര് മാറ്റി കിണ്ടി
5: കിണ്ടി
2: സ്റ്റാൻഡേർഡ് ആണല്ലോ.
5: അപ്പൊ മുരടപ്പൂ ഉണ്ടാവില്ലേ, ഓ കോളാമ്പിയായി കിണ്ടിയായി, വട്ടളപ്പൂ ഉണ്ടാവും, കാക്കപ്പൂ വരമ്പത്തില്ല,
3: കാക്കപ്പൂ വരമ്പത്തല്ല, ഈ കതിരിന്റെ നെല്ലിന്റെ കതിരില്ലേ.
2: ഈ കാക്കപ്പൂവിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, നമ്മളെ കാളിദാസ കലാകേന്ദ്രത്തിൽ ഒരു കാക്കപ്പൂല്ലേ, നമ്മുടെ കാളിദാസയുടെ നാടകങ്ങളും നാടകഗാനങ്ങളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയമുണ്ട്, കാരണം നമ്മളത് പലതവണയായി ഇവിടെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞതാണ്. എന്നാൽ കൂടി കാളിദാസയുടെ ഭാഗമായിട്ടുള്ള ഈ നർമ്മസല്ലാപത്തിനിടയിൽ നമുക്കൊരു ഒരു പാട്ട് കേട്ടാലോ.

0: അന്നത്തെ നമ്മളെ പിന്നെ പ്രദേശത്ത് ഈ വയലുകള് ഇന്ന് വയലിൽ പോയാലും കിട്ടൊന്നുമില്ല. ഇന്ന് പന്നി വന്നിട്ട് ഇത് കംപ്ലീറ്റ് പിന്നെ ഉടച്ചിട്ട് ഉള്ള സ്ഥലമാണ്.
1: പന്നി പുതിയ ന്യൂജൻ ആണ്, അന്ന് പന്നിയൊന്നുമില്ല.
2: അന്ന് പന്നിയൊന്നുമില്ല. നമ്മളിന്ന് ഓർമ്മയിലൊന്നും ഇപ്പൊ പന്നി, അന്ന് നാടൻ പന്നി, കാട്ടു പന്നി ഒന്നും അന്നില്ല.
0: അന്ന് പന്നീനെ കാണിക്കല് ഒന്നിക്ക് മൂർക്കം പറമ്പില് അല്ലെങ്കിൽ പിന്നെ വട്ടപ്പാറ പറമ്പില് പോണം, എന്നാലും പന്നീനെ കാണും.
1: അതിന് കുറ്റം പറ്റുകയില്ല, അന്ന് പന്നിക്ക് ആവശ്യമുള്ള എല്ലാ കാട്ടിൽ തന്നെ ഉണ്ട്. ഇല്ല പിന്നെ പറഞ്ഞ
2: അല്ല, നിങ്ങളൊരു കലാകാരങ്ങളെ നെറ്റിക്ക് കാണുന്ന കലേനെ പറ്റിട്ട് പറയാറോ?
1: അതായത് പൂപ്പറിക്കാൻ പോയിട്ടാന്ന് ബാബട്ടൻ കലാകാരനായി നാട്ടിലൊരു സംസാരമുണ്ട്.
2: അതിനെപ്പറ്റി
0: നാട്ടിന്ന് പൂ പറിച്ചിട്ടൊന്നും കളിയായിട്ടില്ല.
3: നിങ്ങളൊന്നും പറയണ്ട, ഞാൻ വേണ്ടി ഞാൻ പറയാ.
0: എന്നാ നീ എന്നെ പറഞ്ഞു?
3: അല്ല, ഈ പൂ പറിക്കാൻ പോരം വീണിച്ച് നെറ്റിക്ക്
2: മരവള്ളി തടഞ്ഞ് വീണിട്ട് നെറ്റിക്ക് മുറിഞ്ഞ,
3: അതിനുശേഷം ഒരു കലാകാരൻ,
2: ഒരു കലാകാരൻ,
1: ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കലാകാരനായി.
0: ഇത് കലേന്റെ പറഞ്ഞപ്പോ പറഞ്ഞുകൊണ്ട് പറയാ, നമ്മളെ നാട്ടില് പൂ പറിക്കാൻ പോകുന്ന ഒരാളെന്നല്ല, നമ്മള് കൊറേ കുട്ടികള് ഒരുമിച്ചാ പോവാ. അപ്പോ പൂ കാണുമ്പോ എല്ലാരും കൂടി ഓടും, ഓടുമ്പോ തടഞ്ഞിട്ട് വീണിയാന്ന്. അത് പിന്നെ അങ്ങനെ എടുത്തു പറയണ്ടെന്ന് ചോദിച്ചിട്ടാണ്.
1: അങ്ങനെയാണ് കലാകാരനായ
2: കലാകാരനായ
1: നിങ്ങള് ആ കാലത്ത് നല്ല ഓർമ്മ ഇപ്പം ബാക്കിയില്ലേ?
0: ഉണ്ട്.
1: അന്ന് ആ കൊമ്മയില് പറിച്ചിട്ട പൂക്കള് എത്ര തരം പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോട്ടെ.
0: കിണ്ടിപ്പൂണ്ട്, കോളാമ്പി പൂണ്ട്, കൃഷ്ണകിരീടമുണ്ട്, കൃഷ്ണകിരീടം, ആ പിന്നെ അതെല്ലാം, പിന്നെ ചെമ്പരത്തി പൂണ്ട്, കുറിഞ്ഞി പൂണ്ട്,
2: കുറിഞ്ഞി അങ്ങനെ വരുന്ന പൂവായിരിക്കും. നീലക്കുറിഞ്ഞിതെല്ലാം കേട്ടിട്ടുണ്ട്. അതിന് പോണ്ടെങ്കിൽ എവിടെ പോണോ?
0: ഈ കുറിഞ്ഞിപ്പൂവിന് വേണ്ടി പിന്നെ മത്സരിക്കോ എവിടെയാന്നറിയോ? പെരിഞ്ചേരി അമ്പലത്തിലാണ്. അമ്പലത്തില് ഇഷ്ടംപോലെ കുറിഞ്ഞിണ്ട്. വെള്ള കളറുണ്ട്, നീല കളറുണ്ട്, ഒരു പിന്നെ റോസ് കളറുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള തന്നെ പൂക്കളുണ്ട്. കുറിഞ്ഞിപ്പൂ നല്ല പൂവാണ്, പക്ഷെ അതിന്റെ മൊട്ട് വരെ പറിച്ചു കൊണ്ടുപോകും. എന്തിന്? അത് കിട്ടൂല. ചെമ്പരത്തിന്റെ മൊട്ട് പറിച്ചിട്ട് നമ്മൾ വീട്ടിൽ
3: കൊണ്ടുപോയിട്ടാണ്
0: അതാണ് അതിന് മത്സരാണ്.
1: ഇത് ഏതാ ശരിക്കും ഏതാ കാലം? 1900 കുട്ടിക്കാലം എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിക്കാലം നമുക്ക് ഏതാണ്ടൊരു കാലം കണക്കാക്കണമെങ്കിൽ ഒരു കൊല്ലം പറയോ?
0: ഒരു 60
2: കാലഘട്ടം. നമ്മളില്ലേ
0: 65 60 70 ഏതാണ്ട്
2: മുമ്പേ ഉള്ള കഥയാണ്.
1: അത് ശരി.
3: ഈ ഓണസദ്യ ഒന്നും
1: ഉണ്ടാവില്ലേ?
0: പൂവിന്റെ കാര്യത്തിൽ പറയുമ്പോ തുമ്പപ്പൂണ്ട്, താളിന്റെ പൂണ്ട്, മഞ്ഞ കളർ, അത് വട്ടപ്രാല,
1: അതല്ലേ?
0: അത് പൂവാണ്. അതുപോലെ പിന്നെ വെളിയിൽ എന്ന് പറഞ്ഞ ചപ്പാന്ന്, വെളുത്ത,
1: അത് കക്കൂസില്ലല്ലോ.
2: അത് പറയണ്ട, വെളിയിൽ പോയത് കാര്യം പറയണ്ട. ബാക്കി
0: അത് കേടോ? അത് ഒരു ഒരു ഓണക്കാലത്ത്
2: വെളിയിലാന്ന്
0: പറയുന്നു. അത് ഇന്നുണ്ട്, പക്ഷേ പിന്നെ ഇന്ന് ഇന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാ ചെയ്യുന്ന അറിയോ?
1: അതല്ല പണ്ടത്തെ പോലെ
0: അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തേങ്ങാപീരിയില്ലേ, തേങ്ങാപീര പൂക്കളത്തിൽ ഇടൂ, അപ്പൊ എന്താവും?
1: സമ്മാനം കിട്ടൂല.
0: ആ സമ്മാനങ്ങൾ പ്രൈസ് കൊടുക്കുമല്ലേ അവർക്ക്. കളനടക്കായ ഇന്ന് ഉപയോഗിക്കുന്ന തേങ്ങാപീരക്ക് കള കൊടുത്തിട്ടാണ്. ഈ പൂക്ക് എവിടെ കിട്ടുമോ നമ്മളെ നാട്ടില്?
2: ബാവോട്ടാ, നിങ്ങൾ നിങ്ങളെ കഥ വേഗം പറഞ്ഞേക്ക്.
0: നീ എടക്കേരി എന്ന് പറഞ്ഞാ മതി.
1: അത് വേണ്ട, നിങ്ങൾ കംപ്ലീറ്റ് ആക്ക് പൂ തേച്ചൊന്നും പറ.
0: അതിന്റെ പുറമെ നമ്മളെ വയലിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നല്ല നെൽപ്പാടങ്ങളാണ്. ഇന്നോ? ഇന്ന് നെൽപ്പാടവും ഇല്ല.
1: അന്ന് നെല്ലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നെല്ലാണ്.
0: പലതരത്തിലുള്ള കുഞ്ഞു നെല്ലുണ്ട്. കുഞ്ഞു നെല്ല് ഇന്ന് നമ്മളെ നാട്ടിൽ കിട്ടുമോ? കാണാൻ പോലും ഇല്ല.
1: ഇന്ന് ബെൽത്, എല്ലാം ബെൽത്, എല്ലാം പരിപാടി.
0: അത് അത് തന്നെയാന്ന് പറയുന്നത്. നമ്മളെ കാലത്തിന്റെ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നെല്ലിന്റെ ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ നടുക്ക് അരി എന്ന് പറയും. അത് തന്നെ രണ്ട് കളറുണ്ട്, പച്ചയും ഒരു പിന്നെ
2: നെല്ലിന്റെ നടുക്ക്
1: പുയിങ്ങലു. ആ നെല്ലിന്റെ നടുക്ക് തൂളി കളഞ്ഞാലും അതിന്റെ ഉള്ളിൽ കിട്ടുന്ന സാധനം അരി. അത് പച്ചയും പുയിങ്ങലു.
0: അത് അരിന്റെ കളർ തന്നെയാണ്. അരിന്റെ കളറ് ആണ് ഒരു കളർ, ഒന്ന് പച്ചയും.
1: ആ ഒന്ന് പച്ചയും. ഇത് എന്നാ പറയുന്നത്? എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല.
0: ആ ഇത് ഇതൊന്നും നിങ്ങളൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ കാണാൻ പോകുന്നുമില്ല. കാരണം നെല്ലോ വയലോ ഉണ്ടെങ്കിലല്ലേ ഇത് കാണൂ.
1: അത് സത്യാന്നെ, അത് സത്യ. അതിന് ഒരു കാര്യം ചെയ്യും, കണ്ടത്തിലുള്ളത് വീട് പറമ്പത്തുണ്ടല്ലോ.
0: പറമ്പത്തുള്ളത് പിന്നെ ചെക്കി പൂ, പിന്നെ ചെമ്പരത്തി പൂ, മറ്റേ പിന്നെ കരവീരകോ. കരവീരകോ
2: അത് ഞാൻ ഇന്നാദ്യമായിട്ട് കേൾക്കുന്നു.
0: ആ അത് നമ്മള് കോളാമ്പി പൂ എന്ന് പറയുന്നില്ലേ, അത് അതേപോലെയുള്ള സാധനമാണ്. മഞ്ഞ കളർ, മഞ്ഞ കളർ
2: അതല്ലേ കോളാമ്പി പൂ?
0: അല്ലല്ല, കോളാമ്പി പറയുണ്ട്, അരവീരകം പറയുണ്ട്. ഇതല്ല അതാ പറഞ്ഞത്, പഴയ കാലത്തുള്ള
1: ചെടിയാ വള്ളിയ
0: നല്ല മരം പോലെയുള്ള നിറയെ ഉണ്ടാവും പൂക്കൾ. അത്
2: അതല്ല, അതിനല്ലേ കോളാമ്പി പൂന്ന് ഉദ്ദേശിക്കുന്നത്.
0: കോളാമ്പി പറയുണ്ട്, ഇത് പറയുണ്ട്. പൂക്കള് ആ രീതിയിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. എന്നും ഒരുപാട് പൂക്കളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എടുത്തിട്ട് കാര്യമില്ല.
3: മല്ലിക ജയമന്തിയെ വേണ്ടു
0: നമ്മളെ വീടുകളില്. മല്ലിക, മല്ലിക അന്ന് ഒറ്റച്ചൊറ, ഇരട്ടച്ചൊറ, പിന്നെ
2: ചൊറയോട്
0: ഇങ്ങനെയുള്ള ഒറ്റ തക്ക എന്നെല്ലാം പറഞ്ഞിട്ട് പൂണ്ട്.
1: നിങ്ങൾക്കറിയാവൂല.
0: അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തരം മല്ലികൾ കേൾക്കുന്ന കൂട്ടൊക്കെ തന്നെ ഇതെന്തെന്നാ ഈ പറഞ്ഞു കൂട്ടുന്ന
1: മനസ്സിലാവില്ല,
0: മനസ്സിലാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് അതൊന്നും കാണാനില്ല.
1: രമേശ് ചേട്ടാ, ഇത്ര നേരം ബാവോട്ടം പറഞ്ഞ പൂവല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഏതെങ്കിലും പൂ പറിച്ചിട്ടുണ്ടോ?
2: കാക്കപ്പൂ, കോളാമ്പിപ്പൂ, തുമ്പപ്പൂ, കൃഷ്ണഗിരിയുടെ എന്ന് പറയുക ചുവന്ന പൂവില്ലേ,
1: അതെല്ലാം ബാവോട്ടം പറഞ്ഞാ. പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത്
2: അന്നൊന്ന് പൂക്കള മത്സരം പങ്കെടു നമ്മളെല്ലാം ചെറുപ്പത്തിൽ നിന്നും. ഇപ്പൊ അന്ന് മറ്റേ പൂക്കള മത്സര പരിപാടിയോ അതും ഇതല്ല. അന്നല്ലെന്ന വീട്ടിലൊരു
1: അന്നുള്ള പൂക്കളല്ലേ ഇന്നും ഉള്ളത്. അതില് 10-22 തരം എല്ലാം ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളാകെ 5-6 പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന് ദാരിദ്ര്യ സിരിയാട്ടം പറയട്ടെ.
3: അത് മൊത്തം ചൊറിയാന്നേ പറഞ്ഞ പോലെ. നമ്മൾ ചെമ്പരത്തി പൂ തന്നെ 5-6 ചൊറയിടും.
1: അങ്ങനെ
3: അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചൊറയാക്കുക. അങ്ങനെ ഓരോ തരം പൂ
0: ഈ ചൊറയാക്കുന്ന ചെമ്പരത്തി തന്നെ
2: ഇപ്പം പൂടുന്നത് ഒറ്റ എന്ന് പറയാ മുല വെച്ചിട്ട് എന്ന് പറയൂ അല്ലേ. നമ്മളെല്ലാം കാലത്ത് പറയും 2 മുല വെക്കണം, എന്നിട്ട് ചൊറ ഒരു അത്തത്ത് മുതല് ഒരു ചോറ, പിന്നെ പിന്നെ രണ്ടാമത്തേത് ഓണാകുമ്പോൾക്ക് 10 ചോറ
0: അല്ല ശരിക്കും പറഞ്ഞാ. അപ്പോഴാണ്
2: പിന്നെ
0: ഈ സാധനം
2: പിന്നീട് ഒറ്റ മുല വെച്ച് പിന്നെ ജീവോതിക്കത്ത് മുറിച്ചിടുക. ഓണം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മകം വന്ന ദിവസം ഇനിയെല്ലാം എടുത്ത് പുരപ്പുറം. ഇന്നത്തെ പോലെ കോൺക്രീറ്റ് കൂടുന്നില്ലല്ലോ. പുരപ്പുറത്തങ്ങ് ചാടി ഇന്ന് മകമുണ്ടോ. പിന്നെ ശീവോതി കഞ്ഞി ഇലയിലിങ്ങനെ നിരത്തി വിളമ്പിട്ടുണ്ടാവൂലേ പായില്. അപ്പൊ ഇപ്പോ അതങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ നമ്മളെ സൂപ്പാക്കും.
1: നിങ്ങൾ പൂക്കള കൂട്ടത്തില് ആ നാണം കുണുങ്ങിയായിട്ടുള്ള ചെടീന്റെ മുകളിൽ പറിക്കുന്ന പൂവിന് എന്താ
0: പറയാ?
2: നമ്മള് പൂ പറിച്ചിട്ട് എങ്ങനെ പോയി മത്സരാന്ന്. അങ്ങനെ നമ്മളെ ആടുന്ന് ഇങ്ങനെ തട്ടുകറമ്പിലേക്കാളും പോയാല് മറ്റേ ചെക്കി മറ്റേ കാട്ടുപൂവെല്ലാം കിട്ടും. പറിച്ചിങ്ങനെ വരുമ്പോ നമ്മള് വീടിന്റെ കുറച്ച് അപ്പുറം ഉള്ളൊരു
1: വേണ്ട ആ ഭാഗത്തേക്ക് വല്ലാണ്ടങ്ങ് പോണ്ട. പൂ പറിക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, നിങ്ങൾ ചെറുപ്പകാലത്ത് വല്ലാതെ ആഗ്രഹിച്ച പെണ്ണാണ്. ഇതൊക്കെ നമുക്കറിയാം. അതിന്റെ കൂടുതൽ വിശേഷം പറഞ്ഞാൽ ഈ ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ വിവരം നിങ്ങൾ. അതുകൊണ്ട് പേര് പറയണ്ട, ബാക്കി
2: വേണ്ട. അന്ന് ഇന്നത്തെ പോലെ ഒന്നല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇടകലർന്നിട്ടാണ്. അതിലൊന്നും ഒന്നുമില്ല. നമ്മളിത് എന്റെ കോട്ട അറിയണോ എന്റെ കോട്ട അറിയണോ എന്ന് വെച്ചിട്ട് നമ്മൾ
0: അങ്ങും
2: അങ്ങനെ പൂവും പറിച്ച് പോയി. ഇവളയിൽ പൂ പറഞ്ഞിട്ട് വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു,
1: ഇതെല്ലാം കൊടുത്ത്
2: ഇതെല്ലാം ഓക്ക് കൊടുത്ത് വൈ എല്ലാരും ഇങ്ങനെ നമ്മളെ കൂട്ടുകാരിലും ഇങ്ങനെ താഴെത്തി നോക്കുമ്പോ എന്റെ പൂ കാണായി. ഇവര് പറഞ്ഞു എടുത്തോടെ പൂ, ഞാൻ വന്ന് ഇത് കിട്ടും. അതൊന്നുമല്ല, ഇന്ന നേരത്തെ കാണുമ്പോ ഇത്ര പൂ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് തിരിഞ്ഞ് ഏത് സംഭവം പിടികിട്ടി. അപ്പൊ അന്ന് എന്റെ പേര് മാറ്റി ഓളെ പേരിട്ട്. പിന്നെ അതെല്ലാം ചെറിയ കാലത്തുണ്ടായിരുന്ന ഇതല്ലേ, പിന്നെ അതെല്ലാം അങ്ങനെ പോയി.
1: ഇനിയും ആ ഭാഗം വിശദീകരിച്ചാല് മിക്കവാറും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: നമ്മൾ പൂ പറിച്ച കാര്യം പറഞ്ഞു, ശ്രീരാട്ടൻ വിഭവത്തിന്റെ കാര്യം പറയട്ടെ. ഓണസദ്യ,
1: അതെ, ഓണസദ്യ എന്ന് പറയുമ്പോ നമ്മളെ വീട്ടില് അന്ന് ഒരുപാട് അംഗങ്ങളുടെ വീടാണ്,
0: ഒരുവിധ എല്ലാ വീടുകളും,
1: നമ്മളെ മൂന്ന് നാല് കാരണവന്മാർക്ക് തന്നെ ഒരുപാട് മക്കളും അവരെല്ലാം നമ്മുടെ വീട്ടിലാണ്.
0: ഒരു വീട്ടിൽ നാല് കാരണവും ഉണ്ട്,
1: മൂന്ന് കാരണവും എന്റെ അമ്മയും, അപ്പൊ നാല് അംഗങ്ങളുള്ള ഒരു തറവാട്, ചെറിയ തറവാടായിരുന്നു.
0: അതില് കുറെ കുട്ടികളും,
1: അതിൽ ഒരാൾക്ക് തന്നെ കാരണവന്മാർക്ക് തന്നെ എട്ട് കുട്ടികളല്ല, ഇന്നത്തെ പോലെ രണ്ടും ഒന്നൊന്നല്ല. അപ്പോ
0: സ്കൂളും അംഗൻവാടിയും എല്ലാം വീട്ടിൽ
1: തന്നെ, എല്ലാം ആണ്, ഹൈസ്കൂൾ തന്നെ ആക്കാം.
2: കാരണമൊന്നുമില്ല, നമ്മള് എട്ടാളാന്ന്.
1: അമ്മക്ക് പാത്രം അറിയാം, വിളമ്പി വെച്ചിട്ടുണ്ടാവും, എടുത്തിട്ടില്ലെങ്കിൽ അമ്മ പാത്രം നോക്കിയിട്ടാണ് ഇന്നയാള് എന്താ കഞ്ഞി കുടിക്കാതെ ചോറ്
0: പറഞ്ഞാൽ വേറൊരാള് പാത്രം എടുക്കാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങളെ പാത്രം
1: അറിയാം, അറിയാം, അമ്മക്കറിയാം ആ പാത്രം. അങ്ങനെ ഒരു പാത്രം എടുത്തില്ലേ അമ്മ പറയാ ഇന്നാളെന്താ കഞ്ഞി കുടിക്കാൻ വരാനി എന്ന് പറയും. അത്രയും അംഗങ്ങളും ഉണ്ട്, അത്രയും അമ്മ ശ്രദ്ധിക്കലുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിന്.
0: കാരണം ഇത് എടുക്കും പോയിട്ട് വരാൻ ലേറ്റ്
2: ആയാലും
3: പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ അന്ന് ഒരു പിന്നെ ഒരു മര്യാദക്കുള്ള ഒരു ഭക്ഷണം കിട്ടണമെങ്കിൽ ഓണം വിഷുവും വരണോ?
0: അതുകൊണ്ടാണ് ഇത്രയും പ്രസക്തി ഉണ്ടായിരുന്നു.
3: അതെ,
0: ഇന്ന് എല്ലാ ദിവസവും ഓണവും വിഷുവും തന്നെയല്ലേ, എന്താ വ്യത്യാസമുള്ളത്?
1: അന്ന് ഓണക്കോടിയും ഇതെല്ലാം കിട്ടിയിട്ടില്ല. ഞാനല്ലേ ട്രൗസറിൽ വെടികൊണ്ട പോലെ രണ്ട് ഓട്ടം ഉണ്ടാവും അന്ന്. ഈ ഓണത്തിനാണ് ഒരു ട്രൗസർ കിട്ടുമോ?
0: മാറി കിട്ടും,
1: ഒന്ന് മാറി കിട്ടുക.
3: അതേപോലെ
1: ഈ ആളെ കാണുമ്പോ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞു നിൽക്കുക, ഈ വെടികൊണ്ട കാണുന്നതിന്.
2: പിന്നെ ഈ ഓണത്തിന് നമുക്കൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണം. ഞാൻ അന്നേരോ മുംബൈയിലോ പത്തിലോ എന്നറിയില്ല. അപ്പൊ അന്ന് കാലി വെക്കുക, അയ്യാ കാലിക്കാരൻ വരണ്ടിക്കല് ഓറയും കരിയും നോക്കുമെന്ന് പറയും, എൻ്റെ മുരിക്ക് വെക്കുന്നത്. അത് നമ്മൾ തലേന്നെടുത്തിട്ട് നമ്മളെ കണ്ടത്ത് കൊണ്ടാക്കണം. ഓറേഡി അതിൻ്റെ തലേന്ന് പണിയെടുത്തിന് ആടുന്ന് നമ്മൾ ഈ സാധനം എടുത്തിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഓർക്ക് ഇതെല്ലാം എടുത്ത് വരുത്ത് മുരിനെ തന്നെ തെളിച്ച് വരുത്ത് ഭയങ്കര റിസ്ക്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും ആകുമ്പോൾ നടക്കൂല. അപ്പോൾ അച്ഛൻ പറഞ്ഞ് മുണ്ടോം വയലുണ്ട് ഇന്ന സ്ഥലത്ത് കരിയും നോക്കുമോ, അപ്പോൾ അതെടുത്തിട്ട് കുയിക്കൽ വയലാണ് നമ്മളെ വയൽ, ആടത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ ഓണത്തിന് മുമ്പ് മൂർന്ന് എല്ലായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണത്തിലിടക്ക് ഇത് വരുമോ, ഒന്നും ചെയ്യൂലല്ലോ. അത് ഇതെടുത്ത് കരിയും നോക്കി കൊടുത്താൽ എനിക്ക് റോഡ് മുന്ന് ഇത് വരഞ്ഞിട്ട് വരാനും കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല. കുറേ ഇങ്ങോട്ട് എത്തിയിട്ട് എനിക്ക് ബേസ്ക് വെജ് തോന്നുന്നു, സ്കൂളിൽ വിട്ട് വന്ന പാടാ. ഞാൻ രണ്ടും കേൾപ്പിച്ച് ഇത് ഒന്നെടുത്തിട്ട് ആ വീല് മറ്റേ ഒരു ഇടയിലാടിയിട്ട് ഇത് രണ്ടും ഒരുത്തിട്ട് ആടിയിട്ടിട്ട് പിന്നെ ഞാനൊക്കെ തോന്നി ഞാൻ പോയിട്ടില്ല എന്ന് പറയാം. ഇത് കൊടുത്തിട്ട് എനിക്ക് അടുത്തോളം എത്താനേ കഴിയില്ല, ഇത് നിലത്ത് വലിയെന്ന്. അങ്ങനെ അപ്പോൾ വീട്ടിലേക്ക് പോയി, ഞാൻ പറഞ്ഞ് കരിയും നോക്കും കണ്ടിട്ടില്ല, ഞാൻ അടുത്തോളം പോയിട്ട് പരതിയിട്ട്. പക്ഷേ ഇത് ഇതിൻ്റെ ഗൗരവം എന്ന ചെറിയങ്ങനെ അന്ന് എനിക്ക് ഉറക്കൊന്നുമില്ല. പിറ്റേന്ന് ഇവർ വന്നു, പിന്നെ അവിടെ ഇതുമില്ല. പിന്നെ എനിക്കൊന്നും ഇത് നുണ പറയാൻ പറ്റൂല. എന്താ വെച്ചാൽ ഇത് ഒരാളെ പണിയോ, അത് ഇതല്ലല്ലേ. വയ്യ ഞാനിത് പറഞ്ഞു, പറഞ്ഞ് പിന്നത്തെ പൂവിലൊന്നും പറയണ്ടല്ലോ. അപ്പോഴേക്കിനി ഓണത്തിന് രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ. ആയ അടികിട്ടിയ ആയില് ആ ഓണോ ഒന്നുമില്ല. ഞാൻ അന്നേരം എനിക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കും, ഇത് പ്രതിഷേധം. അപ്പോ ഒരു ദിവസം നിന്ന് രണ്ടു ദിവസം നിന്ന് ആകെ ഒരു ഓണത്തിനാ നല്ല ഭക്ഷണം ഉണ്ടാവുക. ആ അന്ന് കൊറേ സമയം പിടിച്ചു നിന്ന് പിന്നെ
0: നല്ല സദ്യ മണലി.
2: അതല്ല ഇന്നത്തെ സാധനം പിന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് ചാടിയിരുന്നു പറഞ്ഞു, അതിന് കിട്ടി അടിക്കുന്നു, അതിന്റെ എണ്ണം പറയുന്നില്ല.
3: നീ കോയിൽ പിടിക്കാൻ ഈ ഓണത്തിനല്ലേ കോയിൽ പിടിക്കുക, ഈ ഓണത്തിനല്ലേ ഒരു ചാറ് കിട്ടുക,
0: ഓണത്തിന് അടിച്ചു വെക്കുക.
1: ഓണത്തിന് ഇറച്ചൊന്നും വെക്കൂല,
0: അന്നത്തെ
1: കാലത്ത്
0: അങ്ങനെ പരിപാടി ഒന്നുമില്ല ഓണത്തിന്.
1: അലാരം വിരുന്ന് വന്നാലും
0: വൈകിപ്പോന്നെ
2: അന്നൊന്നും ഇറച്ചിയൊന്നും വളരെ അപൂർവമാണ്.
1: അല്ല, ഈ ഓണത്തിന്
0: സദ്യ സദ്യയിൽ ഇറച്ചി വരാൻ തുടങ്ങി ഇപ്പല്ലേ.
2: ഇപ്പൊ
1: അന്ന് വാരി നിറച്ച് ഭക്ഷണം കഴിക്കാം, ഒരു ഒന്ന് രണ്ടായിരം കറിയും.
2: അത് പിന്നെ പുത്തരിക്ക് പായസം വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് പായസമില്ല.
0: അങ്ങനെയുണ്ടോ?
2: ആ ഇത് മൂർന്നിട്ട് ആദ്യത്തെ പുത്തരിക്ക് പായസം വെക്കും. ആദ്യത്തെ ഈ പുന്നല് ചോറ് വെക്കണ്ടിക്കല് ആദ്യം ഒരു അന്നൊരു പായസം, ആ അത് വെച്ചിട്ട് വരുത്തുന്നവരുണ്ടാവില്ല ഈ ഓണം വരുമ്പോഴത്തേക്ക്. അപ്പോൾ അന്നേരം

0: പറിക്കുകയ്യ, പൊളിക്ക് തോല് പൊളിക്കലല്ല, എന്നിട്ട് ചൂട്ടക്കാലി വെച്ച് ഇതിനെ കരിച്ച്. അപ്പോഴേക്ക് നമ്മളെ പണിയെന്നാ, ഈയൊരു തല ചൂടായ അടുപ്പിൻ്റെ അത് കനലിലിട്ടിട്ട്
1: ചുട്ടെടുക്കും,
0: ചുട്ടെടുക്കൂ. ഇത് എല്ലാം മുറിച്ചിതെല്ലാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോഴിന്റെ തല ആയൊരു,
1: പക്ഷെ അവനവന്റെ വീട്ടിൽ പോറ്റുന്ന കോഴി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു ആത്മബന്ധമായിരിക്കുമല്ലോ കുട്ടിക്കാലത്തല്ലോ, അതിനെ തന്നെ കൊന്നു തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുവാ സീറോട്ട?
2: ഇല്ല, പ്രയാസം തന്നെയാണ്.
0: നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്തിട്ടാന്നറിയാ, വൈകിട്ട് സ്കൂളും വിട്ടു വന്ന എന്തെല്ലാം നോക്കണോ, പയ്യനെ മേയിച്ച് അതിന് കോട്ടൽ നരിക്കണോ, കോഴിനെ കൂട്ടിലാക്കണോ, ഇന്നത്തെ പോലെ പറഞ്ഞ കേൾക്കുന്ന
1: കോഴി
0: മേയ്ക്കണ്ട, പറഞ്ഞ കേൾക്കുന്ന കോഴി ഒന്നല്ലോ. ഒന്നെങ്ങാ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കുർക്കരംഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞാ. അതുകൊണ്ട് ഈനെ കൂടുന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ കൂടുന്നല്ല, കട്ടേനെ കൊണ്ടിങ്ങനെ വളച്ച് വെച്ച് അതിനൊരു ഊതലു, അതിലതിനൊരു കല്ല്
1: ഊതൽ
0: വാതില് അതാണ്, അതിനൊരു കല്ലും എടുത്ത് വെച്ച്, അതാണ് കോഴിക്കോട്.
3: ഭക്ഷണത്തിന് പറയുമ്പോ നമ്മളത് വളരെ ഗൗരവമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇന്ന് പീടിയേന്ന് കിട്ടുന്ന മസാല പൊടി, വിവിധ കമ്പനികളെ മസാല പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് വെക്കുന്നത്. അന്ന് അങ്ങനെയല്ല. കൊത്തമ്പാരി എന്ന് പറയും, മല്ലി, മല്ലി കൊത്തമ്പാരി എടുത്തിട്ട് അമ്മിയിലിട്ടിട്ട് അരച്ചിട്ട് അങ്ങനെയാണ് കറി വെക്കുന്നത്. അതിന്റെ ഒരു മണമുണ്ടല്ലോ ആ ചുറ്റുവട്ടത്തെ ചേച്ചുവത്ത്.
0: ഒരു വീട്ടിൽ കോയിനെ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാരും അറിയും.
3: ഇന്നോ
0: ഈ ചിക്കൻ മസാല എന്നെല്ലാം പറയുന്നതിൽ ഇപ്പൊ ഇപ്പൊ വാങ്ങുന്ന, അന്നൊന്നും കൊത്തമ്പാരി അരച്ച് ഇത് തന്നെ കൊത്തമ്പാരി അരച്ച്
3: അല്ല, ഇത്
2: കൊത്തമ്പാരി ഇന്ന് മല്ലിപ്പൊടി
1: അതാണ്
3: അല്ല പറയുമ്പോ പറയാം.
1: മഞ്ഞൾ പൊടി എന്ന് പറയുന്നത് മാറിയിട്ട് ഇപ്പൊ മഞ്ഞപ്പൊടിയായി,
0: മഞ്ഞപ്പൊടിയായി,
1: മഞ്ഞളില്ല,
0: മഞ്ഞളില്ല.
1: അപ്പൊ അങ്ങനെ മാറിപ്പോയി,
0: മാറി മാറി.
3: നേരത്തെ പിന്നെ കൊത്തമ്പാരി എന്ന് പറഞ്ഞ പോലെ
0: കൊത്തമ്പാരി, ഇപ്പോഴത്തെ കുട്ടികളോട് കൊത്തമ്പാരി എന്ന് പറഞ്ഞാൽ
1: അറിയില്ല.
3: ഉണക്ക് മഞ്ഞള് അങ്ങനെ എടുത്ത് അമ്മി വിലിട്ട് കുത്തുവയ്യ, കുത്തി പൊടിച്ചിട്ട് അരച്ചെടുക്കും.
1: രണ്ടാമത്തെ കുത്തിന് കല്ലുണ്ടാവും.
3: ആ അതാണ് അന്നത്തെ, അന്ന് വീടുകളില് ഈ അമ്മിയില്ലാത്ത വീടുണ്ടാ, ഇന്ന് അമ്മിയുള്ള വീടുണ്ടാ?
0: ഇല്ല, ഇല്ല.
3: അതൊന്നും ആലോചി, ഇന്ന് അമ്മിയില്ല വീട്ടിൽ, മിക്സിയേ ഉള്ളൂ.
0: പിന്നെ നമ്മളെ ഓർമ്മയിലെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നെല്ല് കുത്തലന്നെയല്ലേ. പിന്നെയാണ് നമുക്ക് ആടെ ഒരു മില്ല് വന്നത്, അതെല്ലാം നമ്മളെല്ലാം കുറച്ച് വണ്ണം വെച്ചരാന്ന്. അതിന് മുമ്പിലല്ലോ കുത്തല് തന്നെ.
1: അതിനുശേഷം പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്ന്
0: വന്നു. ഇത് ഇന്ന് വൈകുന്നേരം കുത്തിയിട്ട് വേണം രാത്രി ചോറ് വെക്കണ്ടെങ്കിൽ. അപ്പോ അപ്പൊ അന്ന് നമ്മളെ എറാത്ത് ചാണം മെഴുകിയ എറിയല്ല, അതിൻ്റെ അകത്ത് ഇട്ടിട്ട് രണ്ടു ഒലക്കി നിന്നിട്ട് ആദ്യം ഇതിന്റെ ഒന്ന് മുതുപൊട്ടിക്കുവാന്ന് പറയും. ബാക്കി വരലില്ല, മുതുപൊട്ടിക്കോന്നറിയാ. ഈ നെല്ല് രണ്ട് പിള്ളേർക്ക് ഓരോ ഒലക്ക കൊടുത്തിട്ട് നിലത്തു തന്നെ ഇങ്ങനെ കുത്തു. അപ്പോ അതിന്റെ തൂളിയൊന്ന് പൊട്ടിക്കിട്ടു, ബാക്കി പിന്നെ അമ്മ റെഡി ചെയ്ത് വിരലിലിട്ട്.
1: ഇപ്പോ ഒരു ഒലക്ക തന്നിട്ട് ഇതുപോലെ കുറച്ച് നെല്ല് തന്നാല് അതേ താളത്തിൽ ഇങ്ങനെ കുത്താൻ പോവാ? ആ ഒരു താളം ഒന്ന് ആലോചിക്കാം. ഇത് കുത്തുമ്പോ പുറത്തേക്ക് വരുമ്പോ കാലുകൊണ്ട് അത് അടുപ്പിച്ച് അതിനൊരു രണ്ടാൾ കുത്തുമ്പോ പ്രത്യേകിച്ചു
0: അതിനൊരു ശ്വാസം കഴിക്കുന്നതാണ് ഒരു താളം.
1: അതെല്ലാം പോയി, ആരോട് പറയാനാ?
0: അങ്ങനെ മഞ്ഞൾ കുത്തി പിന്നെ അരച്ചൊരു ചിരട്ടിയില് എടുത്ത് മഞ്ഞൾ എടുത്ത് വെക്കും. ആ മഞ്ഞളാണ് കറിയില് ഇടുന്നത്. പിന്നെ ഈ അമ്മിക്ക് ഇടക്കിടക്ക് ഇനൊരു മൂർച്ച കൂട്ടേ ബെങ്ങക്കല്ല് എടുത്തു കൊണ്ടുവരും. നമ്മൾ ഇതെല്ലാം ചാർജ് നമുക്ക് ബെങ്ങക്കല്ല് പൊറുക്കി
1: കൊണ്ടുവരല്ലോ,
0: കത്തിയണക്കണ. അപ്പൊ ബെങ്ങക്കല്ല് എടുത്തു കൊണ്ടായിരുന്നു. എന്തല്ലോ, പിന്നെ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്ന പലയും വെല്ലിരുന്നിട്ടാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചാണകവും ഇത് വെള്ളവും എടുത്തിട്ട് മേ ഇതപ്പാട് വൃത്തിയാക്കി. ഇന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്താണെന്നറിയാ, അന്നുണ്ടാകുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ഐക്യം. ഇന്ന് ഒരു കുട്ടിക്ക് പഠിക്കണ്ടെങ്കിലും ഒരു റൂം വേണം, ഒരു മേശ വേണം, ഒരു കസേല വേണം, വേറെ ആരും എന്നെ ശല്യപ്പെടുത്തരുത് അതാക്കരുത്. നമ്മളൊരു പായിയിൽ ഇട്ടിട്ട് നടുക്കൊരു ചിമ്മണി കൂട് കത്തിച്ച് വെക്കും. അതിൻ്റെ ഇങ്ങനെ ആക്കുമ്പോൾ പെൺകുട്ടികളെല്ലാം മുടിയപ്പാട് കത്തി വേണക്കും, അതിൻ്റെ ഒരു മണവും ഈ പുകയും പരീക്ഷ കിടക്കും. മൂന്നും നാലാള് ആ മൂക്കിലേക്ക് തന്നെ. ഇന്നൊരു ചുമണിക്കൂട്ടിന്റെ വെളിച്ചത്ത് നമുക്ക് തന്നെ പഠിക്കാൻ കഴിയുമോ എന്നൊക്കെ ചെയ്യോ?
1: പഠിക്കാൻ പോട്ടെ, അങ്ങനെ ഇരിക്കാൻ
0: പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? ആ പുക ശ്വസിക്കാൻ പറ്റുമോ?
3: പറയുമ്പോ ഇന്ന് കുട്ടിയൊക്കെ എന്ത് വേണമെന്നാണ് ഈ സിംഗിളായിട്ട് ഇരിക്കുന്നത്, മൊബൈൽ വെച്ചിട്ടല്ലേ. അതാണ് അന്ന് കൂട്ടായിട്ട് ഒരു ചിമ്മണി വിളക്കിന്റെ ആ പ്രകാശം.
0: ചിമ്മണിക്കൂട് തന്നെ ഇല്ല, അത് നമ്മള് കുപ്പി ഒരു മൂട് തുറന്ന് അതിൻ്റെ അകത്ത് പിന്നെ നാടിയെല്ലാം ഇട്ട് ആ എണ്ണ എടുക്കുന്നതെല്ലാം കണക്കല്ലേ. 5 ലിറ്റർ എണ്ണ എങ്ങനെ അന്ന് കിട്ടും തോന്നുന്നുണ്ട്. അതിനെ കൊണ്ട് എത്തിക്കണ്ടേ? പൊരലോളങ്ങാൻ പഠിച്ചിരിക്കുന്ന ഇന്നത്തെ പോലെ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അടി ഉറപ്പാണ്. അതിലൊരു 9 മണിയാകുമ്പോഴേക്ക് ഇതെല്ലാം തീർന്നിട്ടില്ലെങ്കിൽ ഇതൊരു മാസം.
1: ഇന്ന് പഠിക്കുക പഠിക്കുന്ന പറയും, അന്ന് കിടക്ക് കിടക്കുന്ന പറയും. തീർന്നു
3: പോകുന്ന
0: കുടുംബത്തിന്റെ ഒരു ഐക്യം, അതൊരു പ്രധാന
3: എടുത്തു പറയേണ്ട ഒരു
0: കാര്യം. എല്ലാരും ഒന്നിച്ച് കിടന്നു,
3: അതെ.
0: അത്രയല്ലാണ്ട് ആകെ 2 റൂം ഉണ്ടാവും, 10 കുട്ടികളും.
1: അല്ല ഈ ആ ഒരു

0: വ്യത്യാസം ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പഠിക്കുന്നത് ഫോണിലാന്ന്, അന്ന് ഫോണുണ്ടാ
1: ഇല്ല
2: അല്ല, അന്ന് അന്നത്തെ കാലത്ത് ചിമ്മിണി മണക്കിൽ ഈ പുസ്തകത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പുസ്തകമാണ്, അത് വെച്ച് പഠിക്കുന്നു. ഇന്ന് കുട്ടികൾ പഠിക്കുന്നു ഇന്ന്, അതാ അന്നത്തെ ഇന്നത്തെയോന്ന് പറയുന്നത്. ഇന്ന് മൊബൈല് വെച്ചിട്ട് വേണം കുട്ടികൾക്ക് രാത്രി നേരം പെടുക്കുന്നവരെ ഇരുന്നിട്ട് അവർ മൊബൈൽ കുത്തു. അപ്പൊ അതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം.
0: വിവേക് ഉണ്ട്, ഉന്മേഷ് വന്നിട്ടുണ്ട്, ഇവർക്കെല്ലാം അനുഭവങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്.
1: അല്ല രാമ, നീ മൊബൈലിന്റെ പറഞ്ഞില്ലേ മുമ്പേ മരിച്ചതെല്ലാം വിവരം പറയാൻ പോവുക.
0: അല്ല അത് മുംബൈ ഇപ്പല്ലേ, പണ്ട് ബോംബെ അല്ലേ?
1: ഞാൻ മിന്തിലെത്താ ഉദ്ദേശിച്ചേ.
0: ഓ മിന്തിലെത്തെ,
1: മിന്തിലെത്തെ മുമ്പ്. ഏ അങ്ങനെ ഏടാ ഇത് കാര്യം കേക്കറോ? അപ്പോ മരിച്ചത് വിളിച്ചു പറഞ്ഞ് അന്നൊന്നും പൈസ എല്ലാം എത്രയല്ലേ ഉണ്ടാവും. വിളിച്ചു പറയാൻ നമ്മളെടുക്ക പോയി പറയാൻ, പോയി പറയാൻ ഏൽപ്പിച്ച്, പോയി പറയാൻ ഏൽപ്പിച്ച് നമ്മൾ ഈ പറയാൻ പോയാൾ വന്നാലേ ഈ ബോഡി എടുക്കൂ. ഇന്ന് മരിക്കുന്നതിലടക്ക് ബോഡി എടുക്കേണ്ട സമയം കുറയ്ക്കാം. മരിച്ചു എന്ന് പറഞ്ഞ അവിടെ ആദ്യം തന്നെ ചോദിക്കുക എപ്പോ എടുക്കുന്നു.
3: ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ വിവരം കേട്ടാൽ ആരും പോകില്ലല്ലോ.
1: ആരും പോകില്ല,
3: എടുക്കുന്ന
1: സമയത്തേ ആ സമയത്തേ പോകും. അന്ന്
0: മിന്തലത്തെ കാര്യം പറഞ്ഞില്ല
1: ഞാൻ ഉദ്ദേശിക്കുന്ന മിന്തലത്ത് എന്ന് പറഞ്ഞാല് ഈ മൊബൈൽ ഇല്ലാത്ത സമയത്ത്,
0: മൊബൈൽ ഇല്ലാത്ത
1: എന്നിട്ട് പോയി പാച്ച പോയി അറിയാം. അല്ലല്ല, ആടെ ഒരു സ്ഥലത്ത്, ആടെ ഒരു സ്ഥലത്ത് എന്നാ ആർക്കറിയാം മരിച്ചത്, മരിച്ചു ആർക്കറിയാം. അപ്പോ കാലക്കേട്ടിന് ഞാൻ പറഞ്ഞു വിട്ടു അറിയാം. അപ്പോ ആട്
0: വിട്ട്
1: വിട്ട് അപ്പൊ ആരെങ്കിലും മൂത്തവരാരും പൈസ
0: തരും.
1: ജീപ്പാ ബസ്സിന് പോണോ? ഓ ജീപ്പിന്
2: പോന്നാ.
1: അപ്പൊ പോയിക്കോ, നമ്മൾ തിരിച്ചു വന്ന വിവരം പറഞ്ഞാൽ തിരിച്ചു എത്തണോ, അല്ലെങ്കിൽ നമ്മൾ പോയ വീട്ടുകാർ എത്തണോ, അങ്ങനെ അതിന്റെ കണക്ക്. ഞാൻ പോയാളും എത്തിയില്ല, ഞാനും അന്ന് ഇടില്ലോ നടന്ന് വൈകുന്നേരം തെറ്റി.
0: പിന്നെ സിനിമാണെങ്കിൽ
1: സിനിമാണെന്നല്ല,
3: നിങ്ങളാ വീട് വരെ എത്തിനാ,
1: വീട്ടിലെത്തി പറഞ്ഞു പറഞ്ഞു പറയലും ചെയ്തിന്. പക്ഷെ ഞാനെങ്ങനെ എന്നോ ലേറ്റ് എന്നറിയില്ല. അനക്കിന്റെ അത്ര ഗൗരവമില്ല ഏത്, അങ്ങനെ ഇവരെത്തായിട്ടും ഞാനും എത്തായിട്ടും എല്ലാരും. അപ്പൊ എന്നെ കാണുമ്പോ എത്തി എത്തി എത്തി എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ച എന്നടാ, അപ്പൊ ഒത്തിരി സമയം കഴിഞ്ഞ്, ഞാൻ വിചാരിച്ച എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല ആടെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരം പോയതിനെ പറ്റിട്ട് എനക്കത്ര ഗൗരവമില്ലല്ലോ. അപ്പൊ അപ്പൊ ഞാൻ പോയടുത്ത ആളും വന്നിട്ടില്ല, ഞാനും എത്തിയിട്ടില്ല. അപ്പൊ നമ്മളും വെച്ചിട്ട് ആ മണിക്കൂറുകൾ ഇവര്
0: കാത്തിരിക്കുന്നു. നിങ്ങൾ പോയി പറഞ്ഞ വിഷയം മാറിപ്പോയി.
4: വിഷയം ഒന്നും മാറ്റില്ല രാമ, നമ്മൾ ഓണത്തിന്റെ കാര്യമല്ലേ പറയണ്ടേ?
0: ആ ശരിയാ, ഓണത്തിന്റെ കാര്യം പറയുമ്പോ ഓഫായ കാര്യം പറയല്ല.
2: ഓണത്തിന്റെ നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞു, നമ്മൾ ഓണക്കളിനെ പറ്റിയ കാര്യം പറഞ്ഞിട്ടില്ല.
0: അതാണല്ലോ ഇപ്പം പറഞ്ഞേ,
2: ഇതൊരു കളിയാക്കി മാറ്റില്ല.
0: അല്ല അത് തീക്കളി.
2: അത് തന്നെ.
0: ആ കുറെ സമയമായി നിങ്ങളെ ഡയലോഗ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേര് വരാനുണ്ടെന്നുള്ള കാര്യം. അവർ രണ്ടുപേരും വന്നു, ഉന്മേഷും വിവേകും. ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാനുണ്ടാവും. അതിനു മുമ്പ് ഉന്മേഷ് പാടിയ ഒരു നാടക ഗാനം കേൾക്കാം.

0: ആ ഉന്മേഷന്റെ പൂപ്പറിക്കാൻ പോയ കഥ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഒരു കഥയല്ലേ?
1: കഥയായിരിക്കും. അല്ല, വിവേകിനും ഉണ്ടാവില്ലേ അങ്ങനത്തെ കുറെ കഥ പറയാൻ?
2: അല്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. പക്ഷെ എന്നാലും
1: ഓണമില്ലേ?
2: ഓണമുണ്ട്, ഓണമില്ലാണ്ടല്ല. പക്ഷെങ്കില് നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ രമേശൻ പറഞ്ഞത് അതിന്റെ ബാക്കി ചെറിയ സമയത്തുള്ള ഓർമ്മകളാണ് എനിക്ക് കൂടുതൽ. നമ്മുടെ ഒരു കൂട്ടുകുടുംബായിട്ടായിരുന്നു ഫസ്റ്റ്.
1: അതല്ലേ ഓർമ്മ തേച്ചുള്ളേ?
2: രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ നമ്മള് ഒരു വലിയൊരു കുടുംബമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കാഞ്ഞിലേ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കരണ്ട് പോലും ഇല്ലാത്ത ഒരു ഏരിയ.
1: പക്ഷെ പൂക്കൾ ഇഷ്ടം പോലെ കിട്ടും,
2: ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടാവും. അത് 10-15 ആൾക്കാർ ഒന്നിച്ച് പിന്നെ പൂടുന്ന ഒരു രംഗം, അതൊരു പ്രത്യേക ഒരു സുഖമുള്ള കാര്യമായിരുന്നു. കാരണം വെച്ചാല് നമ്മളെല്ലാവരും ഒന്നിച്ച് പിന്നെ പൂക്കൾ പറിക്കാൻ പോകും. തീപ്പെട്ടി പൂ പറിക്കാനും അതുപോലെ തന്നെ ബരി പറിക്കാൻ,
1: പിന്നെ
2: വയലിൽ പോയിട്ട് ബരിയെല്ലാം പറിച്ച് അതിന് പിന്നെ പൂ, തീപ്പെട്ടി പൂവിന് പ്രത്യേക കളറെല്ലാം കൊടുത്ത്, നീലെല്ലാം മുക്കി ഒരു പ്രത്യേക കളറെല്ലാം കൊടുത്ത് അത് പിന്നെ ഇടുമ്പോഴുള്ളൊരു സുഖം. പക്ഷെ ഇപ്പം ആ കുട്ടിക്ക് അറിയില്ല. ഇപ്പോഴത്തെ സംഭവം വെച്ചാൽ എല്ലാം റെഡിമെയ്ഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ റോഡിൽ നിന്ന് വാങ്ങിക്കുന്ന പൂക്കൾ വാങ്ങിച്ച് അടിയിടും. ആ രീതിയിലെല്ലാം മാറി.
3: വയലിൽ പോയാലോ, നീ ഒരു പാമ്പിനെ കണ്ടു പേടിച്ച് വീണൊരു
1: പാമ്പല്ല, നീർക്കോലി. ആ ശരി, അതിന് വിഷമൊന്നും ഇല്ലാത്ത പാമ്പിന്റെ
2: വയലിലേക്ക് ഇറങ്ങുമ്പോ ഈ പറഞ്ഞ പോലെ ആവേശം നമുക്ക് അതിന് തൊട്ട് മുമ്പിൽ കാണുന്ന പിന്നെ പറിച്ച് പറിച്ച് പോകലിയ പെട്ടെന്ന് വരി പറിക്കാൻ വേണ്ടിട്ട്. നെല്ല് പറയല്ലേ,
3: അതിലെ പുല്ലിന്റെ അരി
2: ഇങ്ങനെ ഉതിർത്തിട്ട് കിട്ടുന്ന.
1: ഇന്ത്യയിൽ എങ്ങനെ പറയല്ലേ, നിങ്ങള് മുണ്ടർപ്പോല് എങ്ങനെ പറയുന്ന എനിക്കറിയില്ല.
2: അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആക്ക്, അതുപോലെ തുമ്പപ്പൂ, അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. ഒരു വള്ള ഇപ്പം വെള്ളപ്പൂക്കൾ,
1: ഇപ്പം
2: തുമ്പപ്പൂക്കൾ ഇടുന്ന കളങ്ങളില്ല. ഇപ്പൊ ഉള്ളത് ജമന്തി അല്ലാതെ വേറെ നാളെ തുമ്പപ്പൂ, കാക്കപ്പൂ ഇതെല്ലാം ഇടുമ്പോ ഉള്ളൊരു
1: കളം,
2: അത് നല്ല സുഖമുണ്ടായി. പിന്നെ നമുക്ക് പണ്ട് എള്ളുമ്പൂ,
1: പുതിയ പുതിയ ഓരോന്നോരോന്ന് വരുന്നുണ്ടാ
4: എള്ളുമ്പൂ. നമ്മളെ ആ എള്ളുമ്പൂ അധികം ഈ പാറ
1: നമ്മളെ നാട്ടിലില്ല, പാറപ്പുറത്ത് പിണറായി,
4: പിണറായി പാറ
3: പാറയുള്ള സ്ഥലത്താണ്
5: സൈക്കിൾ മെൻസ്
3: കളിക്കും. പറമ്പില്ലേ നമ്മളെ എയർപോർട്ട്, ആ പറമ്പ് പോയി കഴിഞ്ഞാല്
4: എല്ലാത്തരം
3: എള്ളുമ്പൂ തന്നെ, എള്ളുമ്പൂ ഒരിക്കലായിട്ട് പോവും.
2: ആ അതൊരു പ്രത്യേക ഒരു രസമുള്ള ഒരു കാര്യമായിരുന്നു. ഓർമ്മിക്കുമ്പോ
3: ഈ എള്ളുമ്പൂ പറിക്കാൻ നമ്മള് പറഞ്ഞില്ലേ, പറമ്പില് മൂർക്കം പറമ്പില് അല്ലെങ്കിൽ വട്ടപ്പാറ, വട്ടപ്പാറയുണ്ട്. ആ ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് നമുക്ക് യഥേഷ്ടം പറിക്കാം. ഇന്ന് നമ്മളെ വീട്ടിൻ്റെ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ ഉള്ള പൂ പറിക്കേ ഒരാൾ പറിക്കുമ്പോഴേക്ക് നമ്മൾ വിടുക.
2: കുട്ടികൾക്ക്, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ പൂക്കളെ ഒരു പേര് പോലും അറിയില്ല. കാക്കപ്പൂ എന്നാ പോലും ആർക്കും അറിയില്ല. പിന്നെ അതുപോലെ നമുക്ക് വട്ടയില മറ്റേ പൂക്കളില്ലേ, അങ്ങനെ സംഭവങ്ങളൊന്നും വട്ടപ്പിലാവില്ല എന്ന് പറയുന്നത്.
4: കൃഷ്ണകിരീടം,
2: കൃഷ്ണകിരീടം ഇതൊന്നും കുട്ടികൾക്ക് ആ പേര് കണ്ടാൽ അറിയില്ല. എന്താ പൂക്കൾ കാണിച്ചു കൊടുത്ത് ഇതെന്നാ പൂവെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് നമ്മുടെ റെഡിമെയ്ഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ.
4: പക്ഷെ അതിന്റെ ഒരു കാര്യമില്ല, എന്തുകൊണ്ട് അവർക്ക് അറിയണ്ടായി പോയിന്? അതിന്റെ ഉത്തരവാദി നമ്മളല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടവരാരാ? നമ്മളല്ലേ പറഞ്ഞു കൊടുക്കണം,
1: പറഞ്ഞു കൊടുക്കാൻ പോലും മണ്ണിലേക്ക് തൊടാൻ വിട്ട് കുട്ടികളെ.
4: അതന്നെ, അതല്ലേ എന്റെ കാര്യം.
2: അതാണ്
1: സത്യാന്ന്. അങ്ങനെയുള്ള കുട്ടികൾ വളരുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്.
4: പിന്നെന്താ,
3: നമ്മള് ഈ ചെടികൾ വാങ്ങിക്കുമ്പോ തുമ്പച്ചെടി ആരും വാങ്ങിച്ചു നമ്മളെ വീട്ടിൽ നടുവോ?
1: തുമ്പച്ചെടി വാങ്ങി

0: തുമ്പച്ചുള്ളി വാങ്ങലുണ്ട.
1: ഇന്ന് തുമ്പ അപൂർവമായിട്ട് വരുമായിരുന്നു. പണ്ട് കാലത്ത് പറഞ്ഞാൽ ചെറിയ കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ മുത്തപ്പന് മുടിക്ക് തുമ്പേന്റെ ഇലയാണ് ഇലയാണ്. ഇന്ന് മുത്തപ്പന്റെ മുടിക്ക് പിന്നെ ഇല വെക്കുന്നു. ഈ തുമ്പേന്റെ ഇല
2: വെക്കുന്നുണ്ടാ
1: അത് അപൂർവാണ്. മല്ലിക മേടിച്ചിട്ട് പുതിയലാണ് ഇപ്പോ. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ ചെടികൾ വാങ്ങുമ്പോ നമ്മൾ പഴയ ചെടികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കുട്ടികൾ നട്ടിട്ട് കുട്ടികൾ പഠിപ്പിച്ചു. എന്നാലും കുട്ടികൾ
3: മനസ്സിലാക്കും. അപ്പൊ നമ്മളിപ്പോ പൂക്കളെ കാര്യം പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാര്യം നേരത്തെ, സദ്യന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഈ ഓണക്കളികൾ വളരെ പ്രധാനമാണല്ലോ. എന്തെല്ലാം കളി കളിച്ചിട്ടുണ്ട്?
1: നമ്മളെ ഈ കളിന്റെ കൂട്ടത്ത് പറയുമ്പോ ആട്ടകളി ഒരു മെയിൻ കളിയാണ്. അത് കഴിഞ്ഞ് അപ്പപ്പൊന്ത് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. അത് പിന്നെ പല ഓരോ ഏരിയയിലും ഓരോ.
3: അല്ല അത് സംബന്ധം അറിയാം, കൂടെ കളിച്ചോ നല്ല ഉഷാറിൽ
0: കേറുകയായിരുന്ന
1: ഓരോ സ്ഥലത്ത് പറയുന്ന ഭാഷയാണ്.
0: അതെ,
1: അതേപോലെ ഉള്ള പിന്നെ കോട്ടുകളി, അത്
2: കക്ക് കളി
1: ഇത് ഇട്ടിയും കോലി ഇതെല്ലാം കളിയ അന്ന്
0: ഊഞ്ഞാലും
1: കൊത്തങ്കല്ലി
3: അത് നമ്മളില്ല,
0: അത് മലയാളത്തിലെ ഗിസ്മിയാ.
3: ആട്ടകളിന്റെ നിയമം ഓർമ്മയുണ്ട?
1: ആട്ടകളിന്റെ ഏറ്റവും നല്ല സീതനം
3: പറയുന്നതാണ്.
0: സീതരട്ടും പഴയ ചാമ്പ്യനാ,
3: ആട്ടകളിന്റെ ചാമ്പ്യനാണ്. ആട്ടകളിയിൽ എത്ര തരം കളിയുണ്ട്?
0: തലമ്മ, അപ്പപ്പന്ത്, നിങ്ങൾ
3: വിട്ട് ഇങ്ങോട്ട് വിവേക് പറ
0: ഇല്ല
3: എന്നാ സീരാട്ടം പറയുന്നുണ്ട്. അങ്ങനെയൊന്നല്ല, അതിന്റെ ഓർഡർ പറ. ആദ്യം തലമ,
0: പിന്നൊറ്റ,
2: പിന്നെ
3: ഇരട്ട,
2: പിന്നെ കൊയ്മ,
0: പിന്നെ മറ്റേ കാലിന്റെ ഉള്ളിൽ
3: പറഞ്ഞാ നമുക്ക് മനസ്സിലാവൂല.
1: നമുക്ക് പിന്നെ ടി വി അതും കാണിച്ചു തരും.
0: പിന്നെ
1: എങ്ങനെയാ
3: മൂക്ക്
1: പിടിക്കാനാ?
3: പറഞ്ഞാല് നേരെ പുറന്തിരിഞ്ഞ് വന്നിട്ട്, പിന്നെ ഒറ്റ എന്ന് പറഞ്ഞത് പിന്നെ പൊന്തിച്ചാടി കാലിന്റെ തുടക്കം അടിച്ചിട്ട് അടിച്ചുണ്ട്.
1: അതിന് എണ്ണമുണ്ട്, ഇത്ര എണ്ണം എത്ര വേണം ചോദിക്കൂ, അതിനനുസരിച്ച് വേണം അടിക്കേ.
0: പിന്നെ മോളോട്ടേക്ക് പോകും,
3: എറിയുന്നതിന്റെ നീളം കൂട്ടും.
1: അതെ,
3: എന്തെങ്കിലും അടിക്കുന്നതിന്റെ
2: എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
1: അതെ
2: തോറ്റി.
0: പിന്നെ ഈ മൂക്ക് പിടിക്കുന്നതിനെന്താ പറയാ,
1: ഐക്കി മൂക്കി കെട്ടി
3: എന്റെ അമ്മേ.
1: ആണത് അത് ഇങ്ങനെ മൂക്ക് ഞാൻ മൂക്കിന് പിടിക്കുക, ചെവിക്ക് ഐക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ ഓരോ രീതിയിൽ പിന്നെ പിടിച്ചിട്ട് വേണം ഈ ആട്ട ഇങ്ങനെ തട്ടാ.
2: ചോദിക്കോ
1: അതെ, ഏതാ
2: വേണ്ടത് ചോദിക്കും,
1: ഏതാ വേണ്ടത്
2: ചോദിക്കുന്നുണ്ട്.
3: ആ അപ്പോ ഏതാണ്ട് തലമേനെ പറ്റി മനസ്സിലായി. ഇനി അപ്പപ്പന്താ?
0: അപ്പപ്പന്തൽ ഈ ഡപ്പ കളിക്കല്ലേ അപ്പ പന്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ഓട്ടിന്റെ കഷ്ണോ ഇങ്ങനെ അട്ടി വെക്കൂ, എന്നിട്ട്
2: നിശ്ചയ ദൂരത്തിന് അത്
0: എറിഞ്ഞ് വീപ്പിക്കുക. അപ്പൊ ഇവിടുത്തെ മറ്റേ നമ്മൾ ഏന്റി കാലുകൊണ്ട് തന്നെ തട്ടി,
3: അതായത് അട്ടി വെച്ചതിന്റെ തൊട്ട് പിറകിൽ അയാൾ നിൽക്കും
0: നിൽക്കും. അപ്പൊ കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കും.
3: ആന്റിയും പോണം അമ്മയും പോണം.
0: എതിർകക്ഷി ഞാൻ ആന്റി എന്ന് പറയുന്നത്,
4: എതിർ ടീം,
0: ഇപ്പോ ആന്റി എന്ന് പറയുന്നത് എതിരാളിയാണ്. ഈ ഡപ്പ നമ്മൾ ഇതേപോലെ തന്നെ അട്ടി വെക്കണം, അന്നേരം മറ്റൊന്ന് നമ്മൾ എറിഞ്ഞു പിടിക്കും.
3: അപ്പൊ ഏറ് കൊള്ളാനും പാടില്ല,
0: ഇത് എന്നിട്ട്
3: മറ്റോ
0: കാലുകൊണ്ട് തട്ടി ബോളിനെ പറഞ്ഞേക്കും. അപ്പൊ അതിന്റെ നടുവെന്ന് പിടിച്ചിട്ട് വേണം ഇവർ ഇങ്ങോട്ട് എറിയാൻ. അപ്പൊ അത് വാശിയോട് കൂടി അത്
3: ഇത് ടീമല്ലേ കളി,
0: ടീം ടീം. അപ്പൊ അത് പൂർത്തിയായ അപ്പോടെ കൈയടിച്ചാലാന്ന്
3: വിജയിച്ച്. വിവേകി കളി ഒന്നും കളിച്ചിട്ടില്ലേ?
4: കളിച്ചിട്ടുണ്ട്.
3: പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന
4: അല്ല, അത് ആസ്വദിക്കുന്നായിരുന്നു.
3: ആ ഓർമ്മകൾ
4: ഇങ്ങനെ രമേശ് പറയാൻ പോലെയാണ് ഓർമ്മ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ കളികൾ അറിയില്ല. ഇനി ആ പറഞ്ഞു കൊടുത്തിട്ട് കളിപ്പിക്കാൻ നമുക്കാവില്ല.
3: പറ്റില്ല.
4: ഈ രമേശ് ചേട്ടൻ പറഞ്ഞ ഇപ്പൊ ഡപ്പ കളി ഉണ്ടല്ലോ, അപ്പൊ ഡപ്പ കളി പറയുമ്പോൾ ശരിക്കും എനക്ക് ഓണല്ല എനക്ക് ഓർമ്മ വരുന്നത്. എനക്ക് ആ വെക്കേഷൻ സമയത്തുള്ള ആ കണ്ടത്തിലെ ആ ഒരു ചളി ഉണങ്ങി വരുന്ന സമയം, മൂർച്ച കഴിഞ്ഞ് എന്തുണ്ടാവും ആ നെല്ലിന്റെ കുറ്റികൾ നിറയെ ഉണ്ടാവും.
2: ഓണത്തിന് അവധിയില്ലേനു?
4: ഓണത്തിന് അവധിയല്ലേ, ഓണത്തിന് കണ്ട ഫ്രീ ആവില്ലല്ലോ. ഓണത്തിന് കണ്ടത്തിൽ ഇറങ്ങാൻ പറ്റും, ചളിയല്ലേ. സ്കൂൾ പൂട്ടിയാൽ പറമ്പത്ത് കളിക്കുമ്പോ ഈ ഒരു സുഖമില്ലല്ലോ.
3: അത് അത് വിട്, കണ്ടത്തിലോ പറമ്പത്തിലോ എവിടെയും കളിക്കും. അടുത്ത ഇട്ടിയും കോലും വരട്ടെ.
0: ഇട്ടിയും കോലും നമ്മള് ചേരീനെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട്,
4: അത് ചേരിയും കോലും
1: മാത്രമല്ല,
0: പിന്നെ നമ്മള് മൂർച്ച
1: കമ്പ് ഇങ്ങനെ രണ്ട് നിലയിലും മൂർച്ച കൊണ്ടിടണം.
0: ആ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ക്രിക്കറ്റിന്റെ പഴയൊരു രൂപം, അതിന് ഒരു ഭാഗത്ത് ഒരു തലക്ക് അടിച്ചിട്ട്
1: അങ്ങനെ തന്നെ അടിക്കണം.
3: എന്തിനാ മൂർച്ചം കൂട്ടുന്നത്?
0: അത് നിലത്ത് രണ്ടു ഭാഗം കൊണ്ടാൽ ഇത് തെറിക്കൂല. അപ്പോ രണ്ടു ഭാഗം മൂർച്ചം കൂട്ടിയാൽ ഒരു ഒരു ഭാഗത്ത് അടിക്കുമ്പോ അത് നിലത്തേക്ക് കൊള്ളാൻ വേണ്ടി അന്നേരം ഇത് പൊന്തു.
1: അംഗൻവാടി കുട്ടികളെ
0: എല്ലാ കളിയും കളിച്ച് പോകുമ്പോഴത്തേക്ക് ആടെ പൊട്ടിയിട്ടുണ്ടാവും, നഖം പോയിട്ടുണ്ടാവും, കാല് മുറിഞ്ഞിട്ടുണ്ടാവും, മുട്ട് പേച്ചുണ്ടാവും, അങ്ങനെ ഒരു പൊട്ടും മുറിവും ഇല്ലാതെ ഒരു കാലോ.
3: അതും മരുന്ന് വെക്കണ്ടല്ലോ,
0: മരുന്ന് വെക്കണ്ട. കൊളത്തിൽ പോയാൽ മീൻ കുത്തിയിട്ടുണ്ടാവും.
4: ശരിയാട്ടാ.
0: കല്ലുകുത്തി കളിയുണ്ട്, അതൊരു കമ്പ് ഒരു വടിയെടുത്തിട്ട് പിന്നെ വേറൊരു കമ്പ് അടിച്ചിട്ട് നമ്മൾ അപ്പോഴും കല്ല് കുത്തണം, മണ്ണ് കുത്തിയാ ഔട്ട്.
2: എന്നിട്ട് മറ്റേ ഓന്റെ ഇത് കമ്പ് ചില്ലി ചാടും ദൂരോട്ട് പോയി.
0: എന്നിട്ട് വയ്യന്നെ പോയിട്ട് ഓനെ തൊടണം, അപ്പോൾ
2: ആദ്യം
3: കല്ല് കുത്തും
0: തൊട്ടാല് ഔട്ട് ആവൂല, അതിലടക്ക് തൊട്ടാ ഓൻ ഔട്ട്.
3: കുത്തിക്കൂടെ
0: ടീമല്ലേ, കല്ല് തന്നെ
3: അതിനിടക്ക്
1: മറ്റൊന്ന് തൊട്ടാല് ഔട്ട്.
3: ഇതിനെല്ലാം പുറമെ വേറൊരു കളിയുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് കളിക്കുന്ന ഒരു കളി, നൂറാം കൊള്ളി.
0: അങ്ങനെ അത് വലിയൊരു കൊള്ളി, അത് അച്ചി, ബാക്കിയെല്ലാം കുട്ടികള്. മറ്റേതല്ല പൗപ്പത്ത്, ഇത് കിട്ടിയ നൂറ്.
4: അല്ല അതേപോലെ തന്നെ
0: നൂറാം കൊള്ളി
4: നരകളില്ലേ, അല്ലെ? ഇരുന്നിട്ട്
3: ഇപ്പോഴത്തെ
1: പണ്ടത്തെ രാജാക്കുമാരെ ചതുരംഗോ.
0: അങ്ങനെ പണ്ടൊരു പ്രേസ് പറിക്കുന്ന ഒരു ബോർഡ് പ്രേസ് ഇല്ലേ, അഞ്ചു വയസ്സൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് കൂളാച്ചി, അതിന്റെ പുറത്തുണ്ട് മറ്റേ ഏണിയും പാമ്പും കളിക്കുന്നേ. നമ്മള് ഇരുന്നിങ്ങെത്തി പാമ്പിന്റെ തിളക്കെത്തും. അപ്പോൾ സാധ്യതായ
1: അങ്ങനെയുള്ള ഒരുപാട്
4: പിന്നെ കള്ളനും പോലീസും കളി
1: അച്ചുവത്തുവ കേട്ടിനാ.
2: കണ്ണാടൻ
0: പൊത്തി കണ്ണിച്ചൂരൽ കുത്തി കുത്തി
4: ഒളിച്ചുംപൊത്ത്. രമേശേട്ടനെ പോലത്തെ ആൾക്കാരെന്ന് ഒന്ന് മുതൽ എത്ര വരെ എണ്ണണോ,
1: അത്
4: ഒന്ന് മുതൽ കണ്ണ് പൊത്തിട്ട് നമ്മൾ എണ്ണൂലേ, ഒന്ന് മുതൽ 50 വരെ എണ്ണാൻ പറഞ്ഞ
3: 50
0: ഒരിക്കലും
4: കണ്ടിന്യൂസ് ആയിട്ട് എണ്ണൂലല്ലോ, ഇടക്ക് നമ്പർ മുക്കി മുക്കി മുക്കി വേഗം.
2: അന്നേ മുക്കലിന്
0: അന്ന് എണ്ണം കണ്ടിന്യൂ കിട്ടുകയില്ല,
1: മറ്റുള്ളവര് ഓടുന്നത്.
0: ഇത് നീട്ടി ചെല്ലുമ്പോഴൊക്കെ ഇവര് പോയിട്ട് എവിടെയും കൊളിക്കും. അപ്പോ വേഗം തീർന്നാൽ ഇവര് പാഞ്ഞു ഒളിക്കുന്നതിനിടയ്ക്ക് ഇവരെ പിടിക്കുകയില്ല. ഉന്മേഷ കൊത്തങ്കല്ല് കളിച്ചിനാ
4: നിങ്ങൾ ചെറുപ്പത്തിൽ? കോട്ടി കളിച്ചാ,
0: കോട്ടി
1: കളിച്ചോട്ട് വെച്ചിട്ടാന്ന്.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞങ്ങളുടെ ചർച്ച വളരെ രസകരമായിട്ട് നീളുകയാണ്. ഒരുപക്ഷെ ഇതുവരെ കേൾക്കാത്ത പുതിയ ഒരു പദാവലി, പഴയ കാലത്തെ ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഒരുപാട് പഴയ പഴയ കളികൾ, അതുപോലെ പണ്ടത്തെ ഭക്ഷണത്തിന് പൂവിൻ്റെ പല പേരുകൾ, ഇന്ന് വിസ്മൃതിയിലായ ഒരുപാട് പേരുകളാണ് നമ്മുടെ ചർച്ചകളിൽ പൊങ്ങി വരുന്നത്. നമ്മുടെ ഒരു ഗ്രാമീണ നാടക സമിതിയാണ്, ഒരു കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരാണ് ഈ വർഷത്തെ ഓണ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ നമുക്കൊന്ന് പരിചയപ്പെടാം, ചർച്ചയിൽ പങ്കെടുത്തവരെന്നെ സ്വയം പരിചയപ്പെടുത്തും. ഏതായാലും പുതിയ ഒരുപാട് പദങ്ങൾ, ഓണത്തെക്കുറിച്ചുള്ള പഴയ അറിവുകൾ, നാട്ടറിവുകളും പദങ്ങളും കളികളൊക്കെ ഇന്നും വളരെ കൗതുകത്തോടുകൂടിയായിരിക്കും ശ്രോതാക്കൾ കേൾക്കുക എന്ന വിശ്വാസത്തോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറിച്ച് പരിചയപ്പെടുത്താം.
0: സീരാട്ട പേര് പറയാറോ?
2: ഓ, അത് ഞാൻ പറയുന്നതിന് വേണ്ടി പറഞ്ഞില്ലേ നീ?
0: ആ വേ പറ.
2: എൻ്റെ പേര് ശ്രീധരനാണ്, ഞാനിപ്പോൾ താമസിക്കുന്ന കൈതേരിയാണ്.
4: അല്ല പ്രായത്തിന് മൂത്തവരെല്ലാം ആദ്യം പറയട്ടെ.
3: അല്ല അത് ശരിയാട്ടാ,
4: പ്രായത്തിന്
3: കേറി പറയല്ല, ആദ്യം സംസാരിച്ചു തുടങ്ങിയത്
4: ബാബുവേട്ടാ. പ്രായത്തിന്റെ എല്ലാ ആനുകൂല്യം കൊടുത്തിട്ട് പേര് പറയാൻ നോക്കുമ്പോ നീ തരാമോ കേരി ഇടപെടുന്നു ഓറ് പറയട്ടെ.
3: അല്ല ബാബുവേട്ടനെ പറയണ്ടെന്ന് ഞാൻ പറയുന്നത്, സീരാട്ടന് കുറച്ച് മാറ്റി പറയില്ലല്ലോ.
4: ബാബുട്ടാ പേര് ബാബു എന്ന് പറ.
6: എന്റെ പേര് സുരേഷ് ബാബു ആണ്, കീഴല്ലൂരാ താമസം.
3: പരിചയപ്പെടുത്തുമ്പോ മാത്രമേ ഇതറിയൂ, ബാക്കി ആനത്തലം വെറും ബാബുവാ.
4: ഒരു അമ്പല്ലായി ഞാൻ ഓറ്, ഞാൻ ആദ്യം കേൾക്കുന്നു സുരേഷ് ബാബു ആണ്.
3: താമസം കീഴല്ലൂരാന്ന്. അല്ല ഈ ഓർമ്മകൾ പങ്കിട്ട കാലത്ത് നിങ്ങൾ ഏത് നാട്ടിലാന്നും കൂടി പറയണോ?
6: എന്റെ കുട്ടിക്കാലം മൊത്തം ചെലവഴിച്ചത് പെരിഞ്ചേരിയാണ്. പെരിഞ്ചേരി എന്ന് പറഞ്ഞാൽ പെരിഞ്ചേരി അമ്പലത്തിന്റെ നേരെ തൊട്ട് ബാക്കിലായിട്ട് വരും നമ്മളെ കുടുംബം, കിഴക്കയിൽ എന്ന് പറയും. അവിടെയാണ് അവിടെയാണ് നമ്മള് ചെറുപ്പം മുതൽ പഠിച്ചതും എല്ലാം അവിടെയാണ്
3: പഠിച്ചതും പഠിപ്പിച്ചതും.
4: എന്റെ പേര് രമേശൻ, മുണ്ടോർ പോയി.
3: അന്നും ഇന്നും,
4: അന്നും ഇന്നും എന്നും രമേശൻ മുണ്ടോർ പോയി.
7: രമേശൻ എന്റെ പേര് വിവേകാണ്, ഞാനിപ്പോ താമസിക്കുന്നത് വലിയന്നൂരാണ്. എന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കാഞ്ഞിലേരി ആയിരുന്നു, അതിനുശേഷമാണ് പഴശ്ശേരിയിലേക്ക് വന്നത്. ഇപ്പോഴാണ്
4: എനിക്ക് വലിയന്നൂരാണ്.
2: എന്റെ പേര് ശ്രീധരനാണ്, എന്റെ ചെറുപ്പകാലം പെരിഞ്ചേരി ആയിരുന്നു, ഏറെക്കാലം പെരിഞ്ചേരി ആയിരുന്നു താമസം. ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി ഇപ്പോൾ കൈതേരിയാണ് താമസം.
4: ഞാൻ ഉന്മേഷ്, എൻ്റെ വീട് പെരിഞ്ചേരിയാണ്.
3: ഇന്നും
4: പെരിഞ്ചേരിയാണ്.
3: അന്നും പെരിഞ്ചേരി,
4: ഇന്നും പെരിഞ്ചേരി. പക്ഷെ നമ്മൾ പറയുമ്പോൾ പെരിഞ്ചേരി എന്ന് പറയുന്നേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ പഴശ്ശിയാണ് അല്ലേ നമ്മളെ. പഴശ്ശി ദേശകറാണ്.
3: വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നിങ്ങളെല്ലാം ആശുപത്രിയിലായിരിക്കും അല്ലേ ജനിച്ചിട്ടുണ്ടാവുക? ഞാൻ ജനിച്ചത് സ്വന്തം വീട്ടില് അകത്താന്ന്, അതും പഴശ്ശിയാണ്.
2: ഞാൻ വീട്ടിലാണ്.
4: എന്റെ അമ്മ ഇതുവരെ ആരും ആശുപത്രിയിൽ നിന്ന് വരും.
1: പിന്നെ
4: അന്ന് എസ് എൽ സി ബുക്കില് ജനിച്ച സ്ഥലം എന്ന് എഴുതുമ്പോ നമ്മൾ എഴുതിയത്
3: അടുക്കള
4: മുണ്ടോറപ്പോയി. ഞാൻ
3: രാമകൃഷ്ണൻ,
4: വെറും രാമകൃഷ്ണൻ, പഴശ്ശി വരുന്നില്ല.
3: നിങ്ങള് ബാക്കി നമ്പ്യാറും ഇതൊന്നും പറയാണ്ടിരിക്കുമ്പോ ഞാൻ പിന്നെ ഞാൻ മാത്രമായിട്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും?
7: പക്ഷേ ചെറിയ കുട്ടികളൊരു വയസ്സായവരെ രാമേട്ടാന്നേ വിളിക്കുന്നുള്ളൂ,
3: അത്രേ ഉള്ളൂ. അത് ആ പേരില് ശരിക്കില്ലേ, കുട്ടിക്കാലത്ത് ഈ പേരെടുത്ത് നടക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇപ്പൊ അതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട്.
4: രാമെന്നുള്ളത് ഇവർക്ക് കൊടുക്കണോ? ബാബു
3: അല്ല, ഞാൻ എന്റെ ചെറുപ്പത്തിൽ വരെ
4: കൊടുത്തിട്ടില്ല.
3: സുരേഷ് ബാബു, ഈ രാമേട്ടാന്ന് വിളിക്കുന്ന പോലെ കേരളത്തിൽ രണ്ടാളെ അങ്ങനെ വിളിക്കുന്നു, ഒന്ന് ലാലേട്ടാന്നു ഒന്ന് രാമേട്ടാന്നു. നമ്മളെ ശ്രോതാക്കൾ ഇത്രയും നേരം നമ്മളെ സഹിച്ചിരിക്കാന്ന്, അപ്പൊ അവരെ ഓണം
4: അല്ല ഇത് തേച്ച് ശ്രോതാക്കൾ കേൾക്കുക.
3: അരി
4: ഞാൻ പറഞ്ഞത് 1 മണിക്കൂറായിട്ട് രമേശേട്ടൻ എന്തെല്ലാം പറഞ്ഞു തെറ്റിച്ചു, അതെല്ലാം കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യാം. കൂടല്ലാന്നെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി നമുക്കൊരു ഇതെല്ലാം
3: എന്താക്കും?
4: ഓണത്തിന്
3: ഓണം വേറെ എന്താക്കാൻ പറ്റുവാ? ഓണം ഓണം തന്നെയല്ലേ. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്
4: ഓണാശംസകൾ അല്ല, വെറും ഓണാശംസ എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ, കാളിദാസയുടെ എന്ന് പറയണം. എടാ നമ്മള് കാളിദാസന്റെ പേരിലല്ലേ പറയുന്നത്, അപ്പൊ കാളിദാസന്റെ പേരിൽ പറയണോ?
3: ആദ്യം മുതലേ ഒന്നുകൂടി റെഡി, 1 2 3
4: കാളിദാസയുടെ
3: ഓണാശംസകൾ.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: നമസ്കാരം, ഞാൻ ശശിധരൻ മട്ടന്നൂർ, കണ്ണൂർ കഫേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ കാലത്താണ്. ഇപ്പോൾ ആദ്യത്തെ തരത്തിലുള്ള ഒരു ആഘോഷമൊന്നുമില്ല. ആഘോഷം വീട്ടിലുണ്ട്, അങ്ങനെ പൂപ്പറിക്കാനും അതും ഇതൊക്കെ പോകുമ്പോൾ ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോകുമ്പം അതൊരു സുഖമായിരുന്നു, രസമായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്ന് എല്ലാവരും കാശ് കൊടുത്ത് പൈസ കൊടുത്തിട്ട് പോവാങ്ങല്ലെന്ന്. അന്നത്തെ ആ സുഖം നിന്നില്ല, മനസ്സിനൊരു പ്രയാസം, വേറെ നൊസ്റ്റാൾജിയ. എന്തായാലും ഈ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ വരുന്നത് നമുക്ക് നല്ല സദ്യ കഴിക്കാമെന്ന്. രാവിലെ നല്ല ഭക്ഷണം, ഉച്ച കഴിഞ്ഞാലത് നമുക്കൊരു മൂഡ് ഔട്ടാകുക. വേറൊന്നുമില്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓണാശംസകൾ വീണ്ടും അറിയിക്കുന്നു. താങ്ക് യു.

ഞാൻ പ്രസീത പ്രകാശൻ കാര. റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എന്റെ തിരുവോണദിന ആശംസകൾ. കരിമേഘങ്ങളാൽ ചുറ്റപ്പെട്ട കർക്കിടകത്തിന്റെ കഷ്ടപ്പാടുകൾ മാഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ കടന്നു വരുന്ന ചിങ്ങമാസം. അത്തം മുതൽ തന്നെ മുറ്റത്ത് പൂക്കളം തീർത്തുകൊണ്ട് നിറഞ്ഞ സന്തോഷത്താൽ ബാല്യകാലത്തിലെ ഓർമ്മകൾ, ഓണത്തെക്കുറിച്ചുള്ള സന്തോഷങ്ങൾ നിറച്ചുകൊണ്ട് ആടിത്തിമർക്കുന്ന ആ നല്ല കാലം. കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം കൊമ്മയും എടുത്ത് നാടൻ പൂക്കൾ തേടി പറമ്പുകളിലും പാടവരമ്പത്തും കനാൽക്കരയിലും ഒക്കെ പൂപ്പറിച്ചുകൊണ്ട് നടന്നിരുന്ന ആ കാലം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. കാക്കപ്പൂവും തുമ്പപ്പൂവും എള്ളുംപൂവും ചെമ്പരത്തിപ്പൂവും അതുപോലെ അരിപ്പൂവും അക്കേഷ്യപ്പൂവും എന്ന് വേണ്ട വിവിധ വർണ്ണങ്ങൾ ചാലിച്ച പൂക്കളുമായി മുറ്റത്ത് പൂക്കളം തീർക്കുമ്പോൾ മനനിറയുന്ന കുട്ടിക്കാലം. പൂപ്പറിക്കാൻ പോയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരിഞ്ചി അമ്മൂമ്മയെ ഓർക്കാതിരിക്കാൻ വയ്യ. ചെമ്പരത്തിപ്പൂ പറിക്കാൻ പോകുന്നത് കരിഞ്ചി അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. അമ്മൂമ്മ എന്നും നമ്മൾക്ക് ചെമ്പരത്തിപ്പൂവിന്റെ മൊട്ട് പറിച്ചു തരുമായിരുന്നു. ആ അമ്മൂമ്മയെ എന്നും ഓർക്കും. അതുപോലെ ഓണസദ്യ, അമ്മ അടുക്കളയിൽ ഒരുക്കുന്ന ഓണസദ്യയുടെ നറുമണം, ഓണസദ്യ ഒക്കെ കഴിച്ച് വൈകിട്ട് നാട്ടിൽ നടക്കുന്ന ഓണപരിപാടികൾ, അതൊക്കെ എന്നും ഓർമ്മയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞാൽ തിരുവോണത്തിന്റെ സന്ധ്യാനേരം ഒഴിഞ്ഞു പോകുന്ന ഓണത്തിന്റെ നഷ്ടബോധത്താൽ മങ്ങിയ മനസ്സുമായി അടുത്ത ഓണത്തിനായുള്ള നമ്മുടെ കാത്തിരിപ്പ്. ഓണം എന്നും ഗൃഹാതുരത്വത്തിന്റെ ഉത്സവമാണ്. റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും അതുപോലെ റേഡിയോ മലബാറിലെ എല്ലാ പ്രവർത്തകർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: സ്നേഹം നിറഞ്ഞ റേഡിയോ മലബാറിന് ഞാൻ ശ്രീദേവി അമ്മ, കുളത്തൂർ, ബാംഗ്ലൂർ. അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നുവല്ലോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന ആശംസകൾ. നമ്മുടെ ഓണക്കാലം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ഓണക്കാലം ആവട്ടെ എല്ലാവർക്കും. അതായത് നമ്മുടെ റേഡിയോ മലബാറിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ ശ്രോതാക്കളായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്മയുടെ ഒരു പൂക്കാലം തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
1: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക, മുമ്പത്തേക്കാൾ
0: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഞാൻ ഷീനാനന്ദൻ കൊതേരി. ഓണം എന്നും ഓർമ്മകളുടെ ഉത്സവമാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ തരം ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിൽ. ഓണം എന്ന് പറയുമ്പോൾ പച്ചോല കൊണ്ട് കൊമ്മ മടഞ്ഞ് അതിൽ നാടൻ പൂവുകളായ അരിപ്പൂ, കാക്കപ്പൂ, തുമ്പപ്പൂ, മുള്ളുംപൂ, മുക്കുറ്റിപ്പൂ തുടങ്ങിയ പൂക്കളാൽ മുറ്റം അലങ്കരിച്ച് ആഘോഷിച്ച നാളുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് അന്യനാട്ടിൽ നിന്ന് വരുന്ന പൂക്കളാൽ പൂക്കളം തീർക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഓർമ്മകളാൽ നിറയുന്ന ഓണം. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. റേഡിയോ മലബാറിന് പ്രത്യേകം ഓണാശംസകൾ നേരുന്നു.

0: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: പ്രിയപ്പെട്ട റേഡിയോ മലബാർ ശ്രോതാക്കളെ, ഞാൻ ഇ കെ അനിൽ, മട്ടന്നൂരിനടുത്ത് ശിവപുരം സ്വദേശിയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ഓണസങ്കല്പത്തിൻ്റെ കാതൽ. കാലത്തിൻ്റെ ക്യാൻവാസിലാണ് നമ്മൾ ജീവിതത്തെയും അതിനുള്ളിലെ ഉത്സവാഘോഷങ്ങളെയും വരച്ചു ചേർക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കാലം മാറി വരുമ്പോൾ ഉത്സവങ്ങളുടെയും രൂപഭാവങ്ങൾ മാറാതിരിക്കുക അസാധ്യമാണ്. ഈ കൊയ്ത്തുത്സവ കാലത്ത് നമുക്ക് നല്ല ഓർമ്മകളുടെ നെൽക്കതിരുകൾ കൊയ്തെടുക്കാം. ഒരുപാടുണ്ടാവും ഓർമ്മകൾ. ജീവിതത്തിൻ്റെ പല കാലദേശങ്ങളിലായി നിലമൊരുക്കിയതിൻ്റെ, ചേർന്ന് നിന്നതിൻ്റെ, വിത്ത് വിതച്ചതിൻ്റെ, നട്ടുവളർത്തിയതിൻ്റെ, കളപിഴുതതിൻ്റെ, കതിരും പതിരും കലർന്ന ജീവിത മുഹൂർത്തങ്ങളുടെ ഓർമ്മ കൊയ്ത്തുകൾ. കറുത്ത കർക്കിടകങ്ങൾ പെയ്തൊഴിയുമെന്നും ജീവിതാകാശത്തിലേക്ക് ചിങ്ങപ്പുലരിയും പൂനിലാവും പൂക്കളും വന്നെത്തുമെന്നും ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പൂക്കാലങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു.

റേഡിയോ മലബാറിലെ നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്ദിര എസ് പിള്ള, മാവേലിക്കര, വള്ളികുന്നം. ക്ഷീണിച്ച മനസ്സിനും ശരീരത്തിനും ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും നൽകുന്ന സമയമാണ് ഓണക്കാലം. കർക്കിടകത്തിലെ കഷ്ടപ്പാടിൽ നിന്നും സമൃദ്ധിയിലേക്കുള്ള ഒരു കാൽവയ്പ്. ഓരോ ഓണവും നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ജീവിതം വീണ്ടും വീണ്ടും ആരംഭിക്കാം. പിഴവുകളെയും പരാജയങ്ങളെയും ഇന്നലകളിലേക്ക് തള്ളിവിട്ട് പ്രതീക്ഷയോട് മുന്നോട്ടു പോകാൻ ഓണം നമ്മെ ക്ഷണിക്കുന്നു. പ്രതീക്ഷകൾക്ക് വെളിച്ചം നൽകുന്ന ജീവിതത്തിൽ നാം ഏറെ സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് ഓണദിനങ്ങൾ. ജാതിമത ചിന്തകൾക്കപ്പുറം കള്ളവും ചതിയും പൊള്ളവാക്കുകളും ഇല്ലാത്ത ഒരു കാലത്തെ ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഓണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യസമൃദ്ധമായ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമസ്കാരം.

റേഡിയോ മലബാറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഞാൻ ദീപ ബിബീഷ് നായർ മഹാരാഷ്ട്രയിലെ പാൽഘറിൽ നിന്നുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്.

എൻ്റെ സ്ഥലം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയാണ്. മാറുന്ന പ്രകൃതിയുടെ വികൃതികളും യുദ്ധവുമെല്ലാം മനസ്സിനേകുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഓണത്തെക്കുറിച്ച് മധുരമോറുന്ന എൻ്റെ ചില ഓർമ്മകൾ. ഓർമ്മകളുടെ മണിമുറ്റത്ത് വീണ്ടും ആ പഴയ ഓണക്കാലം തെളിഞ്ഞു വരികയായി. കുട്ടിക്കാലത്തെ കാഴ്ചകൾ അത്ര കണ്ട് ഹൃദ്യമായിരുന്നു. പൂക്കൾ പറിക്കാനും പൂക്കളമൊരുക്കാനും കൂട്ടുകാരങ്ങനെ ബഹളമായി ഓടി നടക്കുന്ന കാഴ്ച. തുമ്പയും തെച്ചിയും വാടാമല്ലിയും ജമന്തിയും കാക്കപ്പൂവും എന്ന് വേണ്ട, കണ്ണിൽ കാണുന്ന പൂക്കളൊക്കെ ഓടി നടന്ന് മത്സരത്തോടെ പറിക്കുമായിരുന്നു. ഓണം എത്തുന്നതിന് വളരെ മുന്നേ തന്നെ വഴികളും മുറ്റവുമൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അത്തം എത്തുമ്പോൾ ചാണകം മെഴുകി അതിൽ പൂക്കളമിഴാൻ തുടങ്ങും. പകലിനെപ്പോലും വെല്ലുന്ന തെളിമയുള്ള രാത്രിയിൽ ആ ഓണനിലാവിൽ വീടിൻ്റെ പിന്നാമ്പുറത്തെ വരാന്തയിൽ ചുട്ടെടുക്കുന്ന പലഹാരങ്ങളുടെ സുഗന്ധം ഒരു വശത്ത്, മറുവശത്ത് അങ്കണത്തിൽ ഒരുമിക്കുന്ന കൗമാരപ്രായക്കാരായ ഞങ്ങളും കൂട്ടുകാരും പാട്ടുപാടി ഈണത്തിൽ കൈകൊട്ടി കളിച്ചിരുന്നു. ഉത്രാടനിലാവും സ്വർണരശ്മികൾ ഒഴുകുന്ന ചിങ്ങവെയിലുമെല്ലാം ഓരോരുത്തരെ ലഹരി പിടിപ്പിക്കുന്നവയായിരുന്നു എനിക്ക്. ഓണം തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ത്യാഗത്തിൻ്റെയും നന്മയുടെയും നല്ല നാളുകളാണ് എന്നും ഓണം നമ്മെ പഠിപ്പിക്കുന്നത്. പിടിച്ചെടുക്കാനല്ല, കിട്ടുന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണമെന്നതാണ് ത്യാഗത്തിൻ്റെ മൂർത്തിഭാവമായ ശ്രീ മഹാബലി തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചതും. ഓണസദ്യ കഴിഞ്ഞ്, ഓണക്കളി കഴിഞ്ഞ് കുടുംബക്കാർ ഓരോരുത്തരായി പോയി തുടങ്ങും. ആകെ ഒരു നഷ്ടബോധമാണ് പിന്നെ ആളൊഴിഞ്ഞ് അരങ്ങ് പോലെയാകുന്നു വീട്. ഇതൊക്കെ എൻ്റെ സ്വകാര്യ സന്തോഷങ്ങളാണ്. ഓർമ്മയുടെ മായാലോകത്തെ എവിടെയോ കളഞ്ഞുപോയ ആ നല്ല കാലത്തിൻ്റെ മാഞ്ഞുപോകാത്ത മങ്ങിയ ഏടുകൾ. കാലങ്ങൾ ദുരന്തം വിതറി കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിച്ച് സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ നാളുകൾ തിരികെ വരാൻ നമുക്കൊന്നായിരിക്കാം. നമ്മുടെ നാടിൻ്റെ അടയാളങ്ങളെ വീണ്ടെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ആഘോഷങ്ങൾ അവയുടെ പൂർണ്ണതയോടെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ. ഈ തലമുറയെയും ഇനി വരും തലമുറയെയും അതിന് പ്രാപ്തരാക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്ന് ഒരു ഓണപ്പാട്ട് എൻ്റെ മകൾ നാട്ടിൽ പഠിക്കുന്ന കണ്ണൂർ നിഫ്റ്റിൽ പഠിക്കുന്ന ദൃശ്യ നായർ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഉത്രാടപ്പൂനിലാവേവ എന്ന ഗാനം. സ്നേഹപൂർവം, ദീപ ബിബിഷ് നായർ.

0: പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
1: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക, മുമ്പത്തേക്കാൾ.
0: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൻ്റെ നല്ലവരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും ഉള്ളം നിറയെ സ്നേഹമോടെ എൻ്റെ ഓണാശംസകൾ. ഞാൻ നന്ദാത്മജൻ കൊതേരി. വിഷുവിനെടുത്ത വിത്തും കൈക്കോട്ടും കൊണ്ട് തീർത്ത കൃഷി ഓണത്തിന് വിളവെടുക്കുമ്പോൾ കാർഷിക സമൃദ്ധിയുടെ ഒത്തൊരുമയുടെ നിറമുള്ള ഓണക്കാലം കുട്ടിക്കാലത്ത് ഗ്രാമീണതയുടെ ലാളിത്യവും ഐക്യവും വിളിച്ചോതിയിരുന്നു. അമ്മൂമ്മ പച്ചോലയിൽ മടഞ്ഞു തന്ന പൂക്കൊട്ടയിൽ പൂനിറക്കാൻ തലേ ദിവസം തന്നെ പൂവും തേടി കുട്ടികൾ ഞങ്ങൾ ഒന്നാകെ യാത്രയാവും. തുമ്പപ്പൂവേ, പൂതിരുളെ, നാളേക്കൊരു വട്ട പൂത്തരണേ തുടങ്ങി ഓരോ പൂക്കളെയും വിളിച്ചുകൊണ്ട് പൂവേ പൊലി പാടിക്കൊണ്ടുള്ള പൂ തേടിയുള്ള യാത്ര. ഇല്ലായ്മയിൽ നാളുകൾ തള്ളി നിൽക്കുന്ന കാലം, ഓണത്തിന് വയറു നിറച്ച് കഴിക്കാമെന്ന സന്തോഷത്താൽ മണ്ണെണ്ണ വിളക്കിൻ്റെയും വിറകടുപ്പിൻ്റെയും പുകമണമുള്ള അടുക്കളയിൽ വേവുന്ന ഓണവിഭവങ്ങൾക്ക് പ്രത്യേക രുചിയായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥയുള്ള വീട്ടിലെ സദ്യ തയ്യാറായാൽ പുല്ലുപായയിട്ട് എല്ലാവരും ചമ്രം മടഞ്ഞിരുന്ന് നാക്കിലയിൽ ഓണസദ്യ കഴിച്ച് തുടർന്ന് പുത്തനുടുപ്പിൻ്റെ മണം നിറയുന്ന ഓണക്കോടിയുമിട്ട് അമ്മയോട് ശുപാർശ ചെയ്ത് അച്ഛൻ അനുവദിച്ചാൽ കൂട്ടുകാരോടൊപ്പം സിനിമ കാണാൻ പോകുന്നതും ഓലക്കൊട്ടക ടാക്കീസിൽ ചെന്ന് എത്തിയാൽ ഒരുപക്ഷെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വളരെ വിഷമത്തോടെ തിരിച്ചു വരുന്ന സന്തോഷവും സങ്കടവും നിറഞ്ഞ കുട്ടിക്കാലം, അത് ഒരു വല്ലാത്തൊരു ഓർമ്മകളാണ്. ഇങ്ങനെ ഓണമെന്നും ഗൃഹാതുരത്വത്തിൻ്റെ കൂടി ഉത്സവമാണ്. മാറുന്ന കാലത്ത് റെഡിമെയ്ഡ് പൂക്കള മത്സരവും ഓണത്തെ കൂടുതൽ സാങ്കേതികവും യന്ത്രസമാനവുമാക്കിയെങ്കിലും പഴമയിലെ ഓണം പകർന്നു നൽകിയ ലാളിത്യവും സ്നേഹവും ഇന്നും എന്നും മധുരമുള്ള ഓർമ്മയായി നിലനിൽക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്മൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: ഞാൻ തമ്പാൻ മട്ടന്നൂര്. റേഡിയോ മലബാറിനും റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ മധുരവാണി ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒപ്പം എൻ്റെ കുറച്ച് പഴയകാല ഓണ ഓർമ്മകളും ശ്രോതാക്കളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണ്ടൊക്കെ അയൽവാസികളായ കുറേ കുട്ടികൾ ഒന്നായി തെങ്ങിൻ്റെ കുരുത്തോല കൊണ്ട് മെടഞ്ഞ് ഉണ്ടാക്കുന്ന പൂക്കൊട്ടകൾ കയ്യിലേന്തി അതിരാവിലെ പാടത്തും പറമ്പത്തും നടന്ന് ഓണപ്പൂക്കൾ, അരിപ്പൂവ്, കാക്കപ്പൂവ്, ഹനുമാൻ കിരീടം, വെള്ളില, അടുമ്പൂവ് തുടങ്ങിയ ഒരുപാട് ഇനം നാടൻ പൂക്കൾ ശേഖരിച്ചാണ് പൂക്കളം തീർത്തിരുന്നത്. ഓണസദ്യയാണെങ്കിൽ നമ്മുടെ വയലുകളിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ല് മൂർന്ന് കൊണ്ടുവന്ന് മൂരുവ എന്നാണ് അന്ന് പറയുക. അങ്ങനെ കൊണ്ടുവന്നുള്ള നെല്ല് ആദ്യമായി പുത്തിരി എന്ന് പറയും. പുത്തിരി ഉണ്ടാക്കുന്നത് അധികം ഓണ ദിവസമായിരിക്കും. അതൊക്കെ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഓണസദ്യ ഒരുക്കുകയും പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞും ഒക്കെ അന്നത്തെ ആ ഒരു ഓണസദ്യയും ആ ഒരു കാലവും നല്ലൊരു അനുഭവങ്ങളായിരുന്നു. ഇന്നാണെങ്കിൽ ഇന്നെല്ലാം പാർസൽ സംസ്കാരമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂവും അരി, നമ്മൾ കഴിക്കുന്ന അരിയാണെങ്കിൽ എല്ലാം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ഓണാഘോഷമാണെങ്കിൽ അധികം TVയിലും ഫോണിലും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഓണാഘോഷം മാത്രമായി ചുരുങ്ങിപ്പോയി നമ്മുടെ എന്നുള്ള ഒരു ദുഃഖസത്യം കൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: എന്റെ പേര് റെജിന. പ്രിയപ്പെട്ട മലബാർ റേഡിയോ ശ്രോതാക്കൾക്കും അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം, എന്നാലും ചിങ്ങമാസത്തിലെ അത്തനാളിൽ തുടങ്ങി തിരുവോണ നാൾ വരെ 10 ദിവസങ്ങളിലായാണ് മലയാളികൾ ഈ ആഘോഷം കൊണ്ടാടുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായാണ് ഓരോ ഓണക്കാലവും. ചിലർക്ക് ഓണം ഓർമ്മകളുടേത് മാത്രമാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാതെ ഒരുപിടി നല്ല നാളുകളിലൂടെ നിശബ്ദമായ നോവ്. പടത്തുംപറമ്പിലും മത്സരിച്ചു നടന്ന് പറിച്ച തുമ്പപ്പൂവിൻ്റെയും കാക്കപ്പൂവിൻ്റെയും അരിപ്പൂവിൻ്റെയും വസന്തങ്ങൾ. മതിവരാത സ്നേഹം മാത്രം തൊട്ടുവിളമ്പുന്ന അമ്മയുടെ സദ്യയുടെ രുചികൾ. ഇന്നിപ്പോൾ അമ്മയില്ലാത്ത ഓണനാളുകളിൽ നികത്താനാവാത്ത ആ നഷ്ടത്തിൻ്റെ ഓർമ്മകളിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. എനിക്ക് വേണ്ടുന്ന പാട്ട് സ്നേഹം എന്ന സിനിമയിലെ രാവ് നിലാപ്പൂവ് എന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു.

ഞാൻ പ്രിയരാജൻ പരിയാരം മട്ടന്നൂരിൽ ജോലി ചെയ്യുന്നു. ഓണക്കാലം എത്തുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഇന്ന് ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. സത്യത്തിൽ അന്നായിരുന്നു ശരിക്കും ഓണം. അത്തം തുടങ്ങിയ പിന്നെ തിരുവോണം ആകുന്നത് വരെ ഒരു കാത്തിരിപ്പാ. ഒന്നാമത് പുതിയ കുപ്പായം കിട്ടും. അന്നൊക്കെ പുതിയ കുപ്പായം കിട്ടണമെങ്കിൽ ഓണം വരണം, ഇല്ലെങ്കിൽ വിഷു, ഇത് രണ്ടും അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പരിപാടി വരണം. കല്യാണമോ വീട്ടിൽ കൂടൽ ഇങ്ങനത്തെ പരിപാടികൾ വരണം. എന്നാൽ മാത്രമേ ഒരു പുതിയ ഡ്രസ്സ് കിട്ടൂ. അതുകൊണ്ട് ഒരു പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഓണത്തിന് ഒരുപാട് സ്നേഹിച്ചിന്. അതുപോലെ സദ്യ, ഓണസദ്യ, പായസം, ഇത് രണ്ടും അന്നത്തെ ഓണത്തെ അത്രയും മനോഹരമാക്കിയിരുന്നു. കാരണം ഈ സദ്യയും പായസവും എല്ലാം വളരെ അപൂർവമാണ്. ഇന്ന് അതിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലാണ്ടായി. ഒന്നാമത് ഇന്ന് എന്നും പുത്തൻ ഉടുപ്പ് വാങ്ങാം, ഇഷ്ടമുള്ളത് കഴിക്കാനെല്ലാം പറ്റും. ഇപ്പോഴത്തെ മക്കൾക്ക് ഇല്ലായ്മയുടെ സുഖമൊന്നും അറിയില്ലല്ലോ. അതെല്ലാം അറിഞ്ഞത് നമ്മളെ കുട്ടിക്കാലം മാത്രമാണ്. പിന്നെ കൂട്ടുകാരുടെ കൂടെ പൂപ്പറിക്കാൻ പോവും. തോട്ടിൻ്റെ കരയിലും കാട്ടിലും വയലിലും പൂപ്പറിക്കാൻ എവിടെയെല്ലാം പോവുണ്ടോ അവിടെയെല്ലാം നമ്മൾ പോവും. ഇന്നത്തെ പോലെ പൈസ കൊടുത്ത് പോവാങ്ങുന്ന പരിപാടിയൊന്നും അന്നില്ല. പൂവ് പറിച്ചു കൊണ്ടുവന്ന് വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പൂവ് വൃത്തിയാക്കി വെക്കും. രാവിലെ പൂക്കളം തീർത്ത് എല്ലാവരും ചേർന്ന് പൂവിടും. ചേച്ചിമാരോ ഏട്ടന്മാരോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പൂവിടും. അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ചോറ് കഴിക്കുന്നവരെ ആ ഒരു സമയം കുറച്ച് ഇടവേളയുണ്ടാവും. ആ സമയത്ത് അയലൊക്കത്തെ കൂട്ടുകാരെല്ലാം കൂടി നമ്മൾ പല കളികളും കളിക്കും. അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് എല്ലാവരും കൂടി മന്തിരി എന്ന് വിളിക്കുന്ന ഒരു പുല്ലുവായുണ്ട്. ആ പുല്ലുവായിൽ ചമ്രം പടിഞ്ഞിരുന്ന് വാഴയിലയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കും. തിരിച്ചു കിട്ടാത്ത മനോഹരമായ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ഓണം കൂടി വന്നെത്തി. റേഡിയോ മലബാറിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നതോടൊപ്പം മാലയും മാറോടലിഞ്ഞു എന്ന മനോഹര ഗാനം വെച്ചു തരുന്ന പ്രതീക്ഷയോടെ ഈ ഗാനം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്നെ അറിയുന്ന എല്ലാവർക്കും സ്പെഷ്യലി റേഡിയോ മലബാറിലെ പ്രിയപ്പെട്ടവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ആശംസകൾ.
1: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി മലയാളിക്ക് ഇന്ന് തിരുവോണം. പൊന്നോണ നിറവിൽ നാടെങ്ങും ആഘോഷങ്ങൾ നടക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഓണസദ്യയുടെ രുചിഭേദങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓണക്കളികളാണ് മലയാളിക്ക് പ്രിയം. തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല് ഉൾപ്പെടെയുള്ള വിവിധ കലാ കായിക പരിപാടിയുടെ ആവേശത്തിലാണ് ഏവരും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വിവിധ വേദികളിൽ വാദ്യമേളം, ഭരതനാട്യം, സംഗീത പരിപാടികൾ, സ്റ്റേജ് ഷോകൾ എന്നിവ ഇന്ന് അരങ്ങേറും. എല്ലാ ജില്ലകളിലും ടൂറിസം വകുപ്പിന്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഈ 30 മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. മാനവികതയുടെയും സമത്വത്തിന്റെയും ആഘോഷം കൂടിയായ ഓണം മഴയിലും ഒട്ടും പൊലിമ നഷ്ടപ്പെടാതെ വർണ്ണാഭമാക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ PK ബഷീർ, AP അനിൽകുമാർ, KM ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ 30 വരെയാണ് പരിപാടി. തിരുവോണ നാളിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജനത്തിരക്ക്. ശബരിമല സന്നിധാനത്ത് ഇന്ന് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് നൽകി ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണനുമെത്തുന്നുവെന്നാണ് വിശ്വാസം. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യസങ്കേതത്തിലേക്ക് വൻ ജനപ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കുന്നതിനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കുന്നതിനുമായി പുലർച്ചെ മുതൽ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവോണ ദിനത്തിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ ക്ഷേത്രനട തുറന്നതുമുതൽ വിശേഷാൽ ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപ്പൂജ വരെ ഭക്തർക്ക് പുതുവസ്ത്രം സമർപ്പിക്കാനുള്ള പ്രത്യേക സൌകര്യവും ദേവസ്വം ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങായ തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനും വൻ ഭക്തജന തിരക്കാണ് ഇവിടെയുള്ളത്. വർദ്ധിച്ച തിരക്ക് പരിഗണിച്ച് ദർശന സമയത്തിലും വഴിപാട് കൌണ്ടറുകളിലും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി.
0: എറണാകുളം തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. രാവിലെ സോപാന സംഗീതത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടികളിൽ മഹാബലി എതിരേൽപ്പും 9 ഗജവീരന്മാർ അണിനിരന്ന ശ്രീബലിയും നടന്നു. വൈകുന്നേരം കൊടിയിറക്കലും തിരുവാറാട്ടും നടക്കും. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പുതിയ പേരിന് ഇന്നലെ മുതൽ പ്രാബല്യമുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായികം, യുവനേതൃത്വം ഉൾപ്പെടെ 5 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുവസംവാദ് നടക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം സി സദാനന്ദൻ മാസ്റ്റർ MP, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവർ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മണ്ണിടിഞ്ഞ പ്രദേശം പരിശോധിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കരാറുകാരുമായി സംസാരിച്ചു. കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയമുണ്ടെന്നും ഇത് സജീവമായി പരിഗണിക്കേണ്ട കാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇളയാവൂരിലെ മണ്ണിടിഞ്ഞ പ്രദേശം സി സദാനന്ദൻ മാസ്റ്റർ MP രാവിലെ സന്ദർശിച്ചു. മണ്ണിടിഞ്ഞ ഭാഗത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായത് ചെയ്യുമെന്ന് സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. മന്ത്രി സണ്ണി ജോസഫ്, TO മോഹൻ MLA എന്നിവർ ഇന്നലെ പ്രദേശം സന്ദർശിച്ചിരുന്നു.
0: രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ-ശ്രം പോർട്ടൽ ഇന്ന് 5 പൂർത്തിയാക്കുന്നു. 2021 തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിൽ 31.89 crore തൊഴിലാളികളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ, സുരക്ഷാ ബീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളാണ് ഇ-ശ്രം പോർട്ടൽ വഴി ലഭ്യമാകുന്നത്. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന്റെ മലനിരകൾക്ക് മറ്റൊരു നിറപ്പകിട്ടുകൂടി. പച്ചപ്പിനിടയിൽ പൂത്തുലഞ്ഞ ചെറി ബ്ലോസം പൂക്കൾ സമ്മാനിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റ് മേഖലകളിലും പരിസരങ്ങളിലുമാണ് ചെറി ബ്ലോസം പൂക്കൾ വ്യാപകമായി പൂത്തുലഞ്ഞിരിക്കുന്നത്. മാട്ടുപ്പെട്ടി, കുണ്ടള, നല്ലതണ്ണി, മൂന്നാർ ടൗൺ എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റ് മേഖലകളിലും റോഡരികുകളിലുമെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. പച്ചപ്പണിഞ്ഞ മലനിരകൾക്ക് നടുവിൽ പിങ്കും വെള്ളയും നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസം കാഴ്ച മൂന്നാറിന്റെ ഭംഗി ഇരട്ടിയാക്കി. യാത്രക്കിടയിൽ വഴിയരികിൽ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസം കണ്ട് വാഹനം നിർത്തി കാഴ്ച ആസ്വദിക്കുന്നവരും ഏറെയാണ്. ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയാണ് സഞ്ചാരികൾ മടങ്ങുന്നത്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ വിൻസെന്റ് ഖീമറയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ ഫാബിയോനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 പങ്കുവയ്ക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും അന്നദാന ചടങ്ങുകളും നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 95 ഉയർന്ന് 77,751, നിഫ്റ്റി 27 നഷ്ടത്തിൽ 24,308 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 120,080 ഗ്രാമിന് 15,010 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇ-ശ്രം പോർട്ടൽ ഇന്ന് 5 പൂർത്തിയാക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഓണം ഗാനോത്സവം. ഇതിൽ സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവും മകൾ ഗായിക വർഷ രഞ്ജിത്തും തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഒരുവട്ടം കൂടി നാടകനേരത്തിൽ നാടകം നിശാഗന്ധി 5-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 3:00 ചാരുകസേര. ഇതിൽ ഓണത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 4:00 നാടനോണവിശേഷങ്ങളുമായി കാളിദാസ കലാകേന്ദ്രം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ ഓണം സ്പെഷ്യൽ. 8:00 സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 9:00 ഓണം ഗാനോത്സവം. ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ തന്റെ ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് 10:00 സംഗീത സംവിധായകൻ രഞ്ജിത് വാസുദേവ്, മകൾ ഗായിക വർഷ രഞ്ജിത്തും ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണദിനാശംസകൾ നേരുന്നു.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗത്തിന്റെ തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. വാർത്തകൾ വിശദമായി. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് പൊൻതിരുവോണം. തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും ഓണക്കളികളുമായി സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. പ്രവാസികളും അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തി. തിരുവോണദിനമായി ഇന്ന് കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4:00 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നാനാത്വത്തിൽ ഏകത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഓണമാഹാത്മ്യത്തിലൂടെ സമൂഹത്തിൽ സൌഹാർദ്ദവും ഐക്യവും പ്രതീക്ഷയും ശക്തമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസിച്ചു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്തോഷകരമായ ഈ അവസരം എല്ലാവരുടെയും ജീവിതത്തിൽ

0: സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറയ്ക്കട്ടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആശംസിച്ചു. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
1: രാവിലെ സോപാന സംഗീതത്തോടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരുവോണ സദ്യ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30 കൊടിയിറക്കലും തിരുവാറാട്ടും ഭക്തിഗാനമേളകളും നടക്കും. വൈകിട്ട് 6 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 ആറാട്ട് എഴുന്നള്ളിപ്പ് എതിരേൽപ്പ് നടക്കും. വർണ്ണാഭമായ ആകാശവിസ്മയ കാഴ്ചയോടെ ഉത്സവം കൊടിയിറങ്ങും.
0: സമൃദ്ധമായ ഗതകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് മലബാറിൽ ഐക്യത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, തളിക്ഷേത്രം എന്നിവിടങ്ങളിലും, കാസർഗോഡ് ജില്ലയിലെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം, വയനാട് സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രം, മാനന്തവാടി വടേരി ക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി പേർ തൊഴാനായി എത്തി. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങും പലയിടത്തുമുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലായിടത്തും.
0: മലയാളികൾ തിരുവോണ ദിനം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണ നാളിൽ കാലങ്ങളായി ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വകയുള്ള പാടശേഖരങ്ങളുടെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ട് മഠത്തിലെ കാരണവന്മാരാണ് ഓണമുണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പാടങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് നെല്ലളന്നു കൊടുത്തിരുന്ന ചോദ്യളവ് ചടങ്ങ് നടന്നിരുന്ന കാലത്ത് മഴ കാരണം ചോദ്യളവ് നിർത്തിയെന്നും ഇതറിയാതെ ഓണമുണ്ണാൻ ഒരു ദിനം മുഴുവൻ പുറത്തു കാത്തുനിന്ന നെല്ല് വാങ്ങാൻ വന്ന പ്രായമായ സ്ത്രീ അവിടെ തന്നെ വീണു മരിച്ചുവെന്നും ഇതോടെ കണ്ണങ്കാട്ടുമഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രതിവിധിയായാണ് ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കാതെ പ്രായശ്ചിത്തം നടത്തിവരുന്നു.
0: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കായികം, യുവനേതൃത്വം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം ഉൾപ്പെടെ യുവതയുടെ കായിക അഭിലാഷങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടന്ന 53-ാമത് പ്രഗതി യോഗത്തിൽ 30,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സുപ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വിവിധ സേവനങ്ങൾക്കായി പൊതുവായ യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പദ്ധതികളുടെ നിർവഹണത്തിൽ വേഗതയ്ക്കൊപ്പം ഗുണനിലവാരത്തിനും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയ ഇശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഒരു റിപ്പോർട്ട്.
5: തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021 ആരംഭിച്ച ഈ പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ ആധാർ അധിഷ്ഠിത ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ഒരു സവിശേഷ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ നൽകുകയും ചെയ്യുന്നു. 32 കോടിയോളം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയ പോർട്ടൽ ക്ഷേമ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസനം, അപ്രന്റീസ്ഷിപ്പുകൾ, പെൻഷൻ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമായി വികസിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോർട്ടൽ 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെ സമന്വയിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. പ്രഥമ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. ഇന്ത്യയുടെ 1-ഇന്നിംഗ് സ്കോറായ 503 ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 290 അവസാനിച്ചു. ഇതോടെ ഇന്ത്യ 213 റൺസിന്റെ 1-ഇന്നിംഗ്സ് ലീഡ് നേടി. 2-ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. കലാശപ്പോരാട്ടത്തിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷങ്ങൾക്ക് ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാവിലെ കൊടിയേറിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഈ പൊന്നോണക്കാലത്ത് നമ്മുടെ മനസ്സുകളിൽ ഓർമ്മകളുടെ പൂക്കളം തീർക്കാൻ ഇതാ ഒരു സംഗീത വിരുന്ന്. പ്രശസ്ത സംഗീത സംവിധായകനും ഇൻസ്ട്രുമെന്റലിസ്റ്റുമായ രഞ്ജിത്ത് വാസുദേവും തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവും പ്രിയ ഗായികയുമായ വർഷ രഞ്ജിത്തും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹരമായ ഓണം ഗാനോത്സവത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
1: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ 4 വർഷത്തിലേക്ക് കടക്കുന്നു. 2022 നവംബർ 11 ആരംഭിക്കുകയും 2023 ജനുവരി 7 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. പ്രാദേശിക വാർത്തകളും വിശേഷങ്ങളും സംഗീതവും സാഹിത്യവും കലയും സംസ്കാരവും വിദ്യാഭ്യാസവും സാമൂഹിക വിഷയങ്ങളും ഒപ്പം കുട്ടികളുടെയും യുവാക്കളുടെയും കലാകാരന്മാരുടെയും കഴിവുകൾക്ക് ഇടം നൽകുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായി റേഡിയോ മലബാർ ശ്രോതാക്കളിലേക്ക് എത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് വാസുദേവ്. ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ മകളാണ് വർഷ രഞ്ജിത്ത്. വർഷ രഞ്ജിത്ത് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടിയാണ് പ്ലേബാക്ക് സിംഗിങ്ങിൽ. അപ്പം മോളും ഞാനും കൂടെ കൊച്ചൊരു ഓണ പരിപാടിയുമായിട്ട് നമ്മളൊരു ഓണം ടോക്കും കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുറച്ച് പാട്ടുകളും എല്ലാമായി നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് വർഷ രഞ്ജിത്ത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെയാണ്. സോ ആദ്യം തന്നെ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു ഗൈസ്. അപ്പം ഞാൻ ഇനി എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു പ്ലേബാക്ക് സിംഗറാണ്. ഞാനൊരു 70+ ഫിലിംസിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഡിവോഷൻസ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ആൽബംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ കുറേ കവേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് പീപ്പിൾ നോ മീ ആസ് എ കവർ സിംഗർ. പക്ഷേ അല്ല, ഞാൻ ആക്ച്വലി കുറേ ഒറിജിനൽസ് ഞാൻ പാടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ആൾ താങ്കിങ് മലബാർ റേഡിയോ FM ഫോർ ഗിവിങ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ യെസ്, എനിക്കിപ്പോൾ ഈ റീസെൻ്റായിട്ട് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയായിരുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഫോർ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ഫോർ ദി ഇയർ 2020. ഔസിപ്പറ്റൻ സാറിന് മ്യൂസിക്കിലായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയിരുന്നത്. സോ അപ്പോൾ ഗൈസ്, ഓണത്തിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ എന്താ പറയുക? എനിക്ക് പ്രത്യേകിച്ച് ഓണത്തിനെ പറ്റി പറയാൻ ഒന്നുമില്ല. അത് എൻ്റെ തെറ്റല്ല. കാര്യം ഞാൻ 12th വരെ ചെന്നൈയിലായിരുന്നു പഠിച്ചത്. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഡിഗ്രി ഇവിടെയാണ് ചെയ്തത്. കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിൽക്കുവാണ് ഡിഗ്രി. അപ്പം നമ്മൾ ചെന്നൈയിൽ അറിയാമല്ലോ, അപ്പം നമുക്ക് ഓണത്തിനാകപ്പാടെ ഒറ്റ ദിവസമാണ് നമുക്ക് ലീവ് കിട്ടുന്നത്. നമുക്ക് അവിടെ പൊങ്കലൊക്കെയാണ് ഭയങ്കര 10 ദിവസം ലീവും ഭയങ്കര ഫെസ്റ്റിവലും ഭയങ്കര സെലിബ്രേഷൻസും ഒക്കെ. പക്ഷെ നമുക്കിവിടെ അങ്ങനെ സെലിബ്രേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല, എന്താ പറയണ്ടേ, ചെന്നൈയിൽ ഈ ഓണത്തിൻ്റെ ഇതായിട്ട്. സോ എനിക്ക് കൂടുതൽ ഓണത്തിനെ പറ്റി പറയാൻ കാണത്തില്ല, അച്ഛന് കാണും. അപ്പം നമുക്ക് അച്ഛനടുത്ത് തന്നെ ചോദിക്കാം, എന്ത് പറയുന്നു, അതല്ലേ നല്ലത്? അപ്പം അച്ഛനടുത്ത് നമുക്ക് ചോദിക്കാം എന്താണ്, കാരണം ഓണത്തിൻ്റെ ഒരു രീതി എൻ്റെ സെലിബ്രേഷൻസും ഗെയിംസും അതും ഇതും ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പം മൂവിങ് ഓൺ ടു അച്ഛൻ, പറയൂ.
1: ഓ, പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആ സമയത്തുണ്ടല്ലോ, ഓണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സുഖമുള്ള ഒരു ഒരു ഇതുവാണ് പറയേണ്ടത്. നമ്മുടെ ഓണപരീക്ഷ തീരുമ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ 10 ദിവസം ഓണവുമായിട്ട് അടിച്ച് പൊളിക്കുവാണ്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. ബ്രദർ എന്ന് പറയുന്നത് ഇപ്പം പ്ലേബാക്ക് സിംഗറും മ്യൂസിക് ഡയറക്ടറുമായ ശരത് ആണ് എൻ്റെ അണ്ണനാണ്. അപ്പം ഞങ്ങൾ ഈ എങ്ങനെ ഈ ഇപ്പം ഈ സമയത്തൊക്കെ ഓണം എന്ന് നമ്മുടെ ആ പരീക്ഷ തീർന്ന് ലീവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബഹളമായി പാട്ടായി. പിന്നെ നമുക്ക് ആ അന്നത്തെ കാലത്ത് മറ്റ് പുലികളിയും അതൊക്കെ ഇഷ്ടം പോലെ റോഡിൽ പല ഈ എന്തുവരെ പറയണ്ട, ഓരോ ഏരിയ ആളുകളാണ് മത്സരവും പുലികളി വടംവലി മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് ഒറ്റുപാടുണ്ട്. പക്ഷെ അത് അത്രയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ഇപ്പം കേരളത്തിൽ ഓണത്തിന് അത്ര വലിയ ഭയങ്കരമായ പ്രാധാന്യങ്ങളൊന്നുമില്ല. ഓണത്തിന് അവരെല്ലാവരും കൂടി ചേർന്നിരുന്നു ഫുഡ് കഴിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റേത് അങ്ങനല്ല. കരടി കളി ഉണ്ടായിരുന്നു രാത്രിയാകുമ്പം, കരടി കളിയുണ്ട്, അത് പുള്ളരാമത്തം. കരടിയായിട്ട് ഒരു പയ്യൻ ഡ്രസ് ഇട്ടിട്ട് കരടിയായിട്ട് ഭയങ്കര ഡാൻസ് കളിച്ചോണ്ട് വരും. അതിൻ്റെ കൂടെ ഒരു സായിപ്പുണ്ട് തൊപ്പിയൊക്കെ വെച്ച്. ആ സായിപ്പ് വന്ന് കരടിയെ വെടി വെച്ച് കൊല്ലും. അതുവരെ ഈ കരടിയുടെ ഡാൻസും നല്ല രസമാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് 6 മാമന്മാരുണ്ട്. ഈ മാമന്മാരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മാമന്മാര് പോയി വിളിച്ചോണ്ട് വരികയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി. കരടിയെ എവിടെങ്കിലും പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി. പക്ഷെ ഭയങ്കര ആ ഒരു രസമൊന്നും ഇപ്പൊ ഇല്ലേ ഇല്ല. ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഞങ്ങൾ കുറച്ച് പാട്ടുകൾ പാടി തരാം കേട്ടോ.
2: ഏത് പാട്ടാണ് ആദ്യം പാടാൻ പോകുന്നത്?
1: ആദ്യം പാടാൻ പോകുന്നത് ഇപ്പൊ നമ്മള് പഴയ കാലത്ത് ഓണത്തിനെ പറ്റിയല്ലേ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ പഴയ കാലത്തിലുള്ള ഒരു പാട്ട് ഞാൻ പാടി, രവീന്ദ്രമാഷിന്റെ ഒരു പാട്ട് പാടി നമുക്ക് ഈ പുതിയ ഓണം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ ഓക്കെ മോളെ, അപ്പൊ പാടാം.

0: ആ ഇതൊക്കെയാണ് പഴയ നമ്മുടെ കാലത്തുള്ള ഓണപ്പാട്ടുകൾ. ഉത്രാട പൂനിലാവിവ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് മോളെ, അടിപൊളി പാട്ടുകൾ. ആ പാട്ടുകളൊക്കെയാണ് ഓണത്തിൻ്റെ ശരിക്കുള്ള ഫീല് കിട്ടുന്നത്. മാമാങ്കം അടിപൊളി സോങ് ആയിരുന്നു. ആ ഇനി മോളുടെ വിശേഷങ്ങൾ പറയും.
1: എന്റെ ഓണവിശേഷം എന്താണ്? ആസ് യൂഷ്വൽ എന്താ പറയണ്ട, പൂക്കളിടുക, പിന്നെ സദ്യ കഴിക്കുക, ഇതൊക്കെയാണ്. വേറെ ഓണവിശേഷം നമുക്കിപ്പം നമ്മളൊരു സോങ് പാടി, അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ പാടിയൊരു പാട്ട് നമ്മുടെ ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കവർ സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭോപ്പാലിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഓണവിശേഷങ്ങൾ.
0: അപ്പം മക്കളൊരു പാട്ട് പാടി, അച്ഛൻ ചെയ്ത ഓണപ്പാട്ട് പാടി.
1: ഓക്കെ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0492471400, 7225900018.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.

0: ഓണം ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിഷ്യനും ഇൻസ്ട്രുമെന്റിസ്റ്റുമായ രഞ്ജിത്ത് വാസുദേവും പ്രിയ ഗായിക വർഷ രഞ്ജിത്തും.
2: നമുക്ക് 2024 ഓണം സോങ് കേട്ടാലോ? ഇപ്പൊ നമ്മൾ മുന്നേ കേട്ട ഓണം സോങ് അച്ഛൻ തന്നെയാണ് കേട്ടോ ചെയ്തത്, ഞാൻ തന്നെയാണ് പാടിയത്. ഇനി നമുക്ക് 2024 ഓണം സോങ് കേൾക്കാം. ഈ 2024 ഇയറിലെ ഓണം സോങ് ചെയ്തേക്കുന്നത് അച്ഛൻ തന്നെയാണ്, പാടിയത് ഞാനും വല്യച്ഛനും കൂടെ ആണ് കേട്ടോ. അപ്പം ഇത്തവണ ഇപ്പൊ എന്റെ കൂടെ പാടാൻ പോകുന്നത് അച്ഛനാണ് മെയിൻ. റെഡി അച്ഛാ?
3: ഓക്കെ.

0: ഇതായിരുന്നു നമ്മുടെ 2024 ഓണം സോങ് ഓണക്കാലം ആയതുകൊണ്ടാണ് നമ്മുടെ ഓണം സോങ്സ് ഒക്കെ നമ്മളിപ്പം പ്ലേ ചെയ്തത്. സോ ഇനിയിപ്പം നമ്മളുടെ ഒരു മ്യൂസിക്കൽ ജേർണിയെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാനിത് എപ്പോഴും അച്ഛൻ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്, എന്റെ പണ്ടത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു അച്ഛാ? ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ പോലെ സ്വീറ്റ് ആയിരുന്നോ?
1: പണ്ടത്തെ രീതി ഭയങ്കര കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. നിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര നിനക്ക് ഭയങ്കര ദേഷ്യക്കാരി ആയതുകൊണ്ട് കൊച്ചും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പൊക്കിയുള്ള ഈ സ്റ്റുഡിയോ ഇന്ന് അതാണ് ഒരു കുഴപ്പം. അപ്പൊ ഇടയിലിടയിൽ നമ്മളിങ്ങനെ സംഗതി ഇങ്ങനെ പാടിക്കുമ്പോൾ അപ്പം അവിടെ വൃത്തിയായിട്ട് പാടിയാലും ഞാൻ അത് ഇനിയും റെഡിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം കൂടെ പാടിക്കും, ഉടൻ തന്നെ ദേഷ്യം വരും, കണ്ണ് ഉരുട്ടിയിട്ട് അതെന്താ ഞാൻ മുമ്പേ പാടിയത് കറക്റ്റല്ലേ, ഞാൻ പറഞ്ഞു അത് ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് കറക്റ്റ് ആക്കാം, എന്നാൽ ഞാൻ പോകുന്നു. അപ്പോഴേ തന്നെ ഇറങ്ങി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോകും. അതാണ് ഇവള് ഭയങ്കര ഇതിൻ്റെ. പിന്നെ അവളെ റെക്കോർഡിംഗ് ഒക്കെ ഒറ്റയ്ക്ക് പഠിച്ചപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ആ ഒരു വിഷയവുമില്ല, അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് പാടി റെക്കോർഡ് ചെയ്തോളും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് ഒരു ഒരു മോചനം കിട്ടി എനിക്ക്.
0: അല്ല, അപ്പാർട്ട് ഫ്രം മ്യൂസിക്, മ്യൂസിക് അല്ലാതെ അത് പറഞ്ഞപ്പോഴാണ് ഭയങ്കര ടഫാണ്. ഇവിടെ ഞാൻ വീട്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരു ലൈവ് ഒരു സംഭവം എടുക്കുകയാണെങ്കിലും ഭയങ്കര ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യും ഇവിടെ അച്ഛൻ ഭീകരമായിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു അമ്മ അമ്മയും അച്ഛനും ചേട്ടനൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, ചേട്ടനും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നു അമ്മ അത്രയും ക്രിട്ടിസൈസ് ചെയ്യത്തില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ക്രിട്ടിസൈസിങ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആക്ച്വലി നല്ല കാര്യമാണത്, ഒരു കാര്യം ആലോചിക്കുമ്പോൾ. കാരണം നമ്മളൊരു സോങ് എത്രത്തോളം ബെസ്റ്റ് വേർഷനാണ് അച്ഛനും ഇപ്പം ചേട്ടനാണല്ലോ അമ്മയാണല്ലോ ഒക്കെ നമ്മളിങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സെഷൻസ് എന്ന് പറയുമ്പം ഹെഡ്സെറ്റ് എടുത്ത് ഞാൻ അവിടുന്ന് ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്നു, ഞാൻ വരുന്നില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പം പിന്നെ അച്ഛൻ അച്ഛനെ ദേഷ്യപ്പെടും, പിന്നെ അച്ഛൻ പിന്നെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരും, പോട്ട് മക്കളെ സാരമില്ല പോട്ട് എന്നും പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചിട്ട് തഞ്ചത്ത് എന്നെ എടുത്ത് പാടിപ്പിക്കുന്നതാണ്. എപ്പോഴും ഇവിടെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ എനിക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് അത് തന്നെയാണ്. എപ്പോഴും അടിയാണ്, ഒരു റെക്കോർഡിംഗ് പോലും ഇല്ല ഞാനും അച്ഛനും സന്തോഷത്തോടെ ഇരുന്ന് ചെയ്തിട്ടുള്ളത്, എപ്പോഴും അടിയാവും. അത് നമ്മൾ ഈ ചെറിയ ചെറിയ വാക്കുകൾ ലൈക്ക് തർക്കങ്ങൾ വരുമല്ലോ. ഇപ്പം ഞാൻ പറയാം അച്ഛൻ ഇങ്ങനെ ഞാൻ പാടാം, അപ്പം അച്ഛൻ പറയും ഇല്ല അത് അങ്ങനെ പാടുക, ഒരു ഫീലും ഇല്ല നീ ഇങ്ങനെ പാടും. അപ്പം അച്ഛൻ അത് പാടും, അപ്പം എനിക്കത് ഇതാവും, അതെന്താ ഞാൻ പാടിയത് അച്ഛൻ അത് അഗ്രി ചെയ്യാത്ത എന്താ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അടി തുടങ്ങുന്നതാണ്. സോ അതാണ് നമ്മുടെ ഇവിടുത്തെ മ്യൂസിക്കലി ഉള്ള ഇങ്ങനെ റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ ഇങ്ങനെയാണ് എപ്പോഴും വീട്ടിൽ.
1: പിന്നെ അതല്ല നമ്മുടെ ഈ നമ്മുടെ ഈ ട്രെയിനിങ്ങും അവൾക്ക് എങ്ങനെയാണ് ഫീലിലൂടെ പാടേണ്ടത് എല്ലാം ഞാൻ ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് അവൾക്കൊരു അവാർഡ് കിട്ടാനുള്ള ഒരു കാരണം ഉണ്ടായത്. കാരണം അത്രയും നമ്മൾ മോളെ ഇങ്ങനെ പാടിയാലേ ജനങ്ങളുടെ ഉള്ളിലെത്താത്തുള്ളൂ സോങ്. അല്ലാതെ നമ്മൾ ഒരു പാട്ട് എങ്ങനെ ചുമ്മാ അങ്ങ് പാടിയാൽ ഒരു പാട്ട് പാടിയാൽ അങ്ങ് തീർക്കാം, അതല്ല പാട്ട് അതിൻ്റേതായ ഫീലിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നതിന് ഒരിത് വേണം. ഒന്നാമത്തെ കാര്യം ഒരു മ്യൂസിക് ചെയ്ത വെച്ചേക്കുന്ന സാധനമായതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇമ്പ്രൂവൈസേഷൻ ഒരുപാട് ചെയ്താൽ ആ പാട്ടിനെ നശിപ്പിക്കുന്നതിനെക്കാട്ട് ഭയങ്കരമായിട്ട് കുളം കുത്തിപ്പോവും. അതുകൊണ്ട് മിനിമം ഇമ്പ്രൂവൈസേഷനിൽ ആ പാട്ടിന് ഏതാണോ ഫീല് വേണ്ടത് അത്രയേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്ത മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത. എന്നാൽ പിന്നെ പുള്ളിക്ക് പുള്ളി ഇപ്പം എൻ്റെ അണ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പ്രൂവൈസേഷൻ്റെ കടൽ പോലെ കിടക്കും, എന്ത് വേണേലും പാടും. പക്ഷെ അങ്ങനെ അണ്ണൻ അത് ചെയ്യുന്നില്ലല്ലോ. ആവശ്യത്തിനുള്ള സാധനം മാത്രമേ നമ്മൾ പാടാവുള്ളൂ, അതൊരു ധർമ്മമാണ്. പിന്നെ മോള് കുഴപ്പമില്ല, മോളെ അവളെ നമ്മൾ ഇപ്പം അവൾ നല്ല മിടുക്കിയായി, അവളെല്ലാ ഇൻസ്ട്രുമെൻറ്റും കൂടെ വായിക്കും. യുക്കലേലി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൽ സത്യം ഒറ്റയ്ക്ക് തന്നെ പഠിച്ചതാണ്, അവൾ വൃത്തിയായിട്ട് വായിക്കും. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഇപ്പം ഞാൻ അവളെ കൊണ്ട് വായിപ്പിക്കാം.

അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫിലിമിൽ പാടി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സോങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. അപ്പോൾ ഈ സോങ് ആക്ച്വലി മ്യൂസിക് ചെയ്തേക്കുന്നത് ഔസേപ്പത്തൻ സാറാണ്. എൻ്റെ 13-ാമത്തെ വയസ്സിലാണ് ഞാൻ പാടിയത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഔസേപ്പത്തൻ സാറിൻ്റെ അടുത്ത നാളിലും. ഇപ്പം ആ ഒരു റെക്കോർഡിംഗ് സെഷൻ അടിപൊളിയായിരുന്നു ആ ഒരു ഏജിൻ്റെ. പിന്നെന്താണ്, എനിക്ക് ആ അവാർഡ് ആക്ച്വലി കിട്ടിയത് എൻ്റെ 20-ാമത്തെ വയസ്സിലാണ്. കാര്യം ഇപ്പം ഒരു 3-4 വർഷമൊക്കെ ഇങ്ങനെ ഒരു ഡിലേ ഉള്ളൊരു സംഭവമാണ് നമുക്ക് ചെന്നൈയിൽ അവാർഡ്സ്. ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് തരാറുള്ളൂ. അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ സോങ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് പാടാം.

നമുക്കിനി കുറച്ച് സിനിമാ വിശേഷങ്ങളാവാം കേട്ടോ. ഇപ്പം നമ്മുടെ ആദ്യത്തെ സോങ് സിനിമാ വിശേഷങ്ങളിൽ പിന്നെ പാടുന്ന ആകായം മേലിയ സോങ് ആണ്, ഫ്രം ദി ഫിലിം തായ്നിലും. അപ്പോൾ ആ സോങ്ങിനാണ് എനിക്ക് ആക്ച്വലി അവാർഡ് കിട്ടിയത്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ഫീമെയിൽ പ്ലേ ബാക്ക് സിംഗർ ഫോർ ദി ഇയർ 2020. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫിലിമിൽ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. സോ അപ്പോൾ എനിക്കിപ്പോൾ മൈൻഡിൽ വരുന്നൊരു സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപിസുന്ദർ സാറിന് ഞാൻ പാടിയ ജീവൻ എന്ന ഫിലിമിൽ ഞാൻ പാടിയൊരു സോങ്ങാണ്, മതിലേഖ മാഞ്ഞുമാനം എന്നൊരു സോങ്ങാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ
0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio, Kannur of

0: സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിയും വിസ്താര,
0: സിയും വിസ്താര നെല്ലൂന്നി.
1: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
2: ഓണം ഗാനോത്സവം.
3: ഓണം ഗാനോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിഷ്യനും ഇൻസ്ട്രുമെന്റിസ്റ്റുമായ രഞ്ജിത് വാസുദേവും പ്രിയ ഗായിക വർഷ രഞ്ജിത്തും.
4: ഇനി അടുത്തത് സുലേഖ മഞ്ജലിന് ഞാൻ പാടിയ ജിൽ ജിൽ ജിൽ എന്ന് പറഞ്ഞൊരു സോങ് ആണ്. ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര ഫേമസ് ആയ സോങ് ആണ്. വിഷ്ണു ചേട്ടനാണ് മ്യൂസിക്, വിഷ്ണു വിജയ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പാടാം. ആരാ

സോങ് ഇത്ര ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മൊത്തം പാടിയത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഔസേപ്പച്ചൻ സാറിന് തന്നെ ഞാൻ പാടിയ ഒരു വേറൊരു ഫിലിമാണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം, സ്റ്റാറിങ് അനശ്വര രാജൻ. അതിൽ രണ്ട് സോങ് ഞാൻ പാടിയായിരുന്നു, ഒരെണ്ണം ടൈറ്റിൽ സോങ്ങും ഇന്നൊരെണ്ണം നമ്മുടെ മെയിൻ സോങ് ഫിലിമിൻ്റെ. ആക്ച്വലി ആ സോങ്ങിനെ പറ്റി പറയുമ്പം വലത് ചെവിയിൽ നിന്നാണ് കേട്ടോ സോങ്ങിൻ്റെ പേര്. അത് ആക്ച്വലി ഞാൻ നോമിനി ആയിരുന്നു നാഷണൽ അവാർഡ്സിൻ്റെ ആ ഒരു ഇയറിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി വലത് ചെവിയിൽ സോങ്ങ് പാടാം.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-271-400-7025-900-18.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.

0: ഓണം ഗാനോത്സവം.
1: സംഗീത സംവിധായകനായ രഞ്ജിത്ത് വാസുദേവും മകൾ യുവഗായിക വർഷ രഞ്ജിത്തും ചേർന്നൊരുക്കുന്ന ഓണം ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: സോ ലവാംഗിൽ തന്നെ വേറൊരു സോങ് ഞാൻ പാടിയതും കൂടെ പാടാം.

ഇതാണ് സോങ്. ഇത് എന്നെ തെലുങ്ക് ഞാൻ പാടിയിരുന്നു. മഹാരാജുവേ ബംഗാരു ബന്നേ മനസൂനിതേനയ്യ എന്ന് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. സോ തമിഴില് ദ നെയിം ഓഫ് ദ ഫിലിം ഇസ് പൊൻമാണിക്കവീൽ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു തെലുഗു കൃഷ്ണ മനോഹർ ഐ പി എസ് എന്നാണ്.

0: സോ ഇനി അടുത്ത ഒരു സോങ്ങിലേക്ക് നമുക്ക് വരാം. വിദ്യാസാഗർ അങ്കിളിന് ഞാൻ എൻ്റെ 6.5 വയസ്സിൽ പാടിയിട്ടുണ്ട്. ഒരു 13 ആ ഒരു വയസ്സിൽ ഞാൻ പാടിയിട്ടുണ്ട്. സോ 6.5 വയസ്സിൽ പാടിയ ഫിലിമിൻ്റെ പേര് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫിലിമാണ്, കുഞ്ചാക്കോ ബോബൻ സാറിൻ്റെ. സോ അതിൽ ഞാൻ പാടിയത് ടൈറ്റിൽ സോങ് ആണ്,
1: മാനം കരുകടേ
0: എന്ന് പറഞ്ഞൊരു സോങ് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു അടിപൊളി സോങ് ആണ്. സോ ഗൈസ്, വിദ്യാസാഗറിൽ തന്നെ ഞാൻ വേറൊരു പാട്ട് ഞാൻ പാടിയതെന്ന് പറഞ്ഞത് ചെല്ലമ്മ ചെല്ലം എന്ന സോങ് ആണ്, ഫോർ ദി ഫിലിം ആരുദ്ര. ഒരു വെരി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മൂവിയാണ്. കാരണം എൻ്റെ സ്റ്റോറിയാണല്ലോ അടിപൊളി സ്റ്റോറിയാണ്. ഐ എം സജസ്റ്റിംഗ് എവറിബഡി ടു വാച്ച് ഇറ്റ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. സോ ഡു വാച്ച് ഇറ്റ് ആൻഡ് ഓൾസോ ലിസൺ ടു മൈ സോങ്. സോ അതിൽ പാടിയ സോങ് വന്നിട്ട് ഡ്യുവറ്റ് ആണ്, കാർത്തിക് സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടിയത്. അപ്പോൾ അത് നിങ്ങൾക്കുണ്ട് രണ്ടുപേർ പണം.

സോ ഞാൻ നെക്സ്റ്റ് പാടിയത് അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞൊരു റീസെൻ്റ് ഞാൻ പാടിയൊരു ഫിലിമാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് ബിപിൻ അശോക് ചേട്ടനാണ്. ഒരു ബ്യൂട്ടിഫുൾ ലവ് സാഡ് മെലഡിയാണ്, ഒരു മെലങ്കോളിക് ട്രാക്കാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടാം.

ഇങ്ങനെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. സോ നമ്മൾ ഫിലിമിൽ ഞാനിപ്പം ആർക്കൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. സോ ഒന്ന് സുരേഖ മഞ്ചിൽ, പിന്നെ ചാരലത, അതിൽ നാല് ലാംഗ്വേജ് ഞാൻ പാടിയിട്ടുണ്ട്. 6 വയസ്സിലാണ് പാടിയത്. പിന്നെ പുള്ളിപ്പുലികളെ മാട്ടിൻകുട്ടി, അതും 6 വയസ്സിൽ പാടി. പിന്നെ പൊന്മാണിക്കവേൽ, കൃഷ്ണ മനോഹർ IPS, പിന്നെ തായ്നിലം, വാങ്ക്, ഇപ്പം ഈ ഫിലിംസൊക്കെ ഞാൻ പാടിയതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടി കേൾപ്പിച്ചതാണ്. പിന്നെ ഞാൻ അല്ലാതെ പാടിയ ഫിലിംസ് ട്രാഫിക് രാമസ്വാമി, പണ്ണിക്കുട്ടി എന്നൊരു ഫിലിം, പിന്നെ സെമ്മരിയാട്, അത് അച്ഛൻ മ്യൂസിക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ജീവൻ ഗോപിസുന്ദർ സാറിന് ഞാൻ പാടിയത്. അങ്ങനെ കുറേ ഫിലിംസ് ഞാൻ പാടി കേട്ടോ. ഞാൻ ചെറുതിലെ തൊട്ട് ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വരാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല ഇത് ഇന്ന സോങ് ആണ് എന്നുള്ളതാണൊക്കെ. കാരണം പണ്ട് തൊട്ടേ ഒരു 3 വയസ്സ് തൊട്ടേ ഞാൻ പാടി തുടങ്ങിയതാണ് ഫിലിംസിൽ. സോ ഇനി നമുക്ക് സീരിയൽ വിശേഷങ്ങൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാനമ്പാടി സീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് മ്യൂസിക് MJ ചന്ദ്രൻ സാറാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ടൈറ്റിൽ സോങ് ഒഴിയെ ബാക്കിയുള്ള എല്ലാ സോങ്സും ഞാനാണ് പാടിയത്. ഒരു 40-45 സോങ്സ്, അതിലും അതിൻ്റെ തന്നെ റീമേക്ക് തമിഴിലും മൗനരാഗം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫിലിം സോങ്സും ഉണ്ടായിരുന്നു, രാരാ സാറിൻ്റെ സോങ്സും, അങ്ങനെ ഒറിജിനൽസും, അങ്ങനെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. അപ്പം അതിലെ ഒരു 2 സോങ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

0: ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങളും പാട്ടും. ഇനിയും നമുക്ക് ലാസ്റ്റ് ഒരു ഓണപ്പാട്ടോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വാ മോളെ.
1: ഓ

0: ഹാപ്പി ഓണം എവ്രി വൺ. ഈ ഒരു ഓണം എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരട്ടെ.
1: മലബാർ റേഡിയോ എഫ് എം പ്രേക്ഷകർക്കും ഞങ്ങളുടെ 1000 നന്ദി. കാരണം ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാട്ടുകളും എല്ലാം കേട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരു വട്ടം കൂടെ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓൺ.

മനോഹരമായ ഓണപ്പാട്ടുകളിലൂടെ നമ്മെ പഴയകാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രിയ കലാകാരന്മാരായ രഞ്ജിത്ത് വാസുദേവിനും വർഷാരഞ്ജിത്തിനും നമ്മുടെ ഏവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങളുമായി ഇവർക്ക് നമ്മുടെ മുന്നിൽ എത്താൻ സാധിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണ ആശംസകൾ. നന്ദി, നമസ്കാരം.

0: ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവടുകുന്ന് മട്ടന്നോഴ്, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം, ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: നാടകനേരം.

0: നിശാഗന്ധി നാടകം അവസാന ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും രാമകൃഷ്ണൻ പഴശ്ശി, പ്രകാശ്, പുരുഷോത്തമൻ സി കല്ലരിക്കര, ഗിരിധരൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, ഫ്രാൻസിസ്, ചന്ദ്രഭാനു തില്ലങ്കേരി, തമ്പുരാൻ, സിനി രാമദാസ് മട്ടന്നൂർ, സുമിത്രൻ, ഷീന നന്ദൻ കൊതേരി, തമ്പുരാട്ടി, സൂര്യ ഇടവന, ജൂലി, അശ്വിനി കവണിശ്ശേരി, സുഗന്ധി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. സംവിധാന സഹായം, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. നിശാഗന്ധി. മാളിക വീട്ടിലെ താൽക്കാലിക താമസക്കാരായ പ്രകാശും ഗിരിധരനും കാര്യസ്ഥൻ സുമിത്രന്റെ ആവശ്യപ്രകാരം വയനാട്ടിലേക്ക് തിരിച്ചു. ഹൈദരാബാദിൽ നിന്നും എത്തിയ സംഘം സിനിമാ ചിത്രീകരണം തുടങ്ങി. സുഗന്ധിയും സുമിത്രനും അതിൽ ഭാഗമാവുകയും ചെയ്തു. ബംഗ്ലാവിൻ്റെ അകവും പുറവും സിനിമാ ചിത്രീകരണത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് നിറയവേ അർദ്ധരാത്രിയോടെ മാളിക വീടിൻ്റെ മൂന്നാം നിലയിൽ ചില ശബ്ദങ്ങൾ ഉയരുകയാണ്. വയനാട്ടിലേക്ക് തിരിച്ച പ്രകാശും ഗിരിധരനും ഗവേഷക വേഷത്തിലെത്തിയ പ്രകാശ് തൻ്റെ യഥാർത്ഥ മുഖം, അന്വേഷകൻ്റെ വേഷം വെളിപ്പെടുത്തുന്നു. ഇനി ആരുടെയൊക്കെ മുഖംമൂടികളാണ് അഴിഞ്ഞുവിടാനുള്ളത്? സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലേക്ക് നിശാഗന്ധി പ്രവേശിക്കുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക.
1: കാലപ്പഴക്കത്തിന്റെ ക്ലാവ് കയറിയ മാളിക വീട്ടിൽ തലച്ചിട്ട പ്രേതാത്മാക്കൾ ഇളകിയിറങ്ങി അലയാൻ തുടങ്ങിയിട്ട് നാളുകളായി. പ്രേതോച്ചാടനത്തിൽ ഊതിക്കെട്ടിയ ചരടുകൾ, ഇരുമ്പാണിയിൽ ചുറ്റി അടിച്ചു കയറ്റിയ കാഞ്ഞിരമരം, അവിടെ അയാളുണ്ട്. പക്ഷേ നിഷ്കളങ്കതയുടെ മുഖകവചം പറിച്ചെറിയുക സാഹസം. എന്നാൽ കല്ലെടുക്കുകളിൽ നിന്ന് പുറത്തേക്ക് നോട്ടം നീളുന്ന ലക്ഷണം കണ്ടു തുടങ്ങി. തൂക്കിയിട്ടുകൊടുത്ത ഇരയുടെ ഉള്ളിൽ ഇരുമ്പ് ചൂണ്ടയുള്ളതറിയാതെ വിഴുങ്ങാൻ ഓങ്ങി നിൽക്കുകയാണ്. കാഞ്ഞിരത്തിൽ തറച്ച ഇരുമ്പാണികളിൽ ഇളക്കം കണ്ടു തുടങ്ങി. കാത്തിരിപ്പ് അവസാനിപ്പിക്കാം. ഫ്രാൻസിസ്, ജൂലി, വെൽഡൻ,

0: ഗുഡ് മോർണിംഗ് മിസ്റ്റർ മിത്രേട്ടൻ. ബ്രേക്ക്ഫാസ്റ്റിന് മുൻപേ നമ്മുടെ വർക്ക് തുടങ്ങണം.
1: സാറേ, സുഗന്ധി സുഗന്ധിയെ കാണാനില്ല.
0: വാട്ട്? കാണാനില്ലെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്?
1: അതെ, രാവിലെ സാറന്മാർക്ക് ചായയും പലഹാരം ഉണ്ടാക്കാൻ നേരത്തെ കിടന്നുറങ്ങിയതാ. മുറിയിലിപ്പോ സുഗന്ധിയില്ല.
0: ആ, എവിടെയെങ്കിലും കാണും മിത്രേട്ടൻ. അഭിനയം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേടിച്ചിട്ടുണ്ടാവും.
1: പേടിയാവുന്നു സാറേ, അവൾ ഒറ്റക്ക് എവിടെയും പോവില്ല.
0: നോക്ക്, എല്ലായിടത്തും ശരിക്കും നോക്ക്. ദേ, നമ്മുടെ ഹീറോ ഇന്നലെ രാത്രി തന്നെ ടൗണിൽ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ എത്തും.
1: സാറേ, എന്റെ സുഗന്ധി.
0: ആ, കൊണ്ടുവരണം. 3.5 ലക്ഷമാണ് 30 മിനിറ്റ് കൊണ്ട് കിട്ടുക. വെറുതെ കാശ് കളയണ്ട മിത്രേട്ടാ. അല്ല, ഈ കാശ് നഷ്ടപ്പെട്ടതിലോ അതോ കുട്ടിയെ നഷ്ടപ്പെട്ടതിലോ ഈ വിഷമം?
1: അങ്ങനെയൊന്നും പറയല്ല സാറേ.
0: ആക്ച്വലി മിസ്റ്റർ മിത്രേട്ടൻ, സുഗന്ധി ഒരു സെർവന്റ് മാത്രമല്ലേ, അവള് പോയാല് വേറൊരാള്.
1: സാർ,
0: എന്താ?
1: സുഗന്ധി സെർവന്റ് ഒന്നുമല്ല.
0: പിന്നെ
2: ഗുഡ് മോർണിംഗ് ടു ഓൾ.
0: ഗുഡ് മോർണിംഗ് ജൂലി. ആ, ദേ വന്നല്ലോ സുഗന്ധി. ഇപ്പൊ സമാധാനമായില്ലേ മിത്രേട്ടാ?
2: വാട്ട് ഹാപ്പൻ മിത്രേട്ടാ?
1: എവിടെയായിരുന്നു നീ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ.
2: അത് മാഡം വന്ന് വിളിച്ചു. അതാ. ഓ, അതോ? ഞങ്ങള് സ്റ്റോറി ബോർഡ് ഡിസ്കസ് ചെയ്യായിരുന്നു.
1: അല്ല, ഇന്നലെ രാത്രി തന്നെ പോയോ?
2: ഇല്ല, രാവിലെയാ പോയത്. എന്താ?
1: രാത്രി നിന്നെ മുറിയിൽ കാണാത്തതുപോലെ
0: തോന്നി. ദാറ്റ്സ് ഓൾ. ആ ജൂലി, ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തില്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തുടങ്ങണം.
2: എല്ലാം ഓക്കെ. ആളും ബഹളവും ഇല്ലാതെ ഷൂട്ട് ചെയ്യാം.
0: ഓ, നമ്മുടെ ഹീറോ ഉടനെത്തും. അതിനു മുമ്പ് ഒരു ഡെമോ. ഓക്കെ.
2: യെസ്, കം കം. സുഗന്ധി മിത്രേട്ടാ, കം കം ഓൺ.
0: കുളക്കടവിൽ കിടത്തിയിരിക്കുന്ന പെൺകുട്ടി, കൃത്രിമ ശ്വാസം നൽകി രക്ഷിക്കുന്ന സ്വീക്കൻസ്. ഓക്കെ
1: സാറേ. സാറേ, ഞാൻ തന്നെ വേണോ?
2: എന്താ മിത്രഞ്ചേട്ടാ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ. പെട്ടെന്ന് കഴിയും.
0: ആ ജൂലി, കുളക്കടവിൽ കിടക്കുന്നതും ഡ്യൂപ്പ് വേണോ?
2: അത് മിത്രഞ്ചേട്ടൻ പറയട്ടെ. കോംബോ മിത്രഞ്ചേട്ടനല്ലേ.
0: യെസ് മിത്രേട്ടാ, ശരിക്കും ജൂലിയാണ് നടി. പക്ഷേ സുഗന്ധിയാണ് കുളത്തിൽ നിന്ന് എടുത്തു വരിക. കുളക്കടവില് കൃത്രിമശ്വാസം കൊടുത്ത് രക്ഷിക്കുന്നത് മിത്രേട്ടനാണല്ലോ. പറയൂ, സുഗന്ധി വേണോ ജൂലി വേണോ?
1: അത്
2: പറയൂ മിത്രഞ്ചേട്ടാ. നമ്മൾ പ്ലാൻ ചെയ്തത് സുഗന്ധിയാണ്. മിത്രഞ്ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയൂ, നമുക്കത് മാറ്റാം.
1: മാഡം, മാറ്റിക്കോളൂ, നിങ്ങൾ തന്നെ മതി.
0: ഓക്കെ, മൂവ് പൊസിഷൻ.
3: ഗിരി, ഗിരിയാ ഷൂട്ട് ശ്രദ്ധിച്ചോ. ക്ലോസ് ടു മിത്രൻ, ഫ്രെയിം ഫുൾ ഓഫ് ഫേസ്, മുഖം മാത്രം.
4: നോ നോ, ഫിംഗേഴ്സ് ഓൾസോ. മനസ്സ് വിരലിലും റിഫ്ലക്ട് ചെയ്യും പ്രകാശ്.
3: നോക്കാം.
0: ഏ മിത്രേട്ടാ, വേഗം തിടുക്കത്തിൽ.
2: അതൊക്കെ എഫക്റ്റില് ശരിയാക്കാം. സൈലൻസ്.
4: സാർ, മിത്രേട്ടന്റെ ഭാവം
3: എന്താ? എന്ത് തോന്നുന്നു?
4: ഗംഭീര അഭിനയം തന്നെ.
3: നോ നോ, ഇത് അഭിനയമല്ല.
4: പിന്നെ
3: ജീവിതം. ലുക്ക്, ടോട്ടൽ സൈലൻസ്.
4: ശരിക്കും ചെയ്യുന്നുണ്ട് മിത്രേട്ടൻ അല്ലേ?
3: അതെ, ശരിക്കും ഒരു മുൻപരിചയമുള്ളതുപോലെ തോന്നുന്നില്ലേ?
4: സാർ,
3: നോക്കാം. ആ മുൻപരിചയം എവിടം വരെയാണെന്ന് നോക്കാലോ.
0: ആരാണ്
1: നിങ്ങൾ?
0: ഇത് നല്ല തമാശ. ഞാൻ ഫ്രാൻസിസ്, ഇത് ജൂലി. നമ്മൾ സിനിമ ഷൂട്ടിംഗ് അല്ലേ?
1: നോ, യു ആർ ലൈയിങ്.
2: മിത്രൻ ചേട്ടാ.
1: നോ, സുമിത്ര. Don't play foolish game to me, madam. Don't.
0: അല്ല, ഇതെന്താ അത്ഭുതം? ഇയാൾക്ക് പ്രേതം കൂടിയാ.
1: Stop you, man. കളി എന്നോട് വേണ്ട. സിനിമ ഷൂട്ടിംഗ് കഥ മെനഞ്ഞു വന്നത് എന്തിനാ? പറ
0: ഇയാൾക്ക് സുഖമല്ലെന്ന് തോന്നുന്നു.
2: സുഗന്ധി, വിളിച്ചോണ്ട് പോ.
5: മാഡം, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് പോയാൽ പോരെ?
2: എന്താ സുഗന്ധി?
0: വട്ട് കേസുകൾ തന്നെ. ജൂലി വാ, നമുക്ക് പോവാം.
1: ഇല്ല, പോവില്ല. ആരും എവിടെയും വിടില്ല ഞാൻ. ഇല്ല, ആരും എവിടെയും പോവില്ല. വിടില്ല ഞാൻ.
2: എന്തേ മിത്രൻ ചേട്ടാ, വേണ്ട വേണ്ട, വിട്.
0: വിട്ടാനല്ലേ പറഞ്ഞു?
1: നല്ല ഹെൽത്ത് ആണെന്നല്ലേ പറഞ്ഞത്? അതെ, എന്റെ ശക്തി കാണിച്ചു തരാം. ഈ പിടിയൊന്നും മുറുകിയാലുണ്ടല്ലോ. ചാത്ത് മലർക്കും ഫ്രാൻസിസ് ഡയറക്ടർ.
6: മിത്രൻ,
1: അയ്യോ. നിങ്ങൾ പ്രകാശ്?
6: ആ, എഴുന്നേൽക്കൂ. എന്ത് പറ്റി മിത്രട്ടന്?
1: സാറേ, ഇവര് നുണ പറയ. സിനിമാക്കാരൊന്നും അല്ല ഇവര്.
0: പിന്നെയും തുടങ്ങി.
6: ഏയ് പറ മിത്രട്ടാ, അങ്ങനെ സംശയം തോന്നാൻ എന്താ കാരണം?
1: അല്ല, അത് പിന്നെ.
6: കുളക്കടവിൽ കിടന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന ഭാഗം അഭിനയിക്കുമ്പോ മിത്രട്ടൻ എന്തിനാ വയലന്റ് ആയത്? ഏ
1: കുഞ്ഞേ, നിങ്ങൾ അതെങ്ങനെ
0: അറിഞ്ഞു? നാവും
6: ആ അതൊക്കെ ഉണ്ട്.
0: എടോ, ഇയാളാണ് നമ്മുടെ ഹീറോ.
1: അല്ല അല്ല, ഇത് പ്രകാശം കുഞ്ഞ. നിങ്ങൾ വയനാട്ടിൽ പോയില്ലേ?
6: ആ, വയനാട്ടിൽ നിന്ന് വേഗം വന്നു. മിത്രട്ടൻ പറ, എന്തിനാ നിങ്ങൾ അക്രമാസക്തനായത്?
1: അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവര് ശരിയാവില്ല. ആ പഴയ ഇൻസ്പെക്ടർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്ര ഹൈദരാബാദിൽ നിന്നും അല്ല ഇവർ വന്നത്. ഇത് തട്ടിപ്പാ. കുഞ്ഞ് ഇതിൽ ഇടപെടണ്ട. പറ്റുമെങ്കിൽ ഇവരെ ഇപ്പൊ തന്നെ ഓടിച്ചു വിട്.
0: പഴയ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് വന്നതല്ലേ, ഇനി പുതിയ ഇൻസ്പെക്ടറുടെ ചോദ്യത്തിനും മറുപടി പറയാം.
2: എന്തിനാ നമ്മുടെ മിത്രൻ ചേട്ടനെ സംശയിക്കുന്നത്? പാവല്ലേ, കുളക്കടവിൽ ഒരു പെൺകുട്ടി നനഞ്ഞൊട്ടി മലർന്നു കിടക്കുന്നത് കണ്ടപ്പോ
0: ശ്വാസം കൊടുക്കാൻ, ചുണ്ടോട് ചുണ്ട് ചേർക്കാൻ മെല്ലെ മെല്ലെ കുനിഞ്ഞപ്പോ
6: പഴയതെന്തോ ഓർത്തുപോയി. അപ്പോ അറിയാതെ അലറിപ്പോയി.
1: കുഞ്ഞേ, പ്രകാശ് കുഞ്ഞേ,
6: പുതിയ ഇൻസ്പെക്ടർ. എന്താ മിത്രട്ട വല്ലാതാവുന്നേ? സുഗന്ധി ഓർത്തിട്ടാണോ? അവളൊരു വേലക്കാരിയല്ലേ. ഫ്രാൻസിസ് സാർ പറഞ്ഞില്ലേ ഒരു ലിപ് ലോക്കിന് എത്രയാ?
2: ഇനി ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് അങ്ങ് തീർന്നോട്ടെ. ആർക്കാ ഛേദം? എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാലോ.
1: സുഗന്ധി വേലക്കാരിയല്ല, ഈ മാളിക ബംഗ്ലാവിന്റെ ഒരേ ഒരു അവകാശിയാ, കൊച്ചു തമ്പുരാട്ടിയാ.
6: അങ്ങനെ പറ. പക്ഷെ കേട്ടിട്ട് ഞെട്ടൽ വരുന്നില്ലല്ലോ. വകയിലൊരു മരുമകനെ കൊണ്ട് മിത്രട്ടൻ വിവാഹം കഴിപ്പിക്കാനും നിശ്ചയിച്ചു അല്ലേ?
0: അങ്ങനെ നല്ലൊരു തമ്പുരാട്ടി കുട്ടിയെയും കിട്ടി, കോടികളുടെ മാളികയും കിട്ടി.
1: നിങ്ങളൊക്കെ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
6: മിസ്റ്റർ മിത്രൻ, മതി അഭിനയം. സത്യം പറയാതെ നിവൃത്തിയില്ല.
0: സാറേ, മിത്രട്ടന് സത്യം പറയാൻ ഒരു മോട്ടിവേഷൻ വേണ്ടേ? അതുകൊണ്ട് ഞാനൊരു സത്യം പറഞ്ഞു തുടങ്ങാം. എടോ മിത്രൻ ചേട്ട, നിങ്ങൾ പറഞ്ഞ പോലെ സിനിമ പിടിക്കാൻ വന്നതൊന്നുമല്ല ഞങ്ങൾ. കള്ളനെ പിടിക്കാൻ വന്നതാ.
2: അപ്പോ ഞാനും ഒരു സത്യം പറയണ്ടേ മിത്രേട്ടാ? നടിയും നായികയും സംവിധായകയും ഒന്നുമല്ല, ഇവരെ പോലെ ഒരു ഓഫീസർ, പോലീസ് ഓഫീസർ.
6: ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ. ഇനി പറ. ശരിക്കും ആരാ ഈ സുഗന്ധി?
1: ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ദുർമരണം സംഭവിച്ച യജമാനന്റെ മകളാ സുഗന്ധി. അന്നും പോലീസുകാരൊക്കെ വന്നതല്ലേ. തെക്കുഭാഗത്ത് ഇപ്പോഴും ഉണ്ട് ശവക്കല്ലറ, രണ്ട് ശവക്കല്ലറ.
6: അന്ന് ദുർമരണം ഉണ്ടായത് രണ്ടല്ലോ, മൂന്നല്ലേ. അച്ഛൻ തമ്പുരാനും അമ്മ തമ്പുരാട്ടിയും പിന്നെ കൊച്ചു തമ്പുരാട്ടിയും.
1: അല്ല അല്ല, കൊച്ചമ്പുരാട്ടി മരിച്ചിട്ടില്ല.
0: പിന്നെ മിത്രേട്ടാ, ഞങ്ങളുണ്ടല്ല അടിച്ചു പറയിപ്പിക്കുന്ന പോലീസല്ല, മനസ്സിലേക്ക് ഇറങ്ങി പറയിപ്പിക്കുന്നവരാ.
2: കാര്യങ്ങള് ഏറെക്കുറെ അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പറ, വേഗം പറഞ്ഞോ.
1: പറഞ്ഞല്ലോ, സുഗന്ധി ഈ വീട്ടിലെ കുട്ടി തന്നെയാ.
6: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ കെണിയിൽപ്പെട്ട ഒരു പന്നിയുടെ കഥ ഓർമ്മയുണ്ടോ? ഫോറസ്റ്റുകാർ സംഭവം അറിഞ്ഞു വന്ന് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കാതെ സംസ്കരിച്ചു. കുഴിച്ചിടാൻ ആഴത്തിൽ ഒരു കുഴി കുത്തി. പന്നിക്കവിടെ അന്ത്യനിദ്ര. പക്ഷേ ആ കുഴിയിൽ നിന്ന് മറ്റു ചിലതൊക്കെ കിട്ടി. ഫോറസ്റ്റുകാർ അത് പോലീസിന് കൈമാറി. അതെന്താണെന്നറിയോ? 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈവിരലുകളുടെ അസ്ഥികൾ. കഷ്ടകാലെന്നല്ലാണ്ട് എന്താ പറയാ അല്ലേ മിത്രട്ടാ?
0: ആ വിരലുകൾ കൊല്ലപ്പെട്ട കൊച്ചമ്പ്രാട്ടിന്റേത്.
2: അപ്പൊ സുഗന്ധി ആരാ? അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമല്ലേ?
6: പറഞ്ഞോളൂ മിത്രട്ടാ, പറഞ്ഞേ തീരൂ.
0: പറയുന്നത് സത്യം തന്നെ ആവണം, പറഞ്ഞോളൂ.
1: ശരിയാണ്, മദിരാശിയിലെ അച്ഛമ്പങ്ങളുടെ മകള സുഗന്ധിയുടെ പ്രായം തന്നെ സുനന്ദ. മാളിക വീട്ടിലെ മരണങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ സുനന്ദ സുഗന്ധിയായി.
6: സുഗന്ധിയുടെ ജഡം മിത്രേട്ടൻ സംസ്കരിച്ചു അല്ലേ?
1: അതെ സാറേ.
2: സുനന്ദിയെ സുഗന്ധിയാക്കിയത് എങ്ങനെയൊക്കെയാ?
1: ആശുപത്രി രേഖയിൽ ഒസ്യത്തെഴുതിയ വക്കീലിന്റെ രേഖകളിൽ, പിന്നെ സ്കൂൾ മാറ്റി ചേർക്കുമ്പോ.
6: ഓ, നന്നായി പണിയെടുത്തു.
0: പണിയെടുത്താൽ എന്താ, കിട്ടുന്നത് കോടികളല്ലേ?
6: ഒസ്യത്ത് ഓപ്പൺ ആയോ?
1: അടുത്ത മാസം സുഗന്ധിക്ക് 20 വയസ്സാകുമ്പോ.
2: അതെന്താ ഒരു 20 വയസ്സ്? പ്രായപൂർത്തിയാവുക 18
0: That is usual. ഒരു വിവാഹമൊക്കെ ആയി ഒന്ന് മെച്ചുറാട്ടെ എന്ന് കരുതി കാണുമ്പോ.
6: പക്ഷെ സുനന്ദാ സുഗന്ധിക്ക് പ്രായം 20 ഇല്ലല്ലോ.
1: 1.5 വയസ്സ് കുറവാ.
6: മിത്രട്ടൻ ആള് വലിയ പുള്ളി തന്നെയാ.
1: സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തമ്പുരാൻ തന്നെ പറയാറുണ്ടായിരുന്നു കാലശേഷം ഇതൊക്കെ നോക്കി നടത്തണമെന്ന്, വെറുതെ സർക്കാരിന് കൊടുക്കാൻ ഇടവരുത്തരുതെന്ന്.
0: ഓഹോ, പരോപകാരം.
6: മിത്രട്ടാ, നിങ്ങൾ എന്താ പറഞ്ഞത്? ജൂലി, ക്യാൻ യു റീകളക്ട്?
2: ഷുവർ സർ. സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തമ്പുരാൻ.
6: സ്റ്റോപ്പ്, ദാറ്റ് ഈസ് എനഫ്. മിത്രട്ട, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ മിത്രട്ടൻ തെറ്റ് ചെയ്തെന്ന്? എന്നിട്ടും തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാല് എന്താ അതിനർത്ഥം?
0: അച്ഛൻ പത്തായത്തിലൊന്നും ഇല്ലെന്ന്.
6: അതാണ്.
1: എന്താ സാറേ?
6: അപ്പൊ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? പറ മിത്രട്ട. തമ്പുരാൻ എങ്ങനെയാ മരിച്ചത്? ഓരോന്നോരോന്നായി പറഞ്ഞു. പിന്നെ സുഗന്ധി തമ്പുരാട്ടി, സുഗന്ധി തമ്പുരാട്ടി എങ്ങനെയാ മരിച്ചത്?
0: മിത്രേട്ടൻ അത് ഒരു തവണ പറഞ്ഞില്ലേ? പിന്നെന്തിനാ സാറേ വെറുതെ?
6: ഗിരിധർ, നിങ്ങളോ? ഓഫീസേഴ്സ്, ദിസ് ഈസ് മിസ്റ്റർ ഗിരിധർ, മൈ ഫ്രണ്ട്.
0: ഹലോ. മിത്രേട്ടൻ എപ്പോഴാ അത് പറഞ്ഞത്?
7: പറയട്ടെ ഞാൻ.
6: ഗിരിധർ
7: കുളക്കടവിൽ നനഞ്ഞ് ബോധമില്ലാതെ കിടന്നിരുന്ന സുഗന്ധി എവിടുന്നോ വായിച്ചെറിഞ്ഞ് ശ്വാസം പകരാനായ കുഞ്ഞിന്റെ ചുണ്ടിൽ, പിന്നെ ഈ പിശാച് കടിച്ചു കീറി കൊന്നു. വിടില്ല ഞാൻ
6: ഇവിടെ.
7: തടയരുത്. ഒരു നാൾ എന്റെ അനുപമയുടെ നേരെയും വന്നു ഈ ചെന്നായ. ഇരുട്ടിന്റെ നിറവും പ്രേതത്തിന്റെ പശ്ചാത്തലവും ഒരുക്കി വന്നു ഈ നരാധമൻ.
1: നിങ്ങൾ എന്താ പറയുന്നത്? ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഒരടിസ്ഥാനവും തെളിവുമില്ല.
6: എല്ലാ തെളിവുകളും നശിക്കുമ്പോ പുതിയത് ചിലതുണ്ടാകും മിത്രൻ. അതാണ് നീതിയുടെ ന്യായം.
7: ആ തെളിവുകളാണ് മിത്ര ഈ നിൽക്കുന്ന സുനന്ദി എന്ന സുഗന്ധിയുടെ കണ്ണുകൾ. എല്ലാം അറിഞ്ഞു, എല്ലാം പറഞ്ഞു അവൾ.
6: കുളപ്പടവിനടുത്തുള്ള പുൽത്തകിടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് ജനലരികൾക്ക് പുറകിലൂടെ രണ്ട് കണ്ണുകൾ കണ്ടു. പക്ഷേ അത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നില്ല.
0: ഓക്കെ, അപ്പോൾ പ്രകാശ് സാർ, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയ സ്ഥിതിക്ക് പേക്കപ്പ് പറഞ്ഞാലോ?
6: കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലല്ലോ ഫ്രാൻസിസ്.
0: ഇനിയുണ്ടാ?
6: ഉണ്ട്, കുറേ കഥകൾ ഇനിയുണ്ട് അല്ലേ മിത്രട്ടാ? തുടങ്ങിക്കോ, കഥ പറയാൻ തുടങ്ങിക്കോ. തുടങ്ങാൻ.
1: മദിരാശിയിലെ വലിയ ബംഗ്ലാവും സ്വത്തും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാൻ ഒന്നിലധികം കാരണങ്ങളുണ്ടായിരുന്നു. മകന്റെ മരണം, നഗരവികസനത്തിന് സർക്കാർ ബംഗ്ലാവ് സ്ഥലവും ഏറ്റെടുത്തത്. പിന്നെ

0: വസുന്ധരെ, നീ എന്തു പറഞ്ഞാലും നാട്ടിലേക്ക് പോകേണ്ട കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല.
1: പിന്നെ നമ്മളെന്താ ചെയ്യുക? സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ തടയാൻ പറ്റുമോ?
0: സർക്കാർ ഏറ്റെടുക്കട്ടെ, നഷ്ടപരിഹാരം കിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റോ വീടോ നോക്കാം.
1: എന്തിന്? ദുഃഖങ്ങളും നഷ്ടങ്ങളും മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു സ്വസ്ഥതയും ഇല്ലാതെ എങ്ങനെ?
0: അപകടങ്ങൾ അപ്രതീക്ഷിതമല്ലേ? ആയുസ് കണക്കാക്കാൻ നമ്മൾ ആര്?
1: അപകടങ്ങളൊക്കെ സ്വാഭാവിക, പക്ഷേ അവൻ്റെ ശരീരം പോലും കാണാൻ പറ്റിയോ?
0: തകർന്നു വീണത് സമുദ്രത്തിലാ. വിമാനത്തോടൊപ്പം കത്തിച്ചാമ്പലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമുദ്രത്തിൽ.
1: ഇങ്ങനെ വേദനിക്കാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഈശ്വരന്മാരുടെ ശാപം അത് കണ്ടില്ലെന്ന് നടിക്കരുത്.
0: നീ സമാധാനിക്ക്, വിഷമിക്കാതിരിക്ക്.
1: സമാധാനം വേണമെങ്കിലേ ഈ മദുരാശിന്ന് പോണം. നമുക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങാം. അവിടെ ചെറുതാണെങ്കിലും ഒരു വീട് കെട്ടാം. കൊച്ചുമകളോടൊപ്പം ഇനിയുള്ള കാലം അവിടെ മതി.
0: ശരി, എല്ലാം നിന്റെ ആഗ്രഹം പോലെ. പക്ഷേ
1: എന്താ?
0: സുനന്ദ
1: സുഗന്ധിക്ക് പകരാകോ അവള്?
0: സുമിത്രൻ നല്ല വാശിയിലാ.
1: അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കാര്യസ്ഥപ്പണിയും പാരമ്പര്യം തന്നെയാണോ?
0: സുമിത്രന്റെ അച്ഛൻ ഏറെക്കാലം നമ്മളോടൊപ്പം ഉണ്ടായതല്ലേ? അയാൾക്ക് വയ്യാതായപ്പോ സുമിത്രൻ.
1: ഒരു കാര്യസ്ഥന്റെ ആവശ്യമുണ്ടോ ഇനി നമുക്ക്?
0: ഒരു സഹായി നല്ലതാ. നമുക്ക് പ്രായമായി വരികയല്ലേ. വാശിക്കാരനാണെങ്കിലും സമർത്ഥനാ മിത്രൻ. നാട്ടില് കുറച്ച് സ്ഥലം നോക്കാൻ അവന് തന്നെ ഏർപ്പാടാക്കാം.
1: ആ, അത് ശരിയാ. അപ്പൊ കുട്ടി?
0: വസുന്ധരെ, സത്യം പറയാൻ ഇനി ആരാ? പ്രസവത്തിൽ മരിച്ച സുനന്ദയുടെ അമ്മ. ഇനി യാഥാർത്ഥ്യം എന്താന്ന് പറയാൻ നമ്മുടെ മോനും വരില്ല.
1: എന്നാലും എനിക്ക് വിശ്വാസം വരുന്നില്ല. അവര് തമ്മില് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല.
0: അതിനെക്കുറിച്ച് ഇനിയും തർക്കം വേണ്ട. സത്യം ചെയ്യാനും പോകണ്ട. നാട്ടിലേക്ക് രണ്ടാളെയും കൂട്ടാം.
1: എല്ലാം നിങ്ങളെ ഇഷ്ടം.

0: തങ്കം എന്റെ അച്ഛൻ പെങ്ങളായിരുന്നു. പ്രസവത്തോടെ മരിച്ചത്. അവളുടെ മകളാ സുനന്ദ. ബംഗ്ലാവിലെ തമ്പുരാന്റെ മകൻ വിമാന അപകടത്തിൽ മരിച്ച സുധാകരൻ തമ്പുരാന്റെ മകളാ. ഈ മാളിക വീടിന് അധികാരമുള്ളവൾ തന്നെ.
1: പ്രകാശ്, റെഡ് സിഗ്നൽ.
2: മിത്രട്ട, പറഞ്ഞല്ലോ ഞാൻ, പറയുന്നത് സത്യമായിരിക്കണം. നുണ പറയാൻ നിങ്ങളുടെ മസ്തിഷ്കം ഒരുങ്ങുമ്പോൾ തന്നെ ദാ ആ യന്ത്രം കണ്ടോ, അത് നമുക്ക് സൂചന തരും. റെഡ് സിഗ്നൽ.
1: സുനന്ദയുടെ അമ്മ അച്ഛമ്പങ്ങൾ തന്നെ. അപ്പോ
2: അച്ഛൻ സുധാകരനല്ല, മാളിക വീടിന്റെ സന്തതിയും അല്ല, പിന്നെ ആര്?
1: വീട് സാറേ, ആരെങ്കിലും ഉണ്ടാകണമല്ലോ, അല്ലാതെ ദിവ്യഗർഭം ധരിക്കാൻ വഴിയില്ലല്ലോ.
2: ഓക്കെ, ആരെങ്കിലും ഉണ്ടാകും, ആരോ ഒരാൾ. ശരി, ഇനി കഥ തുടരാം.
3: കോമ്പൻസേഷനായി വലിയ എമൗണ്ട് കിട്ടിക്കാണില്ലേ? കാര്യസ്ഥന്മാർക്ക് വിഹിതമൊന്നും കിട്ടിയില്ലേ?
0: കോമ്പൻസേഷൻ മുഴുവനും ചെലവാക്കിയാണ് ഭൂമി വാങ്ങിയതും ബംഗ്ലാവ് പണിതതും.
1: കമ്മീഷന്റെ പേരിൽ അത്രേ സ്വന്തമാക്കിയത്?
3: ഛേ, നിങ്ങൾ മിത്രേട്ടനെ കുറിച്ച് എന്താ കരുതിയത്? ഒരു രൂപ പോലും സ്വന്താക്കിയിട്ടില്ല അല്ലേ മിത്രേട്ടാ?
2: രൂപയോട് വെറുപ്പാ, പക്ഷെ സ്നേഹം സ്വർണത്തോടാ അല്ലേ മിത്രേട്ടാ?
1: അല്ല, എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടോ?
0: സാർ.
2: പറഞ്ഞോളൂ, നമുക്ക് തിരക്കുണ്ട്, വേഗം പറ. എന്തായിരുന്നു പ്ലാൻ?
0: ഒസ്യത്തിൽ രജിസ്റ്റർ ചെയ്യണം.
1: അതായത് സുഗന്ധിയുടെ പേര്. സുഗന്ധിയുടെ സ്വത്തിൽ ഈ സുമിത്രൻ അവകാശി.
3: അതെങ്ങനെ?
2: ഭാര്യയുടെ സ്വത്തിന് അവകാശം ഭർത്താവിനാണല്ലോ.
1: അതെ മേഡം, മകളുടെ പ്രായമുള്ള ഭാര്യ. ഇവർ ദമ്പതികളാ.
2: ദമ്പതികളുടെ കൊലപാതകം, അതിനും കൂടി ഉത്തരം പറയണം.
1: അതെ, എന്നിട്ട് വേണം പാക്കപ്പ് പറയാം. അത് ക്ലൈമാക്സ് അല്ലേ സാർ? അതിനു മുൻപ് വേറൊരു കഥ കൂടിയുണ്ട്, പ്രേതകഥ. എല്ലാം മിത്രേട്ടന്റെ സൃഷ്ടിയല്ലേ, അത് പ്രൂവ്ഡ് അല്ലേ?
2: പ്രേതങ്ങൾക്ക് ഒരു മണം കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ മിത്രേട്ടൻ.
1: അതെ, നിശാഗന്ധി ഫ്രം കൽപ്പറ്റ വഴി മൈസൂർ. ഇന്റലിജന്റ് ക്രിമിനൽ.
2: മിത്രൻ പറഞ്ഞോളൂ, ഒരു കൊലപാതകത്തിന്റെ ഉത്തരമേ കിട്ടിയുള്ളൂ, ഇനിയും രണ്ട് ഉത്തരങ്ങളുണ്ട്, വേഗം പറ.
4: അതെ അതെ, ഞാൻ തന്നെയാണ് അടിമ. പണമുട്ടിയപ്പോ പാല് പകർന്ന യജമാനന്റെ കഴുത്തിൽ കൊത്തിയ
5: വിഷപ്പാമ്പ്.
4: ഞാൻ തന്നെയാ കൊന്നത്.
5: അസ്വാഭാവികതയില്ലാത്ത മരണം, മകന്റെ അപമൃത്തിയിൽ തകർന്നു പോയ മാതാപിതാക്കൾ, ആഡംബര ജീവിതം തുടരാൻ പണമില്ലാതെ വന്നപ്പോ ആത്മഹത്യ. പരാതിയില്ല, ആരോപണവുമില്ല, കേസ് ക്ലോസ് ചെയ്തിട്ട് 10 വർഷം. പറ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും?
1: ഓ, ഇത് വെരി ഇന്റലിജന്റ് തന്നെ.
2: ഒന്നും ചെയ്യാനില്ല, എന്നാലും ഒന്ന് അറിയാനുള്ള ഒരു കൗതുകം.
5: പറയാ, എല്ലാം പറയാം. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, നികുതി വെട്ടിപ്പില്ല, കാരണം സമ്പാദ്യമെല്ലാം ഗോൾഡാണ്. പിന്നെ നിയമത്തിന്റെ കുരുക്കിലായാൽ രക്ഷപ്പെടാനുള്ള വഴികളും ഉണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാളിക ബംഗ്ലാവിൽ പല മുറികളിൽ പല രാത്രികളിൽ അന്തിയുറങ്ങാൻ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ. അവർക്ക് തിന്നാനും കുടിക്കാനും പിന്നെ കൂടെ കിടക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഇനി പറ, നിങ്ങൾ എന്ത് ചെയ്യുമെന്നെ?
1: കുടുംബം തകർത്ത നിന്നെ ഞാനുണ്ടല്ലോ, ഇവനെ ഇവനെ വെറുതെ വിട്ട ശരിയാവൂല സാർ, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം.
5: പ്രകാശൻ സാറേ, ഈ സുമിത്രന്റെ സുഹൃത്ത് വലയത്തിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ യമാന്മാരും ഉണ്ട്.
2: ഓഹോ, അപ്പൊ നമ്മൾ വെറും കൈയോടെ മടങ്ങണം. ശരി, എന്ത് ചെയ്യാന്?
1: മടങ്ങും മുമ്പ് ഒരു കാര്യം കൂടി, എങ്ങനെയാണ് കൃത്യം നിറവേറ്റിയത് എന്നുകൂടി പറയൂ.
5: വിഷം, വിഷം കൊടുത്തു ഞാൻ. പറ, ഇനി എന്താ അറിയേണ്ടത്?
2: ഇനി അറിയാനൊന്നുമില്ല, അറിയിക്കാൻ മാത്രം. മിസ്റ്റർ സുമിത്രൻ, നിങ്ങളെ കൊണ്ടുപോവുകയാ ഞങ്ങൾ, രക്ഷകർ വരട്ടെ.
4: എന്തിന്? എന്റെ അടിസ്ഥാനത്തിൽ
5: വിടാനല്ല പറഞ്ഞത്? നിനക്കൊന്നും ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല എന്നെ.
2: മാളിക വീട്ടിലെ കൂട്ടക്കൊലകളുടെ ഉത്തരവാദി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു, സ്വത്ത് അപഹരിച്ചു, മാളിക വീട്ടിൽ പ്രേതങ്ങളുടെ പശ്ചാത്തലമൊരുക്കി വേശ്യാലയം നടത്തി. ആജീവനാന്തം അകത്ത് കടക്കാൻ മാത്രം ഉണ്ട് മിസ്റ്റർ മിത്രൻ.
1: സർ, സുഗന്ധി
2: കൂട്ടുപ്രതിയാണ്. ബ്രിങ് ഹർ ടു.
1: സർ, അപ്പോൾ പേക്കപ്പ് പറയാല്ലേ?
2: ഷുവർ. നിശാഗന്ധി മണമുയരുന്ന ഈ മാളിക വീട് പ്രേതങ്ങൾക്ക് വിട്ടുകൊടുത്ത് നമുക്ക് പോകാം.
1: സർ, അപ്പോൾ മിഷൻ കംപ്ലീറ്റഡ് അല്ലേ?
2: ഓൾമോസ്റ്റ്. ആ മിസ്റ്റർ ഗിരിധർ, ഇങ്ങനെ അലഞ്ഞു തിരിയാതെ വേഗം സെറ്റിൽഡ് ആകാൻ നോക്ക്. ഒരു കുടുംബജീവിതമൊക്കെ വേണ്ടേ? തിങ്ക് അബൌട്ട് എ റീമാരേജ്.
1: സോറി സർ, എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒന്ന്. നോ, ഇമ്പോസിബിൾ.
2: നോ, ഇറ്റ് ഈസ് പോസിബിൾ
1: സർ.
2: യെസ്, മിസ്റ്റർ ഗിരിധർ, ഒരാളെ തന്നെ രണ്ട് തവണ വിവാഹം ചെയ്യുക, അതൊരു ചേഞ്ച് അല്ലേ?
1: സാർ പറയുന്നത്?
2: അനുപമയെയും അവളുടെ ഫാമിലിയെയും എല്ലാം അറിയിച്ചിരിക്കും സ്ഥലത്തെ പോലീസ് ഓഫീസർ. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും മുമ്പേ അവരിങ്ങെത്തും. ആര്? നിങ്ങളുടെ അനുപമ.
1: അപ്പോ അനുപമയെ ഭയപ്പെടുത്തിയ യഥാർത്ഥ പ്രേതത്തെ അവൾക്ക് കാണുകയും ചെയ്യാലോ, അല്ലേ സാർ?
2: ഷുവർ. സോ ലെറ്റ് അസ് മൂവ്.
1: പാവം പ്രേതങ്ങളെ നമ്മൾ തെറ്റിദ്ധരിച്ചു അല്ലേ?
2: ശരിയാണ്, പാവം പ്രേതാത്മാക്കൾ. അവർക്ക് അകമ്പടിയായെത്തുന്ന നിശാഗന്ധിയുടെ മണം വെറുതെയെ തെറ്റിദ്ധരിച്ചു. മനുഷ്യരെ ഭയപ്പെടുത്താൻ പുഷ്പഗന്ധങ്ങൾക്കാവില്ല, ആത്മാക്കൾക്കും ആവില്ല അതുണ്ടെങ്കിൽ. പക്ഷെ പൈശാചികത നമ്മളിൽ തന്നെയാണ്, മനുഷ്യരിൽ തന്നെയാണ്. ആർത്തിയുടെ പൂർത്തീകരണത്തിന് അവർ പിശാചുക്കളുടെ കഥ ചമയ്ക്കുന്നു, അത്രമാത്രം. മാളിക വീടിന്റെ മച്ചകങ്ങളിലും അകത്തളങ്ങളിലും ആത്മാക്കൾ സൂര്യസഞ്ചാരം നടത്തട്ടെ, പരിസരമാകെ പരിമളം പരത്താൻ തൊടികൾ നിറയെ പൂത്തുലയട്ടെ നിശാഗന്ധി. ഏഹ്.

0: അന്ധവിശ്വാസങ്ങളുടെ മാറാല കെട്ടുകളിൽ മുങ്ങിയ മാളിക വീട്ടിൽ നിശാഗന്ധിയുടെ മണം അവശേഷിപ്പിച്ചുകൊണ്ട് കഥാപാത്രങ്ങൾ പടിയിറങ്ങുകയാണ്. ശാസ്ത്രവിശകലനങ്ങൾക്കും പിടികൊടുക്കാത്ത മനസ്സെന്ന മഹാത്ഭുതത്തിൻ്റെ ഭ്രമാത്മകതയിലേക്ക് നിശാഗന്ധിയുടെ മണം പടരാതിരിക്കട്ടെ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശബ്ദം നൽകിയവർ: രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, നന്ദാത്മജൻ കുതേരി, രവികുമാർ ദേവർക്കാട്, ചന്ദ്രഭാനു തില്ലങ്കേരി, ഷീനാനന്ദൻ കുതേരി, സൂര്യ ഇടവന, രാജശ്രീ നാരായണൻ, അശ്വിനി കവണിശ്ശേരി, കുമാരി പാർവതി പ്രജീഷ്. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
5: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.
6: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
7: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ പുഷ്പ മുരളി പയ്യന്നൂര്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ മലബാർ ശ്രോതാക്കൾക്കും സമ്പൽ സമൃദ്ധമായ തിരുവോണാശംസകൾ. ഓരോ ഓണക്കാലവും നമ്മുടെ ബാല്യ കൗമാരങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ, ശരിക്കും ഒരു ഓണം, ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. ഇപ്പോഴത്തെ ഓണവും പഴയ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ എന്ന ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിൻ്റെ നന്മ അതുപോലെ ഒപ്പിയെടുത്ത ഒരു ഗ്രാമപ്രദേശം. അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർക്കാനുണ്ട്. നമ്മളെ നഷ്ടപ്പെട്ടു പോയ ആ ബാല്യം കൗമാരം ഒക്കെ നമുക്കൊരു വല്ലാത്തൊരു ഗൃഹാതിരത്വമായ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഓണമാണ് അന്നത്തെ ഓണം. എങ്കിലും ഇന്നത്തെ ഓണമായാലും അന്നത്തെ ഓണമായാലും പൂക്കളം തീർക്കലാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പൂക്കളം തീർക്കാനാണ്. അതെവിടെയായാലും അക്കാലഘട്ടത്തിലെ ഓണം എവിടെ ഓണത്തിൻ്റെ പൂക്കള മത്സരം ഉണ്ടായാലും ഞാൻ പങ്കെടുക്കും. ഇപ്പം പങ്കെടുത്തിട്ട് കാര്യമില്ല, കാരണം മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പൂക്കൾ വാങ്ങിയിട്ട് വേണം പൂക്കളം തീർക്കാൻ. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് നാടൻ പൂക്കൾ ഒരുപാടുണ്ട് പറിക്കാൻ. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മോതിരപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ട്. മോതിരപ്പൂ അത് ഉത്തരാടത്തിൻ്റെ അന്ന് രാവിലെ ഇറങ്ങും പൂ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓരോ സ്ഥലത്ത് പോയിട്ട് മോതിരപ്പൂ പറിക്കും. പിന്നെ വേറൊരു പൂവുണ്ട് കൃഷ്ണപ്പൂ, പിന്നെ ഓണത്താറ്. അങ്ങനെ ഒരുപാട് നാടൻ പൂക്കളെ കൊണ്ട് സമൃദ്ധമായ ഒരു നാട്, നിരവധി നാടൻ പൂക്കൾ. ഇന്ന് അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു ഓർമ്മ മാത്രമാണ്. ഇപ്പോൾ ഓണത്തിനെ കുറിച്ചിട്ട് ഇത്രയ്ക്കും അതുപോലെ പൂക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി ജോൺസൺ മാഷീണ പകർന്ന മനോഹരമായ ഒരു ഗാനം, തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം. തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം എന്ന ആ ഗാനം എനിക്കും എൻ്റെ മലബാർ റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു.

പ്രിയപ്പെട്ട റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കളെ, ഞാൻ ഷീബ പുന്നാട്. ആരോഗ്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളിൽ ഏറെ ആഘോഷിച്ചത് ബാല്യകൗമാര കാലഘട്ടത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയും അമ്മമ്മയും ഏട്ടനും ഒക്കെ ചേർന്നുള്ള ആ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. അത്തം മുതലേ പുലർച്ചെ എണീറ്റ് അച്ഛൻ്റെ പെങ്ങളുടെ വയലിൽ കൂടും. വിടർന്നു നിൽക്കുന്ന പൂക്കളാണ് ലക്ഷ്യം. അമ്മ പ്ലാസ്റ്റിക് വയറുകൊണ്ട് കൈപ്പിടിയൊക്കെയുള്ളൊരു പൂക്കട ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ തുമ്പപ്പൂവും തെച്ചിയും തങ്കുപുഷ്പവും ഹനുമാൻ കിരീടവും കാക്കപ്പൂവും തുടങ്ങിയ എല്ലാം വയലിൽ ഉണ്ടാവും. അത് പറിച്ചെടുക്കും. പിന്നെ മുറ്റത്ത് അമ്മേൻ്റെ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളും. ഇതിനിപ്പോൾ ഏട്ടൻ്റെ ഭാഗ്യമായി ടൗണിൽ നിന്ന് പല കളറിലുള്ള മല്ലികയും ജമന്തിയും ഒക്കെ കൊണ്ടുവരും. അമ്മ നന്നായി പൂവിടും. ചിത്രകാരനായ ഏട്ടൻ്റെ കൈവിരുതും കൂടിയാകുമ്പോൾ പൂമുഖം അലങ്കാരമായി തീരും. അന്നൊക്കെ പച്ചക്കറികളും പായസവും പപ്പടവും ഒക്കെ അയച്ച് വെജിറ്റേറിയൻ ഭക്ഷണമാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മലയാളിക്ക് ഇറച്ചിയില്ലാണ്ട് ഒരാഘോഷവും ഇല്ല. ചെറുപ്പത്തിലെ പട്ടുപാവാടിയും ജിമിക്കി കമലോ കൈനിറയെ കുപ്പി വളകളും ഇട്ട് മുറ്റം നിറയെ ഓടിക്കളിക്കുന്ന സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഓർമ്മയിൽ എപ്പോഴും. അമ്മയും അച്ഛനും നഷ്ടമായതിനു ശേഷം ആ സന്തോഷത്തിൻ്റെ നിറം കിട്ടുപോയെങ്കിലും ഇപ്പോൾ മലയാളികൾ ഓണത്തെ പുതുമകൾ നിറച്ച് വലിയ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും നിറമുള്ള ഓർമ്മകളായി തീരട്ടെ ഇത്തവണത്തെ ഓണം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. റേഡിയോ മലബാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. ഈ ഓണനാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീയുറങ്ങിയോ നിലാവേ എന്ന ഒരു ഗാനമാണ്. ഹിറ്റ്ലർ എന്ന സിനിമയിലെ ഗാനമാണിത്. അത് റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ഉമ്മറപ്പടിയിൽ ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: സൂര്യേച്ചി,
1: എന്താ ശനി,
0: നമുക്ക് മാഷെടുത്ത് പോണ്ടേ?
1: കഴിഞ്ഞ ആഴ്ച നമ്മളോട് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ?
0: അതെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല.
1: ആവശ്യമില്ല, അപ്പൊ നമുക്ക് മാഷെടുത്ത് പോകാം അല്ലേ?
0: ആ
1: മാഷേ,
2: പുതിയ കഥകളായിട്ട് നമുക്ക് ഇരിക്കാം അല്ലേ?
1: അതെ.
2: നമ്മൾ ഇന്ന് ഏത് കഥയാണ് പറയുക?
1: കഴിഞ്ഞ ആഴ്ച മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓണത്തെ കുറിച്ച്.
2: അതെ, ഓണമാണ് അത്തം തുടങ്ങി തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഓണം മുറ്റത്ത് ഓരോ പൂക്കളും അത്തപ്പൂക്കളും മുതൽ തുടങ്ങിയതാണ്. ഓണത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഐതിഹ്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. മലയാള നാട്ടിലെല്ലാവർക്കും, മലയാളികളായ എല്ലാവർക്കും. മാത്രമല്ല അത് ഓരോ വർഷം കഴിയും തോറും ഗൃഹാതുരമായ ഒരാഘോഷം എന്നുള്ള നിലയിൽ നിന്ന് ആർഭാടമായ വാണിജ്യത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഓണക്കാലത്ത് വരുന്ന മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങൾ, ടി വി മാധ്യമങ്ങൾ, അതുപോലെ നാട്ടിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ, ഇതിലൂടെയൊക്കെ നമുക്ക് ഓണത്തിൻ്റെ കഥ അറിയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ചാരകശൈലിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥ പറയുക എന്നുള്ളതൊരു പരിമിതിയാണല്ലേ.
0: അതെ,
2: ആർക്കും അറിയാത്ത കഥ പറയുമ്പോഴാണ് പറയാൻ നമുക്കും കേൾക്കുന്നവർക്കും ഒരു കൗതുകവും ജിജ്ഞാസയും ഒക്കെ ഉണ്ടാവുക. ഓണത്തിൻ്റെ കഥ പറയുമ്പം ഈ കൗതുകവും ജിജ്ഞാസയും അല്പം കുറവായിരിക്കും എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ പറയൂ, എന്താണ് ഓണം?
0: കർക്കിടകം കഴിഞ്ഞ്
2: ചിങ്ങമാസത്തിലെ തിരുവോണമാണ് ഓണം.
1: അത്തം മുതല്.
2: അതെ, ശ്രാവണം. ശ്രാവണം എന്ന പദത്തിൽ നിന്നാണ് ഓണം എന്ന പദം, തിരുവോണം എന്ന പദം വരുന്നത്. തിരുവോണം ഒരു നക്ഷത്രമാണല്ലേ. ആരുടെ നക്ഷത്രമാണത്?
1: അശ്വിൻ്റെയോ? ആരുടെ നക്ഷത്ര?
2: അശ്വിനിന്റെ നക്ഷത്രമാണോ ഇങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് നടത്തുന്നത്? ആരുടെ നക്ഷത്രമാണ്, ജന്മ നക്ഷത്രമാണ് തിരുവോണം?
0: മഹാവിഷ്ണുവിന്റെ ആണോ?
2: അതെ, മഹാവിഷ്ണുവിന്റെ. വിഷ്ണുവിന്റെ ഏത് അവതാരമാണ് ഇവിടെ? വാമനാവതാരമാണ്. വാമനാവതാരം മഹാബലിയെ പാതാളത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ മഹാബലിക്ക് ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. എന്താണ്? വർഷം തോറും പ്രജകളെ കാണാൻ ഒരവസരം. ആ പ്രജകളെ കാണാൻ അവസരം നൽകിയ ദിവസം വിഷ്ണുവിന്റെ ജന്മദിനമായ തിരുവോണത്തിലാണ്.
1: മാഷേ, ഇപ്പൊ നമ്മള് മാവേലിന്റെ കഥയാണോ പറയാൻ പോകുന്നത്? വേറെ
2: നമ്മൾ ഓണത്തിന് ഒരുപാട് പശ്ചാത്തലത്തിൽ നമ്മള് പുനരാഖ്യാനം ചെയ്യാം. ഒന്ന് ഐതിഹ്യമാണ്. ഐതിഹ്യം എന്ന് പറയുമ്പം മഹാബലി, വാമനൻ ഒക്കെ കഥാപാത്രങ്ങളാകുന്ന ഒരു ഐതിഹ്യം. ഐതിഹ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അർദ്ധസത്യമോ അസത്യമോ ആണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓണത്തിന് മാത്രം ഒരു പക്ഷേ ഉള്ള മറ്റൊരു തലം ചരിത്രമാണ്. ചരിത്രം നമുക്കറിയാം ഭൂതകാലത്തിൻ്റെ കഥയാണ്. തൃക്കാക്കര ക്ഷേത്രം, അതിന്നുണ്ട് കേരളത്തിൽ. മഹാബലി പെരുമാൾ, പെരുമാക്കന്മാരുടെ കൂട്ടത്തിലൊരു രാജാവുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രപരമായ ഒരു വ്യാഖ്യാനം നമുക്ക് ഓണത്തിന് കൊടുക്കാം. മൂന്നാമതൊരു വശം കൂടിയുണ്ട്, അത് പ്രകൃതിയാണ്. ഓണം ഒരു കാർഷികോത്സവമാണ്, അല്ലെങ്കിൽ എന്ത് പറയാം,
0: വിളവെടുപ്പ് ഉത്സവം.
2: അതെ, ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. നമുക്ക് ഈ മൂന്ന് പശ്ചാത്തലങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ട് ഇന്ന് പോവാം. കാരണം ഓണത്തിൻ്റെ ആഴമേറിയ കഥകളൊക്കെ അറിയുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. നമ്മൾ ആദ്യമേതാ തുടങ്ങാം?
0: പുരാണത്തിൽ തന്നെ തുടങ്ങാം.
2: മഹാബലി രാജാവ് എങ്ങനെയായിരുന്നു രാജാവ്?

0: ഇങ്ങനെയുണ്ട്?
1: ഗംഭീരല്ലേ?
0: സൂര്യയുടെ ആലാപനമല്ല ചോദിച്ചത്, അത് ഗംഭീരം തന്നെ. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് അശ്വിനിക്ക്?
1: മഹാബലി നാട് വാണിരുന്ന കാലത്ത് നാട് സമൃദ്ധമായിരുന്നു. ഒരു തരത്തിലുള്ള അന്യായങ്ങളും ഇല്ലാതെ
0: പ്രജകളില്ല, പുള്ളിവചനങ്ങളില്ല, ചതിയില്ല,
2: ബാലമരണങ്ങളില്ല
0: അല്ലെ.
1: മാഷ് അവിടെ നിർത്തരുതെന്ന് പറഞ്ഞില്ലേ ഒരു പരിപാടി?
0: അതെ അതെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നവിടെ നിർത്തരുത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വരിയുടെ അർത്ഥം എന്താണ്?
2: എല്ലാ മനുഷ്യരും
0: ഒന്നുപോലെ. ഒന്നുപോലെ എന്ന് പറഞ്ഞാല്
1: തുല്യത.
0: തുല്യത എന്ന അർത്ഥം വരണമെങ്കിൽ അടുത്തവരെ കൂടി ചേർത്ത് വായിക്കണം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോട് വാഴുന്ന കാലം. തുല്യത എന്നൊരർത്ഥം അതിന് നമ്മുടെ ചരിത്രകാരനായ MGS നാരായണൻ ഈ വരികള് വ്യാഖ്യാനിക്കുന്നുണ്ട്. മാവേലി നാട് വാണകാലത്ത് ദരിദ്രരും ധനികരൊക്കെ ഉണ്ട്, സമ്പന്നരും ഒരുപാട് പണമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാല് ദരിദ്രരാണെങ്കിലും സമ്പന്നരാണെങ്കിലും ഒരുപോലെ ആഘോഷിക്കുന്ന കാലമാണ്, ഒരുപോലെ ആമോദത്തോടെ വാഴുന്ന കാലമാണ് മാവേലിയുടെ നാട്. അല്ലാതെ എല്ലാവരും ഒരേ തരത്തിൽ വരുമാനമുള്ളവർ, ഒരേ തരം സമ്പത്തുള്ളവർ, സ്വത്തുള്ളവർ എന്നൊരു അർത്ഥം അതിനില്ല. ഈ മാവേലി നാട്, മാവേലി നാട് ഭരിക്കുമ്പോഴെല്ലാവരും സുഖ സമൃദ്ധിയോടുകൂടി സമത്വത്തോടുകൂടി വാണിരുന്നു. അതാണതിൻ്റെ ഒരർത്ഥം. നമ്മളൊരു സാങ്കല്പികമാണല്ലേ മാവേലി നാട് എന്നുള്ളത്. നമ്മളെല്ലാവരും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് മാവേലി നാട്. നമ്മളിവിടെ മാവേലി, യഥാർത്ഥ പേര്
1: മഹാബലി.
0: മഹാബലി, ബലി എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ആണ്, ത്യാഗമാണ്, വലിയ ത്യാഗം സഹിച്ച ആളാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ത്യാഗം? അദ്ദേഹം തന്റെ രാജ്യം മുഴുവനും ത്യജിച്ചു അല്ലേ, വാമനന് ദാനം ചെയ്തു. അവിടെ ഒരു സംശയം വരും, വാമനന് ദാനം ചെയ്യുന്നതോടുകൂടി മഹാബലി പോവുകയാണ്. അതിനു മുമ്പും ആ രാജാവിന്റെ പേര് മഹാബലി എന്ന് തന്നെയാണ് അല്ലേ. അപ്പം ത്യാഗധനനായ ഒരാളെന്നുള്ള ഒരു വിശേഷണത്തിലായിരിക്കും പേര് കൊടുത്തത്. പുരാണത്തിൽ പ്രഹ്ലാദിനറിയില്ലേ, ആരാണ്?
1: വിഷ്ണുഭക്തനായ
0: വിഷ്ണുഭക്തനാണ്. വിഷ്ണുവിന്റെ ഏത് അവതാര കാലത്താണ് പ്രഹ്ലാദൻ?
1: നരസിംഹം.
0: നരസിംഹം അവതാരം എടുത്തത് പ്രഹ്ലാദന്റെ ശത്രുവായ, അല്ലെങ്കിൽ അച്ഛൻ തന്നെയാണ്, ഹിരണ്യകശിപു അല്ലേ. അദ്ദേഹം അസുരനായിരുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയാണ്. വിഷ്ണുഭക്തനായ പ്രഹ്ലാദന്റെ മകനുണ്ട് വിരോചനൻ, അദ്ദേഹത്തിന്റെ മകനാണ് ആര്? മഹാബലി. മുത്തച്ഛൻ വലിയ വിഷ്ണുഭക്തനാണ്, പക്ഷെ അസുര കുലത്തിലാണ്. മഹാബലി വലിയ ശക്തനാണ്, അദ്ദേഹം ദേവന്മാരുമായിട്ട് ഏറ്റുമുട്ടി, ഒരു ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുന്നു. പക്ഷേ അസുരന്മാരുടെ ആചാര്യനുണ്ടല്ലോ ഗുരു, ആരാണത്?
1: ശുക്രാചാര്യ.
0: ശുക്രാചാര്യ, ശുക്രാചാര്യന്റെ അടുത്തൊരു വിശേഷപ്പെട്ട ഔഷധമുണ്ട്. എന്താ അതിന്റെ പേര്?
2: മൃതസഞ്ജീവനി.
0: അതെ, മൃതസഞ്ജീവനി. നമ്മൾ ആ കഥ പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഏത് കഥയില്? മൃതസഞ്ജീവനി കൊണ്ട് മരിച്ചു പോയ അസുരന്മാരെയൊക്കെ പുനർജീവിപ്പിച്ചു. അങ്ങനെ വീണ്ടും ദേവന്മാരോട് പൊരുതി, ദേവന്മാരെ തോൽപ്പിച്ചു. ദേവന്മാര് കാട്ടിൽ അഭയം പ്രാപിക്കുകയാണ്. ദേവലോകത്ത് മഹാബലി അധികാരം സ്ഥാപിച്ചു. അവിടത്തേക്ക് പ്രഹ്ലാദനെ കൊണ്ടുവരുന്നുണ്ട് മഹാബലി, മുത്തശ്ശന് രാജ്യം ഭരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പ്രഹ്ലാദൻ അതിന് സന്നദ്ധനാവുന്നില്ല, പ്രായമേറെയായി, അതുകൊണ്ട് നീ നാട് ഭരിക്കണം. ഉപദേശങ്ങളൊക്കെ കൊടുത്തു എല്ലാവർക്കും, ഇതുപോലെ നമ്മൾ നേരത്തെ പാടിയതുപോലെ നല്ല ക്ഷേമമുള്ളൊരു ഭരണം കാഴ്ചവെക്കണം എന്ന ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് പ്രഹ്ലാദൻ പോകുന്നത്. അങ്ങനെ മഹാബലി നാട് വാഴുകയാണ്. എവിടെ? ദേവലോകത്തും. ദേവലോകത്തെ രാജ്യം അതുവരെ ഭരിച്ചിരുന്ന ദേവേന്ദ്രനും മറ്റു ദേവന്മാരൊക്കെ മഹാബലിയോട് പരാജയപ്പെട്ട് ഒളിവിലാണ്. ഇവിടെ ദേവേന്ദ്രന്റെ മാതാപിതാക്കൾ കശ്യപനും അദിതിയും തങ്ങളുടെ മകന് വന്നുഭവിച്ച ഈ ദുര്യോഗം, ദുർവിധിയോർത്ത് വിലപിക്കുകയാണ്. അമ്മക്ക് കുറച്ച് കൂടുതൽ സ്നേഹമായിരിക്കുമല്ലോ മക്കളോട് അല്ലേ. അച്ഛൻ പറഞ്ഞു അവൻ കുറച്ച് അഹങ്കാരിയായിരുന്നു, കുറച്ച് അനുഭവിക്കട്ടെ, ഭരണമില്ലാത്ത ഒരു കാലത്തെ കുറിച്ചും കൂടി അറിയണല്ലോ. മാത്രമല്ല മഹാബലിയാണ് നാട് ഭരിക്കുന്നത്, ആർക്കും പരാതിയില്ല. നമ്മൾ പറഞ്ഞില്ലേ എള്ളോളം പുളിവചനമില്ല, കള്ളത്തരങ്ങളില്ല, ബാലമരണങ്ങളില്ല, എല്ലാവരും വളരെ സുഖസമൃദ്ധമായിട്ട് വാഴുന്നൊരു കാലമാണ്. നാട് ഭരിക്കുന്നത് ഒരു അസുര രാജാവാണോ ദേവനാണോ എന്ന് പോലും ആർക്കും അറിയില്ല, അത്രക്ക് നല്ല ഭരണമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭരണമാണ്, ദേവേന്ദ്രൻ തിരിച്ചു വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞു എന്നാലും നമ്മുടെ മോനല്ലേ, തിരുനാളം ദേവലോകത്ത് സ്വർണസിംഹാസനത്തിലിരുന്ന് അവൻ എവിടെയെങ്കിലും അനാഥനായിട്ട് കഴിയുന്നത്, അതുകൊണ്ട് നമുക്ക് വിഷ്ണുവിനോടൊന്ന് പറയണം. അങ്ങനെ അവർ വിഷ്ണുവിനെ പൂജിക്കുന്നു. വിഷ്ണു എന്തു ചെയ്തു? ഒരു മകനായിട്ട് പിറക്കാമെന്ന് പറയുന്നു അല്ലേ, ഒരു പയോവ്രതം, അങ്ങനെ ഒരു വ്രതമാണ് അതിഥി എടുക്കുന്നത്. വിഷ്ണുവിൻ്റെ ഒരു അവതാരം അതിഥിയിലെ ജന്മം കൊണ്ടു. ദേവേന്ദ്രന്റെ അനുജനായി ആ അവതാരത്തിന്റെ പേരാണ് എന്താ?
2: വാമനൻ.
0: വാമനന്റെ അവതാര ഉദ്ദേശ്യം എന്താണ്? മഹാബലിയെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക, കൊല്ലുക, അല്ലെ? അസുര നിഗ്രഹം തന്നെ. മഹാബലി ഒരു യാഗം നടത്തുക, വിശ്വജിത്ത് എന്നുള്ളൊരു യാഗം നടത്തുകയാണ്. വാമനൻ ജനിച്ച ഉടനെ തന്നെ പെട്ടെന്ന് വളർന്നു, ഒരു ഉയരം കുറഞ്ഞവനെന്നാണ് വാമനന്റെ പേരിന്റെ അർത്ഥം തന്നെ. ഒരു ബ്രാഹ്മണ കുമാരനായിട്ട് ഒരു ഓലക്കുടിയൊക്കെ എടുത്ത് ഈ മഹാബലിയുടെ യാഗസ്ഥലത്തേക്ക് വരികയാണ്. മഹാബലി ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന ഒരു പൂജയാണ്, യാഗമാണ്. അവിടെ ഒരു ദിവ്യനായൊരു ബ്രാഹ്മണ കുമാരൻ വന്നപ്പോൾ മഹാബലിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം സ്വീകരിച്ചു. ആ ബ്രാഹ്മണനോട് പറഞ്ഞു, എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഈ യാഗസ്ഥലത്തൊക്കെ ബ്രാഹ്മണർക്ക് പലതും ദാനം ചെയ്യും, ഭൂമി, പശുക്കൾ, സ്വർണം, അങ്ങനെ പലതും. അത് ക്ഷേമത്തിന് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. മഹാബലിയോട് വാമനൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ചെറിയൊരു മനുഷ്യനാണ്, പല സ്ഥലങ്ങളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, ധ്യാനിച്ചിരിക്കണം, തപസ് ചെയ്യണം, അത്രമാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് 3 അടി മണ്ണ് വേണം, അങ്ങക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാലും മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാബലി ആശ്ചര്യപ്പെട്ടു പോയി. കാരണം അതാണ്, അസുരലോകത്തിൻ്റെയും ദേവലോകത്തിൻ്റെയും അധിപനാണ് ഇപ്പം മഹാബലി. ആവശ്യപ്പെട്ടത് മാത്രം കേവലം
2: 3 അടി
0: മണ്ണ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ നിസ്സാരമാണ്, നിങ്ങൾക്ക് 3 അടിയിൽ എത്രയോ അധികം അടി മണ്ണ് വേണമെങ്കിലും ഞാൻ തരാം. വാമനൻ പറഞ്ഞു, അധികമൊന്നും വേണ്ട, 3 അടി മാത്രം മതി. അങ്ങക്ക് തരാൻ സന്നദ്ധനാണെങ്കിൽ അതിൻ്റെ ഒരു ധാരണയുണ്ട്, കരാറ് പത്രമുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്. പണ്ടത്തെ എഗ്രിമെൻ്റ് നീരട്ടിപ്പേർന്ന് പറയും, പഴയ ആധാരങ്ങളിലൊക്കെ കാണാം. അതായത് ജലം ഒരു കിണ്ടിയിൽ വെള്ളം ഈ തളിച്ചു കൊടുക്കുക, കൈകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇന്നത്തെ ആധാരത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിന് തുല്യമാണ്, തത്തുല്യമാണ്. അങ്ങനെ പുണ്യജലം കിണ്ടിയിൽ നിന്ന് ഈ വാമനൻ്റെ കൈകളിലേക്ക് മഹാബലി പതിപ്പിക്കണം. അതാണ് അതിൻ്റെ അഗ്രിമെൻ്റ് വാക്ക്, നിങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യുന്നു 3 അടി മണ്ണെന്ന്. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ യാഗസ്ഥലത്ത് ആരുണ്ടായിരുന്നു? മഹാബലിയുടെ ഗുരുനാഥൻ ഉണ്ടായിരുന്നു. ആരാണത്?
1: ശുക്രാചാര്യൻ.
0: ശുക്രാചാര്യൻ ദിവ്യ ദൃഷ്ടിയുള്ള ആളാണ്. അയാളെ ദിവ്യജ്ഞാനത്തിലൂടെ മനസ്സിലായി വന്നത് മുനികുമാരനോ അല്ലെങ്കിൽ ബ്രാഹ്മണ കുമാരനോ ഒന്നും അല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഉദ്ദേശം സദുദ്ദേശമല്ല. ഉടനെ തന്നെ മഹാബലിയോട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഒന്നും വാഗ്ദാനം ചെയ്തു പോയരുത്, ഇത് അപകടമാണ്, അങ്ങയുടെ നാശത്തിന് കാരണമാകും, അതുകൊണ്ട് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. മഹാബലി എന്ത് പറഞ്ഞു? ഗുരുനാഥ, ഈ കുമാരൻ ആവശ്യപ്പെട്ടത് കേവലം 3 അടി മണ്ണ് മാത്രമാണ്, അത് ഞാൻ നൽകാമെന്ന് പറയുകയും ചെയ്തു, അതുകൊണ്ട് അതിലെന്താണ് നമുക്ക് അപകടം വരാനുള്ളത്? ഞാൻ, എനിക്ക് ശത്രുക്കൾ ആരുമില്ലല്ലോ, നല്ല ഭരണം കാഴ്ചവെക്കുന്നില്ല, എന്തിനാണ് വിഷ്ണു എന്നോട് ശത്രുത പുലർത്തുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വെള്ളം വാമനൻ്റെ കൈകളിലേക്ക് ഇറ്റിച്ചു വീഴ്ത്തി, അതാണ് നീരട്ടിപ്പേർന്ന് പറയും. ഈ സമയത്ത് രാജാവിന് അറിയില്ലല്ലോ, ശുക്രാചാര്യൻ്റെ അറിവിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമെന്ന് കരുതി എന്ത് ചെയ്തു എന്നറിയോ? ശുക്രാചാര്യർ ഒരു വണ്ടായിട്ട് ഈ കിണ്ടിയുടെ വാലിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിക്കൂടി. അപ്പം കിണ്ടി കമഴ്ത്തിയിട്ടും വെള്ളം ഒന്നും പുറത്തേക്ക് വാലിലൂടെ പുറത്തു വരുന്നില്ല. അപ്പൊ യാഗഭൂമിയാണ്, യാഗദ്രവ്യങ്ങളായിട്ട് ദർഭപ്പുല്ലുണ്ടായിരുന്നു. ആ ദർഭപ്പുല്ലിൽ ഒന്നെടുത്തിട്ട് എന്ത് ചെയ്തു? കിണ്ടിയുടെ ഒരു വാലിലൂടെ അങ്ങോട്ട് കുത്തി. ദർഭമുന കൊണ്ട് വണ്ടിന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. പിന്നെ ചോരയൊലിപ്പിച്ചുകൊണ്ട് വണ്ട് പുറത്തേക്ക് വന്നു. ശുക്രാചാര്യനായി. ശുക്രാചാര്യന്റെ കണ്ണും

0: പോയി.
1: അങ്ങനെ ഒരു കണ്ണ് മാത്രമുള്ള ആളായിട്ട് പിന്നീട് ശുക്രാചാര്യർ കഴിഞ്ഞു എന്നൊക്കെയാണ് കഥ. അങ്ങനെ കരാറനുസരിച്ച് 3 അടി മണ്ണ് തരാം എന്ന് വാഗ്ദാനം നടന്നു. പിന്നെ അങ്ങൊക്കെ എവിടെ വേണമെങ്കിലും അളന്നെടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് വാമനന്റെ വിശ്വരൂപം തനിരൂപം കാണുന്നത്. ആദ്യത്തെ 2 കാൽപാദങ്ങൾ കൊണ്ട് ദേവലോകവും അസുരലോകവും കളഞ്ഞു. ഇനി ഒരു അടി കൂടി കൊടുക്കണം, എവിടെ സ്ഥലമില്ല. മഹാബലിക്ക് മനസ്സിലായി, വന്നത് തപസ് ചെയ്യാനോ അല്ലേ, സ്വന്തമായിട്ട് മണ്ണിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇത്. തന്നെ നിഷ്കാസനം ചെയ്ത് ദേവേന്ദ്രന് രാജ്യം തിരിച്ചേൽപ്പിക്കാൻ വന്ന വിഷ്ണു തന്നെയാണെന്ന് മനസ്സിലായി. ആ ഭക്തിയോടുകൂടി മഹാബലി എന്ത് പറഞ്ഞു?
0: എന്റെ തലയിൽ
1: ആ ബാക്കിയുള്ള 3-ാമത്തെ അടി എന്റെ ശിരസിലേക്ക്
0: വെച്ചോളൂ.
1: അങ്ങനെയാണ് ആ ശിരസിൽ നിന്ന് മഹാബലിയെ പറഞ്ഞയക്കുന്നത്. ഈ സമയത്താണ് മഹാബലിയുടെ ഒരു ആഗ്രഹം പറയുന്നത്, എനിക്ക് പ്രജകളെ കാണണം, എൻ്റെ പ്രജകൾ അത്രയ്ക്ക് ഇഷ്ടമാണ്, പ്രജാവത്സലനാണ് രാജാവ് മഹാബലി. വാമനൻ പറഞ്ഞു, ശരി, എല്ലാ വർഷവും എൻ്റെ ജന്മദിനമായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നിങ്ങൾക്ക് വരാം, പ്രജകളെ കാണാം. അങ്ങനെയാണ് മഹാബലി പോകുന്നത്.
2: മഹാബലി അത്രയും നല്ലൊരു രാജാവായിരുന്നല്ലോ.
1: അതെ അതെ.
2: പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്?
1: ഒരുപാട് പേരുടെ ഒരു സംശയമാണത്. പക്ഷെ പാതാളം എന്ന തലത്തിലല്ല അത് പറയാം, സുതലം എന്നൊരു തലത്തിലേക്കാണ്. അതെല്ലാം സുതലം, അങ്ങനെ പല തരത്തിലുള്ള ലോകങ്ങളുണ്ട്. നമ്മുടെ ദേവലോകം, സുരലോകം, അസുരലോകം, മാനവലോകം എന്ന് പറഞ്ഞു പോലെ. അപ്പൊ സുതലത്തിലേക്കാണ് മഹാബലിയെ പറഞ്ഞയക്കുന്നത്. മോക്ഷമായിട്ടാണ് ചില പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ഏതായാലും ദേവലോകത്തുനിന്നും ഒഴിവാക്കി മഹാബലിയെ. ഇതിന്റെ ഒരു ഓർമ്മയാണ് എന്ത്, ഓണാഘോഷം, ചിങ്ങമാസത്തിലെ തിരുവോണം.
0: പക്ഷേ അപ്പോഴെന്തിനാ കേരളത്തിലേക്ക് വരുന്നത്?
2: പക്ഷെ അന്ന് കേരളം ഇല്ലല്ലോ, പരശുരാമനല്ലേ കേരളം ഉണ്ടാക്കിയത്.
0: അതെ
1: അതെ. ഇപ്പൊ മാവേലിയുടെ കാലത്ത് മഹാബലി പാതാളത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധ്യതയില്ല അല്ലേ. എന്തുകൊണ്ട്? വാമനാവതാരത്തിന് ശേഷമാണ് ഏത് അവതാരം? പരശുരാമ അവതാരം. പരശുരാമ അവതാരത്തിന്റെ അവസാനം, അതായത് ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ അവതാരത്തിന്റെ സമയത്താണ്. ശ്രീരാമൻ അവതരിച്ചു കഴിഞ്ഞു, അപ്പോഴാണ് പരശുരാമൻ എന്ത് ചെയ്യുന്നത്? ഇനി വേറൊരു രാമന്റെ ആവശ്യമില്ലെന്ന് കരുതി. ഓർമ്മയില്ലേ, ഞാൻ ഒഴിഞ്ഞുണ്ടു രാമനി ത്രിഭുവനത്തിൽ എന്നുള്ള രാമായണത്തിലെ വരികളൊക്കെ. അങ്ങനെ യാഗം നടത്തി, അതിനുശേഷമാണ് പരശുരാമൻ ഒരുപാട് ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കുന്നു. അവരിലൂടെ സമ്പാദിച്ച അനേകം ഭൂമി അത് ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്തു. ആ ദാനം ചെയ്തതിന് ശേഷം ആ ബ്രാഹ്മണരും മുനിമാരൊക്കെ പറഞ്ഞു, പരശുരാമ ഇനി നിങ്ങൾക്ക് പോവാം, നിങ്ങളുടെ സ്വന്തമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്താണ് പരശുരാമൻ തൻ്റെ ആയുധമായ വെൺമഴു ദക്ഷിണ ജലധിയിലേക്ക് വലിച്ചെറിയുകയും അത് വന്നു പതിച്ച സ്ഥലം കരയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ള പരശുരാമന്റെ വെൺമഴു എറിഞ്ഞ് കരയുണ്ടാക്കിയ കേരളത്തിന്റെ കഥ ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ പരശുരാമന്റെ കാലത്ത് മാത്രമാണ് കേരളം. പരശുരാമാവതാരത്തിന് മുമ്പത്തെ അവതാരമായ വാമന്റെ കാലത്ത് കേരളമില്ല. സ്വാഭാവികമായി ഒരു ചോദ്യമാണ്. അതിന് മറുപടി ഇതാണ്, മഹാബലി ഒരിക്കലും തന്റെ പ്രജകളെ കാണാൻ വരണം, അതിനനുവദിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അല്ലേ. കേരളത്തിലാണ് പ്രജകളെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. മാത്രമല്ല, ഇത് പുരാണമാണ്. പുരാണത്തിലിങ്ങനെ ധാരാളം വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികമാണ്. ഏതായാലും സൽഭരണം കാഴ്ചവെച്ച ഒരു രാജാവായിരുന്നു മഹാബലി. മാത്രമല്ല, അസുരഗണത്തിലായിട്ട് കൂടി മഹാബലി വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് ദേവഗുണങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ പ്രഹ്ലാദൻ ആരാണ്? വിഷ്ണുവിൻ്റെ ഭക്തനാണ്, വിഷ്ണു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ പൗത്രൻ വിഷ്ണുവിൻ്റെ ബന്ധുവാണ്. ആരാണ് പൗത്രൻ? മഹാബലിയുടെ മകൻ ആരാണ്? ബാണൻ. ബാണന്റെ മകൾ ആരാണ്? ഉഷയാണ്. ഈ ഉഷയും ശ്രീകൃഷ്ണന്റെ മകൻ പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധനും വിവാഹിതരായി അല്ലേ, പ്രണയിതാക്കളായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ ബന്ധുവാണ് മഹാബലിയുടെ പൗത്രി, വിഷ്ണുവിൻ്റെ ഭക്തനാണ് മഹാബലിയുടെ മുത്തശ്ശൻ. അപ്പൊ അസുര വിഭാഗത്തിൽ ജനിച്ചെങ്കിൽ കൂടി മഹാബലിക്ക് ദേവന്മാരുമായിട്ടും അല്ലെങ്കിൽ വിഷ്ണുവായിട്ടുള്ള നല്ല ബന്ധമുണ്ടെന്നത് വ്യക്തമാണ്. അപ്പൊ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച ഒരു രാജാവാണ് എന്ന് നമുക്ക് ഈ പുരാണത്തിന്റെ ഇതിവൃത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് തൽക്കാലം പുരാണത്തിന്റെ ഈ കൂടുതൽ അടിത്തട്ടിലേക്ക് പോവാതെ മറ്റു 2 പശ്ചാത്തലങ്ങൾ കൂടിയില്ലേ, ഏതൊക്കെ?
2: ചരിത്രവും പ്രകൃതിയും.
1: അതെ, ചരിത്ര പശ്ചാത്തലവും പ്രകൃതിയുടെ പശ്ചാത്തലവും കൂടി നമുക്ക് പറയണം. ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചേരമാൻ പെരുമാക്കന്മാർ, നമുക്കറിയാം ചേര, ചോള, പാണ്ഡ്യ, ചാലൂക്യ അല്ല, ഇവരൊക്കെ പ്രധാനപ്പെട്ട ആദ്യകാല കേരളീയ ഭരണാധികാരികളാണ്. ചേര രാജാക്കന്മാർ രണ്ട് തവണകളായിട്ട്, ആദ്യ ചേരന്മാരും രണ്ടാം ചേര സാമ്രാജ്യം ഉണ്ടായിരുന്നു. കുലോത്തുങ്ക ചോളനാണ് ആ ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചക്ക് കാരണമായ യുദ്ധം നടത്തിയത്. മഹോദയപുരം, കൊടുങ്ങല്ലൂര്, മുസിരിസ് എന്ന് പറയുന്ന സ്ഥലം, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ തലസ്ഥാനം, ചേര രാജാക്കന്മാരുടെ കാലത്തെ തലസ്ഥാനം. അത് നാമാവശേഷമാക്കി, അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പട്ടണം എക്സ്കവേഷൻ എന്ന് പറയും, ഉദ്ഖനനത്തിലൂടെ ആ മഹോദയപുരത്തിന്റെ വലിയ തുറമുഖ പട്ടണം, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരി, അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നുണ്ട്. ഈ ചേര രാജാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു രാജാവിന്റെ പേരാണ് മഹാബലി പെരുമാൾ. മഹാബലി പെരുമാളിന്റെ ഭരണകാലം നേരത്തെ സൂര്യപാടി പോലെ ആമോദത്തോടെ എല്ലാവരും വസിച്ച, കള്ളവും പൊളിവചനവും ഇല്ലാത്തൊരു കാലമായിരുന്നു. മറ്റൊന്ന്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ആഘോഷമായിട്ട് എന്തിന് ബന്ധമുണ്ട്? ഓണത്തിന് ബന്ധമുണ്ട്. എന്താണ് തൃക്കാക്കര എന്ന് പറഞ്ഞാല്? തൃക്കാൽക്കര. ഈ തൃക്കാൽ ആരുടെ കാലാണ്?
0: വാമനന്റെ
1: കാലാണ്. വാമനന്റെ പാദങ്ങളാണ് മഹാബലിയുടെ ശിരസിൽ വെച്ചിട്ട് അല്ലേ ഈ ദേവലോകത്തെ മോചിപ്പിക്കുന്നത്. ഈ വാമനന്റെ പാദം ആരാധിക്കുന്ന ക്ഷേത്രമാണ് തൃക്കാൽക്കര. തൃക്കാക്കര ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ്, വാമന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ആഘോഷമായിട്ടാണ് ഓണത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ AD 825 കൊല്ലവർഷം ആരംഭിക്കുന്നത്. ഈ കൊല്ലവർഷ ആരംഭവും ഓണത്തിന്റെ ആഘോഷവും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. നമ്മൾ പത്തച്ചമയ ഘോഷയാത്ര നൽകിയിട്ടില്ലേ തൃപ്പൂണിത്തുറ? നേരത്തെ ഈ ഓണാഘോഷങ്ങളൊക്കെ ചില ക്ഷേത്രങ്ങളിൽ മാത്രമായിരുന്നു, പ്രത്യേകിച്ചും തൃക്കാക്കര ക്ഷേത്രത്തിൽ മാത്രമായിരുന്നു. അവിടെ രാജാവ് കൊച്ചി രാജാവാണ്. എല്ലാ രാജാക്കന്മാർക്കും എല്ലാ നാടുവാഴികൾക്കും ക്ഷേത്രത്തിലേക്ക് വന്ന് ഓണം ആഘോഷിക്കുവാനുള്ള അസൗകര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇനി മുതൽ ഓണമെല്ലാം അതാത് ഇടങ്ങളിൽ, അതാത് നാടുവാഴികളുടെ ഭവനങ്ങളിൽ, അതാത് രാജാക്കന്മാരുടെ നാടുകളിൽ ആഘോഷിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതോടുകൂടിയാണ് ഓണം സാധാരണ ജനങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എത്തുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഗുരുവായൂർ ആഘോഷം പോലെ, അതുപോലെ ശബരിമല ഉത്സവം പോലെ ഒരു ക്ഷേത്രത്തിലെ ചുറ്റിപ്പറ്റി മാത്രം നടന്നിരുന്ന ഒരു ആഘോഷമാണ് പിന്നീട് എല്ലാ വീടുകളിലേക്കും നാടുകളിലേക്കും എത്തുന്നത്. അപ്പോൾ ഒരു ഇതാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം. അത് ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതുപോലെ പെരുമാക്കന്മാരുടെ കഥകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാരം നടത്താൻ പറ്റുന്ന സമയമാണ്, ഒരുപാട് സ്വർണ്ണ വ്യാപാരം കപ്പലുകളിൽ വരുന്ന കാലമാണ്, ആഘോഷത്തിൻ്റെ സമൃദ്ധിയുടെ കാലമാണ് ഓണം എന്ന വ്യാഖ്യാനങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഏതായാലും ചരിത്രപരമായിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. മാത്രമല്ല ഈ കാലത്ത്, ചെരമാൻ പെരുമാക്കന്മാരുടെ കാലത്ത് കേരളം എന്നൊരു ഒരു സങ്കല്പം മാത്രമായിരുന്നു. അന്ന് കേരളത്തിന് ഇന്ന് കാണുന്നൊരു പാവയ്ക്ക കൈപ്പക്ക പോലത്തെ ആകൃതി ആയിരുന്നില്ല. എന്തായിരുന്നു ആകൃതി? കുമ്പളങ്ങ പോലത്തെ ആകൃതിയായിരുന്നു. കാര്യം എന്താണ്? തമിഴകത്തിന്റെ ഭാഗമാണ് സംഘകാലം എന്ന് പറയും. അതായത് ഇന്ന് കാണുന്ന കാസർഗോഡ്, നമ്മുടെ വടക്കൻ കേരളം കേരളത്തിൽ അന്ന് ഇല്ല. തെക്കേയറ്റത്തെ ഭാഗവും തമിഴ്നാടാണ്. മധ്യ കേരളത്തിലെ കുറച്ചും കൂടി കോയമ്പത്തൂർ അങ്ങോട്ട് ഭാഗം തമിഴ്നാടിൻ്റെ ഒരുപാട് മേഖലകൾ കൂടി ചേർന്നതാണ്. അതിനാണ് എന്താ പറയുക, തമിഴകത്തിൻ്റെ ഭാഗമായ കേരളം എന്ന് പറയുക. അത് ഏതാണ്ട് AD 7 മുതൽ 10-11 നൂറ്റാണ്ട് വരെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ആദ്യകാല കേരളീയ ചരിത്ര രചനക്ക് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നത്? പഴന്തമിഴ് കൃതികളെ ആശ്രയിക്കുന്നത്. പഴയ തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ട ഒരുപാട് കൃതികളുണ്ട്. അറിയോ എന്തെണ്ണം?
0: പതിറ്റുപത്ത്,
1: ചിലപ്പതികാരം,
0: മധുരൈ
1: കാഞ്ചി, അകനാനൂറ്, പുറനാനൂറ്, ഐങ്കറനൂറ്, ലത്തുൽക്കാപ്പിയം, ഇങ്ങനെ കുറേ കൃതികളിലൂടെ, തമിഴ് സാഹിത്യ കൃതികളിലൂടെ നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പഴന്തമിഴ് കൃതികളിൽ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് സുനി പറഞ്ഞ മധുരൈ കാഞ്ചി. അത് എഴുതിയ ആരാണെന്നറിയോ? മാങ്കുടി മരുതനാർ. എന്താണ് ആ കൃതിയുടെ ഒരു പ്രത്യേകത?
0: ഓണത്തെപ്പറ്റിയുള്ള
1: ആദ്യ പരാമർശം, ഓണത്തെപ്പറ്റിയുള്ള പരാമർശമുള്ള ആദ്യ കൃതിയാണ് മാങ്കുട്ടി മരുതനാരുടെ മധുരൈ കാഞ്ചി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തമിഴ്നാടിൻ്റെ ഭാഗമായ ഒരു കേരളത്തിൽ ഈ കാലത്ത് ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഓണത്തിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു. ചരിത്രം അത്രയും പോരെ, നമുക്കിനി പ്രകൃതി കൂടി ബാക്കിയുണ്ടല്ലേ, അതുകൂടി പറയാൻ നമുക്ക് ചരിത്രത്തോട് തൽക്കാലം
0: വിട
1: പറയാം. ഇനി പറയാം, ഓണം കാർഷികോത്സവമാണ്, ഓണം വിളവെടുപ്പ് ഉത്സവമാണ്, പ്രകൃതിയുടെ ആഘോഷമാണ്. എങ്ങനെ നമുക്കത് സമർത്ഥിക്കാം?
2: കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം തുടങ്ങുകയാണല്ലോ.
0: ചിങ്ങം ഒന്ന്
1: കർഷക ദിനമാണ്.
2: കർക്കിടകത്തില് ദാരിദ്ര്യം, പഞ്ഞമാസം, കൃഷിയൊന്നും നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റില്ലല്ലോ. ചിങ്ങത്തിലേക്ക് വരുമ്പോഴാണ് വിളവ് പിന്നെയും ആരംഭിക്കുന്നത്.
1: അതാണ്, അതിനാണ് കൂടുതൽ സാധ്യത, യുക്തി ഉള്ളത് അല്ലേ. നമുക്കറിയാം ഈ കർക്കിടകത്തിന് മുമ്പേതാ മാസം?
3: മിഥുനം.
1: മുമ്പ് മീനം,
3: മേടം, ഇടവം, മിഥുനം.
1: അതെ അതെ, ഇങ്ങനെ കുറെ മാസങ്ങളാണ്. അതിൽ മഴ ഇടവ മാസം മുതൽ മഴ വന്നു തുടങ്ങും, ഇടവപ്പാതി എന്നൊക്കെ പറയും അല്ലേ. മീനമാസത്തിന്റെ പ്രത്യേകത എന്താണ്? മീനം മേടത്തിലൊക്കെ
2: ചൂട്,
1: ചൂടാണ്, ചുട്ടുപൊള്ളുന്ന ചൂടാണ്, മീനച്ചൂടാണ്. ഈ സമയത്ത് മണ്ണിലെ സസ്യജാലങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോകും, ഒരുപാട് പൊടിപടലങ്ങൾ നിറയും. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ജീവജാലങ്ങളൊക്കെ ഊഷരമായൊരു സമയം. അങ്ങനെ മീനം കഴിഞ്ഞു, മേടം, മേടം പത്ത്, പത്താം ഉദയമാണ്. മേടം പത്ത് കഴിഞ്ഞാൽ നമ്മുടെ കർഷകരുടെ വിത്തും കൈക്കോട്ടും തുടങ്ങി. വിത്തും കൈക്കോട്ടും പാടുന്ന വിഷുപക്ഷിയാണല്ലേ, വിഷുവിൻ്റെ കാലമാണ്. പിന്നെ ഇടവത്തിൻ്റെ സമയത്തോടുകൂടി ഏതാണ്ട് എല്ലാ ഉച്ചനേരങ്ങളിലും ഇടിപൊട്ടി മഴ പെയ്യാൻ തുടങ്ങി.
2: ഇടവപ്പാട്ട്,
1: ഈ മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നത് ചുട്ടുപൊള്ളുന്ന മണ്ണിലാണല്ലേ. ആ മണ്ണിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും. ദാഹിച്ച് ദാഹിച്ചിരിക്കുമ്പോഴാണ് മഴത്തുള്ളികൾ വരിക. പിന്നീട് ഇടവപ്പാതി കഴിഞ്ഞു, പിന്നെ എന്തായി? മിഥുനത്തിലേക്ക് വന്നു, മഴ, മിഥുന മഴ വരുന്നു. കർക്കിടകത്തിൽ പേമാരിയാണ്, ഇടമുറിയാതെ മഴ പെയ്യും അല്ലേ. ആ ഇടമുറിയാതെ മഴ പെയ്യുന്ന ഒരു കാലമാണ് കർക്കിടകം. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് അല്ലേ. കാര്യം കർക്കിടകത്തിൽ ആര് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ടാകും? ആത്മാക്കൾ, പരേതാത്മാക്കൾ ഇറങ്ങി നടക്കും. കർക്കിടക വാവില്ലേ, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ. നമ്മൾ പുറത്തിറങ്ങരുത്, അതിൻ്റെ വരവിലോ മറ്റോ പെട്ടുപോയാലോ അപകടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്തിരുത്തും. അകത്ത് വെറുതെ ഇരുത്തുവാ, നമ്മുടെ കയ്യിൽ എന്ത് വെച്ചു തരും?
2: പുസ്തകം, കർക്കിടക
3: രാമായണം.
1: രാമായണം, അങ്ങനെ രാമായണ പാരായണത്തിന്റെ മാസമാണ്.
2: ഇതല്ലേ ശരിയാണ് മാഷേ?
1: അല്ല, കർക്കിടകത്തിലാണ് രാമായണം വായിക്കുന്നതെന്ന് ഒരു ശരിയാണല്ലേ. പക്ഷെ അത് വീടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനാണ് അകത്ത് രാമായണം വായിച്ച് നമ്മൾ അകത്ത് തടവിലിടുന്നത് എന്നുള്ളതും ശരിയാണ്. പക്ഷെ നമ്മള് ആരെ ഭയന്നിട്ടാണ് അകത്തിരിക്കുന്നത്?
2: ക്ഷുദ്രജീവികൾ,
1: ക്ഷുദ്രജീവികളെയാണ്, അല്ലാതെ ഭൂത പ്രേതാദികളൊന്നുമല്ല. കർക്കിടക മാസം എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇപ്പോഴൊക്കെ അത് അനുഭവിക്കുന്നുണ്ട്, നല്ല മഴയായിരിക്കും. പകലും രാത്രിയും ഒക്കെ മഴ പെയ്ത് തൊടികളെല്ലാം വെള്ളത്തിൽ നിറയും. ഈ ക്ഷുദ്രജീവികൾ പാമ്പും മറ്റൊക്കെ താമസിക്കുന്ന മൺപൊത്തുകളിലൊക്കെ വെള്ളം നിറയുമ്പോൾ അവർ പുറത്തേക്ക് വരണ്ടേ. അങ്ങനെ പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വഴി, നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ, നടവഴികളിലൊക്കെ അതുണ്ടാകും. അതിൻ്റെ മേലെ നമ്മൾ ചവിട്ടിപ്പോയാൽ നമ്മൾ അത് ഉപദ്രവിക്കും. മാത്രമല്ല ഈ ജലത്തിലൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിനെന്താ പറയാ? ജലജന്യ രോഗങ്ങൾ. അപ്പൊ രോഗം കൊണ്ട്, ക്ഷുദ്രജീവികളുടെ ആക്രമണം കൊണ്ട് നമ്മുടെ ജീവന് വലിയ അപകടമാണ്. അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് പണ്ടുള്ളവര് പ്രേതങ്ങളെ കൂട്ടുപിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത് പറഞ്ഞ അകത്തിരുത്തിയത്. ഇനി കർക്കിടകത്തിൽ നമ്മുടെ സസ്യങ്ങളുടെ അവസ്ഥ എന്താണ്? വയലുകളും തൊടികളൊക്കെ കടൽ പോലെ വെള്ളത്തിന് ഉള്ളിലായിരിക്കും അല്ലേ. കർക്കിടകത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും എന്താവും? മഴയുടെ ശക്തി അല്പം കുറയും, ചിങ്ങമാസം വന്നു ചേരും. ചിങ്ങപ്പുലരിയാണല്ലേ. അതുവരെ സൂര്യൻ ഉദിക്കാൻ നമ്മൾ അനുവദിച്ചിരുന്നത്, നമ്മളല്ല കരിമേഘങ്ങൾ അനുവദിച്ചിരുന്നില്ല. സൂര്യരശ്മികളൊന്നും നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നില്ല, കാർമേഘം കൊണ്ട് മറച്ചിരിക്കും. അപ്പൊ കാർമേഘങ്ങളൊക്കെ പെയ്ത് തീർന്നു, മേഘങ്ങളുടെ വെൺമേഘങ്ങളായി മാറി അല്ലേ. കരിമേഘങ്ങൾ വെൺമേഘങ്ങളായി മാറി, വെൺമേഘത്തിലൂടെ സൂര്യരശ്മികൾ നമ്മുടെ മണ്ണിലേക്ക് പതിക്കും. മഴ നിന്നപ്പോൾ തുടികളിലെ വെള്ളം ഇറങ്ങിപ്പോകും. അപ്പോൾ നല്ല കുളി കുളിച്ച് ആരുണ്ടാവും അവിടെ? ചെടികളുണ്ടാവും. മീനത്തിലെയും മേടത്തിലെയും ചുട്ടുപൊള്ളുന്ന ചൂടിൽ കരിഞ്ഞു പോയ ആ ചെടികളൊക്കെ നല്ല സ്നാനം ചെയ്തു കുളിച്ചു അല്ലേ. പിന്നെ ആ കുളിച്ച് കിടക്കുന്ന ആ ചെടികളിലേക്ക് സൂര്യാംശു ഏതോ വയൽപ്പൂവിലോ സൂര്യരശ്മികൾ വന്ന് പതിക്കലാണ്. പിന്നെ അവിടെ എന്ത് നടന്നു? ഒരു രാസപ്രവർത്തനം, ഒരു ജൈവിക പ്രവർത്തനം നടക്കുകയാണ് അല്ലേ. ഓരോ ചെടികളിലും പുതിയ പുതിയ തളിരുകൾ വരുന്നു, തളിരുകളിൽ നിന്ന്
2: പ്രകാശ സംശ്ലേഷണം.
1: ആ സയൻസ് ആണല്ലേ. പൂമൊട്ടുകൾ വരുന്നു, ആ മൊട്ടുകൾ മെല്ലെ വിരിഞ്ഞ് പൂക്കളാകുന്നു, പൂക്കൾക്ക് പിന്നാലെ കായകൾ ഉണ്ടാകുന്നു. പൂക്കൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും, കായകനികൾ ഭക്ഷിച്ച് നമ്മുടെ
2: വയറു
1: നിറയും. ഇതാണ് ഓണം അല്ലേ. നമ്മള് ഈ മധുരത്തിന് അല്ലെങ്കിൽ പഞ്ചസാരക്ക് എന്താ മധുരം ഉണ്ടാവാൻ കാരണം? മധുരത്തിന് മധുരം ഉണ്ടാവാൻ എന്താ കാരണം? കയ്പുള്ളത് കൊണ്ടാണ്. പകലിനൊരു വെണ്മ ഉണ്ടാവാൻ കാരണം രാത്രി ഉള്ളത് കൊണ്ടല്ലേ. എപ്പോഴും പകലാണെങ്കിൽ പകലിനൊരു പ്രത്യേകത ഉണ്ടാവോ? സന്തോഷം നമ്മൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ദുഃഖമുള്ളതുകൊണ്ട്. ദുഃഖം അനുഭവിച്ചവർക്കാണ് സന്തോഷം സന്തോഷിക്കാൻ പറ്റുക. ദ്വന്ദ്ങ്ങളാണ്, വിപരീതങ്ങളാണെല്ലാം. അതുപോലെ കർക്കിടകത്തിന്റെ നെഗറ്റീവാണ് ചിങ്ങം. കർക്കിടകത്തിലെ ദുരിതം, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കർഷകർക്കാണെങ്കിൽ ജോലിയില്ല, അതുപോലെ കൃഷിഭൂമിയുടെ ഉടമകൾക്കാണെങ്കിൽ വയലിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പട്ടിണിയാണ് എല്ലാവരുടെയും. ഈ പട്ടിണിയും അതുപോലെ ദാരിദ്ര്യവും എല്ലാം അവസാനിക്കും ഇപ്പം ചിങ്ങമാസത്തിൽ. ചിങ്ങമാസത്തിലെ സൂര്യൻ പ്രതീക്ഷകളുടെ പ്രഭാകിരണങ്ങളാണ്, അവിടെ തൊടികളിലേക്ക് മെല്ലെ ഇറങ്ങും, കൃഷിപ്പണിക്കിറങ്ങും അല്ലേ. അത് വളരെ പെട്ടെന്ന് വിളവെടുപ്പ് കാലമാകും, അപ്പോഴത്തേക്കും തിരുവോണ നാൾ വരും. അപ്പം തൊടികളിലേക്ക് ഇറങ്ങിയാൽ നിറയെ പൂത്തു നിൽക്കുന്ന ചെടികളുടെ പൂക്കൾ കാണാൻ പറ്റും. ആ പൂക്കളാണ് പ്രകൃതിയുടെ പൂക്കളം. അതിൻ്റെ സിംബോളിക്കാണ് എന്ത്, നമ്മളത് പറിച്ചിട്ട് നമ്മുടെ മുറ്റത്ത് ഒരുക്കുന്നത്. അതുപോലെ പൂക്കൾ ഒരു സസ്യത്തിൻ്റെ ഫലമുണ്ടാവാനുള്ളൊരു ഉപാധിയല്ലേ. അങ്ങനെ നല്ല കായ്കനികൾ ഉണ്ടാവുന്നു, അത് നമ്മുടെ ആഹാരത്തിന് സുഭിക്ഷമാക്കും. അപ്പം മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു കാലമാണ് ഓണം. പ്രകൃതിയുടെ ഒരു ഉത്സവമായിട്ട് നമുക്ക് ഓണത്തിനെ കാണാൻ പറ്റും. കർക്കിടകവും ചിങ്ങവും ഉണ്ട്, പക്ഷെ പഴയ കർക്കിടകമല്ല ഇന്നത്തെ കർക്കിടകം. പണ്ട് കാരാ കർക്കിടകം അല്ലെ, കള്ള കർക്കിടകം, വറുതിയുടെ നാളുകൾ എന്നൊക്കെ പറയും. ഇന്ന് ചിങ്ങമാസത്തിലും നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലേ, നല്ല വെയില് പതിക്കാത്ത പകലുകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും പഴയ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു ആഘോഷമാണ് ഓണം. ഓണത്തിന്റെ ഒരുപാട് നമുക്ക് ഓണ കാഴ്ചകൾ, ഓണത്തിന്റെ വിഭവങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. തൊടികളിലെ എല്ലാ സമൃദ്ധികളും അതിൽ വരും അല്ലേ. വെള്ളരി, അതുപോലെ നെൽക്കതിരുകള്, അതുപോലെ നേന്ത്രക്കൊലകള്, വാഴപ്പഴം, എല്ലാം ഓണസദ്യയുടെ ഓരോ വിഭവങ്ങളും നമ്മൾ തൊടിയിൽ വിളയിച്ചെടുക്കുന്ന കാര്യമായിരുന്നു പണ്ട്. ഇന്നെങ്ങനെയാണോ, എല്ലാം എവിടെയാണ് വിളയിച്ചെടുക്കുന്നത്? ആരുടെയെങ്കിലും തൊടികളിലായിരിക്കും, നമ്മുടെ തൊടികളിൽ ആവണമെന്നില്ല.
3: ഓണത്തിന് മുന്നത്തേനെക്കാട്ടും ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ.
1: അതെ, ആഘോഷത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ പണ്ടത്തേക്കാൾ കൂടുതൽ പൊലിമ ഇന്നുണ്ട്. കാരണം ഇന്ന് ഓണാഘോഷം ആരെ ഏറ്റെടുക്കുകയാണ്? നമ്മുടെ ടി വി മാധ്യമങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമാണ് അല്ലെ. ഓണത്തിന്റെ സങ്കല്പമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുകയാണ് ഇവിടെ. ഒരു മൊബൈൽ ഫോണും ഓണം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
3: ഇല്ല.
1: കാറ് അല്ലെ, ടെലിവിഷൻ അല്ലെ, വീട്ടിലെ ഗാർഹിക ഉപകരണങ്ങൾ ഓണമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ നമുക്കറിയാം ഇന്ന് ഇപ്പോഴും കാണുന്ന പത്രങ്ങളിലൊക്കെ എത്ര പേജുകളിലാണ് കളർ പരസ്യങ്ങൾ അല്ലേ.
3: അപ്പൊ
1: പരസ്യങ്ങളുടെ പ്രളയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? ജനങ്ങളുടെ കൈകളിൽ ഓണക്കാലത്ത് കുറേയധികം പണം എത്തും. പ്രത്യേകിച്ചും ഗവൺമെന്റ് ഓണം ബോണസ്, ശമ്പളം വാങ്ങുന്നവന്റെ ബോണസ് ഉത്സവമാണ് ശരിക്കും ഓണം
3: അല്ലേ.
1: ഇനി ശമ്പളം വാങ്ങാത്തവർക്കുമുണ്ട്, പെൻഷൻ വാങ്ങുന്നവർക്ക് പണമുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളിലും പലതരത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓണം എല്ലാവരുടെയും ആഘോഷമാണ്, എല്ലാവരുടെ കൈകളിലും കൂടുതൽ പണം എത്തുന്ന ഒരു കാലമാണ്. മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണ്, കയ്യിലൊരു 10 രൂപ കിട്ടിയാൽ 15 രൂപയെങ്കിലും ചിലവാക്കും. ആ സംസ്കാരത്തിന് ഒരു പേരുണ്ട്,
3: ഉപഭോക്തൃ സംസ്കാരം.
1: അതെ, കൺസ്യൂമർ ഇക്കണോമിയാണ്, കൺസ്യൂമർ കൾച്ചറാണ്, ഉപഭോക്തൃ സംസ്കാരമാണ്. നമ്മൾ കൂടുതൽ എത്രയും സാധനങ്ങൾ ആവശ്യമുള്ളതിനേക്കാൾ വാങ്ങിച്ചു കൂട്ടും. ഇപ്പം ആഹാരം തന്നെ നോക്കിയിട്ട്, ഒരു വീട്ടിൽ ഒരു 4-5 പേരോ ഉള്ളൂ എങ്കിൽ കൂടി 10 പേരുടെ ആഹാരം
3: ഉണ്ടാവും
1: അല്ലേ. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ കർശനമായിട്ട് നിരോധിക്കുകയാണ്. അവിടെ വലിയ കല്യാണ സദ്യയൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് ഉണ്ടാവും, നിങ്ങൾ വാങ്ങുന്നത് മുഴുവനും കഴിക്കുക, കഴിക്കേണ്ടത് മാത്രം
3: വാങ്ങുക.
1: എത്ര പേരുടെ ആഹാരമാണ് ഇതുപോലെ പാഴാക്കുന്നത്. അപ്പം നമ്മൾ അമിതമായിട്ട് ആഘോഷിക്കുന്ന ഒരു കാലമാണ് ഓണം.
2: ഒരു ചൊല്ലല്ലേ, കാണം വിറ്റും ഓണം.
1: അതെ, ഏത് വിധേനയും നമ്മൾ ഓണം ആഘോഷിക്കും. അത് മലയാളിയുടെ ഒരു ശൈലിയാണ്. ഈ ശൈലി രീതി മനസ്സിലാക്കുന്ന കച്ചവടക്കാര് കമ്പോളത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ ജീവനക്കാരുടെ കയ്യിലേക്ക് എത്തുന്ന അധികമായ പണത്തിൽ കണ്ണും നട്ട് കച്ചവടക്കാരെത്തുന്നു. വലിയ തോതിൽ ഈ കച്ചവട ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്.
2: ഓണത്തിന്റെ പിറ്റേന്നത്തെ പരസ്യം നോക്കിയാൽ ബിവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവിന്റെ കണക്കെല്ലാം നമുക്ക് കാണാൻ പറ്റുമല്ലോ.
1: അതെ,
3: ശരിക്കും പറഞ്ഞാല് മലയാളികളുടെ ആഘോഷമല്ലേ ഓണം.
1: അതെ അതെ.
3: പക്ഷേങ്കില് പച്ചക്കറികളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്.
1: പച്ചക്കറികൾ മാത്രമല്ല, ഓണപ്പുടവ അല്ലെ, ഓണസദ്യക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വരുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ് അല്ലെ. ഓണക്കോടി വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റ് മഹാരാഷ്ട്ര നോക്കിയാണ്. ഓണത്തിന് വേണ്ട അരി വരുന്നത് ആന്ധ്രയിൽ നിന്നാണ്. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പല ഓണ വിഭവങ്ങളും എത്തുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, പക്ഷേ അതൊരു ആക്ഷേപമല്ല. എന്തുകൊണ്ട്? ഓണം എന്നുള്ള സങ്കല്പം അല്പം ഒരു കൗതുകമായിട്ട് ബാലിശമായിട്ട് പറഞ്ഞാൽ മാവേലിക്ക് നമുക്കൊരു പുനർവ്യാഖ്യാനം കൊടുക്കാം. മാ വേലി എന്ന് പറഞ്ഞാൽ വേലി പാടില്ല. മാ എന്ന് പറഞ്ഞാൽ എന്താ? മാ നിഷാദ എന്ന് പറഞ്ഞാല് അരുത് കാട്ടാള. അപ്പം മാ വേലി എന്ന് പറഞ്ഞാല് അരുത് വേലി. വേലി പാടില്ല, വേലിക്കെട്ടുകള് പാടില്ല മനുഷ്യന്മാർ തമ്മിൽ. ഓണം എല്ലാ മതസ്ഥരുടെയും ആഘോഷമാണല്ലേ. അതുപോലെ നമ്മുടെ മുറ്റത്ത് പൂവ് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പൂ കർഷകരുടെ വരുമാനം കൊണ്ടാണെങ്കിൽ, അധ്വാനം കൊണ്ടാണെങ്കിൽ അത് നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ഓണക്കോടി അണിയുന്നത് മഹാരാഷ്ട്രയിലെ തൊഴിലാളികളുടെ അധ്വാനം കൊണ്ടാണെങ്കിൽ അതാണ് ഓണസങ്കല്പം. നമ്മുടെ ഓണവിഭവങ്ങൾ മറ്റൊക്കെ കർണാടകത്തിലെ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളുടെ അവിടുത്തെ കർഷകർക്ക് ഈ ഓണം കൊണ്ടൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ മാവേലി സങ്കല്പം, അതിരുകളില്ലാത്ത ആഘോഷം എന്നുള്ളൊരു സങ്കല്പം, അതിലൂടെയാണ് നമ്മൾ സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റേത് എന്നുള്ള ഒരു സ്വാർത്ഥതയിൽ നമ്മളത് കാണാനേ പാടില്ല. അത് മണ്ണുമായിട്ട് വലിയ ബന്ധം, നമ്മൾ തൃക്കാക്കര അപ്പനൊക്കെ തയ്യാറാക്കി വെക്കും മണ്ണ് കൊണ്ടാണതല്ലേ. ആ മണ്ണ് ആണ് നമ്മുടെ എല്ലാം നമുക്ക് തരുന്നത് എന്നുള്ളൊരു കാർഷിക സന്ദേശമാണ് തൃക്കാക്കര അപ്പനെ മണ്ണിൽ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. പിന്നെ ഓണവിഭവങ്ങളെല്ലാം, ഇന്നാണ് നമ്മൾ ഓണവിഭവങ്ങളിൽ നോൺ വെജ് അനിവാര്യമാണ്. പഴയ ഓണവിഭവങ്ങളിൽ അതൊന്നും ഇല്ല.
3: ഇന്ന് ഓണവിഭവങ്ങളിലൊക്കെ കാറ്ററിംഗിന്റെ ആൾക്കാരല്ലേ കൂടുതലായിട്ടുള്ളത്.
2: പൂക്കൾ എന്താ അങ്ങനെയല്ലേ, റെഡിമെയ്ഡ് പൂക്കളും സദ്യ പോലും
3: റെഡിമെയ്ഡായി.
1: നമ്മളെ സഹായിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ, നമ്മളെ അനങ്ങാതെ ഇരുത്താൻ വേണ്ടി. എവിടെ ഇരുത്താൻ? ടെലിവിഷന്റെ ഓണപ്പരിപാടികൾക്ക് മുമ്പിൽ ഇരുത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്നവർക്ക് എവിടെയാണ് സമയം രാവിലെ പൂ പറിക്കാൻ പോവാൻ? എവിടെയും പോണ്ടല്ലേ, നമ്മൾ ആരും കേൾപ്പിച്ചാൽ പൂക്കളം തന്നെ കൊണ്ടുവരും. അടുക്കളയിൽ കയറി വിഭവങ്ങൾ ഒരുക്കാൻ സമയമുണ്ടോ നമുക്ക്? ആളുമില്ല. ആളില്ലാത്തതിൻ്റെ പേരിലും ടി വിയിലും മറ്റൊക്കെ പരിപാടിയുള്ളതിൻ്റെ പേരും നമ്മൾ ഓർഡർ ചെയ്താൽ കൃത്യസമയത്ത് എത്ര ഇനങ്ങളിൽ വേണമെങ്കിലും വിഭവങ്ങൾ എത്തും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഓണമൊരു ആഘോഷം തന്നെയാണ്. ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചൊല്ലുകളുണ്ട് അല്ലേ, പാട്ടുകളുണ്ട്, പഴഞ്ചൊല്ലുകളുണ്ട്. കുറച്ച് പറയാൻ പറ്റുമോ?
2: അത്തം വെളുത്താൽ ഓണം കറുക്കും,
1: അത്തം പത്തിന് പൊന്നോണം,
3: അത്തം പത്തോണം
2: ഉള്ളത് കൊണ്ട് ഓണം പോലെ,
1: അവിട്ടക്കെട്ട ചവിട്ടി പൊട്ടിക്കണം
3: ഉണ്ടെങ്കിൽ ഓണം പോലെ, അല്ലെങ്കിൽ ഏകാദശി.
1: അതായത് നമ്മൾ ഉണ്ടുവെങ്കിൽ, അല്ല ആഹാരം കഴിച്ചെങ്കിൽ ഓണം,
3: ഓണം പോലെ.
1: അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഓണം പോലെ നമുക്ക് ആഘോഷിക്കാം. അല്ലെങ്കിൽ ഏകാദശി എന്ന് പറഞ്ഞാൽ നിരാഹാരല്ലേ, പണമുണ്ടെങ്കിൽ എപ്പോഴും ഓണമാണ് അല്ലെങ്കിൽ നിരാഹാരമാണ്.
2: ഓണം പറഞ്ഞാലും ഉണ്ണി പറഞ്ഞാലും കോരനു
1: കുമ്പിളിൽ ഉത്രാട പാച്ചിലുന്നുണ്ട് അല്ലേ.
3: ഓണം പോലെയാണോ തിരുവാതിര?
2: ഓണത്തിനിടക്കാണോ പുട്ട്
3: കച്ചവടം?
1: അപ്പൊ അങ്ങനെ കുറെ ഓണച്ചൊല്ലുകൾ നമുക്കുണ്ട്. ഓണക്കളികൾ ധാരാളം ഉണ്ട് അല്ലെ. എന്തൊക്കെയാ ഓണക്കളികള്? ഊഞ്ഞാലാട്ടം,
3: കൈകൊട്ടിക്കളി,
1: കൈകൊട്ടിക്കളി, തുമ്പി തുള്ളലുണ്ട്,
3: പുലികളി,
1: പുലികളി ഉണ്ട്. അപ്പം ഒരുപാട് പുലി വേഷങ്ങള് നഗരങ്ങളിലേക്ക് ഇറങ്ങും അല്ലെ.
3: ഓണക്കുമ്മാട്ടി,
1: ഓണക്കുമ്മാട്ടിക്കളി ഉണ്ട്,
3: ഓണത്തല്ല്,
1: ഓണത്തല്ലുണ്ട്. എല്ലാതരത്തിലും ഒരു ആഘോഷമാണ് ഓണം. എല്ലാവരും അബാലവൃദ്ധവും ഓണം ആഘോഷിക്കുന്നുണ്ട്. ബന്ധുക്കളൊക്കെ വീട്ടിൽ എത്തിച്ചേരുന്നു, നല്ല ആഹാരം കഴിക്കുന്നു. അല്ല, ആഹാരം കഴിച്ച മനുഷ്യന്മാരെപ്പോഴും ആഘോഷിക്കും, വയറുനിറയുമ്പോണ്ടാകുന്ന സന്തോഷം പ്രകടിപ്പിക്കും. അതിൻ്റെ പ്രകടനം തന്നെയാണ്. പണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കർക്കിടകം ഇന്നില്ല, ഇന്ന് ജനുവരിയും
3: ഫെബ്രുവരിയും
1: ഒക്കെയാണ്. അല്ലാതെ കർഷകനാണെങ്കിൽ കർക്കിടകത്തിൽ വരുമാനമില്ലാത്ത കാലമാണെങ്കിൽ, ഇന്ന് ശമ്പളം വാങ്ങുന്നവർക്ക് അങ്ങനെ വരുമാനമില്ലാത്ത മാസം ഇല്ലല്ലോ അല്ലേ. അപ്പം എല്ലാ ദിവസവും ഓണം തന്നെയാണ്. നല്ലൊരു ഭരണാധികാരിയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഓണം. അത് സങ്കല്പമാണ്. നമ്മൾ നേരത്തെ സൂര്യപാടി പോലെ ആ മാവേലി നാട് നമുക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളെല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയിലും സമത്വത്തിലും എല്ലാവരുടെയും സാഹോദര്യത്തിലൂടെ പുലരുന്നൊരു നാളെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് ചാരികസയിലെ ശ്രോതാക്കൾക്ക് നമ്മുടെ ഹൃദ്യമായ
3: ഓണാശംസകൾ
1: അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചാരികസയിലെ ഇവിടെ
3: നിർത്താം.
4: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ഉമ്മറപ്പടിയിൽ ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തു ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
0: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: നമസ്കാരം. റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ മോഹൻദാസ് വടക്കുംപുറം. എന്റെ ചെറുകഥകൾ പലതവണയായി റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 40 വർഷം മുമ്പ് പാലക്കാട് ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് ചെലവഴിച്ച ഒരു കുട്ടിക്കാലമാണ് എൻ്റേത്. അതിനുശേഷം ജോലി സംബന്ധമായി മുംബൈ മഹാനഗരത്തിലേക്ക് ചേക്കേറേണ്ടി വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഓണം ഇന്നത്തെ പോലെ വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചിങ്ങമാസത്തിലെ അത്തം മുതൽ കന്നിമാസത്തിലെ മകം നാൾ വരെയും മുറ്റത്ത് ചാണകം മെഴുകി നാട്ടിൽ ലഭ്യമായിരുന്ന പൂക്കൾ ശേഖരിച്ച് ഞങ്ങൾ കുട്ടികൾ മനോഹരമായ പൂക്കളം ഇട്ടിരുന്നു. അക്കാലത്ത് വളരെ ചുരുക്കം പേർക്ക് ഓണക്കോടി വാങ്ങാനുള്ള സാമ്പത്തിക നില ഉണ്ടായിരുന്നുള്ളൂ. അതിന് പറ്റാത്തവർ ഉള്ളതിൽ നല്ലത് ധരിച്ച് ഓണത്തെ വരവേറ്റ് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഓണസദ്യ തയ്യാറാക്കുന്നത് പറമ്പിൽ ലഭ്യമായിരുന്ന കീടനാശിനികൾ അടിക്കാത്ത പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാതിരുന്നതിനാൽ സ്വന്തം വീട്ടിലെ ആഘോഷം മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രവണതയില്ലായിരുന്നു. സാമ്പത്തികമായി കഷ്ടപ്പാടുള്ള കാലമായിരുന്നതിനാൽ ഓണക്കാലം പന്തുകളി, ഊഞ്ഞാലാട്ടം, കൈകൊട്ടിക്കളി എന്നിങ്ങനെ പരിമിതമായി ആഘോഷിച്ചിരുന്നു. എന്നാലും സന്തോഷത്തിന് അക്കാലത്ത് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാലം മാറി. നാട്ടിൽ ഓണാഘോഷങ്ങൾ പഴയതിനേക്കാൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഓണം വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനഗരത്തിലും ഓണാഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എല്ലാ ഓഫീസുകളിലും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വാദിഷ്ടമായ സദ്യ ഒരുക്കി ഫോട്ടോയെടുത്ത് റീലുണ്ടാക്കി മുംബൈ മലയാളികൾ ഒത്തൊരുമിച്ച് ഓണം ആഘോഷിക്കുന്നു. ഓണം പ്രമാണിച്ച് കലാപരിപാടികളും പൂക്കള മത്സരങ്ങളും വടംവലി, കൈകൊട്ടിക്കളി എന്നിവയും സംഘടിപ്പിക്കപ്പെടുന്നു. ഒരുപക്ഷേ ദീപാവലി, ഹോളി, ദസറ എന്നീ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ എല്ലാ നഗരങ്ങളിലും കൂടുതൽ പേർ അറിയുന്ന ആഘോഷം ഓണമായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഓണം വളരെ മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി രചിച്ച് സലീൽ ചൗധരി ഈണം പകർന്ന് യേശുദാസ് പാടിയ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി എന്ന പാട്ട് എല്ലാവർക്കും സമർപ്പിക്കുന്നു.

ഹായ് പ്രിയ റേഡിയോ മലബാർ, ഞാൻ പ്രേമവല്ലി കാനലേരി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽസമൃദ്ധിയുടെയും ഒരു ഓണക്കാലവും കൂടി വന്നു ചേർന്നു. ഈ ഓണക്കാലത്ത് പറയാനുള്ളത് പണ്ടത്തെ ഓണം എന്ന് വെച്ചാൽ കൂട്ടുകാരുമൊത്ത് പാടത്തും പറമ്പത്തും പൂക്കൊട്ടയുമായി പൂ പറിക്കാൻ പോകുമായിരുന്നു. ഇന്ന് എല്ലാം റെഡിമെയ്ഡ് പൂക്കളുടെ കാലമാണ്, ആർക്കും സമയമില്ല. പണ്ട് കൂട്ടുകുടുംബമാണ്, ഇന്ന് അതെല്ലാം മാറി അണുകുടുംബമായി മാറി. എല്ലാം കമ്പ്യൂട്ടർ യുഗമായി. ഈ ഓണക്കാലത്ത് എൻ്റെയും മധുരവാണി ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെയും വക റേഡിയോ മലബാറിന് ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരു രണ്ടു വരി ഓണപ്പാട്ട്.

വീണ്ടും ഒരു പൊന്നോണക്കാലം വരവായി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നോണ നാളുകളിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ഓണാശംസകളും റേഡിയോ മലബാറിനും റേഡിയോ മലബാറിലെ അണിയറ പ്രവർത്തകർക്കും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ മലബാറിൻ്റെ കൂട്ടായ്മയായി

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഒരു ഓണസല്ലാപത്തിനാണ് ഇവിടെ സ്റ്റുഡിയോയിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, റേഡിയോ മലബാറിൻ്റെ പല പരിപാടികളിലും സഹകരിക്കുന്ന ആളുകളാണ്. കളിദാസ കലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തകരാണ്. ഒരു 3-4 പതിറ്റാണ്ടുകളായി കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ചാൾക്കാർ അവിചാരിതമായി ഇവിടെ വന്നപ്പോൾ നമുക്ക് ഓണത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നു. അവരുടെ കാലത്തെ ഓണം, അതുപോലെ ഇന്നത്തെ ഓണം, ആഘോഷത്തിലെ വ്യത്യാസം, ആ ഓണ നാളിലെ ഓണാഘോഷത്തിലെ ചില അബദ്ധങ്ങൾ, അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് ഓണ നേരെ സല്ലാപമായിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ തലമുതിർന്ന ഒരാൾ, അല്ലെങ്കിൽ തലനിറച്ച ഒരാൾ, ഈ തലനിറക്കൽ ആപേക്ഷികമാണ്, കാരണം നിറച്ച തലയെ നിറയില്ലാതാക്കാനൊക്കെ മാർഗങ്ങളുണ്ട്. എന്നാലും നമ്മുടെ കാളിദാസൻ്റെ എം സുരേഷ് ബാബു, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം.
1: ഓണാഘോഷം
2: സെക്രട്ടറി ആയിട്ടില്ല, ഒരു മിനിറ്റ്. നിങ്ങൾ തുടങ്ങുന്ന മുമ്പേ ഇന്ന് നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരല്ലാന്നുള്ള കാര്യം കൂടി ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവെക്കാം. കാളിദാസ കലാകേന്ദ്രം ഉരുവച്ചാലിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെയാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ ആദ്യം സംസാരിക്കുന്ന ആള് കാളിദാസയുടെ സെക്രട്ടറി സുരേഷ് ബാബു, കൂടെയുള്ളത് ശ്രീധരൻ കാളിദാസ, രമേശൻ മുണ്ടോറപ്പൊയിൽ, രണ്ടുപേരും കൂടി വരാനുണ്ട്, ഏതാനും സമയത്തിനുള്ളിൽ അവർ എത്തിച്ചേരുന്ന പ്രതീക്ഷിക്കുകയാണ്, വിവേക് നമ്പ്യാർ, അതുപോലെ ഉന്മേഷ്. ഇത്രയും പേരാണ് ഇന്നത്തെ ഈ ഓണസല്ലാപത്തിൽ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. അവരോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഞാനും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഭാഗമാണ്, നിരവധി നാടകങ്ങളിൽ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആളുകളാണ് കൂടെയുള്ളത് എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബാബുട്ടാ,
3: നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മകൾ ഇങ്ങനെ അയവറക്കുമ്പോൾ
4: അയവർക്കാനാ പശുക്കളാണ്
3: പഴമയൊന്നും അങ്ങനെയല്ലേ പറയാം.
5: നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളവരാണ് ഓറെ, അത് പറയട്ടെ.
4: സംശയം ചോദിച്ചില്ല.
3: പഴയതും ഇപ്പോഴത്തും ആയിട്ടുള്ള വ്യത്യാസം, അന്ന് വീട്ടിലെ മുതിർന്ന ആൾക്കാർ ഈ പച്ചയോല കൊത്തി കൊമ്മയുണ്ടാക്കും. കൊമ്മ അതിനൊരു കഴുത്തിലോട്ട് ഇടാനുള്ളൊരു വാഴധാര കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു പിന്നെ കൊട്ടയാന്ന്.
2: ഇപ്പം
4: പൂവല്ല, നമ്മള് പൈസ കൊടുത്ത് വാങ്ങലല്ലേ.
2: ഇപ്പൊ അമ്മയുമില്ല കൊമ്മയുമില്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൂക്കളാണ്.
4: പക്ഷേ വണ്ടി എടുത്ത് പോകും, വില പേശിയിട്ട് വാങ്ങിയിട്ട് വരും.
3: അന്ന് അങ്ങനെയല്ല, അന്ന് നമ്മളെ കണ്ടത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ കിണ്ടിപ്പൂ,
5: ആ കിണ്ടിപ്പൂ പറമ്പത്തല്ലേ ബാബോട്ട,
2: കിണ്ടിപ്പൂ എന്നല്ല, കോളാമ്പി പൂവാന്ന്. ഈ കോളാമ്പി തുപ്പുന്നതായതുകൊണ്ട് അവർക്ക് പറയാനൊരു പ്രയാസം, അതുകൊണ്ട് അതിന്റെ പേര് മാറ്റി കിണ്ടി.
5: കോളാമ്പിയായിട്ടളപ്പൂ കാക്കപ്പൂ വരമ്പത്തല്ല
3: ഈ കതിരിന്റെ, നെല്ലിന്റെ കതിരില്ലേ.
2: ഈ കാക്കപ്പൂവിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, നമ്മളെ കാളിദാസ കലാകേന്ദ്രത്തിൽ ഒരു കാക്കപ്പൂ ഇല്ലേ, നമ്മുടെ കാളിദാസയുടെ നാടകങ്ങളും നാടകഗാനങ്ങളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയമുണ്ട്, കാരണം നമ്മളത് പലതവണയായി ഇവിടെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞതാണ്. എന്നാൽ കൂടി കാളിദാസയുടെ ഭാഗമായിട്ടുള്ള ഈ നർമ്മ സല്ലാപത്തിനിടയിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ.

0: അന്നത്തെ നമ്മളെ പിന്നെ പ്രദേശത്ത് ഈ വയലുകള് ഇന്ന് വയല് പോയാലും കിട്ടൊന്നുമില്ല. ഇന്ന് പന്നി വന്നിട്ട് ഇത് കംപ്ലീറ്റ് പിന്നെ ഉടച്ചിട്ട് ഉള്ള സ്ഥലമാണ്.
1: പന്നി പുതിയ ന്യൂജൻ ആണ്,
2: അന്ന് പന്നിയൊന്നുമില്ല. നമ്മളിന്ന് ഓർമ്മയിലൊന്നും ഇപ്പൊ ഇപ്പൊ പന്നി, അന്ന് നാടൻ പന്നി, കാട്ടു പന്നി ഒന്നും അന്നില്ല.
0: അന്ന് പന്നീനെ കാണിക്കല് ഒന്നിക്കും മൂർക്കൻ പറമ്പില് അല്ലെങ്കിൽ പിന്നെ വട്ടപ്പാറ പറമ്പിൽ പോണം, എന്നാലും പന്നിയെ കാണും.
1: അതിന് കുറ്റം പറ്റില്ല, അന്ന് പന്നിക്ക് ആവശ്യമുള്ള എല്ലാ കാട്ടിൽ തന്നെ ഉണ്ട്.
2: അല്ല, നിങ്ങളൊരു കലാകാരങ്ങളെ നെറ്റിക്ക് കാണുന്ന കലേനെ പറ്റിട്ട് പറയാറോ?
1: അതായത് പൂപ്പറിക്കാൻ പോയിട്ടാണ് ബാബുട്ടൻ കലാകാരനായി നാട്ടിലൊരു സംസാരമുണ്ട്.
0: നാട്ടിന്ന് പൂ പറിച്ചിട്ടൊന്നും കളിയായിട്ടില്ല.
3: നിങ്ങളെന്ന് പറയണ്ട, ഞാൻ വേണ്ടി ഞാൻ പറയാ.
0: എന്നാ നീ എന്നെ പറഞ്ഞു?
3: അല്ല, ഈ പൂ പറിക്കാൻ പോയാലും വീണിട്ട് നെറ്റിക്ക്
2: മരവള്ളി തടഞ്ഞ് വീണിട്ട് നെറ്റിക്ക് മുറിഞ്ഞു.
3: അതിന് ശേഷം ഒരു കലാകാരൻ,
2: ഒരു കലാകാരൻ,
1: ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ
2: കലാകാരനായി.
0: ഇത് കലേന്റെ പറഞ്ഞപ്പോ പറഞ്ഞോണ്ട് പറയാ, നമ്മളെ നാട്ടില് പൂ പറിക്കാൻ പോകുന്ന ഒരാളെന്നല്ല, നമ്മള് കൊറേ കുട്ടികൾ ഒരുമിച്ചാ പോവാ. അപ്പോ പൂ കാണുമ്പോ എല്ലാരും കൂടി ഓടും, ഓടുമ്പോ തടഞ്ഞിട്ട് വീണിയാന്ന്. അത് പിന്നെ അങ്ങനെ എടുത്തു പറയണ്ടെന്ന് ചോദിച്ചിട്ടാണ്.
1: അങ്ങനെയാന്ന് കലാകാരനായി.
2: കലാകാരനായി.
1: നിങ്ങള് ആ കാലത്ത് നല്ല ഓർമ്മിപ്പും ബാക്കിയില്ലേ?
0: ഉണ്ട്.
1: അന്ന് ആ കൊമ്മയില് പറിച്ചിട്ട പൂക്കള് എത്ര തരം പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോട്ടെ.
0: കിണ്ടിപ്പൂണ്ട്, കോളാമ്പി പൂണ്ട്, കൃഷ്ണകിരീടമുണ്ട്, കൃഷ്ണകിരീടം,
3: അത്
0: ആ പിന്നെ അതെല്ലാം, പിന്നെ ചെമ്പരത്തി പൂണ്ട്, കുറിഞ്ഞി പൂണ്ട്,
2: കുറിഞ്ഞേരിയാണ് അങ്ങനെ വരുന്ന പൂവായിരിക്കും.
0: ഈ കുറിഞ്ഞിപ്പൂവിന് വേണ്ടി പിന്നെ മത്സരിക്കുക എവിടെയാന്ന് അറിയുമോ? പെരിഞ്ചേരി അമ്പലത്തിലാണ്. അമ്പലത്തില് ഇഷ്ടംപോലെ കുറിഞ്ഞിണ്ട്, വെള്ള കളറുണ്ട്, നീല കളറുണ്ട്, ഒരു പിന്നെ റോസ് കളറുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള തന്നെ പൂക്കളുണ്ട്. കുറിഞ്ഞിപ്പൂ നല്ല പൂവാണ്, പക്ഷെ അതിന്റെ മൊട്ട് വരെ പറിച്ചു കൊണ്ടുപോകും. എന്തിനു? അല്ലെ കിട്ടൂല. ചെമ്പരത്തിന്റെ മൊട്ട് അതാണ് അതിന് മനുഷ്യരാണ്.
1: ഇത് ഏതാ ശരിക്കും ഏതാ കാലം? 1900 കുട്ടിക്കാലം എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിക്കാലം നമുക്ക് ഏതാണ്ട് ഒരു കാലം കണക്കാക്കണമെങ്കിൽ ഒരു കൊല്ലം പറയോ?
0: ഒരു 60
3: അല്ല, ഈ ഓണസദ്യ ഒന്നും
0: പൂവിന്റെ കാര്യത്തിൽ പറയുമ്പോ
1: കൈയിട്ട്
0: തുമ്പപ്പൂണ്ട്, താളിന്റെ പൂണ്ട് മഞ്ഞ കളർ, അത് വട്ടപ്രാല, അത് പൂവാണ്. അതുപോലെ പിന്നെ വെളിയിൽ എന്ന് പറഞ്ഞ ചപ്പാന്ന് വെളുത്തെ,
1: അത് കക്കൂസില്ലല്ലോ.
2: അത് പറയണ്ട, വെളിയിൽ പോയത് കാര്യം പറയണ്ട. ബാക്കി
0: അത് കേടോ, അത് ഒരു ഒരു ഓണക്കാലത്ത്
2: വെളിയിലാന്ന്
0: പറയുന്നു. അത് ഇന്നുണ്ട്, പക്ഷേ പിന്നെ ഇന്ന് ഇന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാ ചെയ്യുന്ന അറിയവാ?
1: അതല്ല പണ്ടത്തെ പോലെ
0: അല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് തേങ്ങാപ്പീരിയില്ലേ, തേങ്ങാപ്പീര പൂക്കളത്തിൽ ഇടൂ, അപ്പൊ എന്താവും?
1: സമ്മാനം കിട്ടൂല.
0: ആ സമ്മാനങ്ങൾ പ്രൈസ് കൊടുക്കുമല്ലേ. അവർക്ക് കളം നടക്കാതെ ഇന്ന് ഉപയോഗിക്കുന്ന തേങ്ങാപ്പീരക്ക് കള കൊടുത്തിട്ടാണ്. ഈ പൂക്ക് എവിടെയും കിട്ടും നമ്മളെ നാട്ടിൽ?
2: ബാബോട്ടാ, നിങ്ങൾ നിങ്ങളെ കഥവേം പറഞ്ഞു വെക്ക്.
0: നീ എടക്കേരി ഒന്ന് പറഞ്ഞാ മതി.
1: അത് വേണ്ട, നിങ്ങള് കംപ്ലീറ്റ് ആക്കു.
0: അതിന്റെ പുറമെ നമ്മളെ വയല് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് നല്ല നെൽപ്പാടങ്ങളാണ്. ഇന്നോ ഇന്ന് നെൽപ്പാടവും ഇല്ല.
1: അന്ന് നെല്ല് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നെല്ലാണ്.
0: പല തരത്തിലുണ്ട് കുഞ്ഞു നെല്ലുണ്ട്. കുഞ്ഞു നെല്ല് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുവോ? കാണാൻ പോലും ഇല്ല.
1: ഇന്ന് ബെൽദ് എല്ലാം ബെൽദ് എല്ലാം പരിപാടി.
0: അത് അത് തന്നെയാന്ന് പറയുന്നത്. നമ്മളെ കാലത്തിന്റെ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നെല്ലിന്റെ ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ നടുക്ക് അരി എന്ന് പറയും. അത് തന്നെ രണ്ട് കളറുണ്ട്, പച്ചയും ഒരു പിന്നെ
2: നെല്ലിന്റെ നടുക്ക
1: പുയിങ്ങലു. ആ നെല്ലിന്റെ നടുക്ക് തുള്ളി കളഞ്ഞാലും അതിന്റെ ഉള്ളിൽ കിട്ടുന്ന സാധനം അരി. അത് പച്ചയും പുയിങ്ങലു.
0: അത് അരിന്റെ കളർ തന്നെയാണ്. അരിന്റെ കളറിന്റെ ആണ് ഒരു കളറ്. ഒന്ന് പച്ചയും
1: ഇത് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല.
0: ആ ഇത് ഇതൊന്നും നിങ്ങളൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ കാണാൻ പോകുന്നുമില്ല. കാരണം നെല്ലോ വയലോ ഉണ്ടെങ്കിലല്ലേ ഇത് കാണൂ.
1: അത് സത്യാണ്, അത് സത്യ. അതിന് ഒരു കാര്യം ചെയ്യ്, കണ്ടത്തിലുള്ളത് വീട് പറമ്പത്തുണ്ടല്ലോ.
0: പറമ്പത്തുള്ളത് പിന്നെ ചെക്കി പൂ, പിന്നെ ചെമ്പരത്തി പൂ, മറ്റേ പിന്നെ കരവീരകോ. കരവീരകോ
2: അത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു.
0: ആ അത് നമ്മള് കോളാമ്പി പൂ എന്ന് പറയുന്നില്ലേ, അതെ, അതേപോലെയുള്ള സാധനമാണ്. മഞ്ഞ കളർ, മഞ്ഞ കളർ.
2: അതല്ലേ കോളാമ്പി പൂ?
0: അല്ലല്ല, കോളാമ്പി പറയുണ്ട്, കരിവീരകം പറയുണ്ട്. ഇതിന്റെ അതാ പറഞ്ഞത് പഴയ കാലത്തുള്ള
1: ചെടിയാ വള്ളിയ
0: നല്ല മരം പോലെയുള്ള നിറയെ ഉണ്ടാവും പൂക്കൾ. അത്
2: അതല്ല, അതിനല്ലേ കോളാമ്പി പൂ എന്ന് ഉദ്ദേശിക്കുന്നത്.
0: കോളാമ്പി പറയുണ്ട്, ഇത് പറയുണ്ട്. പൂക്കള് ആ രീതിയിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. എന്നും ഒരുപാട് പൂക്കളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എടുത്തിട്ട് കാര്യമില്ല.
3: മല്ലികയും ജമന്തിയും വേണ്ടു.
0: നമ്മളെ വീടുകളിൽ മല്ലിക, മല്ലിക അന്ന് ഒറ്റച്ചൊറ, ഇരട്ടച്ചൊറ, പിന്നെ
2: ചൊറയോണ്ട,
0: ഇങ്ങനെയുള്ള ഒറ്റ തക്ക എന്നെല്ലാം പറഞ്ഞിട്ട് പൂണ്ട്.
1: നിങ്ങൾക്കറിയാവൂല.
0: അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തരം മല്ലികൾ കേൾക്കുന്ന കൂട്ടൊക്കെ തന്നെ ഇതെന്തെന്നാ ഈ പറഞ്ഞു കൂട്ടുന്നെന്ന്
1: മനസ്സിലാവൂല.
0: അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് അതൊന്നും കാണാനില്ല.
1: രമേശേട്ടാ, ഇത്ര നേരം ബാബുട്ടം പറഞ്ഞ പൂവല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഏതെങ്കിലും പൂ പറിച്ചിട്ടുണ്ടോ?
2: കാക്കപ്പൂ, കോളാമ്പിപ്പൂ, തുമ്പപ്പൂ, കൃഷ്ണഗിരിയുടെ എന്ന് പറയുക ചുവന്ന പൂവില്ലേ,
1: അതെല്ലാം ബാബുട്ടം പറഞ്ഞാ. പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത്
2: അന്നന്ന് പൂക്കള മത്സരം പങ്കെടുക്കും നമ്മളെല്ലാം ചെറുപ്പത്തിൽ നിന്നും. ഇപ്പന്ന് മറ്റേ പൂക്കള മത്സര പരിപാടിയോ അതും ഇതല്ല. അന്നെല്ലാം വീട്ടിലൊരു
1: അന്നുള്ള പൂക്കളല്ലേ ഇന്നും ഉള്ളത്. അതില് 10-22 തരം എല്ലാം ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളാകെ 5-6 പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന് ദാരിദ്ര്യ എന്നാ സിരാട്ടൻ പറയട്ടെ.
3: അത് മൊത്തം ചൊറിയാന്നെ പറഞ്ഞ പോലെ നമ്മൾ ചെമ്പരത്തി പൂ തന്നെ 5-6 ചൊറയിടൂ.
1: അങ്ങനെ
3: അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചൊറയാക്കുക. അങ്ങനെ ഓരോ തരം പൂ
0: ഈ ചൊറയാക്കുന്ന ചെമ്പരത്തി തന്നെ
2: ഇപ്പം പൂ ഇടുന്നത് ഒറ്റ എന്ന് പറയാ മുല വെച്ചിട്ട് എന്ന് പറയൂ അല്ലേ. നമ്മളെ കാലത്ത് പറയും 2 മുല വെക്കണം, എന്നിട്ട് ചൊറ ഒരു അത്തത്ത് മുതല് ഒരു ചോറ, പിന്നെ പിന്നെ രണ്ടാമത്തത് ഓണാകുമ്പോൾക്ക് 10 ചോറ
0: എല്ലാം ശരിക്കും പറഞ്ഞ. അപ്പോഴാണ്
2: പിന്നെ പിന്നീട് ഒറ്റ മുല വെച്ച് പിന്നെ ശിവോദിക്കത്ത് മുറിച്ചിടുക ഓണം കഴിഞ്ഞിട്ട് പിന്നെ ദാരിദ്ര്യ പിന്നെ മകം വന്ന ദിവസം ഇനിയെല്ലാം എടുത്ത് പുരപ്പുറ, ഇന്നത്തെ പോലെ കോൺക്രീറ്റ് കൂടുന്നല്ലോ, പുരപ്പുറത്തങ്ങ് ചാടി. ഇന്ന് മകമുണ്ടോ പിന്നെ ശിവോദി കഞ്ഞി ഇലയിലിങ്ങനെ നിരത്തി വിളമ്പിട്ടുണ്ടാവൂലേ പായില്. അപ്പൊ ഇപ്പോ അതങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ നമ്മളെ സൂപ്പാക്കും.
1: നിങ്ങൾ പൂക്കള കൂട്ടത്തില് ആ നാണം കുണുങ്ങിയായിട്ടുള്ള ചെടീന്റെ മുകളിൽ പറിക്കുന്ന പൂന എന്താ
0: പറയാ?
2: നമ്മള് പൂ പറിച്ചിട്ട് എങ്ങനെ പോയി മത്സരാന്ന്. അങ്ങനെ നമ്മളെ ആരും ഇങ്ങനെ തട്ടാറമ്പിലേക്കാളും പോയാല് മറ്റേ ചെക്ക് മറ്റേ കാട്ടുപൂവെല്ലാം കിട്ടും. പറിച്ചിങ്ങനെ വരുമ്പോ നമ്മള് വീടിന്റെ കുറച്ച് അപ്പുറമുള്ളൊരു
1: വേണ്ട ആ ഭാഗത്തേക്ക് വല്ലാണ്ടങ്ങ് പോകണ്ട. പൂ പറിക്കാൻ ഒരു പെണ്ണുണ്ടായിരുന്നു, നിങ്ങൾ ചെറുപ്പകാലത്ത് വല്ലാതെ ആഗ്രഹിച്ച പെണ്ണാണ്. ഇതൊക്കെ നമുക്കറിയാം. അതിന്റെ കൂടുതൽ വിശേഷം പറഞ്ഞാൽ ഈ ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ അറിയാം നിങ്ങൾ. അതുകൊണ്ട് പേര് പറയണ്ട, ബാക്കി
2: അത്
1: വേണ്ട.
2: അന്ന് ഇന്നത്തെ പോലെ ഒന്നല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇടകലർന്നിട്ടാണ്. അതിലൊന്നും ഒന്നുമില്ല. നമ്മളിത് എന്റേത് കോട്ട അറിയണോ എന്റെ കോട്ട അറിയണോന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങും ഇങ്ങും അങ്ങനെ പൂവും പറിച്ച് പോയി. ഇവളയിൽ പൂ പറഞ്ഞിട്ട് വേണ്ടായിരുന്നു. ഞാനെന്ത് ചെയ്തു,
1: ഇതെല്ലാം കൊടുത്ത്,
2: ഇതെല്ലാം ഓക്ക് കൊടുത്ത് വൈ. എല്ലാരും നമ്മളെ കൂട്ടുകാരിലിങ്ങ് തായേ തിരക്കുമ്പോ എന്റെ പൂ കാണായി. ഇവര് പറഞ്ഞു എടുത്തോടെ പൂ, ഞാൻ വന്നു ഇതേ. അതൊന്നും അല്ല, ഇന്നെ നേരത്തെ കാണുമ്പോ ഇത്ര പൂ ഉണ്ടായിരുന്നു. അപ്പോ ആൾക്ക് തിരിഞ്ഞ് ഏത് സംഭവം പിടികിട്ടി. അപ്പോ അന്ന് എന്റെ പേര് മാറ്റി ഓളെ പേരിട്ട്. പിന്നെ അതെല്ലാം ചെറിയ കാലത്തുണ്ടായിരുന്ന ഇതല്ലേ, പിന്നെ അതെല്ലാം അങ്ങനെ അങ്ങ് പോയി.
1: ഇനിയും ആ ഭാഗം വിശദീകരിച്ചാല് മിക്കവാറും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: നമ്മൾ പൂ പറിച്ച കാര്യം പറഞ്ഞു, ശ്രീരാട്ടൻ വിഭവത്തിന്റെ കാര്യം പറയട്ടെ. ഓണസദ്യ,
1: അതെ, ഓണസദ്യ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടില് അന്ന് ഒരുപാട് അംഗങ്ങളുടെ വീടാണ്,
0: ഒരുവിധ എല്ലാ വീടുകളും.
1: നമ്മളെ മൂന്ന് നാല് കാരണവന്മാർക്ക് തന്നെ ഒരുപാട് മക്കളും അവരെല്ലാം നമ്മുടെ വീട്ടിലാണ്.
0: ഒരു വീട്ടിൽ നാല് കാരണവും ഉണ്ട്,
1: മൂന്ന് കാരണവും എന്റെ അമ്മയും. അപ്പൊ നാല് അംഗങ്ങളുള്ള ഒരു തറവാട്, ചെറിയ തറവാടായിരുന്നു.
0: അതില് കുറെ കുട്ടികളും,
1: അതിൽ ഒരാൾക്ക് തന്നെ കാരണവന്മാർക്ക് തന്നെ എട്ട് കുട്ടികളല്ലോ, ഇന്നത്തെ പോലെ രണ്ടും ഒന്നൊന്നല്ല. അപ്പോ
0: സ്കൂളും അംഗൻവാടിയും എല്ലാം വീട്ടിൽ
1: തന്നെ, എല്ലാം ആണ്. ഹൈസ്കൂൾ തന്നെ ആക്കാം,
2: കാരണമൊന്നുമില്ല, നമ്മൾ എട്ടാളാന്ന്.
1: അമ്മക്ക് പാത്രം അറിയാം, വിളമ്പി വെച്ചിട്ടുണ്ടാവും. എടുത്തിട്ടില്ലെങ്കിൽ അമ്മ പാത്രം നോക്കിയിട്ടാണ് ഇന്നയാള് എന്താ കഞ്ഞി കുടിക്കാതെ ചോറ്
0: പറഞ്ഞാൽ വേറൊരാള് പാത്രം എടുക്കാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങളെ പാത്രം
1: അറിയാം, അമ്മക്കറിയാം ആ പാത്രം. അങ്ങനെ ഒരു പാത്രം എടുത്തില്ലേ അമ്മ അറിയാം ഇന്നാളെന്താ കഞ്ഞി കുടിക്കാൻ വരാനി എന്ന് പറയും. അത്രയും അംഗങ്ങളുണ്ട്, അത്രയും അമ്മ ശ്രദ്ധിക്കലുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിന്.
0: കാരണം ഇത് എടീം പോയിട്ട് വരാൻ ലേറ്റ്
2: ആയാലും
3: പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ അന്ന് ഒരു പിന്നെ ഒരു മര്യാദക്കുള്ള ഒരു ഭക്ഷണം കിട്ടണമെങ്കിൽ ഓണം വിഷുവും വരണോ?
0: അതുകൊണ്ടാണ് ഇത്രയും പ്രസക്തി ഉണ്ടായിരുന്നത്.
3: അതെ,
0: ഇന്ന് എല്ലാ ദിവസവും ഓണവും വിഷുവും തന്നെയല്ലേ, എന്താ വ്യത്യാസമുള്ളത്?
1: അന്ന് ഓണക്കോടിയും ഇതെല്ലാം കിട്ടിയിട്ടില്ല. ഞാനല്ലേ ട്രൗസറിൽ വെടികൊണ്ട പോലെ രണ്ട് ഓട്ടം ഉണ്ടാവും അന്ന്. ഈ ഓണത്തിനാണ് ഒരു ട്രൗസർ കിട്ടുമോ?
0: മാറി കിട്ടും,
1: മൂന്ന് മാറി കിട്ടുവാ.
3: അതേപോലെ
1: ഈ ആളെ കാണുമ്പോ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞു നിൽക്കുക, ഈ വെടികൊണ്ട കാണുന്നതിന്.
2: പിന്നെ ഈ ഓണത്തിന് നമുക്കൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണം. ഞാൻ അന്നേരോ മുംബൈയിലോ പത്തിലോ എന്നറിയില്ല. അപ്പൊ അന്ന് കാലി വെക്കുക, അയ്യാ കാലിക്കാരൻ വരണ്ടെങ്കിൽ ഓറയും കരിയും നോക്കുമെന്ന് പറയും, ഇതിന്റെ മുരിക്ക് വെക്കുന്നത്. അത് നമ്മൾ തലേന്ന് എടുത്തിട്ട് നമ്മളെ കണ്ടത്ത് കൊണ്ടാക്കണം. ഓറേഡി അതിന്റെ തലേന്ന് പണിയെടുത്തിന് ആടുന്ന് നമ്മൾ ഈ സാധനം എടുത്തിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഓർക്ക് ഇതെല്ലാം എടുത്ത് വരുത്ത് മുരിനെ തന്നെ തെളിച്ച് വരുത്ത് ഭയങ്കര റിസ്ക്. അതിന്റെ കൂട്ടത്തിൽ ഇതും ആകുമ്പോൾ നടക്കൂല. അപ്പൊ അച്ഛൻ പറഞ്ഞ് മുണ്ടോം വയലുണ്ട് ഇന്ന സ്ഥലത്ത് കരിയും നോക്കോ. അപ്പൊ അതെടുത്തിട്ട് കുയിക്കൽ വയലാണ് നമ്മളെ വയല്, ആടത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇപ്പൊ ഓണത്തിന് മുമ്പ് മൂർന്ന് എല്ലായിട്ടുള്ളതാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച ഓണത്തിലിടക്ക് ഇത് വരുവോ, ഒന്നും ചെയ്യൂലല്ലോ. അത് ഇതെടുത്ത് കരിയും നോക്കി കൊടുത്താൽ എനിക്ക് റോഡ് മുന്നിൽ ഇത് വരഞ്ഞിട്ട് വരാനും കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല. കുറേ ഇങ്ങോട്ട് എത്തിയിട്ട് എനിക്ക് ബെസ്ക്വേജ് തോന്നുന്നു. സ്കൂളിൽ വിട്ട് വന്ന പാടാ ഞാൻ രണ്ടും ഏൽപ്പിച്ച് ഇത് ഒന്നെടുത്തിട്ട് ആ വീല് മറ്റേ ഒരു ഇടയിലാടിയിട്ട് ഏത് രണ്ടും ഒരുത്തിട്ട് ആടിയിട്ടിട്ട് പിന്നെ ഞാനൊക്കെ തോന്നി ഞാൻ പോയിട്ടില്ല എന്ന് പറയാം. ഇത് കൊടുത്തിട്ട് എനിക്ക് അടുത്തോളം എത്താനേ കഴിയില്ല, ഇത് നിലത്ത് വലിയെന്ന്. അങ്ങനെ അപ്പാട് വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു കരിയും നോക്കും കണ്ടിട്ടില്ല, ഞാൻ അടുത്തോളം പോയിട്ട് പരതിയിട്ട്. പക്ഷേ ഇത് ഇതിൻ്റെ ഗൗരവം എന്ന ചെറിയങ്ങനെ അന്ന് എനിക്ക് ഉറക്കൊന്നുമില്ല. പിറ്റേന്ന് ഇവർ വന്നു, പിന്നെ അവിടെ ഇതുമില്ല. പിന്നെ എനിക്കൊന്നും ഇത് നുണ പറയാൻ പറ്റൂല. എന്താ വെച്ചാൽ ഇത് ഒരാളെ പണിയോ അത് ഇതല്ലല്ലേ. വയ്യ ഞാനിത് പറഞ്ഞു പറഞ്ഞ് പിന്നത്തെ പൂവിലൊന്നും പറയണ്ടല്ലോ. അപ്പോഴേക്കിനി ഓണത്തിന് രണ്ടോ മൂന്നോ ദിവസമേ ഉള്ളൂ. ആയ അടികിട്ടിയ ആയില് ആ ഓണോ ഒന്നുമില്ല. ഞാൻ അന്നേരം എനിക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കും, ഇത് പ്രതിഷേധം. അപ്പോ ഒരു ദിവസം നിന്ന് രണ്ട് ദിവസം നിന്ന് ആകെ ഒരു ഓണത്തിനാ നല്ല ഭക്ഷണം ഉണ്ടാവുക. ആ അന്ന് കുറെ സമയം പിടിച്ചിരുന്ന് പിന്നെ
0: നല്ല സദ്യ മണലി.
2: അതല്ല ഇന്നത്തെ സാധനം പിന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് ചാടിയിരുന്നു എന്ന് പറഞ്ഞു അതിന് കിട്ടി അടിക്കുന്നു അതിന്റെ എണ്ണം പറയുന്നില്ല.
3: നീ കോയിൽ പിടിക്കാൻ ഈ ഓണത്തിനല്ലേ കോയിൽ പിടിക്കുക, ഈ ഓണത്തിനല്ലേ ഒരു ചാറ് കിട്ടുക,
0: ഓണത്തിന് അടിച്ചു വെക്കുക.
1: ഓണത്തിന് ഇറച്ചൊന്നും വെക്കൂല, അന്നത്തെ കാലത്ത്
0: അങ്ങനെ പരിപാടി ഒന്നുമില്ല ഓണത്തിന്.
1: അലാരം വിരുന്ന് വന്നാലും
2: അന്നൊന്നും ഇറച്ചിയൊന്നും വളരെ അപൂർവമാണ്.
1: അല്ല ഈ ഓണത്തിന്
0: സദ്യയിൽ ഇറച്ചി വരാൻ തുടങ്ങി
2: ഇപ്പൊ.
1: അന്ന് വാരി നിറച്ച് ഭക്ഷണം കഴിക്കാം, ഒരു ഒന്ന് രണ്ടായിരം കറിയും.
2: അത് പിന്നെ പുത്തരിക്ക് പായസം വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് പായസമില്ല.
0: അങ്ങനെയുണ്ടോ?
2: ഇത് മൂർന്നിട്ട് ആദ്യത്തെ പുത്തരിക്ക് പായസം വെക്കും. ആദ്യത്തെ ഈ പുന്നല് ചോറ് വെക്കണ്ടെങ്കിൽ ആദ്യം ഒരു അന്നൊരു പായസം അത് വെച്ചിട്ട് വരുത്തുന്നതായിട്ടുണ്ടാവില്ല ഈ ഓണം വരുമ്പോഴത്തേക്ക്. അപ്പോൾ അന്നേരല്ലേ പായസം വെച്ചിന്. പിന്നെയും പായസമാണെന്ന്
0: ചോദിക്കും.
2: വേണ്ട പായസം വേണ്ട.
3: ഈ കോഴിയെ പിടിക്കുക എങ്ങനെയാണ്? അന്ന് കൂട്ടുന്നതല്ല, ഇനെ കൈ എല്ലാം രാവിലെ തന്നെ എല്ലാം
2: തുറന്നിങ്ങനെയാണ്
3: ചുറ്റി കളിക്കുന്നത്. ആ സമയത്താണ് എടാ കോഴിനെ പിടിക്കുക എന്ന് പറയാ. പിന്നെ കോഴിന്റെ വയ്യ
2: അന്ന് കോഴിനെ കോഴിയിറച്ചി ആക്കുന്നതിന്റെ ഒരു ഇത് പറയാ. കോഴിന അറുത്ത് എന്നിട്ട് ഇതിന്റെ തൂവല് പറിക്കുക, അയ്യാ പൊളിക്ക് തോല് പൊളിക്കലല്ല, എന്നിട്ട് ചൂട്ടക്കാൽ വെച്ച് ഇതിനെ കരിച്ച്. അപ്പോഴേക്ക് നമ്മളെ പണി എന്നാ ഈ തല ചൂടായ അടുപ്പിന്റെ അത് കനലിലിട്ടിട്ട്
0: ചുട്ടെടുക്കും
2: ചുട്ടെടുക്കൂ. ഇത് എല്ലാം മുറിച്ചിതലാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോഴിന്റെ തല ആ ഒരു
0: പക്ഷെ അവനവന്റെ വീട്ടിൽ പോറ്റുന്ന കോഴി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു ആത്മബന്ധമായിരിക്കുമല്ലോ കുട്ടിക്കാലത്തല്ലോ. അതിനെ തന്നെ കൊന്നു തിന്നുമ്പോ ടേസ്റ്റ് തോന്നുവാ സീറോട്ടെ?
1: ഇല്ല, പ്രയാസം തന്നെയാണ്.
2: നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്തിട്ടാന്നറിയാ, വൈകിട്ട് സ്കൂളും വിട്ട് വന്നാൽ എന്തെല്ലാം നോക്കണോ? പയ്യനെ മേയിച്ച് അതിന് കൊടല് നരിക്കണോ? കോഴിനെ കൂട്ടിലാക്കണോ? ഇന്നത്തെ പോലെ പറഞ്ഞ കേൾക്കുന്ന
0: കോഴിക്കൊന്നുമുണ്ടല്ലോ,
2: മേയ്ക്കണ്ട. പറഞ്ഞ കേൾക്കുന്ന കോഴിയൊന്നല്ലോ, ഒന്നെങ്ങാ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കുറുക്കരംഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞാ. അതുകൊണ്ട് ഇതിനെ കൂടുന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ കൂടുന്നല്ല. കട്ടേനെ കൊണ്ടിങ്ങനെ വളച്ച് വെച്ച് അതിനൊരു ഊതലു, എന്നിട്ട് അതിനൊരു കല്ല്
0: ഊതൽ
2: വാതില് അതാണ്, അതിനൊരു കല്ലും എടുത്ത് വെച്ച്, അതാണ് കോഴിക്കോട്.
3: ഭക്ഷണത്തിന് പറയുമ്പോ നമ്മളത് വളരെ ഗൗരവമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇന്ന് പീടിയ കിട്ടുന്ന മസാല പൊടി, വിവിധ കമ്പനികളെ മസാല പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് വെക്കുന്നത്. അന്ന് അങ്ങനെയല്ല. കൊത്തമ്പാരി എന്ന് പറയും, മല്ലി, മല്ലി കൊത്തമ്പാരി എടുത്തിട്ട് അമ്മിയിലിട്ടിട്ട് അരച്ചിട്ട് അങ്ങനെയാണ് കറി വെക്കുന്നത്. അതിന്റെ ഒരു മണമുണ്ടല്ലോ ആ ചുറ്റുവട്ടത്തെ തേച്ചുവത്ത്.
2: ഒരു വീട്ടിൽ കോയിനെ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാരും അറിയും.
3: ഇന്നോ
2: ഈ ചിക്കൻ മസാല എന്നെല്ലാം പറയുന്നത് ഇപ്പൊ ഇപ്പൊ വാങ്ങുന്ന, അന്നൊന്നും കൊത്തമ്പാരി അരച്ച് ഇത് തന്നെ കൊത്തമ്പാരി അരച്ച്
0: മഞ്ഞൾ പൊടി എന്ന് പറയുന്നത് മാറിയിട്ട് ഇപ്പൊ മഞ്ഞപ്പൊടിയാ,
2: മഞ്ഞപ്പൊടിയാ,
0: മഞ്ഞളില്ല,
2: മഞ്ഞളില്ല.
0: അപ്പൊ അങ്ങനെ മാറിപ്പോയി,
2: മാറി മാറി.
3: നേരത്തെ പിന്നെ കൊത്തമ്പാരി എന്ന് പറഞ്ഞ പോലെ
2: കൊത്തമ്പാരി, ഇപ്പോഴത്തെ കുട്ടികളോട് കൊത്തമ്പാരി എന്ന് പറഞ്ഞാൽ
3: അറിയില്ല. ഉണക്ക് മഞ്ഞള് അങ്ങനെ എടുത്ത് അമ്മിട്ട് കുത്തുവയ്യ, കുത്തി പൊടിച്ചിട്ട് അരച്ചെടുക്കും.
0: രണ്ടാമത്തെ കുത്തിന് കല്ലേ ഉണ്ടാവും.
3: അതാണ് അന്നത്തെ, അന്ന് വീടുകളില് ഈ അമ്മിയില്ലാതെ വീടുണ്ടാ, ഇന്ന് അമ്മിയുള്ള
0: വീടുണ്ടാ?
2: ഇല്ല,
3: അതൊന്നും ആലോചിച്ച്, ഇന്ന് അമ്മിയില്ല വീട്ടിൽ, മിക്സിയേ ഉള്ളൂ.
2: പിന്നെ നമ്മളെ ഓർമ്മയിലെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നെല്ല് കുത്തിലന്നെയല്ലേ. പിന്നെയാണ് നമുക്ക് ആടെ ഒരു മില്ല് വന്നത്, അതെല്ലാം നമ്മളെല്ലാം കുറച്ച് പണം വെച്ചരാന്ന്. അതിന് മുമ്പിലല്ലോ കുത്തല് തന്നെ.
0: അതിനുശേഷം ഈ പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്ന്.
2: ഇത് ഇന്ന് വൈകുന്നേരം കുത്തിയിട്ട് വേണം രാത്രി ചോറ് വെക്കണ്ടെങ്കിൽ. അപ്പോ ആ അപ്പൊ അന്ന് നമ്മൾ എറാത്ത് ചാണം മെഴുകിയ എറിയല്ലേ, അതിൻ്റെ അകത്ത് ഇട്ടിട്ട് രണ്ടും ഇലക്കി നിന്നിട്ട് ആദ്യം ഇതിന്റെ ഒന്ന് മുതുപൊട്ടിക്കുവാന്ന് പറയും. ബാക്കി വരലില്ലേ മുതുപൊട്ടിക്കോന്ന് അറിയാം. ഈ നെല്ല് രണ്ട് പിള്ളേർക്ക് ഓരോ ഇലക്ക കൊടുത്തിട്ട് നിലത്തു തന്നെ ഇങ്ങനെ കുത്തു. അപ്പോ അതിന്റെ തൂളിയൊന്ന് പൊട്ടിക്കിട്ടു, ബാക്കി പിന്നെ അമ്മ റെഡി ചെയ്ത് വിരലിലിട്ടിട്ട്.
0: ഇപ്പോ ഒരു ഇലക്ക തന്നിട്ട് ഇതുപോലെ കുറച്ച് നെല്ലും തന്നാല് അതേ താളത്തിൽ ഇങ്ങനെ കുത്താനോ? ആ ഒരു താളൊന്ന് ആലോചിക്ക, ഇത് കുത്തുമ്പോ പുറത്തേക്ക് വരുമ്പോ കാലുകൊണ്ട് അത് അടുപ്പിച്ച് അതിന് ഒരു രണ്ടാൾ കുത്തുമ്പോ പ്രത്യേകിച്ചു
2: അതിനൊരു ശ്വാസം കഴിക്കുന്നതാന്ന് ഒരു താളം. അതൊരു
0: അതെല്ലാം പോയി, ആരോട് പറയാനാ?
2: അങ്ങനെ മഞ്ഞൾ കുത്തി പിന്നെ അരച്ചൊരു ചിരട്ടിയില് എടുത്ത് മഞ്ഞൾ എടുത്ത് വെക്കും. ആ മഞ്ഞളാണ് കറിയില് ഇടുന്നത്. പിന്നെ ഈ അമ്മിക്ക് ഇടക്കിടക്ക് ഇനി ഒരു മൂർച്ച കൂട്ടേ ബെങ്ങക്കല്ല് എടുത്തു കൊണ്ടുവരും. നമ്മൾ ഇതെല്ലാം ചാർജ് നമുക്ക് ബെങ്ങക്കല്ല് പൊറുക്കി
0: കൊണ്ടല്ലോ,
2: കത്തിയണക്കണോ? അപ്പൊ ബെങ്ങക്കല്ല് എടുത്തു കൊണ്ടായിരുന്നു. എന്തല്ലോ പിന്നെ നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്ന പലയും വല്ലിരുന്നിട്ടാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കുറച്ച് ചാണകവും ഇത് വെള്ളവും എടുത്തിട്ട് മേ ഇതപ്പാട് വൃത്തിയാക്കി. ഇന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്താണെന്നറിയാ, അന്നുണ്ടാകുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ഐക്യം. ഇന്ന് ഒരു കുട്ടിക്ക് പഠിക്കണ്ടെങ്കിലും ഒരു റൂം വേണം, ഒരു മേശ വേണം, ഒരു കസേല വേണം, വേറെ ആരും എന്നെ ശല്യപ്പെടുത്തരു അതാക്കരു. നമ്മളൊരു പായിയിൽ ഇട്ടിട്ട് നടുക്കൊരു ചിമ്മിണി കൂട് കത്തിച്ച് വെക്കും. എന്നിട്ട് ആക്കുമ്പോൾ പെൺകുട്ടികളെല്ലാം മുടിയപ്പാട് കത്തി വേണക്കും, അതിൻ്റെ ഒരു മണവും ഈ പുകയും പരീക്ഷ കിടക്കും. മൂന്നും നാലാള് ആ മൂക്കിലേക്ക് തന്നെ. ഇന്നൊരു ചുമണിക്കൂട്ടിന്റെ വെളിച്ചത്ത് നമുക്ക് തന്നെ പഠിക്കാൻ കഴിയുമോ? എന്തൊക്കെ ചെയ്യോ?
0: പഠിക്കാൻ പോട്ടെ, അങ്ങനെ ഇരിക്കാൻ പറ്റും,
2: ഇരിക്കാൻ പറ്റുമോ? ആ പുക ശ്വസിക്കാൻ പറ്റുമോ?
3: പറയുമ്പോ ഇന്ന് കുട്ടിയൊക്കെ എന്ത് വേണം? ഈ സിംഗിളായിട്ട് ഇരിക്കുന്നത് മൊബൈൽ വെച്ചിട്ടല്ലേ. അതാണ് അന്ന് കൂട്ടായ ഒരു ചിമ്മിണി വിളക്കിന്റെ ആ പ്രകാശം.
2: ചിമ്മിണിക്കൂട് തന്നെ ഇല്ല, അത് നമ്മള് കുപ്പി ഒരു മൂട് തുറന്ന് അതിന്റെ അകത്ത് പിന്നെ
0: നാടിയെല്ലാം
2: ആ എണ്ണ എടുക്കുന്നതെല്ലാം കണക്കല്ലേ. 5 ലിറ്റർ എണ്ണ എങ്ങനെ അന്ന് കിട്ടും തോന്നുന്നുണ്ട്. അതിനെ കൊണ്ട് എത്തിക്കണ്ടേ? പൊരലോളം ഞാൻ പഠിച്ചിരിക്കുന്ന ഇന്നത്തെ പോലെ കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അടി ഉറപ്പാണ്. അതിലൊരു 9 മണിയാകുമ്പോഴേക്ക് ഇതെല്ലാം തീർന്നിട്ടില്ലെങ്കിൽ ഇതൊരു മാസം.
0: ഇന്ന് പഠിക്കുക പഠിക്കുന്ന പറയും, അന്ന് കിടക്ക് കിടക്കുന്ന പറയും. തീർന്നു
3: പോകുന്ന
2: കുടുംബത്തിന്റെ ഒരു ഐക്യം, അതൊരു പ്രധാന
3: എടുത്തു പറയേണ്ട ഒരു
2: കാര്യം. എല്ലാരും ഒന്നിച്ച് കിടന്നു, അത്ര അല്ലാണ്ട് ആകെ 2 റൂം ഉണ്ടാവും, 10 കുട്ടികളും.
0: അല്ല ഈ ആ ഒരു വ്യത്യാസം, ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പഠിക്കുന്നത് ഫോണിലാന്ന്, അന്ന് ഫോണുണ്ടാ?
2: ഇല്ല,
3: അല്ല അന്ന് അന്നത്തെ കാലത്ത് ചിമ്മിണി വണക്കിൽ ഈ പുസ്തകത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പുസ്തകമാണ്, അത് വെച്ച് പഠിക്കുന്നു. ഇന്ന് കുട്ടികൾ പഠിക്കുന്നു ഇന്ന് അത് അന്നത്തെ ഇന്നത്തെയോന്ന് പറയുന്നത്. ഇന്ന് മൊബൈല് വെച്ചിട്ട് വേണം കുട്ടികൾക്ക് രാത്രി നേരം പെടുക്കുന്നവരെ ഇരുന്നിട്ട് അവർ മൊബൈൽ കുത്തു. അപ്പൊ അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം.
0: വിവേക് ഉണ്ട്, ഉന്മേഷം വന്നിട്ടുണ്ട്, ഇവർക്കെല്ലാം അനുഭവങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്.
2: അല്ല രാമ, നീ മൊബൈലിന്റെ പറഞ്ഞില്ലേ മുമ്പേ മരിച്ചതെല്ലാം വിവരം പറയാൻ പോവുക.
0: അല്ല അത് മുംബൈ ഇപ്പല്ലേ, പണ്ട് ബോംബെ അല്ലേ.
2: ഞാൻ മിന്തിലെത്താ ഉദ്ദേശിച്ചേ.
0: ഓ മിന്തിലെത്തേ,
2: മിന്തിലെത്താ മുമ്പ്. ഏ അങ്ങനെ ഏടാ ഇത് കാര്യം കേക്കറോ? അപ്പോ മരിച്ചത് വിളിച്ചു പറഞ്ഞ് അന്നൊന്ന് പൈസ എല്ലാം എത്രയല്ലേ ഉണ്ടാവും. വിളിച്ചു പറയാൻ നമ്മളെടുക്ക പോയി പറയാൻ, പോയി പറയാൻ ഏൽപ്പിച്ച്, പോയി പറയാൻ ഏൽപ്പിച്ച് നമ്മൾ ഈ പറയാൻ പോയയാൾ വന്നാലേ ഈ ബോഡി എടുക്കൂ. ഇന്ന് മരിക്കുന്നതിലടക്ക് ബോഡി എടുക്കേണ്ട സമയം കുറയ്ക്കാം. മരിച്ചു എന്ന് പറഞ്ഞ അവിടെ ആദ്യം ചോദിക്കുക എപ്പോ എടുക്കുന്നു.
4: ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ വിവരം കേട്ടാൽ ആരും പോകില്ലല്ലോ.
2: ആരും പോകില്ല,
4: എടുക്കുന്ന
2: സമയത്തേ ആ സമയത്തേ പോകും. അന്ന്
0: മിന്തലത്തെ കാര്യം പറഞ്ഞില്ല
2: ഞാൻ ഉദ്ദേശിക്കുന്ന മിന്തലത്ത് എന്ന് പറഞ്ഞാല് ഈ മൊബൈൽ ഇല്ലാത്ത സമയത്ത്,
0: മൊബൈൽ ഇല്ലാത്ത
2: എന്നിട്ട് പോയി പാച്ചപ്പൊയ്യ അറിയാം.
0: അതും
2: ആടെ ഒരു സ്ഥലത്ത്, ആടെ ഒരു സ്ഥലത്ത് എന്നാ ആയിരിക്കും അറിയാം മരിച്ചത് മരിച്ചു ആയിരിക്കും അറിയാം. അപ്പോ കാലക്കേട്ട് ഞാൻ പറഞ്ഞു വിട്ടു അറിയാന്ന്. അപ്പൊ ആട്
0: വിട്ട്
2: വിട്ട് അപ്പൊ ആരെങ്കിലും മൂത്തവരാരും പൈസ ജീപ്പാ ബസ്സിന് പോണോ? ഓ ജീപ്പിന് പോന്ന അപ്പൊ പോയിട്ടോ നമ്മള് തിരിച്ചു വന്ന വിവരം പറഞ്ഞാൽ തിരിച്ചു എത്തണോ, അല്ലെങ്കിൽ നമ്മൾ പോയ വീട്ടിൽ ഇറത്തണോ? അങ്ങനെ അതിന്റെ കണക്ക്. ഞാൻ പോയാൾ എത്തിയില്ല, ഞാനും അന്ന് ഇടില്ലോ നടന്ന് വയ്യല്ലെത്തി. പിന്നെ സിനിമാണെന്നല്ല,
4: നിങ്ങളാ വീട് വരെ എത്തിനാ?
2: വീട്ടിലെത്തി പറഞ്ഞു പറഞ്ഞു പറയലും ചെയ്തിന്. പക്ഷെ ഞാനെങ്ങനെ എന്നോ ലേറ്റ് എന്നറിയില്ല. അനക്കിന്റെ അത്ര ഗൗരവമില്ല ഏത്. അങ്ങനെ ഇവരെത്തായിട്ടും ഞാനും എത്തായിട്ടും എല്ലാരും. അപ്പൊ എന്നെ കാണുമ്പോ എത്തി എത്തി എത്തി എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ച എന്നടാ അപ്പൊ ഒത്തിരി സമയം കഴിഞ്ഞ്. ഞാൻ വിചാരിച്ച എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല ആടെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരം പോയതിനെ പറ്റിട്ട് എനക്കത്ര ഗൗരവം ഇല്ലല്ലോ. അപ്പൊ അപ്പൊ ഞാൻ പോയടുത്ത ആളും വന്നിട്ടില്ല, ഞാനും എത്തിയിട്ടില്ല. അപ്പൊ നമ്മളും വെച്ചിട്ട് ആ മണിക്കൂറുകൾ ഇവര്
0: കാത്തിരിക്കുന്നു. നിങ്ങൾ പോയി പറഞ്ഞ വിഷയം മാറിപ്പോയിനാ?
1: വിഷയം ഒന്നും മാറ്റില്ല രാമ, നമ്മൾ ഓണത്തിന്റെ കാര്യമല്ലേ പറയണ്ടേ?
0: ആ ശരി, ഓണത്തിന്റെ കാര്യം പറയുമ്പോ ഓഫായ കാര്യം പറയല്ല.
3: ഓണത്തിന്റെ നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞു, നമ്മൾ ഓണക്കളിനെ പറ്റിയ കാര്യം പറഞ്ഞിട്ടില്ല.
0: അതാണല്ലോ ഇപ്പം പറഞ്ഞേ,
3: ഇതൊരു കളിയാക്കി മാറ്റില്ല.
0: അല്ല അത് തീക്കളി.
3: അത് തന്നെ.
0: ആ കുറെ സമയമായി നിങ്ങള് ഡയലോഗ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേര് വരാനുണ്ടെന്നുള്ള കാര്യം. അവർ രണ്ടുപേരും വന്നു, ഉന്മേഷും വിവേകും. ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാനുണ്ടാവും. അതിനു മുമ്പ് ഉന്മേഷ് പാടിയ ഒരു നാടക ഗാനം കേൾക്കാം.

0: ആ ഉന്മേഷിന്റെ പൂ പറിക്കാൻ പോയ കഥ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഒരു കഥയെ
1: വലിയ കഥയായിരിക്കും. അല്ല വിവേകനും ഉണ്ടാവില്ല അങ്ങനത്തെ കുറെ കഥ പറയാൻ?
2: അല്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. പക്ഷെ എന്നാലും
1: ഓണമില്ലേ?
2: ഓണമുണ്ട്, ഓണമില്ലാണ്ടല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ രമേശൻ പറഞ്ഞത് അതിനെ ബാക്കി ചെറിയ സമയത്തുള്ള ഓർമ്മകളാണ് എനിക്ക് കൂടുതൽ.
1: നമ്മുടെ
2: ഒരു കൂട്ടുകുടുംബായിട്ടായിരുന്നു ഫസ്റ്റ്.
1: അതല്ലേ ഓർമ്മ തേച്ചുള്ളേ?
2: രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ നമ്മള് ഒരു വലിയൊരു കുടുംബമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കാഞ്ഞിരേ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കരണ്ട് പോലും ഇല്ലാത്ത ഒരു ഏരിയ.
1: പക്ഷെ പൂക്കൾ ഇഷ്ടം പോലെ കിട്ടും,
2: ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടാവും. അത് 10-15 ആൾക്കാർ ഒന്നിച്ച് പിന്നെ പൂടുന്ന ഒരു രംഗം, അതൊരു പ്രത്യേക ഒരു സുഖമുള്ള കാര്യമായിരുന്നു. കാരണം വെച്ചാല് നമ്മളെല്ലാവരും ഒന്നിച്ച് പിന്നെ പൂക്കൾ പറിക്കാൻ പോകും. തീപ്പെട്ടി പൂ പറിക്കാനും അതുപോലെ തന്നെ ബരി പറിക്കാൻ,
1: പുതിയ പുതിയ ഐറ്റംസ് വരുന്നുണ്ട്.
2: പിന്നെ വയലിൽ പോയിട്ട് ബരിയെല്ലാം പറിച്ച് അതിന് പിന്നെ പൂ തീപ്പെട്ടി പൂവിന് പ്രത്യേക കളറെല്ലാം കൊടുത്ത്, നീലെല്ലാം മുക്കി ഒരു പ്രത്യേക കളറെല്ലാം കൊടുത്ത് അത് പിന്നെ ഇടുമ്പോഴുള്ളൊരു സുഖം. പക്ഷെ ഇപ്പം ആ കുട്ടിക്ക് അറിയില്ല. ഇപ്പോഴത്തെ സംഭവം വെച്ചാൽ എല്ലാം റെഡിമെയ്ഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ റോഡിൽ നിന്ന് വാങ്ങിക്കുന്ന പൂക്കൾ വാങ്ങിച്ച് അടിയിടും. ആ രീതിയെല്ലാം മാറി.
3: വയലിൽ പോയാലോ, നീ ഒരു പാമ്പിനെ കണ്ടു പേടിച്ച് വീണ ഒരു
1: പാമ്പല്ല നീർക്കോലി. ആ ശരി, അതിന് വിഷമൊന്നുമില്ലാത്ത പാമ്പിന്റെ കൂട്ടത്തിൽ.
2: വയലിലേക്ക് ഇറങ്ങുമ്പോ ഈ പറഞ്ഞ പോലെ ആവേശം, നമുക്ക് അതിന് തൊട്ട് മുമ്പിൽ കാണുന്ന പറിച്ച് പറിച്ച് പോവലിയ പെട്ടെന്ന് വരി പറിക്കാൻ വേണ്ടിട്ട്. നെല്ല് പറയല്ലേ,
3: അതില് പുല്ലിന്റെ അരി
2: ഇങ്ങനെ ഉതിർത്തിട്ട് കിട്ടുന്ന.
1: ഇന്ത്യയിൽ അങ്ങനെ പറയല്ല, നിങ്ങളെ മുണ്ടർപ്പോലെ എങ്ങനെ പറയുന്ന എനിക്കറിയില്ല.
2: അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആക്ക്, അതുപോലെ തുമ്പപ്പൂ, അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. ഒരു വള്ള ഇപ്പം വള്ളപ്പൂക്കൾ തുമ്പപ്പൂക്കൾ ഇടുന്ന കളങ്ങളില്ല. ഇപ്പൊ ജമന്തി അല്ലാതെ വരുന്നുള്ള തുമ്പപ്പൂ, കാക്കപ്പൂ, കാക്കപ്പൂ ഇതെല്ലാം പറിച്ചിടുമ്പോ ഉള്ളൊരു കളം, അത് നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പണ്ട് എള്ളുമ്പൂ,
1: പുതിയ പുതിയ ഓരോന്നോരോന്ന് വരുന്നുണ്ടാ
4: എള്ളുമ്പൂ. നമ്മളെ ആ എള്ളുമ്പൂ അധികം ഈ പാറ
1: നമ്മളെ നാട്ടിലില്ല, പാറപ്പുറത്ത് പിണറായി
5: സ്ഥലത്താണ് പറമ്പില്ലേ നമ്മളെ എയർപോർട്ട്. ആ പറമ്പ് പോയി കഴിഞ്ഞാൽ
4: എല്ലാത്തരം
5: വെള്ളുമ്പൂ തന്നെ, വെള്ളുമ്പൂ ഒരിക്കലായിട്ട് പോവും.
2: അതൊരു പ്രത്യേക ഒരു രസമുള്ള ഒരു കാര്യമായിരുന്നു ഓർമ്മിക്കുമ്പോ.
5: ഈ എള്ളുമ്പൂ പറിക്കാൻ നമ്മള് പറഞ്ഞില്ലേ പറമ്പില്, മൂർക്കൻ പറമ്പില് അല്ലെങ്കിൽ വട്ടപ്പാറ, വട്ടപ്പാറയുണ്ട്. ആ ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് നമുക്ക് യഥേഷ്ടം പറിക്കാം. ഇന്ന് നമ്മളെ വീട്ടിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളില് ഉള്ള പൂ പറിക്കാൻ ഒരാള് പറിക്കുമ്പോൾക്ക് നമ്മൾ വിടുക.
2: കുട്ടികൾക്ക്, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ പൂക്കളെ ഒരു പേര് പോലും അറിയില്ല. കാക്കപ്പൂ എന്നാ പോലും ആർക്കും അറിയില്ല. പിന്നെ അതുപോലെ നമുക്ക് വട്ടയില മറ്റേ പൂക്കളില്ലേ, അങ്ങനെ സംഭവങ്ങളൊന്നും വട്ടപ്പിലാവില്ല എന്ന് പറയുന്നത്.
4: കൃഷ്ണഗിരീടം,
2: കൃഷ്ണഗിരീടം ഇതൊന്നും കുട്ടികൾക്ക് ആ പേര് കണ്ടാൽ അറിയില്ല. എന്താ പൂക്കൾ കാണിച്ചു കൊടുത്ത് ഇതെന്നാ പൂവെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് നമ്മുടെ റെഡിമെയ്ഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ.
4: പക്ഷെ അതിന്റെ ഒരു കാര്യമില്ല വിവേക, എന്തുകൊണ്ട് അവർക്ക് അറിയാണ്ടായി പോയിന്? അതിന്റെ ഉത്തരവാദിത്വം നമ്മളല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടവരാരാ? നമ്മളല്ലേ പറഞ്ഞു കൊടുക്കണ്ട?
1: പറഞ്ഞു കൊടുക്കാൻ പോലും മണ്ണിലേക്ക് തൊടാൻ വിട്ടു കുട്ടികൾ.
4: അതന്നെ, അതല്ലേ എന്റെ കാര്യം.
2: അതാണ്
1: സത്യാന്ന്. അങ്ങനെയുള്ള കുട്ടികൾ വളരുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്.
4: പിന്നെന്താ,
5: നമ്മള് ഈ ചെടികൾ വാങ്ങിക്കുമ്പോ തുമ്പച്ചെടി ആരും വാങ്ങിച്ചു നമ്മളെ വീട്ടിൽ നടുവോ?
1: തുമ്പച്ചെടി വാങ്ങിച്ചു,
4: തുമ്പച്ചെടി വാങ്ങാൻ.
5: ഇന്ന് തുമ്പ അപൂർവമായിട്ട് വരുമെന്ന്. പണ്ട് കാലത്ത് പറഞ്ഞാൽ ചെറിയ കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ മുത്തപ്പന് മുടിക്ക് തുമ്പേന്റെ ഇലയാണ്, ഇലയാണ്. ഇന്ന് മുത്തപ്പന്റെ മുടിക്ക്
3: പിന്നെ
5: ഇല വെക്കുന്നു, ഈ തുമ്പപ്പൂ തുമ്പേന്റെ ഇല
3: വെക്കുന്നുണ്ടാ.
5: അത് അപൂർവാണ്, മല്ലിക മേടിച്ചിട്ട് പുതിയലാണ് ഇപ്പോ. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ ചെടികൾ വാങ്ങുമ്പോ നമ്മൾ പഴയ ചെടികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കുട്ടികൾ നട്ടിട്ട് കുട്ടികൾ പഠിപ്പിച്ചു, എന്നാലും കുട്ടികൾ
1: മനസ്സിലാക്കും. അപ്പൊ നമ്മളിപ്പോ പൂക്കളെ കാര്യം പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാര്യം നേരത്തെ, സദ്യന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഈ ഓണക്കളികൾ വളരെ പ്രധാനമാണല്ലോ, എന്തെല്ലാം കളി കളിച്ചിട്ടുണ്ട്?
5: നമ്മളെ ഈ കളീന്റെ കൂട്ടത്ത് പറയുമ്പോ ആട്ടകളി ഒരു മെയിൻ കളിയാണ്. അത് കഴിഞ്ഞ് അപ്പപ്പൊന്ത് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. അത് പിന്നെ പല ഓരോ ഏരിയയിലും ഓരോ
1: അല്ല അത് സംബന്ധം അറിയാം. കൂടെ കളിച്ചോ നല്ല ഉഷാറിൽ
4: കേറുകയായിരുന്നാ.
5: ഒരു സ്ഥലത്ത് പറയുന്ന ഭാഷയാണ് അതെ. അതേപോലെ ഉള്ള പിന്നെ കോട്ടികളി
3: അന്ന് കക്കുകളി
5: കക്കുകളി ഇത് ഇട്ടിയും കോലി ഇതെല്ലാം കളിയ അന്ന്
4: ഊഞ്ഞാലും
5: കൊത്തങ്കല്ലി
1: അത് നമ്മളില്ല.
4: അത് മലയാളത്തിൽ
1: ആട്ടകളിന്റെ നിയമം ഓർമ്മയുണ്ട.
5: ആട്ടകളിന്റെ ഏറ്റവും നല്ല സീതനം
1: പറയുന്നതാണ്
4: സ്ഥിരമായിട്ടും പഴയ ചാമ്പ്യനാ
1: ആട്ടകളിന്റെ ചാമ്പ്യനാണ്. ആട്ടകളിൽ എത്ര തരം കളിയുണ്ട്?
4: തലമ്മ
1: അപ്പപ്പന്ത് നിങ്ങൾ വിട്ടു വിട്ടു വിവേക് പറ
4: ഇല്ല
1: എന്നാ സ്ഥിരമായിട്ടും അങ്ങനെയൊന്നല്ല അതിന്റെ ഓർഡർ പറ ആദ്യം തലമ
4: പിന്നൊറ്റ
3: പിന്നെ
1: ഇരട്ട
3: പിന്നെ കൊയ്മ
4: പിന്നെ മറ്റേ കാലിന്റെ
3: ഉള്ളിൽ
1: പറഞ്ഞാ നമുക്ക് മനസ്സിലാവൂല.
5: വിശദീകരിക്കാൻ നമുക്ക് പിന്നെ ടി വി അതും കാണിച്ചു തരും.
4: പിന്നെ
5: എങ്ങനെയാ
1: മൂക്ക് പിടിക്കാനാ?
5: ഐക്കി മൂക്കി കട്ടി
1: തലമ എന്ന് പറഞ്ഞാല് നേരെ പുറന്തിരിഞ്ഞ് വന്നിട്ട് പിന്നെ ഒറ്റ എന്ന് പറഞ്ഞത് പിന്നെ പൊന്തിച്ചാടി കാലിന്റെ തുടക്കം അടിച്ചിട്ട് അടിച്ചു വായിക്കുന്നത്
5: അതിന് എണ്ണമുണ്ട്. ഇത്ര എണ്ണം എത്ര വേണം ചോദിക്കൂ അതിനനുസരിച്ച് വേണം അടിക്കേ.
4: പിന്നെ മോളോട്ടേക്ക് പോകും
1: എറിയുന്നതിന്റെ നീളം കൂട്ടും.
5: അതെ
1: അടിക്കുന്നതിന്റെ
5: അതെ തോറ്റി
4: പിന്നെ ഈ മൂക്ക് പിടിക്കുന്നതിനാണ് പറയാ
5: ഐക്കി മൂക്കി കെട്ടി
1: എന്റെ അമ്മേ
5: ആണത്. അത് ഇങ്ങനെ മൂക്ക് മൂക്കിന് പിടിക്കുക ചെവിക്ക് ഐക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ ഓരോ രീതിയിൽ പിന്നെ പിടിച്ചിട്ട് വേണം ഈ ആട്ട ഇങ്ങനെ തട്ട
3: ചോദിക്കൂ.
5: അതെ ഏതാ വേണ്ടത്
3: ചോദിക്കൂ
5: ഏതാ വേണ്ടത്
3: ചോദിക്കും.
1: അപ്പോ ഏതാണ്ട് തലമേനെ പറ്റി മനസ്സിലായി. ഇനി അപ്പപ്പന്തന്ന
4: അപ്പപ്പന്തൽ ഈ ഡപ്പ കളിക്കല്ലേ അപ്പപ്പന്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? അത്
1: അത്
4: ഓട്ടിന്റെ കഷ്ണോ ഇങ്ങനെ അട്ടി വെക്കും എന്നിട്ട്
3: എറിഞ്ഞ്
4: വീപ്പിക്കുക. അപ്പൊ ഇവിടുത്തെ മറ്റേ നമ്മള് ഏന്റി കാലുകൊണ്ട് തന്നെ തട്ടി,
1: അതായത് അട്ടി വെച്ചതിന്റെ തൊട്ട് പിറകിൽ അയാൾ നിക്കും
4: നിക്കും അപ്പൊ കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കും.
1: ആന്റിയും പോണോ അമ്മയും പോണോ?
4: എതിർകക്ഷി ഞാന് ആന്റി എന്ന് പറയുന്നത് ഇപ്പോ ആന്റി എന്ന് പറയുന്നത് എതിരാളിയാണ്. ഈ ഡപ്പ നമ്മൾ ഇതേപോലെ തന്നെ അട്ടി വെക്കണം. അന്നേരം മറ്റൊന്ന് നമ്മൾ എറിഞ്ഞു പിടിക്കും.
1: അപ്പൊ ഏറ് കൊള്ളാനും പാടില്ല.
4: ഇത് എന്നിട്ട്
1: മറ്റോ
4: കാലുകൊണ്ട് തട്ടി ബോളിനെ പറഞ്ഞേക്കും. അപ്പൊ അതിന്റെ നടുവെന്ന് പിടിച്ചിട്ട് വേണം ഇവരിങ്ങോട്ട് എറിയാൻ. അപ്പൊ അത് വാശിയോട് കൂടി അത്
1: ഇത് ടീമല്ലേ കളി
4: ടീം. അപ്പൊ അത് പൂർത്തിയായ അപ്പോൾ കൈയടിച്ചാലാന്ന്
1: വിജയിച്ച്. വിവേക് ഈ കളി ഒന്നും കളിച്ചിട്ടില്ലേ?
6: കളിച്ചിട്ടുണ്ട്.
1: പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു
6: അല്ല, അത് ആസ്വദിക്കുന്നതായിരുന്നു.
1: ആ ഓർമ്മകൾ
6: ഇങ്ങനെ രമേശ് പറയുമ്പോൾ ഓർമ്മ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ കളികൾ അറിയില്ല. ഇനി ആ പറഞ്ഞു കൊടുത്തിട്ട് കളിപ്പിക്കാൻ നമുക്കാവുകയില്ല എന്നുള്ള
1: പോലെയാണ്. പറ്റില്ല.
4: ഈ രമേശ് ചേട്ടൻ പറഞ്ഞ ഇപ്പൊ ഈ ഡപ്പ കളി ഉണ്ടല്ലോ, അപ്പൊ ഡപ്പ കളി പറയുമ്പോൾ ശരിക്കും എനക്ക് ഓണല്ല എനക്ക് ഓർമ്മ വരുന്നത്. അനക്ക് ആ വെക്കേഷൻ സമയത്തുള്ള ആ കണ്ടത്തിലെ ആ ഒരു ചളി ഉണങ്ങി വരുന്ന സമയം, മൂർച്ച കഴിഞ്ഞ് എന്തുണ്ടാവും ആ നെല്ലിന്റെ കുറ്റികൾ നിറയെ ഉണ്ടാവും.
3: ഓണത്തിന് അവധിയില്ലേനു?
4: ഓണത്തിന് അവധിയല്ല, ഓണത്തിന് കണ്ട ഫ്രീ ആവില്ലല്ലോ. ഓണത്തിന് കണ്ടത്തിൽ ഇറങ്ങാൻ പറ്റും, ചളിയല്ലേ. സ്കൂൾ പൂട്ടിയാൽ പറമ്പത്ത് കളിക്കുമ്പോ ഈ ഒരു സുഖമില്ലല്ലോ.
1: അത് വിട്, കണ്ടത്തിലോ പറമ്പത്തിലോ എവിടെയും കളിക്കും. അടുത്ത ഇട്ടിയും കോലും വരട്ടെ.
4: ഇട്ടിയും കോലും നമ്മൾ ചേരീനെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അത് ചേരിയും കോലും
5: മാത്രമല്ല,
4: പിന്നെ നമ്മള്
5: കമ്പ് ഇങ്ങനെ രണ്ട് തലയിലും മൂർച്ച കൊണ്ടു.
4: ആ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ക്രിക്കറ്റിന്റെ പഴയൊരു രൂപം അതിന് ഒരു ഭാഗത്ത് ഒരു തലക്ക് അടിച്ചിട്ട്
5: അങ്ങനെ തന്നെ അടിക്കണം.
1: എന്തിനാ മൂർച്ച കൂട്ടുന്നത്?
4: അത് നിലത്ത് രണ്ടു ഭാഗം കൊണ്ടാൽ ഇത് തെറിക്കൂല. അപ്പോ രണ്ടു ഭാഗം മൂർച്ചം കൂട്ടിയാൽ ഒരു ഒരു ഭാഗത്ത് അടിക്കുമ്പോ
0: അത് നേരത്തേക്ക് കൊള്ളാൻ വേണ്ടി. അന്നേരം ഇത് പൊന്തു.
5: അംഗൻവാടി കുട്ടികളാണില്ലേ, ഒരു അതേപോലെ
0: എല്ലാ കളിയും കഴിച്ച് പോകുമ്പോഴത്തേക്ക് ആടെ പൊട്ടിയിട്ടുണ്ടാവും, നഖം പോയിട്ടുണ്ടാവും, കാല് മുറിഞ്ഞിട്ടുണ്ടാവും, മുട്ട് പേച്ചുണ്ടാവും. അങ്ങനെ ഒരു പൊട്ടും മുറിവും ഇല്ലാതെ ഒരു കാലോ.
1: അതും മരുന്ന് വെക്കണ്ടല്ലോ,
0: മരുന്ന് വെക്കണ്ട. കൊളത്ത് പോയാൽ മീൻ കുത്തിയിട്ടുണ്ടാവും.
4: ശരിയാട്ടാ,
0: കല്ല് കുത്തി കളിയുണ്ട്. അതൊരു കമ്പ്, ഒരു വടിയെടുത്തിട്ട് പിന്നെ വേറൊരു കമ്പ് അടിച്ചിട്ട് നമ്മൾ അപ്പോഴും കല്ല് കുത്തണം. മണ്ണ് കുത്തിയാ ഔട്ട്.
3: എന്നിട്ട് മറ്റേ ഓന്റെ ഇത് കമ്പ് ചില്ലി ചാടും ദൂരോട്ട് പോയി.
0: എന്നിട്ട് പയ്യന്നെ പോയിട്ട് ഓനെ തൊടണം. അപ്പോൾ
3: ആദ്യം കല്ല്
1: കുത്തും.
0: തൊട്ടാല് ഔട്ടാവൂല, അതിലടക്ക് തൊട്ടാ ഓൻ ഔട്ട്.
1: കുത്തിക്കൂടെ
0: ടീമല്ലേ, കല്ല് തന്നെ
5: കുത്തണം.
1: ഇതിനെല്ലാം പുറമെ വേറൊരു കളിയുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് കളിക്കുന്ന ഒരു കളി, നൂറാം കൊള്ളി.
0: അങ്ങനെ അത് വലിയൊരു കൊള്ളി. അത് അച്ചി, ബാക്കിയെല്ലാം കുട്ടികള്. മറ്റേതല്ല പൗപ്പത്ത്, ഇത് കിട്ടിയ നൂറ്.
4: അല്ല അതേപോലെ തന്നെ
0: നൂറാം കൊള്ളി
4: നരകളി.
5: പണ്ടത്തെ രാജാക്കുമാരെ ചതുരംഗം.
0: അങ്ങനെ പണ്ട് ഒരു പ്രേസ് പറിക്കുന്ന ഒരു ബോർഡ് പ്രേസ് ഇല്ലേ, അഞ്ചു വയസ്സൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് കൂളാച്ചി. അതിന്റെ പുറത്തുണ്ട് മറ്റേ ഏണിം പാമ്പും കളിക്കുന്നേ. നമ്മളിങ്ങത്തി പാമ്പിന്റെ തിളക്കെത്തും. അപ്പോൾ സാധ്യതായ
5: അങ്ങനെയുള്ള ഒരുപാട്
6: കള്ളൻ പോലീസും കളി കുലുക്കിട്ട്
5: അച്ചു കൊത്തുക കേട്ടിനെ.
1: അതെ,
4: അതിപ്പോ കളിക്കണ്ട ഡൗട്ടുകൾ.
0: കുട്ടികൾ അച്ചുപൊത്ത് കളി മാത്രം ഇപ്പൊ ഉണ്ട്.
4: ഇപ്പൊ
3: ഞാനും എന്റെ മോന്റെ മൂന്ന് ദിവസം രാത്രി ഇപ്പൊ കളിയുണ്ട്.
4: കുഞ്ഞുമക്കൾ
3: ഞാൻ ഒരാളാണോ
0: എന്തെങ്കിലും കണ്ണാടം പൊത്തി കണ്ണിച്ചൂര് കുത്തി കുത്തി
1: ഒളിച്ചുംപൊത്ത്
4: ഒളിച്ചുംപൊത്ത്. രമേശ് ചേട്ടനെ പോലത്തെ ആൾക്കാരെന്ന് ഒന്ന് മുതൽ എത്ര വരെ എണ്ണണോ,
5: അത്
4: ഒന്ന് മുതൽ കണ്ണു പൊത്തിയിട്ട് നമ്മൾ എണ്ണൂലേ, ഒന്ന് മുതൽ 50 വരെ എണ്ണാൻ പറഞ്ഞാൽ
1: 50
4: അല്ല അതിപ്പോ ആവൂല. അങ്ങനെ
0: ഒന്ന് രണ്ട് മൂന്ന്
4: ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് എണ്ണൂലല്ലോ, ഇടക്ക് നമ്പർ മുക്കി മുക്കി മുക്കി വേഗം.
3: അന്നേ മുക്കലിന്
0: അന്ന് എണ്ണം കണ്ടിന്യൂ കിട്ടുകയില്ല,
5: കിട്ടിയില്ല. മറ്റുള്ളവര് ഓടുന്നത്
0: ഓടി ഇത് നീട്ടി ചെല്ലുമ്പോഴൊക്കെ ഇവര് പോയിട്ട് എവിടെയും കൊളിക്കും. അപ്പോ വേഗം തീർന്നാൽ ഇവര് പാഞ്ഞു ഒളിക്കുന്നതിനിടയ്ക്ക് ഇവരെ പിടിക്കുകയില്ല. ഉന്മേഷ കൊത്തങ്കല്ല് കളിച്ചിനാ
4: നിങ്ങൾ ചെറുപ്പത്തിൽ കോട്ടി കളിച്ചാ
0: കോട്ടി കളിച്ചു
5: വേണ്ട നീ സോൾട്ട് വെച്ചിട്ടാന്ന്.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞങ്ങളുടെ ചർച്ച വളരെ രസകരമായിട്ട് നീളുകയാണ്. ഒരുപക്ഷെ ഇതുവരെ കേൾക്കാത്ത പുതിയ ഒരു പദാവലി, പഴയ കാലത്തെ ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഒരുപാട് പഴയ പഴയ കളികൾ, അതുപോലെ പണ്ടത്തെ ഭക്ഷണത്തിന് പൂവിൻ്റെ പല പേരുകൾ, ഇന്ന് വിസ്മൃതിയിലായ ഒരുപാട് പേരുകളാണ് നമ്മുടെ ചർച്ചകളിൽ പൊങ്ങി വരുന്നത്. നമ്മുടെ ഒരു ഗ്രാമീണ നാടക സമിതിയാണ്, ഒരു കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരാണ് ഈ വർഷത്തെ ഓണ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ നമുക്കൊന്ന് പരിചയപ്പെടാം, ചർച്ചയിൽ പങ്കെടുത്തവരെന്നെ സ്വയം പരിചയപ്പെടുത്തും. ഏതായാലും പുതിയ ഒരുപാട് പദങ്ങൾ, ഓണത്തെക്കുറിച്ചുള്ള പഴയ അറിവുകൾ, നാട്ടറിവുകളും പദങ്ങളും കളികളൊക്കെ ഇന്നും വളരെ കൗതുകത്തോടുകൂടിയായിരിക്കും ശ്രോതാക്കൾ കേൾക്കുക എന്ന വിശ്വാസത്തോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താം.
0: സീരാട്ട പേര് പറയാറോ?
3: ഓ, അത് ഞാൻ പറയുന്നതിന് വേണ്ടി പറഞ്ഞില്ലേ നീ?
0: ആ വേപ്പറ.
3: എൻ്റെ പേര് ശ്രീധരനാണ്, ഞാനിപ്പോ താമസിക്കുന്ന കൈതേരിയാണ്.
4: അല്ല അല്ല, പ്രായത്തിന് മൂത്തവരെല്ലാം ആദ്യം പറയട്ടെ.
1: അല്ല അത് ശരിയാട്ടാ,
4: പ്രായത്തിന്
1: പറയല്ല, ആദ്യം സംസാരിച്ചു തുടങ്ങിയത്
0: ബാവോട്ടാണ്. പ്രായത്തിന്റെ എല്ലാ ആനുകൂല്യം കൊടുത്തിട്ട് പേര് പറയാൻ നോക്കുമ്പോ നീ തരാമോ കേരി ഇടപെടുന്നു? ഓറ് പറയട്ടെ.
1: അല്ല ബാവോട്ടനെ പറയണ്ടത് ഞാൻ പറയുന്നത്, സീരാട്ടന് കുറച്ച് മാറ്റി പറയില്ലല്ലോ. ഇതന്നെയല്ലേ പേര്?
0: ബാവോട്ടാ, പേര് ബാബു എന്ന് പറ.
5: എന്റെ പേര് സുരേഷ് ബാബു ആണ്, കീഴല്ലൂരാണ് താമസം.
1: പരിചയപ്പെടുത്തുമ്പോൾ മാത്രമേ ഇതറിയൂ, ബാക്കി ഞാനെല്ലാം വെറും ബാബുവാ.
0: ഒരു 50 ഞാൻ ഓറ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു സുരേഷ് ബാബു.
1: താമസം കീഴല്ലൂരാന്ന് അല്ല. ഈ ഓർമ്മകൾ പങ്കിട്ട കാലത്ത് നിങ്ങൾ ഏത് നാട്ടിലാന്നും കൂടി പറയണോ?
5: എൻ്റെ കുട്ടിക്കാലം മൊത്തം ചെലവഴിച്ചത് പെരിഞ്ചേരിയാണ്. പെരിഞ്ചേരി എന്ന് പറഞ്ഞാൽ പെരിഞ്ചേരി അമ്പലത്തിൻ്റെ നേരെ തൊട്ട് ബാക്കിലായിട്ട് വരും നമ്മളെ കുടുംബം, കിഴക്കയിൽ എന്ന് പറയും. അവിടെയാണ് അവിടെയാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചതും എല്ലാം അവിടെയാണ്.
1: പഠിച്ചതും നാട്ടുകാരാട്ടുകാര.
0: എന്റെ പേര് രമേശൻ, മുണ്ടോർപ്പോയി.
1: അന്നും ഇന്നും
0: അന്നും ഇന്നും എന്നും രമേശൻ മുണ്ടോർപ്പോയി.
4: ഒന്നുകൂടി പറഞ്ഞു, രമേശൻ
3: രമേശൻ.
6: എന്റെ പേര് വിവേകാണ്. ഞാനിപ്പോ താമസിക്കുന്നത് വലിയന്നൂരാണ്. എന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കാഞ്ഞിലേരി ആയിരുന്നു. അതിനുശേഷമാണ് പഴശ്ശിയിലേക്ക് വന്നത്. ഇപ്പോഴാണ്
8: എനിക്ക് വലിയന്നൂരാണ്.
3: എന്റെ പേര് ശ്രീധരനാണ്. എന്റെ ചെറുപ്പകാലം പെരിഞ്ചേരി ആയിരുന്നു. ഏറെക്കാലം പെരിഞ്ചേരി ആയിരുന്നു താമസം. ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി ഇപ്പോൾ കൈതേരിയാണ് താമസം.
4: ഞാൻ ഉന്മേഷ്. എന്റെ വീട് പെരിഞ്ചേരിയാണ്.
1: ഇന്നും
4: പെരിഞ്ചേരിയാണ്.
8: അന്നും പെരിഞ്ചേരി,
4: ഇന്നും പെരിഞ്ചേരി. പക്ഷെ നമ്മൾ പറയുമ്പോൾ പെരിഞ്ചേരി എന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ പഴശ്ശിയാണ് അല്ലേ? നമ്മളെ
8: പഴശ്ശിയാണ്.
4: പഴശ്ശി ദേശക്കാരാണ്.
1: ഞാനും വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളെല്ലാം ആശുപത്രിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. ഞാൻ ജനിച്ചത് സ്വന്തം വീട്ടിലെ അകത്താന്ന്. അതും പഴശ്ശിയാണ്.
8: വീട്ടിലാണ്. എന്റെ അമ്മ ഇതുവരെ ആരും ആശുപത്രി. അന്ന് എസ് എൽ സി ബുക്കില് ജനിച്ച സ്ഥലം എന്ന് എഴുതുമ്പോ നമ്മൾ എഴുതിയത്
1: അടുക്കള
4: മുണ്ടോറപ്പോയി.
1: ഞാൻ രാമകൃഷ്ണൻ.
8: വെറും രാമകൃഷ്ണൻ. പഴശ്ശി വരുന്നില്ല.
1: അല്ല, നിങ്ങള് ബാക്കി നമ്പ്യാറും ഇതൊന്നും പറയാണ്ടിരിക്കുമ്പോ ഞാൻ പിന്നെ ഞാൻ മാത്രമായിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവും.
6: പക്ഷേ ചെറിയ കുട്ടികളൊരു വയസ്സായവരെ രാമേട്ടാന്നേ വിളിക്കുന്നുള്ളൂ.
1: അത്രേ ഉള്ളൂ. അത് ആ പേരില് ശരിക്കില്ലേ, കുട്ടിക്കാലത്ത് ഈ പേരെടുത്ത് നടക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇപ്പൊ അതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട്.
8: രാമ എന്നുള്ളത് ഇവർക്ക് കൊടുക്കണോ?
1: അല്ല, ഞാൻ എന്റെ ചെറുപ്പത്തിൽ വരെ കൊടുത്തിട്ടില്ല.
8: സുരേഷ് ബാബു എന്നുള്ള
1: ശരിയാട്ടാ. ആ സുരേഷ് ബാബു. ഈ രാമേട്ട എന്ന് വിളിക്കുന്ന പോലെ കേരളത്തിൽ രണ്ടാളെ അങ്ങനെ വിളിക്കുന്നു. ഒന്ന് ലാലേട്ടാന്നു, ഒന്ന് രാമേട്ടാന്നു. നമ്മളെ ശ്രോതാക്കൾ ഇത്രയും നേരം നമ്മളെ സഹിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ ഓണം
8: അല്ല ഇത് തേച്ച് ശ്രോതാക്കൾ കേൾക്കുക.
1: അരി
4: ഞാൻ പറഞ്ഞത് 1 മണിക്കൂറായിട്ട് രമേശേട്ടൻ അതെല്ലാം പറഞ്ഞു തെറ്റിച്ചു. അതെല്ലാം കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യാം.
8: കൂടല്ലാന്നെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി നമുക്കൊരു ഇതെല്ലാം
1: എന്താക്കും? ഓണത്തിന്
8: എന്താക്കേനു?
1: അല്ല, ഓണം വേറെന്താക്കാൻ പറ്റുക? ഓണം തന്നെയല്ലേ. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്
8: ഓണാശംസകൾ അല്ല, വെറും ഓണാശംസ എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. കാളിദാസയുടെ എന്ന് പറയണം. എടാ, നമ്മൾ കാളിദാസന്റെ പേരിലല്ലേ പറയുന്നത്? അപ്പൊ കാളിദാസന്റെ പേരിൽ പറയണം.
1: പറയണം. അത് മാറ്റി പറയാം. അത് മാറ്റി ആദ്യം മുതലേ ഒന്നുകൂടി.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്മൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ സുകേഷ് മാരാർ വരികളെഴുതി ഹരീഷ് നമ്പ്യാർ ഈണം കൊടുത്ത് സുദീപ് കുമാർ ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഞാൻ സജീവൻ കാഞ്ഞിലേരി. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രജകളെയും ഒന്നുപോലെ കാണുന്ന ഒരു ഭരണാധികാരി നമുക്കിന്ന് സ്വപ്നമാണ്. പക്ഷേ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതാണ് നാം ഓണമായി ആഘോഷിക്കുന്നത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന ഓർമ്മയാണ് നമുക്കിന്ന് ഓണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണപ്പൂവയെന്ന് തുടങ്ങുന്ന

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ രാമേന്ദ്രൻ കാപ്പാടൻ, തോളംബ്രയാണ് സ്ഥലം. പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രവാസം അനുഭവിക്കുന്നവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട്, കാര്യസ്ഥൻ എന്ന സിനിമയിലെ "ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്" എന്ന പാട്ട് കേൾക്കാം.

0: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ആശംസകൾ.
0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലയോട് തിരൂർ പാലയോട് നിന്ന് കാനഡയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു വയലിന്റെ ഓരത്ത് അവിടെ റെഡ് സ്റ്റാർ ക്ലബും പഞ്ചായത്തെല്ലാം കൂടി ചേർന്ന് ചെറിയൊരു സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പം വൈകുന്നേരങ്ങളിൽ നല്ല ഫാമിലി തന്നെ ആ വയലിൽ വന്നിരിക്കുന്നു. വയലിൽ നടക്കേ കൂടി പോകുന്ന റോഡാണ് അവിടെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള കുറെ സ്പോട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നന്നാവും. അതിൽ JCI എല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും. അത്തരം കാര്യങ്ങൾ മറ്റൊരു മണ്ഡലത്തിൽ 20 സ്പോട്ടുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും. വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ മട്ടന്നൂരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രദേശങ്ങളിലും കായിക കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കാണ്. യഥാർത്ഥത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ അത്തരം സ്ഥലങ്ങൾ വേണ്ടതാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് വിപുലമായ സംവിധാനം വേണ്ടതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പൂർണ്ണതയിൽ എത്താൻ വേണ്ടി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ കാര്യം നമുക്കൊരു ശ്രദ്ധ കൊടുക്കുന്നതിൽ ഉണ്ടാവണം. ക്ലബ്ബുകളെ നമുക്ക് പീഡിപ്പിച്ചു പോകണം. സ്കൂൾ വിദ്യാഭ്യാസത്തിലും മൊത്തത്തിലും ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്കൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിലിപ്പം പ്രധാനമായിട്ട് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒട്ടും ആകർഷകമായിരുന്നില്ല. ഭൗതികമായിട്ട് സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറിയെങ്കിലും അക്കാദമിക് കാര്യത്തിനകത്ത് രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ ലഭിക്കുകയില്ല എന്നൊരു ഭയം പൊതുവെ രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വകാര്യ സ്കൂളിലേക്കുള്ള ഒരു മാറ്റം ചെറിയ നിലയിലെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. രക്ഷിതാക്കൾ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം, നമ്മുടെ പ്രദേശത്തെ സാധാരണ സ്കൂളിൽ പഠിച്ചാലും ഇംഗ്ലീഷ് എല്ലാം മെച്ചപ്പെട്ട നിലയിൽ തന്നെ പഠിക്കാൻ കഴിയുമെന്നൊരു ഒരു ബോധം നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് രക്ഷിതാക്കളെയും ടീച്ചർമാരെയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില തുടർച്ചയായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഒരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കണം. പിന്നെയുള്ളത് നമുക്കിപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാബ്, IT ലാബ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ലാബുകളൊക്കെ മിക്ക സ്കൂളുകളിലുണ്ട്. പക്ഷെ ഇനി അടിയന്തരമായി നമ്മൾ തുടങ്ങേണ്ട ഒരു മേഖല AI ബന്ധപ്പെട്ട പഠനവും അതിന് ആവശ്യമായിട്ടുള്ള ലാബുകളും റോബോട്ടിക്കും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ റോബോട്ടിക് മേഖലയിൽ ഇടപെടാൻ വേണ്ടി കഴിയണം. മറ്റ് വിദേശ രാജ്യങ്ങളെല്ലാം, ഇപ്പം അമേരിക്കയിലും റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം വലിയ രൂപത്തിലുള്ള പണം ഈ പ്രാഥമിക തലം മുതൽ തന്നെ AI പഠനത്തിലൂടെ നീക്കി വെക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കാണുന്ന തൊഴിലിന്റെ ഒരു 10-70% തൊഴിൽ ഇന്നോ നാളെയോ അപ്രത്യക്ഷമാവും എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസിൽ പോയാൽ പലരും അതിന് ആവശ്യമായ മേശയും ചെയറൊക്കെ നമ്മൾ കാണും. ഇനിയിപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ടാക്സി ഓടിക്കാൻ ഡ്രൈവർമാരെ ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് പറഞ്ഞ് ചൈനയിൽ ഇപ്പം പണിതിട്ടുള്ള ഒരു ആശുപത്രിയിൽ പൂർണ്ണമായും റോബോട്ടിക് സംവിധാനമാണ് നടന്നത്. അപ്പോൾ യന്ത്രമനുഷ്യരുടെയും ഇതൊക്കെ ഒരു കാലം യാഥാർത്ഥ്യമായിരിക്കുന്നു, വരാൻ വേണ്ടി പോകുന്നതല്ല, യാഥാർത്ഥ്യമായിരിക്കാം. ടാക്സി ഡ്രൈവർമാരാത്ത ടാക്സി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഓഫീസിൽ ഇത്രയും സ്റ്റാഫിനെ ആവശ്യം ഉണ്ടാവില്ല. IT സെക്ടറിൽ AIയുടെ വരവോടുകൂടി വലിയ രൂപത്തിലുള്ള പിരിച്ചുവിടലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ AI-ധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കാൻ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കൂൾ തലം മുതൽ റോബോട്ടിക് ലാബുകളൊക്കെ തുടങ്ങേണ്ടതുണ്ട്. പണ്ട് കാലത്ത് കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുമല്ലോ, ലാബിംഗ് ലാബും. അപ്പൊ അതിനേക്കാൾ പ്രാധാന്യത്തിൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളിൽ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കണം എന്നുണ്ട്. അതിനും നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമുണ്ട്. ദുബായിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന സ്ഥാപനം നടത്തുന്ന ആളുകളായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ ചില സഹായമൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവും. എന്നാലും ഈ ലാബുകളൊക്കെ സ്ഥാപിക്കൽ വലിയ പണച്ചിലവുള്ള കാര്യം തന്നെയാണ്. മണ്ഡലത്തിൽ ഇപ്പം 2 സ്കൂളുകൾ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ അത് MLA മുൻകൈയിൽ സ്ഥാപിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തി.

0: എന്റെ ചില സ്പോൺസർമാരൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില മാനേജ്മെന്റ് സ്കൂളുകൾക്ക് മാനേജർമാർക്ക് തന്നെ അത്തരം കാര്യങ്ങൾ വിളിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഈ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ നമുക്ക് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കായിക മേഖലയുടെ ശക്തീകരണം, പ്രധാനമായിട്ടും ഇപ്പൊ യു പി സ്കൂളിൽ നിന്ന് കായിക അധ്യാപകരില്ല. അപ്പൊ കായിക അധ്യാപകരെല്ലാം പ്രാദേശികമായിട്ട് എക്സിബിലിറ്റിക്കാരെയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരുക്കേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ ഒരു പരിശീലന പരിപാടി നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒന്ന് ഇടപെടണം. അത് ഇംഗ്ലീഷ് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എ ഐയുടെ കാര്യത്തിനകത്ത്, കായിക മേഖലയുടെ കാര്യത്തിനകത്ത്. പിന്നെ വിവിധ ഇന്റർനാഷണൽ പരീക്ഷകൾ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ നാസയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ചുരുങ്ങിയത് ഇത്തവണ നമുക്ക് ഒരു 500 കുട്ടികളെങ്കിലും പങ്കെടുപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ അത്തരം ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹാക്കത്തോൺ പങ്കെടുക്കുന്ന ആളുകൾക്ക് പരിശീലനം എന്ന നിലയിൽ നമുക്ക് വിവിധ സ്കൂളുകളിലെ കുട്ടികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി കഴിയും. അപ്പൊ അവർക്ക് നാസയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു കാര്യമായിരിക്കും. ഐ എ എസിന്റെ കോച്ചിങ്ങിനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഐ എ എസ് ഒക്കെ എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുക, എന്താണ് അതിനൊക്കെയുള്ളൊരു പ്രാഥമികമായിട്ടുള്ള അറിവ് നമ്മുടെ കുട്ടികൾ കൊടുക്കേണ്ടതുണ്ട്. പല കാര്യത്തിലുള്ള അജ്ഞതയുണ്ട്. ഇപ്പൊ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു അജ്ഞത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സയൻസ് വിഷയം മാത്രം പഠിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ചേർക്കുക, വിവിധ എൻട്രൻസ് എഴുതിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോകുന്നില്ല. യഥാർത്ഥത്തിൽ മാനവീയ വിഷയങ്ങൾ ഇപ്പം എക്കണോമിക്സ് പഠിച്ചാലും ഹിസ്റ്ററി പഠിച്ചാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള പൊളിറ്റിക്സ് പഠിച്ചാലും അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികൾ അതിന്റെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അപ്പോഴൊക്കെ അവരുടെ അവസരം പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 10-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലസ് വണ്ണൊക്കെ ആകുമ്പോൾ നമുക്കൊരു സ്ഥിരം സംവിധാനമാണ്. ഇപ്പൊ മട്ടന്നൂർ പോളിടെക്നിക്കിൽ നമ്മുടെ തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം, ഒരു ലാബ് ഒരുക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു സെമിനാർ ഹാള്, അവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വിവിധ ബാച്ചുകളാക്കി തിരിച്ച് വിവിധ സ്കൂളുകളെ കുട്ടികൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ വന്നാൽ ഓരോ ക്ലാസ്സിന്റെ വിവരങ്ങൾ നമ്മൾ മുൻകൂട്ടി കൊടുത്താൽ അവിടെ നമുക്ക് അതിന്റെ ക്ലാസ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്ലസ് ടു പാസ്സാകുന്ന ഒരു കുട്ടിയും രക്ഷിതാവും ആ സെന്ററിൽ വന്നു കഴിഞ്ഞ് ഏതെല്ലാം സാധ്യതകളാണ് ഉള്ളത്, അപ്പൊ ഏതിൽ എന്റെ കുട്ടിയുടെ അഭിരുചി എന്താണ്, അപ്പൊ ഏത് വഴിയിൽ കൂടി അയക്കുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവബോധം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് വർഷത്തിൽ ഒരു തവണ ഏഴെങ്കിലും ആരെങ്കിലൊക്കെ നടന്നതിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു തുടർച്ചയായി ഇപ്പൊ അവർക്ക് ഒരു സംശയം ഉണ്ടായി കഴിഞ്ഞാൽ വിളിക്കാൻ ഒരു നമ്പർ ഉൾപ്പെടെ കൊടുത്ത് കൂടുതൽ വിവരങ്ങൾ അവർക്ക് അറിയാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്കൊരു നമ്മുടെ മണ്ഡലത്തിൽ അതിനൊരു പേര് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരു സെന്റർ മട്ടന്നൂർ പോളിടെക്നിക്ക് കേന്ദ്രീകരിച്ച് നടത്തണം എന്നാണ് ആലോചിക്കുന്നത്. അതിനെല്ലാം പ്രാഥമികമായിട്ടുള്ള ആലോചനകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ ഒന്ന് MLA ഒരു ആപ്പ് നമുക്ക് മണ്ഡലത്തിൽ തയ്യാറാക്കണം എന്നുണ്ട്. അതിന്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാം, ഇപ്പൊ MLA ഒരു ഓഫീസ്, നമ്മുടെ മട്ടന്നൂർ പാർട്ടി ഓഫീസറാണ് ഇപ്പം അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് മട്ടന്നൂർ ടൗണിൽ ബസ് സ്റ്റാൻഡിനെ എല്ലാവർക്കും ആശ്രയിക്കാൻ വേണ്ടി കഴിഞ്ഞ രൂപത്തിൽ ഒരു നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തനം സെപ്റ്റംബർ മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള കാര്യം ഒരു അറിയിപ്പായിട്ട് ഇപ്പൊ അവരോട് പങ്കുവെക്കുകയാണ്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ മട്ടന്നൂരിന്റെ സമഗ്രമായ വികസനത്തിന് കക്ഷിരാഷ്ട്രീയത്തെ അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തണം എന്നൊരു ആലോചനയും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും വലിയ സഹായം ഉണ്ടാവണം എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഇപ്പൊ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ കൂടെ ജ്ഞാനം ഉണ്ടാവും. നിങ്ങളുടെ ഐഡിയകൾ നിങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ ഫോണിലേക്ക് പങ്കുവെക്കാം. ഏത് സമയത്ത് നിങ്ങൾക്ക് MLA ഓഫീസിൽ വരാം, നിങ്ങളുടെ പുതിയ ഐഡിയ നിങ്ങൾക്ക് പറയാം, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കണ്ട ഒരു ഐഡിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. പിന്നെ നമുക്ക് ആഘോഷപരമായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മട്ടന്നൂരിൽ നമ്മളിപ്പോ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു പ്രദർശനം വളവട ഒരുക്കിയപ്പോ വന്ന ആൾക്കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും നമുക്ക് തന്നെ അത്ഭുതം തോന്നി, ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് ഒരു വലിയ ഒരു ജനസി വിഭാഗമാണ്. അപ്പൊ ജനസികളൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പുതിയ കാര്യങ്ങൾ ആലോചിക്കണം. നമുക്ക് MLA കപ്പ് എന്ന രൂപത്തിൽ ഫുട്ബോൾ വോളിബോൾ ടൂർണമെന്റുകളൊക്കെ നമ്മുടെ മണ്ഡലത്തിലെ ആളുകളെ എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ, അതുകൂടാതെ മട്ടന്നൂർ നിന്നുള്ള ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കളി ആസ്വദിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ടീമുകളൊക്കെ വന്ന് കളിക്കുന്ന ടൂർണമെന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് നടപ്പാക്കാൻ കഴിയുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മള് പരിഗണനയിലുണ്ട്. അതിന്റെ എല്ലാം പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകളും ആലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മട്ടന്നൂരിന്റെ ഒരു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജനപ്രതിനിധി നിലയിൽ ഞാനും ഉണ്ടാവും എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്.
1: JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ്. ജനകീയം.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ആശംസകൾ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഇനി നമുക്ക് റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 റേഡിയോ മലബാറിന്റെ അവതാരകർ ഒത്തുചേർന്നുകൊണ്ട് തത്സമയം തയ്യാറാക്കിയ മാവേലി തമ്പുരാന്റെ രാജനീതി എന്ന രൂപകത്തിന്റെ പുനഃപ്രക്ഷേപണം. 7:25 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 8 ഓണം സ്പെഷ്യൽ റേഡിയോ എയ്റ്റ് സ്കൂൾ. തുടർന്ന് കേൾക്കാം സാമാജികനൊപ്പം സമൃദ്ധി ഓണം. ഓണവിശേഷങ്ങളുമായി എത്തുന്നത് മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ശ്രീ VK സനോജ്. 9 നിരവധി ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ചലച്ചിത്ര പിന്നണി ഗായിക മഞ്ജു മേനോൻ അവതരിപ്പിക്കുന്ന പ്രത്യേക ഓണം ചലച്ചിത്ര ഗാന പരിപാടി ഓണം ഗാനോത്സവം. 9 ചിത്രപരിചയം. 10 ചലച്ചിത്ര സംഗീത സംവിധായകൻ രഞ്ജിത് കുമാർ, മകളും ഗായികയുമായ വർഷ രഞ്ജിത് എന്നിവർ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ഓണം ഗാനോത്സവത്തിലൂടെ. റേഡിയോ മലബാറിൽ അവിട്ടം ദിനമായ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങളാണ്. തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ വള്ളത്തോളിന്റെ ഒരരിപ്പിറാവ് എന്ന കവിത, ആലപിക്കുന്നത് സംയുക്ത. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:15 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ശേഷം കൃഷ്ണ കഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ, വിമുക്ത ഭടന്മാരുടെ സൈനികാനുഭവങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നുമുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ശാസ്ത്രവീഥി. 8 മധുരഗീതങ്ങളാണ്. 9 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 ആർദ്ര ഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഓണോത്സവത്തിൽ തന്റെ പ്രക്ഷേപണാനുഭവങ്ങൾ പങ്കുവെക്കുന്നു വിവിധ റേഡിയോ നിലയങ്ങളിൽ അനൗൺസറായി വിരമിച്ച കാഞ്ചീരവം എന്ന ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ. തുടർന്ന് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പുനഃപ്രക്ഷേപണം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 കൃഷ്ണ കഥാമൃതം. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9 താരസ്വരം കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 റേഡിയോ മലബാർ ഓണോത്സവത്തിൽ തന്റെ പ്രക്ഷേപണാനുഭവങ്ങൾ പങ്കുവെക്കുന്നു വിവിധ റേഡിയോ നിലയങ്ങളിൽ അനൗൺസറായി വിരമിച്ച കാഞ്ചീരവം എന്ന ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ആശംസകൾ.
2: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചു ാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
7: നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
6: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
8: നഗരത്തിലെ വിവിധ വീഥികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ്, കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൌൺഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
6: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മീര യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായുള്ള 2 ടെസ്റ്റ് ക്രിക്കറ്റ് 4 ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 2 ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ 1 ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MP ഇന്ന് നിരാഹാരമനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MP മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ, വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജന സംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100 ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ 2 ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

കണ്ണൻ ഗോവർദ്ധനമുയർത്തിയ സംഭവം വൃന്ദാവനത്തിൽ ചർച്ചാവിഷയമായി. കണ്ണൻ കുടയാക്കിയ ഗോവർദ്ധനത്തിൽ അഭയം തേടിയ കാര്യം അത്ഭുതത്തോടുകൂടി എല്ലാവരും ഓർത്തു. ഗോവർദ്ധനത്തിനടുത്തുള്ള മനോഹരമായൊരു വനമാണ് അംബികാവനം. അംബികാവനത്തിന് അരഞ്ഞാണമായി സരസ്വതീ നദി ഒഴുകുന്നു. ഗോപന്മാരെല്ലാവരും അംബികാവനത്തിൽ ഉത്സവത്തിനായി എത്തിച്ചേർന്നു. നന്ദഗോപൻ പ്രാർത്ഥനാനിരതനായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞു. ഗോപന്മാരെല്ലാം ഉറക്കമായി. യശോദയും മറ്റുള്ളവരും നിദ്രയിലാണ്ടു. കണ്ണനും കൂട്ടുകാരും അല്പമകലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒടിച്ചുകുത്തിയ മാടത്തിലാണ് കിടന്നുറങ്ങിയത്. മണലിലൂടെ ചന്ദ്രികയിൽ വ്യക്തമായി കാണത്തക്ക വിധമാണ് ഒരു വലിയ പെരുമ്പാമ്പ് ഇഴഞ്ഞുവരുന്നത്. ഭീകരനായ പാമ്പ്. അത് നന്ദഗോപന്റെ അടുത്തെത്തി. നന്ദഗോപന്റെ കാലിൽ അത് പിടികൂടി. നന്ദഗോപൻ ഞെട്ടിയുണർന്നപ്പോഴേക്കും പാമ്പ് അദ്ദേഹത്തെ മുട്ടോളം വിഴുങ്ങിയിരുന്നു. പെരുമ്പാമ്പ് വാലുകൊണ്ട് നന്ദനെ അടിച്ചു. അടിയേറ്റ നന്ദഗോപൻ നിലംപതിച്ചു. നന്ദന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയവർ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നു. കേശവൻ പെട്ടെന്നെത്തി. കണ്ണൻ ചിരിച്ചു. പിന്നെ ഒറ്റക്കുതിപ്പിന് ആ പെരുമ്പാമ്പിന്റെ തലയിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങി. ആ പെരുമ്പാമ്പിന്റെ ശരീരം രണ്ടു വശത്തേക്കും മറിഞ്ഞു. അതിന്റെ മധ്യത്തിൽ നിന്ന് കോമളനായൊരു തേജോരൂപൻ ഉയർന്നു വന്നു. ആ സുന്ദരൻ പറഞ്ഞു, പ്രഭു, ഞാൻ സുദർശനൻ എന്ന വിദ്യാധരനാണ്. ഒരിക്കൽ അഷ്ടാവക്ര മുനിയെ കണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. കോപിഷ്ഠനായ മുനി എന്നെ ശപിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു പെരുമ്പാമ്പായി മാറിയത്. എനിക്ക് ശാപമോക്ഷം മഹർഷി തന്നു. ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ നിന്റെ തലയിൽ ചവിട്ടുമ്പോൾ നിനക്ക് പൂർണ്ണരൂപം ലഭിക്കും. ആ ശാപമോക്ഷം ഫലിച്ചിരിക്കുന്നു. വിദ്യാധരൻ കൃഷ്ണനെ സാഷ്ടാംഗം പ്രണമിച്ചു. ഗോകുലവാസികൾക്ക് കണ്ണനെക്കുറിച്ച് പറയുവാൻ ഒരത്ഭുത കഥ കൂടിയുണ്ടായി. ഉന്മേഷവും ഓമനത്വവുമുള്ള കുറെ നിമിഷങ്ങൾക്കായി ഭൂമി കാത്തിരുന്നു. ജനിച്ചേതാനും ദിവസങ്ങൾ തികയും മുൻപേ ഗോപികാരമണൻ കാണിച്ച ലീലാവിലാസങ്ങൾ വ്രജമണ്ഡലത്തിലെ ജനങ്ങളിൽ അത്ഭുതമുണർത്തി, ഭക്തി വളർത്തി, സ്നേഹവും വാത്സല്യവും വർദ്ധിപ്പിച്ചു. കേശവൻ വൃന്ദാവനത്തിലൂടെ ഏകനായി നടന്നു. ഒരു നാൾ യമുനാതടത്തിൽ വെച്ച് വേണുനാദം ശ്രവിച്ചോടിവന്ന ഗോപവനിതമാരോട് കണ്ണൻ പറഞ്ഞു, നിങ്ങളുടെ കാമിതം താമസിയാതെ പൂർണ്ണമാകും. എല്ലാത്തിനും കാലമുണ്ട്. വൃന്ദാവനത്തിൽ വൈശാഖ പഞ്ചമിയാണ്. കാലം അതിമോഹനം, സമയം അതിരമണീയം. ഇതാണ് രാസലീലയ്ക്കുള്ള മുഹൂർത്തം. വൃന്ദാവനത്തിൽ യമുനാതടത്തിൽ ഉണ്ണിക്കണ്ണൻ വേണു ചുണ്ടിൽ ചേർത്തു. സപ്തസ്വരങ്ങളുടെ സ്വരഗംഗ തുളസീവനത്തിലാകെ പരന്നു. ഗോപികമാർ ഓർത്തു, ഇന്ന് വൈശാഖ പഞ്ചമിയാണ്. അവർക്ക് ഭവനങ്ങളിൽ സ്വസ്ഥരായിരിക്കുവാനായില്ല. അവർ ഓടക്കുഴൽനാദത്തിൽ ആകൃഷ്ടരായി യമുനാതടത്തിലേക്ക് ഗമിച്ചു. കണ്ണനെ തന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളായി ഗോപികമാർക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ണൻ തങ്ങളുടെ ഹൃദയമാണ്, രാഗമാണ്, സ്വപ്ന സാക്ഷാത്കാരമാണ്, സാത്വിക പരിവേഷം ചാർത്തുന്ന അഭൗമനാണ്. ഗോപികമാരെ കണ്ട് കണ്ണൻ പറഞ്ഞു, സുന്ദരിമാരെ, നിങ്ങളെല്ലാവരും ഈ സമയത്ത് ഏകാന്തദേശത്ത് വന്നതെന്തിനാണ്? രാത്രിയാണ് ഇപ്പോൾ. ബന്ധുജനങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. ഗോപികമാർ പറഞ്ഞു, കണ്ണ, നിന്നെ മോഹിച്ചു വന്നവരാണ് ഞങ്ങൾ. യശോദയുടെ പൊന്നുണ്ണിയായി പിറന്നതു മുതൽ നിന്നെ അറിയാവുന്നവരല്ലേ ഞങ്ങൾ. കേശവ, ഞങ്ങളുടെ ആശ പൂർണ്ണമാക്കുക. ഗോപികമാരുടെ ശരീരവും മനസ്സും രാസലീലയ്ക്കു വേണ്ടി തുടിക്കുന്നുവെന്ന് കണ്ണൻ മനസ്സിലാക്കി. കേശവനും രാസക്രീഡയ്ക്കനുഗുണമായ വേഷങ്ങൾ ധരിച്ചു. നെറുകയിൽ

0: തുമന്തഹാസം തൂവി കണ്ണനിങ്ങനെ പറഞ്ഞപ്പോൾ ഗോപികമാർ കണ്ണുകൾ പൂട്ടി കേശവന് പ്രാർത്ഥിച്ചു. യമുനാപുള്ളിനും പുതിയൊരു ഭുവനമായി. ഗോപികമാർ പരസ്പരം കണ്ടില്ല. ഓരോരുത്തരും മുന്നിൽ പൊന്നോടക്കുഴലും സുന്ദരമന്ദഹാസവുമായി നിൽക്കുന്ന കണ്ണനെ മാത്രമേ കണ്ടുള്ളൂ. ഓരോ ഗോപവനിതയ്ക്കും ഓരോ കണ്ണനുണ്ടായി. കണ്ണൻ ഗോപികമാരുടെ കൂടെ നടനം തുടങ്ങി. രാസനടനം, പുരുഷനും പ്രകൃതിയും ഒന്നിക്കുന്ന സൂക്ഷ്മ നിമിഷം, താളത്തിന്റെ 1000 സ്പർശങ്ങൾ. നീലമേഘം പെയ്തിറങ്ങി, അമ്പിളി ആർദ്രയായി. കണ്ണൻ ആരെന്നവർ അറിഞ്ഞു. ഗോപവനിതമാർ കണ്ണനെ നമസ്കരിച്ചു. ആയർക്കുലത്തിലേക്ക് അവർ നടന്നകന്നു. കുബേരന് ശംഖുചൂടൻ എന്ന നാമമുള്ള ഒരു അനുചരനുണ്ടായിരുന്നു. ശംഖുചൂടൻ കംസന്റെ അരികിലെത്തി ബഹുമാനത്തോട് പറഞ്ഞു, ഞാൻ ഗദായുദ്ധത്തിലാണ് നൈപുണ്യം നേടിയത്. താങ്കളോട് പോരടിക്കുവാനാണ് എന്റെ ആഗ്രഹം. കംസനും ശംഖുചൂടനും ഗദായുദ്ധത്തിനൊരുങ്ങി. ഘോരമായ യുദ്ധം. 27 ദിവസം ആ യുദ്ധം തുടർന്നു. രണ്ടുപേരും പരസ്പരം ബഹുമാനിച്ചു. ആചാര്യൻ കംസനോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് വെറുതെയാണ്. ശംഖുചൂടൻ നിന്റെ കരത്താൽ മരണം വരിക്കുവാൻ പോകുന്നില്ല. വിഷ്ണുവിൽ നിന്നാണ് ഇവന് മരണം പറഞ്ഞിരിക്കുന്നത്. ശംഖുചൂടൻ മധുരയിൽ നിന്നും തിരിച്ച് വൃന്ദാവനത്തിലെത്തി. കാമാവേശത്തോടെ ഗോപികമാരുടെ അടുത്തേക്ക് ചെന്നു. ഗോപികമാരെ അപഹരിക്കാൻ തീരുമാനിച്ചു. യക്ഷൻ തന്റെ രൂപം മാറ്റി. ഒരു വിചിത്ര ജന്തുവായി അവൻ ഗോപികമാരുടെ അടുത്തേക്ക് നീങ്ങി. ഗോപികമാർ ഭയന്നു. കണ്ണൻ ശംഖുചൂടനുമായി ഏറ്റുമുട്ടി. ദാമോദരൻ അവന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. വ്രജഭൂമിയിലെ നന്ദനോദ്യാനമായ വൃന്ദാവനത്തിൽ തന്റെ ശത്രു വളരുന്ന വിവരം കംസന് ഏതാണ്ട് ബോധ്യമായി. ഒരു ദിവസം കംസന്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ അരിഷ്ടൻ അവിടെയെത്തി. കംസൻ അരിഷ്ടാസുരനെ സ്വീകരിച്ചു. കണ്ണനെ വധിക്കാൻ അരിഷ്ടാസുരൻ വൃന്ദാവനത്തിലേക്ക് പോയി. ബാലഗോപാലനും കാലിക്കുട്ടങ്ങളും യമുനയുടെ സൈകതത്തിൽ വന്നു ചേർന്നു. അപ്പോൾ അരിഷ്ടാസുരൻ കാളയുടെ വേഷം ധരിച്ചു വരുന്നത് കണ്ണൻ മനക്കണ്ണു കൊണ്ടറിഞ്ഞു. കാളയുടെ മസ്തകം കുത്തി താഴേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ അസുരൻ മരിച്ചില്ല. കണ്ണൻ കാളയുടെ കൊമ്പിൽ പിടിച്ച് തല ഭൂമിയിൽ മുട്ടിച്ചു. കഴുത്ത് ചവിട്ടി പിഴുതുമാറ്റുവാൻ നോക്കിയപ്പോൾ അവിടെ കാളയെ കണ്ടില്ല. തേജോമയനായ ഒരു പൂണൂൽധാരി അവിടെ നിൽക്കുന്നു. ബ്രാഹ്മണൻ കണ്ണന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ബൃഹസ്പതിയുടെ അടുത്തിരുന്ന് വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരിയായിരുന്നു ഞാൻ. ഒരിക്കൽ ഗുരു വന്നപ്പോൾ ഞാൻ ആചരിച്ചില്ല. അതിനാൽ കാളയായി തീരട്ടെ എന്ന ശാപം എനിക്ക് ലഭിച്ചു. അങ്ങ് എനിക്ക് ശാപമോക്ഷം തന്നു. അരിഷ്ടാസുരന്റെ വധവാർത്ത കംസനറിഞ്ഞു. വ്യോമാസുരനെ കംസൻ വിളിച്ചു വരുത്തി. വ്യോമാസുരൻ വൃന്ദാവനത്തിലെത്തി. വ്യോമാസുരൻ ഒരു ഇടയബാലനായി ഗോപാലന്മാരുടെ കൂട്ടത്തിൽ ചേർന്നു. ആരും തിരിച്ചറിഞ്ഞില്ല. കുറെ ഗോപന്മാരെ വ്യോമാസുരൻ ഗുഹയിലാക്കിയിരുന്നു. ഗോപബാലന്റെ വേഷത്തിലെത്തിയ അസുരനെ കണ്ണൻ മുഷ്ടിച്ചുരുട്ടി പ്രഹരിച്ചു. പ്രഹരമേറ്റ് നിജരൂപം ധരിച്ച അസുരൻ മലർന്നു വീണു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണ

പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇതൊരു തത്സമയം രൂപകമാണ്, ഒരു ലഘുനാടകം. അതാണ് രൂപകം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഒരു സ്ക്രിപ്റ്റ് ഇല്ല, സംഭാഷണങ്ങളൊന്നുമില്ല. നമ്മുടെ റേഡിയോ മലബാറിലെ അവതാരകരും അഭിനേതാക്കളും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അവർക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും, അവർ തത്സമയം അതിൻ്റെ സംഭാഷണങ്ങൾ തയ്യാറാക്കി നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ബൈജു സൂര്യ ഒരു ഭാഗത്തുണ്ട്, ചന്ദ്രലഗയും അശ്വിനിയും ഒരു ഭാഗത്തുണ്ട്. ബൈജുവിലാണ് തുടങ്ങുന്നത്. ബൈജുവും സൂര്യയും കൂടി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ സമയത്താണ് ഒരു ഫോൺ കോള് വരുന്നത്. ഫോൺ കോൾ ആരതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരികെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബൈജു തന്നെ സംസാരിക്കട്ടെ. നാടകത്തിനൊരു പേരൊക്കെ വേണം. നമുക്ക് നാടകത്തിൻ്റെ ഒടുവിൽ എങ്ങാണ് ഈ നാടകം എത്തിച്ചേരുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നാടകത്തിൻ്റെ ഒടുവിൽ നമുക്ക് പേര് പറയാം.

0: ബജോ തുടങ്ങാം, ഫോൺ അറ്റൻഡ് ചെയ്തോളൂ.
1: ഹലോ, നിങ്ങളോട് കാര്യം പറഞ്ഞതല്ലേ, പിന്നെന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന? ഇല്ല, പറ്റില്ല, വർഷങ്ങളായിട്ടുള്ള പതിവാണത്, ശനിയാഴ്ച മാത്രമേ കൊടുക്കുള്ളൂ. വേണ്ട, നിങ്ങളിനി വിളിക്കണം എന്നില്ല, അന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പുറപ്പെട്ടിരിക്കുക, നിങ്ങളൊന്ന് വെച്ചാട്ടെ. പറഞ്ഞില്ലേ ശനിയാഴ്ച, ശനിയാഴ്ചയേ പറ്റുള്ളൂ. ആ ശരി.
2: ആരാന്ന് വിളിച്ചോട്ടാ?
1: അത് അശ്വിനിയാണ്.
2: ഓളെന്തിനാ ഈ സമയത്ത് വിളിച്ചിന്?
1: ഓക്ക് കൂലി നേരത്തെ വേണം പോലും.
2: കൂലിയാ?
1: ആ
2: ആന്തേ നേരത്തെ.
1: ഓണെല്ലാം വരുന്നില്ലേ, നേരത്തെ കാലത്തെ പൈസ വേണമെന്നാ പറയുന്നത്. ഒന്നും പറയണ്ട, ഓളെ അമ്മക്കൊരു ലുങ്കി വേണം പോലും, ഒരാത്തേന് മാവേലി ഷോർ പോയിട്ട് സാധനമെല്ലാം വാങ്ങണം പോലും.
2: ഓണായതുകൊണ്ട് നേരത്തെ കൊടുക്കുന്നായിരിക്കും വിചാരോ. നിങ്ങൾ കൊടുക്കാനൊന്നും വേണ്ടേ വൈചോട്ടാ?
1: ഇല്ല, ഞാൻ കൊടുക്കൂലോ.
2: ഓണത്തിന്റെ തലേന്ന് മാത്രം കൊടുത്താൽ മതി.
1: നമ്മൾ ശനിയാഴ്ചയെ പതിവായിട്ട് കൊടുക്കാറുള്ളൂ.
2: നാട്ടുകാർ അങ്ങനെയാണല്ലോ, ശമ്പളെല്ലാം തലേന്ന് കൊടുത്തിട്ടാണ് നാട്ടുകാർ.
1: പിന്നെന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സൂര്യൻ തരുന്നില്ല.
2: പിന്നെ അത് മാത്രല്ല, കുറച്ച് വിചാരമുള്ള കൂട്ടത്തിലാ. ആ വിചാരം കുറച്ച് കുറക്കുന്നതാന്ന് ഓക്കെ. ഏറ്റവും നല്ല
1: നീ ഇങ്ങനെ പറ പറയാണ്ടൊന്ന് ബാങ്ക് കീഞ്ഞാട്ടെ, നല്ലൊന്നും കൊടുത്തിട്ട് വരാൻ നിൽക്കണ്ട.
2: അത് നല്ല സൂത്രായി, നല്ലത് കൊടുക്കാണ്ട് ഓണാന്ന് ഒരുപാട് പേരുണ്ടാവും ടൗണില് തേച്ചു. എല്ലാരും അന്നെ നോക്കുമ്പോ എന്ത് ചെയ്യൂ?
1: നമ്മളെന്താ ഫംഗ്ഷനോ കല്യാണത്തിനായിട്ട് പോന്നിയാ? സാധനം വാങ്ങാൻ പോന്നില്ലേ?
2: ബൈജോട്ട, ഫംഗ്ഷനോ കല്യാണോ ഇതൊന്നും ഒരു വിഷയമല്ല, ഒരുപാട് പേരുള്ളതാണ് നമ്മുടെ ടൗണില്. ഇപ്പൊ ഓണത്തിന്റെ സമയല്ലേ, നല്ല ഉടുത്തിട്ട് വരണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം പോയ ഓർമ്മയുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പില് അവിടെ നിൽക്കുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞ് ഇവരെ പോലത്തെ ഒരു സാരി എനിക്ക് എടുത്തു തരുമോ എന്ന് ചോദിച്ച ഓർമ്മയുണ്ട് നിങ്ങൾക്ക്?
1: നല്ല ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ടോ നിന്റെ പോലത്തെ സാരി ഇല്ലായിട്ട് അവിടുന്ന് കസ്റ്റമർ വീടിയെന്ന് ഇറങ്ങിപ്പോയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്.
2: ആ എന്നിട്ടാ പറയുന്നത്? അപ്പൊ നല്ല വൃത്തികൾ ഇട്ടിട്ട് പോണ്ടേ.
1: നമ്മളെ സാധനത്തിന് അവര് സമ്മാനം തരാണ്ടും പോയില്ലേ?
2: എന്തിട്ട്
1: പിന്നെ നമ്മൾ അത്ര പൈസേന്റെ സാധനങ്ങളാ എടുത്തിനാർന്ന്? എല്ലാവർക്കും നാല് ഗ്ലാസ് കൊടുക്കുന്നു, നമുക്ക് അത്ര അന്നിന് വെറും രണ്ടല്ലേ അന്നിന്?
2: എന്റെ ബൈജു ഏട്ടാ, രണ്ട് ഗ്ലാസ് അല്ലേ, ഇവിടെ എത്ര ഗ്ലാസ് ഉണ്ട്?
1: എന്റെ സൂര്യെ, നീ ഇങ്ങനെ കയ്യിലും കഴുത്തിലൊന്നും അണിഞ്ഞിട്ട് ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങില്ല.
2: അതിനല്ലേ അവിടെ ടി ടി സി ഇല്ലേ, പിന്നെ എന്തിനാ പേടിക്കേ?
1: ടി ടി സിയാ? ഓ ബി എഡ് ആയിരിക്കും.
2: എന്റെ ബൈജോട്ട എന്റെ കൈമന്ന് മാറിപ്പോയതാന്ന്.
1: ഇംഗ്ലീഷ് വെർബ്
2: സി സി ടി വി.
1: നീ ഇടക്ക്, ഞാൻ ഇപ്പം പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം.
2: ആ വേഗം പോ, എല്ലാരും കൊണ്ടുപോയിരിക്കും സാധനങ്ങളല്ലോ.

0: ഹലോ,
1: ഇതാരാ ഈ നേരത്തെ പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ, ഇതോളന്നെയാണ്
2: കൊടുക്കണേ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എടുക്കണ്ടെന്ന്.
1: അല്ല സൂര്യ, ഈ ചുവപ്പിലേക്ക് നീക്കുമ്പോന്നാ, ഈ പച്ചയിലേക്ക് നീക്കുമ്പോന്നാ ഫോൺ ഡിസ്കണ്ട് ആവുക?
2: നിങ്ങൾ എന്താ പഠിച്ചിന്? ബിസിനസ്സല്ലേ പഠിച്ചിന്? ഇത്രയും ആയി നിങ്ങൾക്ക് ചോപ്പ് ഏതാ പച്ച ഏതാന്ന് ഓർമ്മയില്ല?
1: പറയുന്നു കേൾക്കുന്നുണ്ടോ? നീ മെല്ലെ പറ.
2: ആ, ഓളെ എടുക്കണേ, നിങ്ങൾ കട്ടാക്ക്.
1: ഹലോ, നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ പറ്റൂലാന്ന്. ശനിയാഴ്ച ഉറപ്പായിട്ടും തരാ. 10:36 പണിക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകത, ഞാനൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നാണ്, ഇനി വിളിച്ചോണ്ട് കേട്ടാ. ആ,
2: എല്ലാ വൈചേട്ടാ ഓക്കുന്നാന്ന്. ഓള് അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
1: തിരുവോണത്തിന് റേഷൻ പിടി ലീവാ പോലു. ഈ സബ്സിഡിന്റെ സാധനം കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ വാങ്ങണം പോലു. 2 ദിവസം പണിയെടുത്തല്ലോ, അതിന്റെ കൂലി അങ്ങ് തരുവാന്നാ ചോദിക്കുന്നത്.
2: കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കണ്ട. നിങ്ങൾ എന്നാ പറഞ്ഞിട്ട്?
1: ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു.
2: അങ്ങനെ തന്നെ പറഞ്ഞാ.
1: പിന്നെ നീ പറഞ്ഞല്ലേ, നീ പറയുമ്പോ പിന്നെ ഞങ്ങൾക്ക് കേക്കെടുക്കാൻ പറ്റുമോ?
2: ഞാൻ വെച്ച് അഥവാ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ സൂക്കോട് ഞാൻ മാറ്റിത്തരാം. പ്രത്യേകിച്ച് ഓക്ക്. അല്ല ബൈജുട്ടാ, ഈ ചുവപ്പിലേക്ക് നീക്കലാന്നോ പച്ചയിലേക്ക് നീക്കലേനോ ഏതേനും ഓർമ്മ കിട്ടുന്നില്ലല്ലോ.
1: ഓഹോ, ഇപ്പൊ എന്നെ പഠിപ്പിച്ചതെല്ലാം കൂടി നീ മറന്നുപോയാ?
2: ഞാൻ അറിയണ്ട, പച്ചയിലേക്കൊന്ന് നീക്കിപ്പോയി. നല്ലോണം രണ്ടു പറഞ്ഞേക്ക്. ഓക്ക് അതേ പറ്റൂ, ഓളെ അടക്കാൻ അതേ പറ്റൂ.
1: ഞാൻ സൈഡാകട്ടെ. ഫോണിങ്ങോണ്ട. ഹലോ, ഇനിയാറ്റം നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടാ. നിങ്ങളില്ലല്ലോ, എനിക്ക് എന്റെ കമ്പനി കൊണ്ടുപോകാൻ പറ്റൂ കേട്ടാ. ഈ ഓണന്ത ആദ്യമായിട്ടാ. ഹലോ, പറയുന്ന കേൾക്കുന്നുണ്ടാ?

0: എന്താ മോളെ പറഞ്ഞേ?
1: അമ്മയുടെ ഞാൻ പറഞ്ഞല്ലേ വിളിക്കണ്ടെന്ന്.
0: എനിക്കൊരു തോന്നിയിട്ടാണ്, മുതലാളി എന്തെങ്കിലും സഹായിച്ചാലോ?
1: രണ്ടു ദിവസത്തെ കൂലി അങ്ങ് തന്നാ മതിയേനു.
0: നീ സമാധാനിക്ക്, നമുക്കിനി ശനിയാഴ്ച കിട്ടിയിട്ട് ഓണല്ല ആക്ക.
1: മാവേലി സ്റ്റോറിലെ സബ്സിഡി അതിന് കിട്ടുക. കൈത്തറീൻ്റെ റിബേറ്റും തീരും അപ്പോഴത്തേക്ക്. എത്ര നാളായി നിങ്ങളൊരു ലുങ്കിക്ക് പറഞ്ഞിട്ട്.
0: മോളെ അതൊന്നും കുഴപ്പമില്ല, അമ്മേൻ്റെ പഴയ മുണ്ടില്ലേ അതൊന്നെടുത്ത് നന്നായിട്ട് കുത്തി അലക്കി കഞ്ഞി മുക്കി വെയിലത്താറിയിട്ട് ഒന്ന് നല്ല ഉണങ്ങ് തേച്ചാൽ പുതിയ പോലെ ഉണ്ടാവും. മോള് വിഷമിക്കണ്ട.
1: എന്നാലും എന്തൊരു മുതലാളി ഏത്, അയാൾക്ക് രണ്ടു ദിവസത്തെ കൂലി തന്നിട്ടുണ്ടെങ്കിൽ.
0: നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമ്മളെക്കാളും കഷ്ടപ്പാടില്ല എത്ര ആളുണ്ട് ലോകത്ത്.
1: എന്നാലോ ഒരു കൂലിക്ക് ചോദിച്ചാൽ എന്തെല്ലാം അയാൾ പറഞ്ഞു.
0: എൻ്റെ മോള് സങ്കടപ്പെടണ്ട, മോള് കഞ്ഞി വെക്കുന്നില്ലേ? എനിക്കെന്തായാലും കഞ്ഞി വേണ്ട. നീ വരുമ്പം കൊണ്ടുവന്ന പാക്കറ്റില്ലേ,
1: അതാ കോളേജ് കുട്ടികൾ വന്ന രണ്ട് പാക്കറ്റല്ലേ അതിൽ തിന്നുള്ളു.
0: അതിലെ കേക്കില്ലേ, അത് തിന്നേരം തന്നെ എനിക്ക് വിശപ്പലം പോയി. കുറേ ചൂടുവെള്ളം അങ്ങ് കുടിച്ചു, വിശപ്പേയില്ല ഇപ്പോൾ. ഞാൻ കുറച്ച് കിടക്കട്ടെ മോളെ, ഭയങ്കര ക്ഷീണം.

0: ഏടിയ കഞ്ഞി വെക്കുക, അരിയുണ്ടാവിട. ഓണത്തിന് ഇനിയിപ്പം നാക്കുക, അമ്മക്കൊന്നും കൊടുക്കാണ്ടിക്കാനാവുക. അയാളങ്ക് പൈസയും തരുന്നില്ല, ആരോടിപ്പോ പോയി ചോദിക്കണ്ട്.
1: മോളെ, അതാരാ വാതിൽ മുട്ടുന്നുണ്ടല്ലോ?
0: അത് ഞാൻ നോക്കാം. മാമ എണീക്കണ്ട,
1: പോയി നോക്ക്.
0: ഉയ്, മുതലാളിയാന്നല്ലോ. അമ്മയാത്തന്നെ കടന്നോ, ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ടേ. ചെലപ്പനി പിരിച്ചുവിടാനങ്ങാറ്റാന്നൊന്നു. മുതലാളി ക്ഷമിക്കണം, നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. ദയവേ നിങ്ങൾ എന്നെ പിരിച്ചുവിടരു. ഇപ്പൊ പെട്ടെന്ന് വിചാരിച്ചാ എനിക്ക് വേറെ പണിയൊന്നും കിട്ടൂലല്ലോ. അമ്മക്ക് നല്ലൊരു ലുങ്കി മേടിച്ചു കൊടുക്കണമെന്ന് പണ്ടേയുള്ള ആഗ്രഹം, അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. നേരത്തൊരീന്
2: ഓർത്തു നിന്റെ അമ്മ ഓർത്തു.
0: അല്ല, നിങ്ങൾ അമ്മേനെ വിളിക്കല്ല, അമ്മക്ക് ഇതൊന്നും കേൾക്കാനാവൂല. അമ്മ ഒരു സുഖമില്ലാത്ത ആളല്ലേ.
3: അശ്വിനി, അമ്മയെ വിളിക്ക്.
1: ആരാ മോളെ?
0: മുതലാളി അമ്മ.
1: മുതലാളി ക്ഷമിക്കണം, മോള് വിവരക്കേട് കൊണ്ട് പറഞ്ഞതാ. നമ്മള് ദാരിദ്ര്യം വിചാരിച്ച് പറഞ്ഞു പോയതാ. തിരുവോണല്ലേ, എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാനെല്ലാം വേണ്ടിയിട്ട് ഒരാഗ്രഹം എല്ലാരെ പോലെയും ഓക്കും ഉണ്ടാവുമല്ലോ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ക്ഷമിക്കാനൊക്കെ
2: വരട്ടെ. എന്തല്ലേ ഇതിനും ആവശ്യം അശ്വിനി?
3: ബൈജോട്ടാ, റേഷൻ പീടിയന്ന് സ്പെഷ്യൽ അരി വാങ്ങുക, അമ്മക്കൊരു ലുങ്കി വാങ്ങുക, ഇതല്ലേ അവളുടെ ആവശ്യം.
2: പോരാത്തേന് മാവേലി സ്റ്റോറിലെ സബ്സിഡി വാങ്ങി കൊടുക്കണ്ടേ?
3: ആ,
0: തിരുവോണത്തിനാണല്ലോ ലീവല്ലേ സാറേ, തിരുവോണം കഴിഞ്ഞാ പിന്നെ ഒന്നും കിട്ടുകയില്ല, അതുകൊണ്ട് പറഞ്ഞാന്ന്.
2: എന്നാ ഇങ്ങോട്ട് വാ, ദാ ഇതങ്ങോട്ട് എടുത്തു വെച്ചാട്ടാത്തേക്ക്.
0: എന്നാ സാറേ ഇത്?
2: ഇത് അമ്മക്കുള്ള സെറ്റും ഉണ്ട്, നിനക്കൊരു സാരിയുണ്ട്, പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളുണ്ട്.
0: സാറ് മക്കാറാക്കുന്ന നമ്മളാ, പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കല്ല സാറേ.
2: ഏ, മക്കാറാക്കുന്നൊന്നല്ല, ഇതിങ്ങളങ്ങ് എടുത്ത് വെക്കാത്ത്.
1: അല്ല സാറേ, എത്ര നാള് പണിയെടുത്തിട്ട് ഈ കടലം മോളെ വീട്ടാ?
2: കടം വീട്ടേണ്ട കാര്യമല്ല, നമുക്ക് ആലോചിക്കാം. പിന്നെന്തേലും പറഞ്ഞ്.
0: കിറ്റ് ബാങ്കുകാരെല്ലാം കിറ്റ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. എത്രയല്ല പൈസ, 1500 രൂപ അതിന് മുകളിലോട്ടൊക്കെയല്ലേ ഉള്ളൂ. നമ്മളാന്നും വേണ്ടാന്ന് വിചാരിച്ചിന്.
1: അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല സാറേ. അതിലുള്ള പല സാധനവും നമുക്ക് വേണ്ടാത്തിയ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്ച്ചോറിന്റെ അരി, ഇതൊന്നും നമുക്ക് വേണ്ടാത്തിയാന്ന്.
2: സൂര്യ, അതെല്ലാം എടുത്ത് വെച്ചോട്ടെ.
3: അമ്മേ, ഇതാ.
2: ആ, നിങ്ങക്ക് വേണ്ടാത്ത സാധനങ്ങളിലുള്ള ഒരു കിറ്റായത്.
0: അല്ല സാറേ, ഞാൻ പണിയെടുത്തിട്ട് എങ്ങനെയാ വീട്ടു പോയതല്ലോ, എനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
2: നിങ്ങൾ ഇതെല്ലാം എടുത്താത്ത് വെക്ക്, എന്നിട്ട് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. രണ്ടു തവണ നിങ്ങൾ വിളിച്ചപ്പോ എന്റെ അടുത്ത് നല്ലോണം ചീത്ത് കിട്ടിയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാ മൂന്നാമതും വിളിച്ചേ?
1: അത് ഞാൻ പറഞ്ഞിട്ടാ സാറേ, എനിക്കെന്തോ അങ്ങനെ തോന്നി, ഒന്നുകൂടി വിളിക്കാൻ പറയേ.
2: ആ, നിങ്ങൾ വിളിച്ചത് എന്തായാലും നന്നായി. നിങ്ങളാ വിളി കൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങളെ മുന്നിൽ ജീവനോടെ നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്
0: സാറേ.
2: അതെ, നിങ്ങളെ ഫോണ് വന്നിട്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കി, രണ്ടും നല്ലോണം ചീറ്റി ഞാൻ പറഞ്ഞു. എന്റെ വണ്ടീനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാർ അങ്ങോട്ട് കയറി, ഒരു വലിയ ടൂറിസ്റ്റ് ബസ് വന്നിട്ട് ഇടിച്ച്. അതിന്റെ ഡ്രൈവർ ഇപ്പോ ഏതോ മെഡിക്കൽ കോളേജിലാ പോലും ഉള്ളത്. അതുകൊണ്ട് അമ്മേ, നിങ്ങളാ വിളിയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വിളിയാ. നിങ്ങൾ അന്നേരം വിളിച്ചിട്ടില്ലെങ്കിലല്ലേ ഇന്ന് എന്റെ വീട്ടിലിപ്പോ വെള്ള പൊതുപ്പിച്ച രണ്ട് ശവങ്ങൾ ഉണ്ടാവുമായിരുന്നു.
1: മോനെ.
2: അതെ അമ്മേ.

0: സാറേ.
1: അശ്വിനി, നിങ്ങൾക്കിപ്പോ തന്നതൊന്നും നമ്മുടെ ജീവന്റെ വിലയല്ല. പക്ഷേ എന്റെ കണ്ണു തുറപ്പിച്ചു. ഓണം എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാവർക്കും ഉള്ളതല്ലേ.
0: ബൈജോട്ടാ, നിങ്ങൾ അതും കൂടി കൊടുക്കറാ?
1: ആ, അക്കാര്യം ഞാൻ മറന്നു. ₹5,000
0: സാറേ.
1: അശ്വിനിക്ക് മാത്രല്ല, ഇന്ന് രാത്രി കൊണ്ട് തന്നെ എന്റെ കമ്പനിയിലെ 36 പണിക്കാർക്കും ഈ ഒരു പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ഉത്തരവാദി അശ്വിനിയുടെ അമ്മ പറഞ്ഞ പോലെ ആ തമ്പുരാന്റെ തോന്നിപ്പിക്കല, മാവേലി തമ്പുരാന്റെ രാജ്യം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രൂപകത്തിന്റെ ഉപസംഹാരത്തിന് ഇവിടെ സമയമായി. നമ്മുടെ വിഷയം ഏതാണ്ട് പൂർണ്ണമായി. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു പേരുണ്ടായിരുന്നില്ല, നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം അല്ലേ? എന്താണ് പേര്?
1: മാവേലി തമ്പുരാന്റെ രാജനീതി.
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ രൂപകം തത്സമയം ഒരുക്കിയ ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം, ഓരോരുത്തരും പരിചയപ്പെടാം.
2: ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ.
3: ഞാൻ സൂര്യ ഇടവന.
4: ഞാൻ ചന്ദ്രലേഖ മല്ലിശ്ശേരി.
5: ഞാൻ അശ്വിനി കവിനശ്ശേരി.
2: സൂര്യ, നിനക്ക് എന്താ ഇടവനശ്ശേരി എന്ന് പറഞ്ഞാ പോരേനാ?
3: അല്ല ബൈജുട്ട, അപ്പൊ നിങ്ങൾ എന്താ പറയാ? ബൈജു സുന്ദരൻ താമരശ്ശേരി.
0: തൽക്കാലം നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് തീർക്കാം. അപ്പൊ ഇതിന്റെ ഒരു ആശയവും ആവിഷ്കാരവും ആരാണ്? സംവിധാനം അശ്വിനി
1: കവിനശ്ശേരി.
0: അല്ല, നമ്മള് കോറസ് ആയിട്ട് പറയേണ്ടത് അതല്ലല്ലോ, മറ്റൊരു കാര്യല്ലേ. എന്താണ് കോറസ് ആയിട്ട് പറയേണ്ടത്?
2: റേഡിയോ മലബാറിന്റെ
3: എല്ലാ ശ്രോതാക്കൾക്കും
4: ഞങ്ങളുടെ
5: ഹൃദ്യമായ
1: തിരുവോണാശംസകൾ.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.

0: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.
1: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
3: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ൽ ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4-ാം ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റുന്നതായിരുന്നു കേരളമൊട്ടാകെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും നടന്നു. വൻതോതിൽ മഴ ഇല്ലായിരുന്നു എന്നതും രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് സൌകര്യമായി. ഔദ്യോഗിക ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് പുറമെ കോവളം അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ നടന്നുവരുന്നുണ്ട്.
5: ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കി. സാധാരണയായി മാസം അവസാനമാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഓണാഘോഷം മുൻനിർത്തി തുക നേരത്തെ കൈമാറുകയായിരുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിൽ ഇന്ന് രാവിലെ 9-ഓടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായി. 17 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന റസുവ മേഖലയിലുണ്ടായ പ്രളയത്തിൽ 105 ഇന്ത്യക്കാരും 93 നേപ്പാൾ സ്വദേശികളും UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയുമാണ് കാണാതായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. കാണാതായവർക്കായി തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1234 1144 9851 28944445 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പരുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +977 985 131 687 +977 970 9100 750 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
7: ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സാരൺ, മുസാഫർപൂർ, വൈശാലി എന്നീ 6 ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമ ചമ്പാരനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യ അമൃതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കാൻ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: ബീഹാറിലുടനീളം പ്രളയ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയെ ടെലിഫോണിൽ വിളിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 944-711-1844 974-71-3-217. നേപ്പാൾ സന്ദർശനത്തിന് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തമിഴ്നാട് സർക്കാർ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർ ന്യൂഡൽഹിയിലെ തമിഴ്നാട് ഹൌസുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തുപകരുന്നതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
8: India today stands as the fastest growing major economy in the world. India's transformation is structural. Rapid urbanization, a growing middle class and world-class digital infrastructure are creating new opportunities across virtually every sector of the economy.
5: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക യാത്രാമാർഗം സ്ഥാപിക്കുന്നതും ജലപാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളും നിർദ്ദിഷ്ട ചട്ടക്കൂടിൽ ഉൾപ്പെടുമെന്ന് ഇരുരാജ്യങ്ങളും അറിയിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നയപരമായ കാര്യങ്ങളിലും പ്രശ്നപരിഹാരങ്ങളിലും സർഗാത്മകമായി ചിന്തിക്കുക, മികച്ച ഭരണനിർവഹണത്തിനായി ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതായി ശ്രീ ജയന്ത് സിംഗ് അറിയിച്ചു. രാജ്യത്തെ അടുത്ത തലമുറ ഉള്ളടക്ക സൃഷ്ടാക്കളെ പിന്തുണയ്ക്കാൻ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസും നെറ്റ്ഫ്ലിക്സും. പദ്ധതിക്ക് കീഴിൽ 6 പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് 80% വരെ സാമ്പത്തിക സഹായം നൽകും. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ചാരി മുബാറക് യാത്രയോടെ പ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമായി. മണ്ഡിയിലെ രാജ്പുരയിലുള്ള ശ്രീബുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പൂഞ്ചിലെ ദശനാമി അഖാഡ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി, 17 മരണം സ്ഥിരീകരിച്ചു, സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4 ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ ആറ്റ് സ്കൂൾ. പ്രിയ കൂട്ടുകാർക്ക് ഇന്നത്തെ റേഡിയോ ആറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: എൻ്റെ പേര് ആര്യ എന്ന. ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഓണമെന്ന് വെച്ചാൽ അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണല്ലോ. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അതായത് ഇപ്പം നമുക്ക് ഓണത്തിനെ കൊണ്ട് അങ്ങനെ വലിയൊരു ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവം ഇല്ല. അപ്പം അതേസമയം കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ദിവസം നമ്മൾ ഉറങ്ങുക തന്നെ ഇല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് ഓണത്തിന്. എല്ലാവരും വരും, അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മേൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും വന്ന് കൂടി ചേർന്നിരുന്ന് സദ്യ ഒക്കെ കഴിച്ച് അങ്ങനെ പോകുന്നൊരു ദിവസമാണ് ഓണം. അപ്പോൾ എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ കൂടി സ്കൂളിൽ ആഘോഷിക്കുന്നതായാലും എല്ലാം ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പൂക്കളം നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന പോലെ നമ്മൾ ഈ കാട് അങ്ങനെ കുറേ നടന്നിട്ടൊന്നുമല്ല പൂ പറിച്ചിട്ട് വരിക, നമ്മൾ അടുത്തടുത്തുള്ള പൂ നോക്കിയിട്ട് പറിക്കും. അങ്ങനെയായിരുന്നു. പക്ഷേ നല്ല എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ ഒരു സദ്യ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഓണം അവസാനിപ്പിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്.
2: അച്ഛനും അമ്മയൊക്കെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് വേണമെന്ന്?
1: ഉറപ്പായിട്ടും. കാരണം നമുക്കങ്ങനെ പോകാനൊരു സ്ഥലം നമുക്കറിയില്ല. അവരെന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതിയിൽ എല്ലായിടത്തും അവർക്ക് അറിയാം, ഇന്ന സ്ഥലത്ത് ഇന്നേ പൂവുണ്ട്, അതെല്ലാം അവർക്ക് അറിയാം. അപ്പോൾ അവർ പോവും. അപ്പം നമുക്ക് അതുപോലെ പോകാനുള്ള സ്ഥലം ഏതാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഭയങ്കര വിഷമമാവും. അങ്ങനെ പോയിരുന്നെങ്കിൽ എന്നറിയാം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ നടന്ന് പൂവൊക്കെ പറിച്ച് അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അതെ, എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതുവരെ പറ്റിയിട്ടില്ല. ഹാപ്പിയാണ്.
3: എൻ്റെ പേര് ശ്രീനന്ദ രാഗേഷ്. ഞാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തതൊരു അനുഭവമാണ്. കർക്കിടക മാസത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നെല്ലാം മാറി ഒരു ആകാശം മാനമെല്ലാം തെളിഞ്ഞു വരുന്നൊരു സമയം. പക്ഷെ പണ്ടത്തെ കാലത്ത് വെച്ചിട്ട് നമ്മളെ എൻ്റെ ഈ ഒരു കുട്ടിക്കാലത്ത് കഷ്ടപ്പാടുകളുള്ള കാലമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓണത്തിൻ്റെ ആ ഒരു പത്ത് ദിവസം പൂവിടുക, ആ പൂവിടുന്നതിനിടയിൽ എൻ്റെയും അനിയൻ്റെയും അഭിപ്രായങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവസാനം പൂ വാരി വലിച്ചെറിഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോവും. ലാസ്റ്റ് അമ്മ വന്ന് ഇടപെട്ടാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവും. പിന്നെ ഈ പരീക്ഷേൻ്റെ ഇടക്ക് ഒരു ദിവസം ഒരു സൺഡേയോ സാറ്റർഡേയോ അങ്ങനെ ആയിരിക്കും ഓണക്കോടി എടുക്കാൻ പോവുക. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം. കാരണം അന്നേരം അച്ഛനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതെടുത്തോ, പൈസ നോക്കണ്ട, അത് നോക്കണ്ട, ഇത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നെടുക്കാൻ പോയാൽ നമ്മൾ അഞ്ചും ആറും എടുത്തു വരുന്ന ആ ഒരു ഇതനക്കുണ്ട്. പക്ഷേ അതിലേറ്റവും അറ്റ് ലാസ്റ്റ് മൊമെൻ്റിൽ ഫാമിലി ആയിട്ടുള്ള ഓണക്കളികളും അതെല്ലാം കഴിഞ്ഞ് അമ്മേൻ്റെ വീട്ടിൽ സദ്യ കഴിക്കാൻ പോകുന്ന ആ ഒരു ഓർമ്മയുണ്ട്. പൂക്കൊട്ടയിലുണ്ടാക്കി രാവിലെ അടുത്ത വീട്ടിലും എല്ലാം പൂ പറിക്കാൻ പോകും. അന്നേരം നാട്ടിൽ കുറേ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കുട്ടികളെക്കാളും ഫസ്റ്റ് നമുക്കെത്തണം, അടുത്ത പൂ നമുക്ക് ആദ്യം എടുക്കണം എന്നുള്ള ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോ ആയിട്ടായിരിക്കും പോകുക. മൊട്ട് വിരിയേണ്ടത് തലേന്ന് പറിച്ചു വെക്കും. പിന്നെ ഈ ഒരു വെള്ളപ്പൂവുണ്ട്, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, പാരിജാതം. അത് അടുത്ത വീട്ടിൽ ഉണ്ട്. അപ്പോൾ ആടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാ കുട്ടികളും ആ വീട്ടിന് മുമ്പിലെത്തും. അപ്പോൾ അവരെ അത് ബന്ധു വിടാം നമ്മളെ. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ ആദ്യം അവരെത്തുന്നതിനേക്കാൾ മുമ്പ് അവിടെ പോയി അവർക്ക് വേറെ ഒരു കുട്ടികളെ മനസ്സിലുള്ളതായിരിക്കും എനിക്ക് കൂടുതൽ പൂ കിട്ടണം, മറ്റുള്ള ആൾക്കാർക്ക് കിട്ടരുത് എന്നുള്ളൊരിതിലുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ ആ ഒരു അന്ന് ആഘോഷിച്ചാവണ. നമ്മളിപ്പം കുറച്ചുകൂടി വലുതായി, പക്ഷെ ആ കുട്ടിക്കാലത്തോണം ഒരിക്കലും തിരിച്ചു കിട്ടും തോന്നില്ല. അത്രയും നല്ലൊരു ഓർമ്മകളാണ്. ഇത് എത്ര വർഷം കഴിഞ്ഞാലും പ്രായമായാലും ആലോചിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഉണ്ടായ ഓണം, ലാസ്റ്റ് പൂവിടുമ്പോൾ നീ അത് ചെയ്യണ്ട ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അനിയനോട് അടിയുണ്ടാക്കിയ ഓണം. നാളെ നമുക്കെല്ലാം വയസ്സാകും, നമ്മൾ എല്ലാം രണ്ടുപേരും അനിയനായാലും ഞാനായാലും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകും. പക്ഷെ എന്നാലും ഒരു ഓണം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ സമ്പദ് സമൃദ്ധിയുടെ ഒരു ആഘോഷമാണല്ലോ. അപ്പോൾ എല്ലാ കാലവും ആ ഒരു പഴയ ഓണം തിരിച്ചു കിട്ടൂല എന്നുള്ള ഇതിൽ തന്നെ ആ ഓണത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും മനസ്സിലുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഓണം എന്ന് പറയുമ്പം നമ്മളെ പൂക്കളും കലാപരിപാടികളും അതുപോലെ മാവേലി വരുത്തും ഇതൊക്കെയാണ് കേരളത്തിൽ ഓണം എന്നുള്ള കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കുന്നതും ആവേശപൂർവ്വം നമ്മൾ കഴിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. പിന്നെ മാവേലിയുടെ വരവാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. കാരണം മാവേലിയാണല്ലോ ഓണത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരാൾ, നായകൻ. നായകൻ എന്നുള്ളത് മാവേലിയാണ്. അപ്പോൾ മാവേലിൻ്റെ വരുവിനായിട്ട് എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു രസമാണ്. അതുപോലെ ഈ വിദ്യാർത്ഥികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷമായി മാറും. അതുപോലെ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മളെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരുന്ന ടീച്ചേഴ്സിനും നല്ലൊരു ഓണാശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
5: എൻ്റെ പേര് അമൃത. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ചെറുപ്പകാലത്തിലെ ഓണോ അങ്ങനെ വലുതായിട്ട് ആഘോഷിച്ച ഇതൊന്നുമില്ല. ലൈക്ക് ഞാൻ ഹൈദരാബാദിലായിരുന്നു, അപ്പം അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഞാനും അച്ഛനും അമ്മയും മാത്രം, എന്നിട്ട് അവിടെ ഞങ്ങളെ മാത്രമുള്ള ഒരു ലോകത്ത് ചെറിയൊരു പൂക്കളോ ഞങ്ങളതായിട്ടുള്ള സന്തോഷം, എന്നാൽ ഒന്നും മുടക്കാറില്ല, എല്ലാം ചെയ്യും. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞേരാണ് ഞാൻ ഒരു 6 ക്ലാസ്സിലെത്തിയാരാ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓണം ആഘോഷിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആഘോഷിച്ചത്, നാട്ടിൽ പരിപാടികൾ. അപ്പോൾ ആടെ പോയി, അങ്ങനെ ഒരു ദിവസം കളിക്ക് നിന്നിട്ട് എനിക്ക് സമ്മാനമെല്ലാം കിട്ടീന്, കസേര കളിക്ക് ഫസ്റ്റ് കിട്ടീന്, അങ്ങനെ ഒരുപാട്. പിന്നെ എക്സൈറ്റഡായി. പിന്നെ അമ്മേൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു പണ്ട്, ട്രെൻഡല്ലേ അത്, അമ്മേൻ്റെ സാരി മുറിച്ചിട്ട് ബ്ലൗസെല്ലാം അടിക്കുന്നത്. അപ്പോൾ അത് മുറിച്ചിട്ട് എനിക്കൊരു പച്ച പാവാടിയും ബ്ലൗസും അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കൊടുത്തിട്ട് ഞാനിങ്ങനെ നിന്ന് ഓണപ്പൂക്കളത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന്, അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞി അനിയത്തി ജനിച്ചത്, അപ്പോൾ അവളെയും പിടിച്ച് ഇങ്ങനെ പൂക്കളത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഓണം, ആ ഓണ അന്ന് മുതലാണ് ഞങ്ങൾ ആ ബ്യൂട്ടിഫുള്ളായിട്ട് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാളും ആണെങ്കിലും ബ്യൂട്ടിഫുള്ളായിരുന്നു, പക്ഷേങ്കിൽ ആൾക്കാർ കൂടുന്നവരും ഇതിൻ്റെ ഒരു ഭംഗി കൂടുന്നാണല്ലോ, അപ്പം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പം അതും കഴിഞ്ഞ് ഇപ്പം പ്ലസ് ടുവിലെത്തി നിൽക്കുന്ന ഇപ്പം സ്കൂളിലെ ഓണപ്പരിപാടി അതും നല്ല രസമായി. ഇങ്ങനെ ഓരോ കളികളും സദ്യയും എല്ലായിട്ടും. ഇപ്പോൾ ആദ്യം ടീച്ചർമാരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ കളർ രസാക്കൂല, സർക്കുലർ വന്നിട്ടില്ല അങ്ങനെയെല്ലാം പറഞ്ഞ, പക്ഷേങ്കിൽ പിന്നെ പറഞ്ഞേ പിന്നെ സർക്കുലർ വന്നേരം അപ്പോൾ പിന്നെ സന്തോഷമായി. പിന്നെ സാരി ഏതെടുക്കണം ഏതിടണം, സാരി മുടി എങ്ങനെ കിട്ടണം, അതൊക്കെയായിരുന്നു പിന്നെ മൊത്തം ചർച്ച. ക്ലാസ്സിൽ തന്നെ അത് തന്നെ ചർച്ച. പിന്നെ ഡ്രസ് കോഡ് വേണോ, അങ്ങനെ ഒരുപാട്. പിന്നെ ലാസ്റ്റത്തെ ഓണം, സ്കൂൾ ലൈഫിൽ ലാസ്റ്റത്തെ ഓണം ഇത്, അതൊന്ന് മാക്സിമം എൻജോയ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: നമസ്കാരം, എൻ്റെ പേര് ഋതുപർണ. ഞാൻ കല്ലൂർ ന്യൂ യു പി സ്കൂളിൽ 5 ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നൊരു നല്ല ഓണപ്പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടോ.

0: ഞാൻ ആരാധ്യ, വട്ടന്നൂർ KPCHS എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി. എനിക്ക് ഓണെന്ന് പറഞ്ഞാല് കസിൻസും കുടുംബക്കാരും ഒക്കെ ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ് എൻ്റെ ഓണം. കഴിഞ്ഞ തിരുവോണം എനിക്ക് അത്രയ്ക്കും ഓർമ്മയുള്ള ഒന്നായിരുന്നു. തലേദിവസം തന്നെ വീട്ടിൽ കസിൻസും ബന്ധുക്കളൊക്കെ എത്തിയിരിക്കും. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി പാട്ടും പാടി പറമ്പിൽ പൂ പറിക്കാൻ പോകും. അവിടെ തുമ്പപ്പൂ, കാക്കപ്പൂ എല്ലാം പറിച്ച് അന്ന് ഉമ്മറത്ത് എല്ലാവരും കൂടി പൂക്കളമിടും. ആ പൂക്കളം കാണാൻ എന്ത് ഭംഗിയാന്നറിയോ. അത് കഴിഞ്ഞ് പറമ്പിൽ എല്ലാവരും കൂടി കുറേ കളികളൊക്കെ കളിച്ചു. കസേരക്കളിയും സുന്ദരിക്ക് പൊട്ടിയിടലും എല്ലാം ഉണ്ടാവും. എല്ലാവരും തമ്മിൽ വലിയൊരു വടംവലിയും ഉണ്ടായിരിക്കും. വീട്ടിലെ വലിയവരുടെ കളിയൊക്കെ കണ്ട് കുറേ ചിരിക്കാനും രസിക്കാനും അന്ന് പറ്റും. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്ന് ഇലയിട്ട് സദ്യ കഴിക്കും. അമ്മയുണ്ടാക്കിയ കൂട്ടുകറിയും അവിയലും അടപ്രഥമനും ഒക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. അതൊന്ന് കഴിക്കണം. എല്ലാവരും ഒപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പായസം കുടിച്ച് ആ സന്തോഷം വേറെ തന്നെയാണ്. വൈകുന്നേരം മാവിൽ കെട്ടി ഊഞ്ഞാലിൽ ആടുമ്പോൾ അമ്മമ്മയുടെ കൂടെ ഇരുന്ന് പഴയ കഥകൾ കേൾക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു സമാധാനമാണ്. ആരും ഫോണ് നോക്കാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനും സ്നേഹം പങ്കുവെക്കാനും പറ്റി എന്നതാണ് ആ ഓണം എനിക്ക് തന്ന ഏറ്റവും വലിയ സന്തോഷം. ഓർക്കുന്തോറും മനസ്സിൽ മധുരം നിറയ്ക്കുന്ന ഇങ്ങനെയൊരു മനോഹരമായ ഓണക്കാലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ഓണം ഏവർക്കും നേരുന്നു.
1: എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇമ പ്രമോദ്. ഓണക്കാലം വരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കാലത്തിൻ്റെ മായ്ച്ചു കളയാത്ത ചിത്രങ്ങളാണ്. അതിൽ ഏറ്റവും തിളക്കമുള്ളത് ഞങ്ങളുടെ വലിയ തറവാട്ട് മുറ്റമാണ്. ആ പഴയ ഓടിട്ട തറവാട്ട് വീട്ടിലെ മുറ്റവും പറമ്പും ഒക്കെ ഓണക്കാലത്ത് എത്ര സജീവമായിരുന്നറിയോ. അത് രാവിലെ തന്നെ ചേച്ചിമാരുടെ കൂടെ പറമ്പൊക്കെ നടന്ന് പിച്ചിക്കും ചെമ്പരത്തിക്കും തെച്ചിക്കൊക്കെ വേണ്ടി ഞങ്ങള് പറമ്പ് ഓടി നടക്കും. ഞങ്ങളൊരു വലിയ പൂക്കളം തന്നെ അവിടെ ഒരുക്കും. സത്യം പറഞ്ഞ ആ പൂക്കളം ആ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയായിരുന്നു. പിന്നെ വലിയച്ഛൻ ഞങ്ങൾക്ക് മുറ്റത്ത് ഊഞ്ഞാല് കെട്ടിത്തരും. ഊഞ്ഞാലാട്ടത്തിൻ്റെ ആവേശവും ഒക്കെ തന്നെയും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. അതിനിടയിലാണ് കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട മാവേലി തമ്പുരാൻ്റെ വരവ്. ഞങ്ങൾ ഓണത്തപ്പൻ എന്നും കൂടി അവിടെ പറയും. കുടയിഞ്ചൂടി കുടവരം കുലുക്കി ആർപ്പുവിളികളോടെ മുറ്റത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളുടെ സദ്യ കഴിക്കുക. അതായത് വീടിൻ്റെ ഉമ്മറത്തും അടുക്കളയിലുമൊക്കെയായി എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ആ വലിയ ഓണസദ്യ. വാഴയിലയിൽ പായസവും കറികളും വിളമ്പി അച്ഛമ്മയുടെയും ചേച്ചിമാരുടെയും ഒക്കെ കൂടെ ഒന്നിച്ച് താഴെയിരുന്ന് കഴിച്ച ആ സദ്യക്ക് ഇന്നും വേറൊരു രുചിയാണ്. അന്നൊക്കെ എല്ലാറ്റിനും കൂടെ ഞങ്ങളുടെ അച്ഛമ്മയും ഉണ്ടായിരുന്നു. ഇന്ന് കാലം എത്ര പെട്ടെന്നാണ് മാറിയത്. ഇന്ന് ആ അച്ഛമ്മ ഞങ്ങളോടൊപ്പം ഇല്ല. ആ പഴയ തറവാട് വീടും ഞങ്ങൾ വിട്ടു. ഇന്ന് ഞങ്ങൾ പുതിയ വീട്ടിലിരുന്നാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഇന്ന് പുതിയ വീട്ടിലാണെങ്കിലും ഞാൻ എൻ്റെ ചേച്ചിമാരെ ഫോണിൽ വിളിക്കുകയും ദൂരെയാണെങ്കിലും ഫോണിലൂടെ ഞങ്ങൾ പഴയ വിശേഷങ്ങളും അച്ഛമ്മയുടെ ഓർമ്മകളും വീണ്ടും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. ചുമരുകളും വീടുകളും മാറിയേക്കാം, അച്ഛമ്മ നേരിട്ട് കൂടെ ഇല്ലായിരിക്കാം, എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ആ പഴയ തറവാടും ഓണക്കാലവും അച്ഛമ്മയും ഒക്കെ തന്നെ മായാതെ നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾ, ഞാനും എൻ്റെ അമ്മയും അച്ഛനും അനുജത്തിയും ഒരു ചെറിയ വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുകയാണെങ്കിലും അന്നത്തെ ആ ഒരു ബഹളവും ഒത്തുകൂടലും ഒന്നും ഇന്ന് ലഭിക്കുന്നില്ല. എല്ലാം ഫോണിലൂടെയായി. ഫോട്ടോസും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ അറിയുന്നത്. എല്ലാവരും ഓരോരോ വഴിക്കായി. എങ്കിലും ഞങ്ങളുടെ ആ സ്നേഹവും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയൊരു ഓണമെങ്കിലും അങ്ങനെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: എൻ്റെ പേര് മെല്ലാറോസ് ബിനോയി. ഞാൻ പഠിക്കുന്നത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 10-ാം ക്ലാസ്സിലെ ചിരിയും കളിയും നിറഞ്ഞ ആ പഴയ ഓണക്കാലത്ത് നിന്ന് +1-ലെ പുതിയ സൗഹൃദങ്ങളിലേക്കുള്ള മാറ്റം വളരെ മനോഹരമായൊരു ഓർമ്മച്ചെപ്പാണ്. 10-ാം ക്ലാസ്സിലെ ഓണം സന്തോഷത്തോടൊപ്പം ഒരൽപ്പം വിഷമം കൂടി ചേർന്നതായിരുന്നു. ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരോടൊപ്പമുള്ള അവസാനത്തെ ഓണാഘോഷം, സ്കൂളിൽ പൂക്കളമിടാനും പായസം ഉണ്ടാക്കാനും വടം വലിക്കാനും കാണിച്ച ആവേശത്തിന് പിന്നിൽ ഉടൻ പിരിയേണ്ടി

0: ടൗണിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. പുതിയ സ്കൂൾ, പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ. ആദ്യമൊക്കെ ഒരു അപരിചിതത്വം തോന്നിയെങ്കിലും ഓണാഘോഷം വന്നതോടെ ആ അകലമെല്ലാം മാറി. 10-ാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന മനസ്സിലേക്ക് പുതിയ സൗഹൃദങ്ങൾ കടന്നു വന്നു. കാലം മാറുമെങ്കിലും ഓണക്കോടിയുടെ മണവും പൂക്കളത്തിന്റെ ഭംഗിയും കൂട്ടുകാരോടൊപ്പമുള്ള ആ നല്ല ഓർമ്മകളും എന്നും മനസ്സിൽ മങ്ങാതെ തന്നെ നിൽക്കും.
1: എന്റെ പേര് നന്ദന ജഗദീഷ്. ഞാൻ KPCSS പട്ടാനൂരിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിച്ച ഒരു മനോഹരമായ ഓണാനുഭവങ്ങളാണ്. ഓണം എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് വർണ്ണപ്പകിട്ടാർന്ന പൂക്കളും നന്മയുടെ പവിത്രമായ ഓർമ്മകളൊക്കെയാണല്ലേ. കഴിഞ്ഞ വർഷത്തെ തിരുവോണ നാൾ എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരോണമായിരുന്നു. അത് രാവിലെ തന്നെ എഴുന്നേറ്റ് മുക്കുറ്റിയും തുമ്പപ്പൂവും തെച്ചിയൊക്കെ പറിച്ചെടുത്ത് പൂക്കളമിട്ടാണ് ആ ദിവസം തുടങ്ങിയത്. ഉമ്മറത്തെ ആ പൂക്കളം ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു. അമ്മയും അമ്മൂമ്മയൊക്കെ പാചകത്തിൻ്റെ തിരക്കിലും കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് നിലത്തിരുന്ന് ആ വിഭവ സമൃദ്ധമായ സദ്യയുടെ രുചി വിവരക്കാനാവാത്തതായിരുന്നു. ഡിജിറ്റൽ ലോകത്തെ തിരക്കുകളിൽ നിന്നും മാറി ഫോണുകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് തമാശകൾ പറഞ്ഞതും വീട്ടുമുറ്റത്തെ മാവിൻ കെട്ടിയ ഊഞ്ഞാലിൽ ആടിയതുമെല്ലാം മനസ്സിൽ വലിയൊരു സന്തോഷം നിറച്ചിരുന്നു. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ മനോഹാരിത എന്തെന്ന് കഴിഞ്ഞ ഓണക്കാലമാണ് എന്നെ പഠിപ്പിച്ചത്. ഓണം എന്നത് കേവലൊരു ആഘോഷം മാത്രമല്ല, മനസ്സിൽ സമാധാനമൊക്കെ നിറച്ച് നമ്മെ തമ്മിൽ കോർത്തിണക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു നൂല് കൂടിയാണ്. ആ നല്ല ഓർമ്മകൾ സമ്മാനിച്ച വെളിച്ചവുമായാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. നന്ദി.
2: എൻ്റെ പേര് തന്മയ. ഞാൻ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മാവേലിയുടെയും ഓണസദ്യയുടെയും ഓണപരിപാടികളുടെയും എല്ലാം ചിത്രമായിരിക്കും. ഓണം നമ്മൾ മുഴുവൻ മലയാളികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷമാണ്. കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറും എന്നൊരു ചൊല്ലുണ്ട്. അത് ഓണാഘോഷത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓണക്കാലത്ത് എല്ലാ കുടുംബാംഗങ്ങളും, അതായത് വിദേശത്തുള്ളവർ പോലും, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓണനാളുകളിൽ തറവാട്ട് വീട്ടിൽ എത്തിച്ചേരും. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്ന് അമ്മമാരും അമ്മായിമാരും ഒക്കെ അടുക്കളയിൽ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അത് വെറും സദ്യ ഉണ്ടാക്കൽ മാത്രമല്ല, ഓരോരുത്തരും അവരവരുടെ വിശേഷങ്ങളും മറ്റും പങ്കുവെക്കൽ കൂടിയാണ്. കുട്ടികളാണെങ്കിൽ പാടത്തും പറമ്പിലുമായി ഓടി നടന്ന് ഓണപ്പൂക്കൾ ശേഖരിക്കുകയും എല്ലാവരും ചേർന്ന് മുറ്റത്ത് പൂക്കളം ഒരുക്കുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും. ഓണക്കോടിയെടുത്ത് ഓണക്കളികളും പാട്ടുകളും ഒക്കെയായി സന്തോഷം പങ്കുവയ്ക്കും. ഉച്ചയാകുമ്പോഴേക്കും വിഭവ സമൃദ്ധമായ സദ്യ തൂശനിലയിൽ എല്ലാവർക്കുമായി വിളമ്പി തുടങ്ങും. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഓണസദ്യ കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഓണസദ്യയ്ക്ക് ശേഷം പ്രധാനമായും തിരുവാതിരക്കളിയും ഊഞ്ഞാലാടലുമൊക്കെ ഓണത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം കുട്ടികൾ തോട്ടിലും പുഴയിലുമെല്ലാം പോയി കുളിക്കുന്നത് ഒരു നല്ല ഓർമ്മയാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ വിഷമമുണ്ടാകുമെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിൽ അവശേഷിക്കും. എന്നാൽ ഇന്ന് ഓണസദ്യ വഴിമാറി ബിരിയാണിയിലെത്തിയിരിക്കുന്നു. ഇനി ഓണസദ്യ കഴിക്കുകയാണെങ്കിൽ തന്നെ ഓർഡർ ചെയ്ത് വരുത്തുന്ന വീടുകളും കുറവല്ല. ഓണപ്പൂക്കളം ഒരുക്കാൻ മറുനാടൻ പൂക്കളെ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ചേർന്ന് ഓണപ്പൂക്കൾ പറിക്കുന്നതും ഓണസദ്യ ഉണ്ടാക്കുന്നതുമൊക്കെ ഓർമ്മയായി മാറുകയാണ്. ഓണക്കളികൾക്ക് പകരം ഫോട്ടോഷൂട്ടും റീൽസുമായി മാറിയിരിക്കുന്നു. ഇന്ന് ഓണക്കാലത്ത് ആരും തന്നെ തറവാട് വീടുകളിൽ എത്തുചേരുന്നില്ല. ഓണനാളുകളിൽ ഓണസദ്യ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന മലയാളികളെയും കാണാം. പണ്ട് ഓണത്തല്ല് എന്നൊരു കളിയായിരുന്നു. എന്നാൽ ഇന്ന് കലാലയങ്ങളിലൊക്കെ യഥാർത്ഥ ഓണത്തല്ല് നടക്കുന്നു. പണ്ടത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിരുന്നെങ്കിൽ ഇന്നത് വിദ്വേഷത്തിൻ്റെയും പകയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. മുൻപത്തേതിനെ അപേക്ഷിച്ച് ഇന്ന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷം സജീവമാണ്. മാവേലിയുടെ എഴുന്നള്ളിപ്പ് മുതൽ എല്ലാ ഓണപ്പരിപാടികളും ന്യൂജൻ ശ്രേലയിൽ

ആണ് ആഘോഷിക്കുന്നത്. ഇത് ഓണാഘോഷത്തിന്റെ പൊലിമ കൂട്ടുമെങ്കിലും ഓണാഘോഷത്തിന്റെ പൈതൃകം നഷ്ടപ്പെടുത്തുന്നു. പണ്ട് ഓണത്തിന് സ്കൂൾ പൂട്ടിയാൽ തറവാട്ടിലെ ഓണാഘോഷത്തിന് വേണ്ടി കാത്തിരുന്ന നമ്മൾ ഇപ്പോൾ സ്കൂളിലെ ഓണാഘോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.

0: ഞാൻ വഫാ സി എച്ച്, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ഓണാഘോഷം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്നുണ്ടാക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നത്. സ്കൂളിലെ ഓണപരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്കത് ഓർക്കാവുന്നതിനപ്പുറം സന്തോഷം നൽകുന്നുണ്ട്. അത്തപ്പൂക്കളും പാട്ടുകളും നൃത്തങ്ങളും എല്ലാം കൊണ്ട് നമ്മളെ അത്രമാത്രം സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് സദ്യ. സദ്യ ഇല്ലാത്ത ഒരു ഓണം നമുക്ക് ഒരു മലയാളികൾക്കും വിചാരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പലതരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ സദ്യകൾ, അത് തന്നെ മതി ഒരു ഓണം എന്ന് പറയുമ്പോൾ. എല്ലാവരും സാരി ഉടുത്തും ഓണ പാട്ടുകളും ഓണ പരിപാടികളും എല്ലാം ആഘോഷിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. എനിക്ക് ഓണപരിപാടി കിട്ടൽ ഭയങ്കര ചുരുക്കമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് ഓണാഘോഷങ്ങൾ വളരെ കുറവാണ്. ഒന്നോ രണ്ടോ പരിപാടികൾ മാത്രം വെച്ചുകൊണ്ട് അഥവാ സദ്യ ഇല്ലാതെ. അപ്പോൾ എനിക്ക് ഈ പുതിയ സ്കൂളിൽ വന്നപ്പോൾ എനിക്കത് വളരെ വലിയ ഒരു കാര്യമാണ്. ഓണാഘോഷവും സദ്യയും കളർ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു ദിവസം തന്നെ ഭയങ്കര സന്തോഷമാക്കുന്നുണ്ട്. പണ്ടൊക്കെ യൂണിഫോം മാത്രം ഇട്ടുകൊണ്ടാണ് നമ്മളൊക്കെ സ്കൂളിൽ ഓണാഘോഷത്തിന് പോയിട്ടുള്ളത്. അപ്പോൾ പുതിയ സ്കൂളിൽ വന്നപ്പോൾ കളറൊക്കെ ഇട്ട് എല്ലാ പരിപാടികൾക്കും നിൽക്കാം ചേരാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ്. കുറേ പാട്ടും നൃത്തങ്ങളും എല്ലാം കാണാൻ തന്നെ ഒരുതരം സന്തോഷമുണ്ട് നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിന് പൂക്കളിടാന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പൂക്കളൊക്കെ ഇട്ട് അതും ഏറ്റവും വലിയതാരാണ് ഏറ്റവും നല്ലത് ആരതാണ് എന്നൊക്കെ നോക്കി നോക്കി ഇടുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഓണാഘോഷങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നൊന്നില്ല, പക്ഷേ ചെയ്യുന്ന നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ എൻ്റെ സ്കൂൾ ഓണാഘോഷം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ അത് ഭയങ്കര സന്തോഷപ്പെടുത്തി. എല്ലാ സുഹൃത്തുക്കളുടെ കൂടെയും ഇരുന്ന് സദ്യ കഴിക്കാനും ആ പരിപാടികളൊക്കെ കാണാനും അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പൊ ഇപ്പോ പലതരം പാട്ടുകളും പലതരം വസ്ത്രങ്ങളും ഓണത്തിനായിട്ട് തന്നെയുണ്ട്. അപ്പോ ഓണത്തിന് എന്തിടും എന്തിടും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരത്തില്ല. നമുക്ക് എല്ലാം ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓണത്തിന് ഓണത്തിൻ്റെ പാട്ട്, ഓണത്തിൻ്റെ ഡ്രസ്സ് എന്നെ നമുക്ക് പറഞ്ഞു കൊണ്ട് വാങ്ങാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ഓണം മലയാളികളുടെ ഐക്യത്തെയും പരമ്പരാഗതയും ഉണർത്തുന്നുണ്ട്. അപ്പോ ഓണാഘോഷം എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്.
1: ഓണവിശേഷങ്ങളുമായി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് റേഡിയോ എറ്റ സ്കൂളിൽ പങ്കെടുത്തത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും റേഡിയോ മലബാറിന്റെയും കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

റേഡിയോ ആറ്റ് സ്കൂൾ. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.

0: റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
1: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക,
0: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക്.

0: സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജകമണ്ഡലം MLA VK സനോജ് തന്റെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: അശ്വിനി, നമ്മൾ ഓണം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്.
2: അതെ.
1: അപ്പൊ നമുക്ക് ഇന്ന് ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ടല്ലേ. ഓണത്തെ കുറിച്ച് സംസാരിക്കാൻ മുഖവരിയില്ലാതെ അശ്വിനി തുടങ്ങിക്കോളും.
2: പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ശ്രീ VK സനോജാണ്. അദ്ദേഹം ഓണത്തിരക്കിനിടയിലും കുറച്ച് സമയം നമ്മുടെ റേഡിയോ മലബാറിന്റെ ലിസണേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ട്. ഓണവിശേഷങ്ങളും കുറച്ചധികം പാട്ടുകളൊക്കെ ആയിട്ടാണ് നമ്മോടൊപ്പം ഇന്ന് അദ്ദേഹം എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ.
3: നമസ്കാരം.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: നല്ല വിശേഷം തന്നെ. ഓണത്തിന്റെ തിരക്കുകളാണ് നാട്ടിലെമ്പാടും. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ഓണപ്പരിപാടികളുണ്ട് നമുക്ക്. ഇപ്പം നേരത്തെയൊക്കെ ഓണപ്പരിപാടികൾ എന്ന് പറയുമ്പം നാട്ടിൽ കുറച്ച് മത്സരങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അതിൽ നിന്നും കുറച്ചുകൂടി മാറി എല്ലാ സ്ഥലത്തും സമൂഹ സദ്യ എന്ന ഒരു ഇതിലേക്ക് വരികയാണ്. കുടുംബങ്ങളെല്ലാം ഒരു ദിവസം മുന്നേ തന്നെ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. നാട്ടിൽ നിന്ന് പോയിട്ട് പലഹാരങ്ങൾ കൊണ്ടും നാട് വിട്ടു പോകേണ്ടി വന്ന ആളുകളുണ്ടാവും. അവരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സന്തോഷം ആണ് ഇപ്പം നാട്ടിലൊക്കെ കാണുന്നത്.
2: ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചായിരിക്കും അല്ലേ? അപ്പൊ സാറിന്റെ കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയായിരുന്നു?
1: സൂര്യ, കുട്ടിക്കാലത്തെ കുറിച്ച് സാറ് പറയുന്നതിന് മുന്നേ നമുക്കൊരു സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടിട്ട് കുട്ടിക്കാലത്തിലേക്ക് പോകുന്നില്ലേ നല്ലത്?
2: തീർച്ചയായിട്ടും.
3: ഓണപ്പാട്ടനായിക്കോട്ടെ.

0: കുട്ടിക്കാലത്തോണം എന്ന് പറയുമ്പോൾ ഓണം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അതിനപ്പുറത്തൊരു ഓർമ്മയില്ല. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ പൂവിടലാണ് ഏറ്റവും പ്രധാന. ഇപ്പം കാക്കപ്പൂവ്, തുമ്പപ്പൂവ്, കൃഷ്ണ എന്താ പറയുക,
1: കൃഷ്ണകിരീടം,
0: പിന്നെ ഈ അങ്ങനെയുള്ള കുറേ പൂവുകൾ, ചെക്കിപ്പൂവ്, ഇതൊക്കെ നമ്മൾ അങ്ങനെ പല പല സ്ഥലത്തും നടന്നു പോയി. പിന്നെ ഈ വയലിൽ നിന്ന് പറിച്ചെടുക്കുന്ന മറ്റേ ആ പൊട്ടിയരി, ആ പൊട്ടിയരി, അതൊക്കെ ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കവർ,
1: കുമ്പിൾ,
0: കുമ്പിള് അതെടുത്തിട്ട് എടുക്കെ പോകുന്നൊക്കെ ഓർമ്മയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മളിപ്പോൾ അന്ന് വയലിലേക്കൊക്കെ പോയാലേ നാട്ടിലൊരുവിധ അണക്കെ വയലിലുണ്ടാവും ഈ പൂവെല്ലാം ശേഖരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ കുറേ. പിന്നെ ഓണത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടുന്നത് ഓണാഘോഷ പരിപാടി പങ്കെടുത്തിട്ടാണ്. ഒരു പ്രോത്സാഹന സമ്മാനം, ഒരു ചെറിയൊരു കുപ്പി ക്ലാസ്സാണ് ജീവിതത്തിൽ
1: ആദ്യത്തെ.
0: എന്റെ ആദ്യത്തെ സമ്മാനം ഒരു ചെറിയൊരു കുപ്പി ക്ലാസ്സാണ്.
2: ഏതിനായിരുന്നു പങ്കെടുത്തത്?
0: പങ്കെടുത്തത് കുറേ ആയിരത്തിന് പങ്കെടുത്തിരുന്നു, പക്ഷെ ഒന്നിലും സമ്മാനം ജയിച്ചിട്ടൊന്നുമില്ല. പ്രോത്സാഹന സമ്മാനം എന്നൊരു ചെറിയൊരു കുപ്പി ക്ലാസ്. അപ്പം എൻ്റെ വീട്ടിൽ അന്ന് നമ്മളെല്ലാം ഈ പരിപാടി പങ്കെടുപ്പിക്കാൻ വേണ്ടി അക്കാലത്തെ യങ്മെൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട് നെട്ടാറമ്പിൽ മാലൂരിൽ. അപ്പോൾ അവിടെ നിന്ന് രാജമാഷും കുറേ ആളുകൾ ഇങ്ങനെ വീട് കയറി കുട്ടികളൊക്കെ പേരെഴുതി കൊണ്ടുപോകും മത്സരം എന്താണ് തീയതി. അങ്ങനെ അവർ വന്ന് ക്ഷണിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്കകത്ത് പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുത്ത് അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ഒരു പൂക്കളുള്ള ഒരു കുപ്പി ക്ലാസ്സാണ്. അതിൽ നിന്നാണ് ആദ്യത്തെ സമ്മാനം കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളാണ് ഓണം എന്നൊക്കെ പറയുമ്പോഴും.

0: സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: പൂക്കള മത്സരങ്ങൾ എല്ലാം പങ്കെടുക്കാറുണ്ട്?
2: ആ, പൂക്കള മത്സരങ്ങൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ തന്നെ പൂക്കളൊക്കെ വരയാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ അതിലൊക്കെ നമ്മൾ മുൻകൈയെടുത്ത് മത്സരമൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ നാട്ടിൽ പൂക്കളത്തിനൊക്കെ ഈ മാർക്കിടാൻ പോവും. പിന്നെ പിന്നെ നമ്മൾ ആ ക്ലബിനൊക്കെ ഭാരവാഹിയായി ഓണാഘോഷം സംഘടിപ്പിക്കുന്ന ആളായി. പിന്നെ നാട്ടിൽ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഓണാഘോഷം പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആളായി. ഞാൻ ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ SFI ഭാരവാഹി, പിന്നെ DYFI, യുവനക്ഷേമ ബോർഡ്. അപ്പോൾ ഈ കുറേ കാലം പിന്നെ ഓരോ നാട്ടിലും ഓരോ ജില്ലയിലും കേരളത്തിലെമ്പാടുള്ള ഓണാഘോഷ പരിപാടികൾ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഭാരവാഹിത്വ ചുമതലകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിതും കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ച ഒരാളാണ് ഞാൻ, ഈ വിവിധ ഗ്രാമങ്ങളിലും പരിപാടികളിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റി.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പോ ശരി പറഞ്ഞു നെട്ടാറമ്പിലെ നാട്ടിലെ ഓണാഘോഷത്തെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു സാധാരണ ഇപ്പൊ വീടുകളിലേക്ക് ഓണം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നെട്ടാറമ്പിലെ ആഘോഷം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷത്തിന്റെ പതിവ് അവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കലാകായിക മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് പൊതുവെ ഉണ്ടാവാറ്. ആദ്യകാലം മുതലേ ആ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പൊ തിരക്കുകളുണ്ട്. അപ്പൊ അതിനിടയിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓണാഘോഷത്തിന്റെ ഒരു
2: അന്നത്തെ കാലത്തോ?
1: അതെ,
2: ഇപ്പം വീടുകളിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയാൻ എന്നോട് എനിക്ക് അത്ര യോജിപ്പില്ല. അത് മാത്രമല്ല, പുറത്തും നന്നായിട്ട് ഓണാഘോഷം ആളുകൾ പുറത്തിറങ്ങി നടത്തുന്നുണ്ട്. പഴയതിനേക്കാൾ കുറേ കൂടി ഭംഗിയായി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് പറഞ്ഞത് പണ്ട് കലാപരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവും, ചെറിയ പരിപാടിയൊക്കെ. ഇപ്പം അതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് തന്നെ അതൊക്കെ നാട്ടിൽ ഓണസദ്യ തയ്യാറാക്കുന്നുണ്ട്. ഇതിനൊക്കെ വലിയ സംഘാടനം നടക്കുമല്ലോ, കാരണം ഒരു 500 ആൾക്ക് സദ്യ ഉണ്ടാക്കേണ്ടെങ്കിൽ തന്നെ ആ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ തലേന്ന് ഉറക്കൊഴിഞ്ഞ് അവിടെ നിൽക്കണം, സ്ത്രീകളെല്ലാം വന്ന് അതിന് ജോലി ചെയ്യണം. അപ്പോൾ അത് കുറേ കൂടി ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഓണമായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്.

0: കുട്ടിക്കാലത്ത് ഓണത്തിന് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് എന്തിനായിരുന്നു? ഓണക്കോടിക്കാണോ, ഓണസദ്യക്കാണോ, അതോ കൂട്ടുകാരോടൊപ്പമുള്ള കളികൾക്കാണോ?
1: ഓണക്കോടിന്ന് അങ്ങനെ വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല, അപൂർവമായിട്ട് ഓണക്കോടിയൊക്കെ വാങ്ങിയ ഓർമ്മയുള്ളൂ. ഇപ്പോഴുള്ള അങ്ങനെ അങ്ങനെയല്ലല്ലോ. ഇപ്പം പിന്നെ ഓണക്കോടി എന്നാലും രണ്ടോ മൂന്നോ ജോഡിയൊക്കെ മിക്കവാറും ആൾക്ക് കിട്ടുന്നുണ്ട്. അന്നേരം പിന്നെ അങ്ങനെ ഓണക്കോടിയിലും വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാറില്ല, നല്ല അപൂർവമായിട്ടുള്ള ഓണക്കോടിയൊക്കെ വാങ്ങുന്ന അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഓണസദ്യയാണ്. അന്നാണല്ലോ നമ്മൾ, ഇന്നത്തെ പോലെയല്ലല്ലോ, നമ്മൾ രണ്ട് തലമുറയുടെയും പ്രതിനിധികളാണ്. പുതിയ തലമുറയുടെയും ആണ്, പക്ഷേ പഴയ ഒരു അതിൻ്റെ ഒരു അവസാന ഭാഗമായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളും അന്നുണ്ടാവും. അപ്പോൾ അന്നേരം ഒരു നല്ല ഭക്ഷണം, വിപുലമായ ഒരു ഇതൊക്കെ തയ്യാറാക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും. പിന്നെ വീട്ടുകാരൊക്കെ പല സ്ഥലത്തുള്ള ആളുകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മയാണ്.
2: സാറ് പറഞ്ഞു ഇപ്പം കേരളത്തിൽ ഒട്ടു മിക്ക സ്ഥലങ്ങളിലും ഓണപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ്, പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഓണാഘോഷം, എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്?
1: അല്ല, വ്യത്യസ്തമാണ്. ചില സ്ഥലത്തൊക്കെ ഇപ്പം തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓണത്തിനൊക്കെ നമുക്ക് പൊരിച്ച മീനും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയില്ല, അത് പൂർണ്ണമായിട്ടൊരു വെജിറ്റേറിയൻ സ്റ്റൈലുള്ള ഓണമാണ്. തിരുവനന്തപുരത്ത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങോട്ടാണ് കൂടുതൽ പരിപാടികളും ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ, വായനശാലയൊക്കെ ഓണം അങ്ങ് ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന സ്ഥലം ഇങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
0: ഇപ്പോൾ നിലവിൽ 2026 ഓണത്തിന് പുതിയൊരു ചുമതല വഹിക്കുകയാണ്, തിരക്കുകളുണ്ട് എന്നറിയാം. അതിനിടയിൽ ഓണപരിപാടികൾ ഒരുപാട് സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, നമ്മൾ സ്വതവേ ഉത്രാടത്തിനാണെങ്കിൽ ഉത്രാട പാച്ചിൽ എന്ന് പറയും, അതുപോലെ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു
1: ഇന്നത്തെ ഓണം? ഞാനിപ്പോൾ രാവിലെ എനിക്ക് ഇവിടെ മാങ്ങാട്ടൂർ പഞ്ചായത്തിലെ പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ അത് കനത്ത മഴ കൊണ്ട് അവർക്ക് അത്ര ഭംഗിയായി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് തോന്നില്ല. ആദ്യം കുറച്ച് പ്രശ്നമുണ്ടായി. ഇപ്പോഴൊരു പൂമരം എന്ന് പറയുന്ന സ്ഥലത്ത് പൂമരത്തണലിൽ എന്നൊരു ഓണാഘോഷ പരിപാടി, അതിൻ്റെ പേരങ്ങനെയാണ്, പൂമരത്തണലിൽ. നല്ല മനോഹരമായ ആഘോഷമായിരുന്നു. അവിടെ എനിക്കൊന്നും ഒരു 1000 ആളുകൾ അവിടെ ഒത്തുചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ആ സമയത്ത് ഇപ്പോൾ പോയത്. നല്ല സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ കാണാൻ പറ്റുന്നത്. മഴ ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും വിപുലമായി തന്നെ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കൊന്നും ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ടാവുമല്ലോ. ഈ ഓണം ഇത് ആഘോഷിക്കുന്ന ആളുകൾ ജാതി മത വ്യത്യസ്തമായ ആളുകൾ വരികയാണ്. പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസിലൊക്കെ കുറേ കൂടി ഊർജ്ജസ്വലമായി അവരിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പം കാണാൻ പറ്റുന്നത്.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ തിരക്കിനിടയിലും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ?
2: കുടുംബത്തിലേക്കുള്ള ഓണത്തിന്റെ നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടാവാറില്ല. ഓണം എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് ദിവസം നീണ്ടിരിക്കുന്ന ആഘോഷമായിട്ടാണ് ഇപ്പം വരുന്നത്. പക്ഷേ തിരുവോണ ദിവസം ഇന്ന് പൂർണ്ണമായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാവും. വൈകുന്നേരം ഒരു പരിപാടി മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. ഇന്നലെ നിരവധി ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നിരവധി പരിപാടികളായിരുന്നു, അതുകൊണ്ട് വീട്ടിലങ്ങനെ ലേറ്റായിട്ട് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. തിരുവോണ ദിവസം വീട്ടിലുണ്ടാവും.
3: ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് ഒപ്പം ഓണം ആഘോഷിക്കുമ്പോൾ സാറിന് കിട്ടുന്ന ഒരു സന്തോഷം?
2: നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണല്ലോ കാണുന്നത്. അവരെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. നമ്മളുമായി ചേർന്ന് നിൽക്കുന്നു, നമ്മളെ കാണുന്നതും നമ്മളവരോട് സംസാരിക്കുന്ന എല്ലാവർക്ക് വലിയ അവർക്കും ഒരു എനർജി ഉണ്ടാക്കുന്നു, എനർജി നമുക്കും ഇങ്ങോട്ടുണ്ടാവുന്നു. അപ്പോൾ ആളുകൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒരു പ്രത്യേകമായിട്ടൊരു എനർജി ഉണ്ടാവും. അത് നമുക്ക്
3: പറഞ്ഞറിയിക്കാൻ
2: പറ്റുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ നിരന്തരം നമ്മൾക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു പോവുകയാണല്ലോ. ഇത്തരം പൊതു ഇടങ്ങളിൽ ജീവിക്കുകയാണല്ലോ. നമ്മൾ വീട്ടിൽ കുറവാണ്, പൂർണ്ണമായിട്ടും ആളുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വിവിധ സ്ഥലത്ത് പോയി അതിൽ പിന്നെ കക്ഷി രാഷ്ട്രീയത്തിനൊന്നും പ്രശ്നങ്ങളില്ല. ഓണാഘോഷത്തിനപ്പം എല്ലാവരും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി സമീപിക്കുന്നു. അവർ തിരിച്ചും അങ്ങനെ തന്നെ നമ്മളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്.
1: തിരുവോണ ദിവസം വീട്ടിൽ വീട്ടുകാരുടെ കൂടെ ചെലവഴിക്കണമെന്ന് ആണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് വീട്ടിലുള്ളത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല.
2: ഭാര്യ മകനുണ്ട്, അവന് സാധാരണ ഉണ്ടാവാറില്ല. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടാവും, പിന്നെ രണ്ട് സഹോദരിമാരുണ്ട്, പിന്നെ അനിയൻ, അനിയൻ്റെ ഭാര്യ, സഹോദരിമാരുടെ ഭർത്താക്കന്മാരുടെ അവരുടെ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഉണ്ടാവുക. ഓണം വിഷു ആയ ദിവസങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇത്രയും പേര് എന്തായാലും ഉണ്ടാവും. പിന്നെ അടുത്ത കുടുംബങ്ങളൊക്കെ ചിലപ്പോൾ വന്നു തരും.
1: എല്ലാ ആഘോഷങ്ങൾക്കും ഇത്രയും പേര് ഒരുമിച്ച് തന്നെയാണ്?
2: ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഒരുമിച്ചുണ്ടാവും. ഇത്തവണത്തെ എല്ലാവരും ഒരു ദിവസം എന്തായാലും ഒരുമിച്ചുണ്ടാവും. അത് പിന്നെ ഏത് വീട്ടിലെന്നുള്ളത് മാത്രമേ നിശ്ചയിക്കും. ഇത്തവണ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഓണം കൂടിച്ചേരുക.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: സാമാജികനൊപ്പം സമൃദ്ധിയോണം.
0: മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഓണം എപ്പോഴാണ് ഉണ്ടായത്? ഓർമ്മയുണ്ടോ?
3: ഇപ്പോഴും നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം തന്നെയാണ്, പക്ഷെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ
4: ഇല്ല? അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു ഇത്രയും വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഓണം മാത്രം എന്റെ മനസ്സിൽ അങ്ങനെ തട്ടി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഓരോ തിരക്കിലങ്ങ് പോവല്ലോ, നമ്മൾ ഇന്നത്തെ ആഘോഷം കഴിഞ്ഞ് പിന്നെ വേറെ ആഘോഷത്തിലേക്ക് പോയി, പിന്നെ ഇന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓർമ്മിക്കുന്നുണ്ടാവില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സംഭവം
5: ഇപ്പോൾ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്.
4: അച്ഛൻ്റെ പേര് പത്മനാഭൻ എന്നാണ്. അച്ഛനൊരു ബസ് തൊഴിലാളിയായിരുന്നു, കണ്ടക്ടറായിരുന്നു. പിന്നെ അമ്മ പ്രത്യേകിച്ച് ജോലിയും ചെയ്തിട്ടില്ല, പേര് സുലോചന എന്നാണ്. പിന്നെ എനിക്ക് രണ്ട് സഹോദരിമാരാണ്, ഒന്ന് ഏച്ചിയാണ് സജിന, അനിയത്തി സീന, അനുജൻ സനീഷ്, പിന്നെ ഞാൻ, ഞങ്ങൾ നാല് മക്കളാണ്. പിന്നെ എൻ്റെ ഭാര്യ ജിസ്ന ജയരാജാണ്. അവർ ദേശാഭിമാനിയിൽ സീനിയർ സബ് എഡിറ്ററാണ്, ഇപ്പോൾ തത്തമ്മയുടെ എഡിറ്റർ ആയിട്ട്. പിന്നെ ഒരു മകൻ ഏതൻ സാഞ്ചസ്, ഒന്നാം ക്ലാസ്. ഏതൻ,
0: ഭാര്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി, ഒരു നാടകം ഡ്രാമ ആർട്ടിസ്റ്റാണ് ആകാശവാണിയിൽ, അല്ലേ?
4: അതെ അതെ അതെ, നാടകത്തിൽ നല്ല താല്പര്യമുള്ള ആളാണ്. ചെറുപ്പം മുതലേ നാടകം അഭിനയമുണ്ട്. അവർ കണ്ണൂർ സർവകലാശാല കലോത്സവം മികച്ച നടിയായിരുന്നു. ഇൻ്റർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ നാടകത്തിൽ പങ്കെടുത്ത, സംഗീത അക്കാദമിയുടെ നാടക മത്സരങ്ങളൊക്കെയുള്ള നാടകങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
0: വൈഫിന് ഇത്തരം മേഖലകളിൽ താല്പര്യമുണ്ട്, സാറിന് ഇതുപോലെയുള്ള കലാ കായിക മേഖലകളിൽ ഏതിനോടാണ് കൂടുതൽ താല്പര്യം?
4: നമുക്ക് കായിക മേഖലയോട് താല്പര്യമുണ്ട്. ഞാൻ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, പിന്നെ സ്പോർട്സ് കൗൺസിൽ മെമ്പർ ഒക്കെ ആയിരുന്നു.
0: കലാമേഖല
4: കവിതകളൊക്കെ

0: സാമാജികനൊപ്പം സമൃദ്ധി ഓണം. മട്ടന്നൂർ നിയോജകമണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മലബാറിലും ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഡ്രാമ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയോ മലബാറിലേക്ക് വൈഫിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും പറയണം, അറിയിക്കണം.
1: ഓ, ഉറപ്പായും.
2: സാറ്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അടുത്ത ഓണത്തിന് മുമ്പ് ജനങ്ങൾക്ക് കാണാനാകുന്ന, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മാറ്റം എന്തായിരിക്കും?
1: അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായും പറയാൻ കഴിയില്ല, കാരണം ഇതൊക്കെ സാങ്കേതികമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ അധികം എടുക്കുന്നുണ്ട്, ഇതിൻ്റെ ASM DS ഒക്കെ ആയി ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ. അപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്നാലും തുടങ്ങിയ ചില പദ്ധതികൾ സംബന്ധിച്ച് മട്ടന്നൂരിലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മാണം ഒരു ഘട്ടം എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ഓണത്തിന് മുമ്പ് എന്തായാലും ഉണ്ട്. നമ്മളൊരു ജനുവരി ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അത് മട്ടന്നൂരിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും, കാരണം ഈ സമീപത്തൊന്നും അത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല സർക്കാർ മേഖലയിൽ. അതൊരു വലിയ ഹോസ്പിറ്റലാണ്, അപ്പം അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അന്താരാഷ്ട്ര ആയുർവേദ പഠന ഗവേഷണത്തിന് നിർമ്മാണം കുറേ കൂടി പുരോഗതിയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ യോഗ സെൻറ്ററിൻ്റെ കാര്യങ്ങളും അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതൊരു വർഷത്തിനിടയിലാവുമെന്നുള്ളതിൽ സംശയമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറേ പദ്ധതികളുണ്ടാവും, സ്കൂളുകൾക്ക് ഉള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ടാവും, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വലിയ പദ്ധതിയായിട്ട് ഇപ്പം ഇതാണ് പ്രധാനമായിട്ടുണ്ടാവുക. പിന്നെ വലിയ സ്പോർട്സ് സെൻറ്റർ ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ്.

0: സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജക മണ്ഡലം MLA വി കെ സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമ്മുടെ ഈ ഒരു ഓണാഘോഷത്തിൽ സാറിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കും നമുക്കും വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ചതിലുള്ള റേഡിയോ മലബാറിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ജനങ്ങൾക്ക് ഈ ഒരു ഓണ ദിവസം കൊടുക്കാനുള്ള ഒരു സന്ദേശവും കൂടി.
2: എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്. അതിലിപ്പം നമുക്കിടയിലേക്ക് പലതരത്തിലുള്ള നമ്മൾ ഇത്രയും AIയുടെ കാലം എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യർക്കിടയിൽ ഈ കടുത്ത വിഭാഗീയ ആശയങ്ങൾ കുത്തിവെക്കുന്ന നിരവധി സംഭവങ്ങളും പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ പല സ്ഥലത്തും പോയി കാണുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ മനുഷ്യരെല്ലാം കുറേ കൂടി ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണ്. കാലം പറയുന്നത് കാലം എന്നുറപ്പിച്ച് കൈകോർത്ത് നിൽക്കുവാനാണ്. എല്ലാവരും നല്ല മനുഷ്യരായി വിഭാഗീയമായ ചിന്തകളില്ലാതെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ കഴിയേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞ സോദരത്വേന എന്നൊരാശയം നമ്മൾ കുറേ കൂടി മുറുകെ പിടിക്കേണ്ട സന്ദർഭമാണ്. സോദരത്വേന എന്നതാണ് നമ്മളൊരു പ്രധാനമായിട്ടൊരു സന്ദേശം കൊടുക്കാനുള്ളത്.

0: അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഈ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ സ്വന്തമായ ഒരു റേഡിയോ, അപ്പോൾ ഏതായാലും വലിയ സന്തോഷം ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ മണ്ഡലത്തിലുള്ളതും. മണ്ഡലം വികസനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി നിങ്ങളുടെ കൂടി പങ്കാളികളാവണം എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് മണ്ഡലത്തിൽ കുറച്ച് പ്രൊജക്റ്റുകൾ തനതായ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് ശക്തമായി ഇടപെടാനുള്ളൊരു പ്രൊജക്റ്റാണ്. ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങളുടെ സഹായം വേണ്ടി വരും. ഇപ്പം AI റോബോട്ടിക്സ് ഒക്കെ ബന്ധപ്പെട്ടുള്ള ലാബുകൾ തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിപ്പം പൊതുവേ അങ്ങനെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ സ്കൂളുകളില്ല. അപ്പോൾ അത് കുട്ടികളുടെ ഒരു പുതിയ മേഖല അതാണ്. പിന്നെ ഈ സ്പേസ് അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പുതിയ അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു പുതിയ ഇടപെടൽ നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ കായിക മേഖലയിൽ നമ്മൾ കുറേ കൂടി ശക്തമായി ഇടപെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇപ്പം എല്ലാ UP സ്കൂളിലും അധ്യാപകരില്ല, കായിക അധ്യാപകരില്ല, അതിൻ്റെ എണ്ണത്തിൻ്റെയൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പരമാവധി സ്കൂളുകളിൽ കായിക പരിശീലനത്തിന് പുറത്തുനിന്ന് ആളുകളെ കണ്ടെത്തി കൊടുക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ നാസയൊക്കെ നടത്തുന്ന വലിയ മത്സരങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതിലേക്കൊന്നും നമ്മുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ നിർത്തുന്നില്ല. ഇത്തരം മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കാൻ കുട്ടികൾക്കുള്ള ഒരു അവബോധം പരിശീലനമൊക്കെ കൊടുക്കണം എന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകരായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മലബാർ റേഡിയോ നിലയത്തിൽ വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം.
1: സാമാജികനൊപ്പം സമൃദ്ധിയോണം. മട്ടന്നൂർ നിയോജകമണ്ഡലം MLA VK സനോജിന്റെ ഓണവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സാമാജികനൊപ്പം സമൃദ്ധിയോണം. റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
2: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക,
1: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
5: CM വിസ്താര, ഔർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
5: ഫോൺ 9496420880 8119336000. CM വിസ്താര.
4: CM വിസ്താര നെല്ലൂന്നി.
6: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
7: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
8: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
9: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
10: ഓണം ഗാനോത്സവം.
11: മലയാളിയുടെ സംഗീത ഓർമ്മകളിൽ മധുരമായി പതിഞ്ഞൊരു സ്വരം. താരനോപുരം ചാർത്തി എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയയായ തന്റെ ശബ്ദത്തിലെ മാധുര്യവും ഭാവസാന്ദ്രതയും കൊണ്ട് മലയാള സിനിമാ ഗാനങ്ങൾക്ക് നിറം പകർന്ന പ്രിയ ഗായിക. വ്യത്യസ്ത ഭാവങ്ങളുള്ള ഗാനങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ മഞ്ജു മേനോൻ ഇന്ന് ആ പ്രിയസ്വരം നേരിട്ട് നമ്മുടെ ഓണം ഗാനോത്സവ വേദിയിൽ. മഞ്ജു മേനോന് സ്നേഹപൂർവം സ്വാഗതം.
10: നമസ്കാരം, ഞാൻ മഞ്ജു മേനോൻ, പിന്നണി ഗായിക. മലബാർ റേഡിയോയുടെ ശ്രോതാക്കളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സംഗീതയാത്രയെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന്. സ്വാഭാവികമായിട്ടും അത് കുട്ടിക്കാലത്തേക്ക് എത്തണമല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതത്തിൽ അഭിരുചി ഞാൻ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം എന്നെ സ്കൂളിലാക്കിയപ്പോൾ അവിടുത്തെ എൻ്റെ സംഗീതാധ്യാപിക ശ്രീമതി ജെൻസി ആൻ്റണി ആയിരുന്നു. അവരെ ഏവർക്കും അറിയാം, വളരെ പ്രശസ്തയായ ഒരു പിന്നണി ഗായികയാണ് അവർ. അവരുടെ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ എന്നിലെ ഗായികയെ പരിചയപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കോളേജ് സ്റ്റഡീസ് ചിറ്റു ഗവൺമെൻറ് കോളേജിലായിരുന്നു, പാലക്കാട്. അവിടെ വെച്ചിട്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ ചലച്ചിത്ര ഗാന രംഗത്തേക്ക് ചുവടെടുത്ത് വയ്ക്കുന്നത്. ആ കഥകൾ നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏവരും ഏറെ വിസ്മയത്തോടെ എന്നും ആരാധിച്ചു പോന്നിട്ടുള്ള ഒരു ഗായകൻ ശ്രീ കെ ജെ യേശുദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദമോ ഒരു ഗാനമോ കേൾക്കാതെ ഒരു മലയാളിയുടെയും ഒരു ദിനം കടന്നു പോകാറില്ല. അത്രയ്ക്ക് പ്രതിഭാവനനായ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ഗാനം പാടി എൻ്റെ എന്താ പറയുക പ്ലേ ബാക്ക് സിംഗിങ് തുടങ്ങാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത് വലിയൊരു എന്താ പറയുക അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു. താരനൂപുരം ചാർത്തി എന്ന ഗാനം നിങ്ങളേവരും കേട്ടിരിക്കും. ഇന്ന് സോപാനം എന്ന ചിത്രത്തിൽ ശ്രീ കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രചിച്ച് ശ്രീ എസ് പി വെങ്കടേഷ് സംഗീത സംവിധാനം ചെയ്തൊരു പാട്ടാണ് ഒരു ഡ്യുവറ്റ്. ആ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം.

നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എൻ്റെ യാത്രയെക്കുറിച്ചാണല്ലോ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഗാനമേളകളും ഒരുപാട് പ്രോഗ്രാംസ് പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അതുവഴി പി ജയചന്ദ്രൻ ജയനങ്കിളിൻ്റെ പ്രോഗ്രാംസിന് അങ്കിളുടെ ഒപ്പം പാടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി. 2.5-3 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ പരിപാടികൾ അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു പരിപാടിക്കായി കോഴിക്കോട് പോയപ്പോഴാണ് ശ്രീ മുല്ലശ്ശേരി രാജഗോപാൽ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഗീതപ്രേമിയുടെ വീട്ടിൽ എനിക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് എൻ്റെ സംഗീതയാത്ര, അതായത് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് പിന്നണി ഗായിക എന്നുള്ളൊരു പേരിലേക്ക്, എന്തൊരു അഡ്രസ്സ് എന്നിലേക്ക് വന്നെത്തുന്ന അവിടെ നിന്നാണ്. അവിടെ അവർക്ക് എൻ്റെ പാട്ട് വലിയ ഇഷ്ടമായിട്ട് ശ്രീ ജയരാജിനോട് പറയും. അദ്ദേഹത്തിൻ്റെ സിനിമയായ ശോഭാനത്തിലാണ് ഞാൻ ആദ്യം പാട്ട് പാടുന്നത്. ആ പാട്ട് നമ്മൾ കേട്ടു. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജെൻസി ആൻ്റണി എന്ന് പറഞ്ഞ ഗായിക എൻ്റെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ടീച്ചറുടെ ഒരു പാട്ട് പറയാതെ എന്താ പറയുക എൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ല. ടീച്ചർ പാടിയൊരു അതിമനോഹരായിട്ടുള്ളൊരു പാട്ടുണ്ട്, കന്നിപ്പൂമാനം കണ്ണും നട്ട് എന്ന് പറഞ്ഞിട്ട്, ശ്രീ മാർക്കോസിൻ്റെ കൂടെയാണ് അവരത് പാടിയത്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഓണം ഗാനോത്സവം.
2: ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി പ്രിയ ഗായിക മഞ്ജു മേനോൻ.
3: ഈയിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയങ്കരിയായ, പ്രത്യേകിച്ച് മലയാളികളുടെ ഏറെ പ്രിയങ്കരിയായ ഗായിക ടി എസ് ജാനകി. ജാനകിയമ്മയെ ഓർക്കാതെ മലയാളിക്ക് ഒരു ദിവസം കടന്നുപോവില്ല. ഒരുപാട് പാട്ടുകൾ എനിക്ക് ജാനകിയമ്മയുടെ ഇഷ്ടമാണ്. ഒരെണ്ണമായിട്ട് പെട്ടെന്ന് എടുത്ത് പറയാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടുന്നിൻ ഗാനം കേൾക്കാൻ എന്ന് പറഞ്ഞൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് സംഗതികളും കൊച്ചു കൊച്ചു സംഗതികളും ഒക്കെ ആയിട്ട് കേൾക്കാൻ ഭയങ്കര ലളിതമാണ്. പക്ഷെ പാടുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. അത് എത്ര അനായാസമായിട്ടാണ് അമ്മ പാടിയിരിക്കുന്നത് ഓരോ തവണ കേൾക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ?

എൻ്റെ സംഗീതയാത്രയിൽ സോപാനം എന്ന ചിത്രം പോലെ തന്നെ ദേശാടനം എന്ന ചിത്രത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അതിൽ നാല് പാട്ടുകളാണ് ഞാൻ പാടിയത്. നാവാ മുകുന്ദഹരി, കളിവീടുറങ്ങിയല്ലോ, നന്മയെഴുന്നൊരു, നീലക്കാർമുകിൽ. അതിൽ ഈ നന്മയെഴുന്നൊരു എന്നുള്ള പാട്ടും നീലക്കാർമുകിൽ എന്ന് പറഞ്ഞ പാട്ടും ഒരു ട്രഡീഷണൽ പാട്ടുകളാണ്. കളിവീടുറങ്ങിയല്ലോ ദാസങ്ങളും പാടിയിട്ടുണ്ട്, അതിൻ്റെ ഫീമെയിൽ വേർഷൻ ഞാനും പാടിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗാനമാണ്. നമുക്കതൊന്ന് കേട്ടാലോ?

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495

0: 1276279656948321. ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: ഓണം ഗാനോത്സവം. ഓണത്തിന്റെ സംഗീത പൂക്കാലത്തിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട ഗാനങ്ങൾ, മറക്കാനാവാത്ത ഇണങ്ങൾ, ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ചില പാട്ടുകൾ, ആ ഗാനങ്ങളുടെ മാധുര്യവുമായി മഞ്ജുമേനോൻ അവതരിപ്പിക്കുന്ന ഓണം ഗാനോത്സവം റേഡിയോ മലബാർ 89.6 FM കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ.
3: ഒരു ഗായികയോ അല്ലെങ്കിൽ ഒരു ഗായകനോ പരിവപ്പെടുന്നത് നമ്മൾ മുന്നേ കടന്നുപോയവരുടെ കോൺട്രിബ്യൂഷൻസ് കേട്ടും അതറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെയാണെന്ന് ഉള്ളൊരു ഉത്തമ വിശ്വാസമുള്ളൊരു സിംഗറാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ജാനകിയമ്മയെ പോലെ തന്നെ സുശീലാമ്മയായാലും വാണിയമ്മയായാലും ഒരു ഫീമെയിൽ സിംഗറായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നതേയുള്ളൂ. ദാസൻകളായാലും ജയനങ്കളായാലും അങ്ങനെ മുന്നേ പോയ എല്ലാവരും അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്. ഒരു പാട്ടെങ്ങനെ പാടാം, അതിനെ എങ്ങനെ സമീപിക്കണം, അതെങ്ങനെ ഇമോട്ട് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അതിലൂടെയാണ് പഠിക്കുക. അങ്ങനെ പറയുമ്പോൾ സുശീലാമ്മയുടെ പാട്ടുകൾ എന്താ പറയുക, തേൻ തേൻ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അമ്മ പാടിയ ഒരു പാട്ട്, ഓ മനത്തിങ്കൾ പക്ഷി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് സലീൽ ചൗധരി സാബാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ആ പാട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു പാട്ടാണ്. നമുക്കതൊന്ന് കേൾക്കാം.

0: എൻ്റെ സംഗീത യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിർവഹിച്ചൊരു വ്യക്തിയാണ് ശ്രീ പി ജയചന്ദ്രൻ എന്ന് പറയേണ്ടി വരും. കാരണം ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ ആയതിൽ ഒരു നിമിത്തമായത് ജയനങ്കിളാണ്. ജയനങ്കിളുടെ അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ വേദിയിൽ പാടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ആൽബങ്ങളിൽ നല്ല നല്ല പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു വളരെ പ്രശസ്തമായ ഒരു ഡിവോഷണൽ സോങ് ഉണ്ട്,
1: കണ്ടോ കിഴക്കേ നടക്കൽ മഞ്ജുളാലിന്നു ചാർത്തിച്ച മാല
0: എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് ആണ്. അത് പെട്ടെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ശങ്കറിന്റെ ഒരു പാട്ട് എടുത്തു പറയാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് രാജീവനയനെ നീ ഉറങ്ങൂ എന്നുള്ളൊരു പാട്ട്. നമുക്കതൊന്ന് കേൾക്കാം.

0: ഓണം ഗാനോത്സവം.
1: റേഡിയോ മലബാർ 89.6 FM ഓണം ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി പ്രിയ ഗായിക മഞ്ജു മേനോൻ.
2: നമ്മളുടെ ചലച്ചിത്ര ഗാനശാഖയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരുപാട് പ്രതിഭാധനരായ ഗായകരുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവരെയൊക്കെ കണ്ട് അവരെന്തൊക്കെ ചെയ്തോ അത് മനസ്സിലാക്കിയാണ് ഒരു സിംഗർക്ക് ഇവിടെ വളരാൻ സാധിക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത പാട്ടുകാരികൾ എന്ന് പറയുമ്പോൾ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയാണ്. അവരുടെ പാട്ടുകളാണ് ഏറ്റവും അധികം നമ്മൾ വേദികളിൽ പാടിയിട്ടുള്ളതും. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ ഒരുപാട് ചിത്ര ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ്. ഇവരോട് രണ്ടുപേരോടും വളരെ നല്ലൊരു ആത്മബന്ധം എനിക്കുണ്ട്. അത് ഇന്നും ഭംഗിയായി സൂക്ഷിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. എങ്കിലും എനിക്ക് വെണ്ണിലാവോ ചന്ദനമോ എന്ന് പറഞ്ഞൊരു പാട്ട് ചേച്ചി പാടിയതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത്ര ഭംഗിയാണ്. കാരണം ചേച്ചിയുടെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും പെർഫെക്ഷനുള്ളൊരു സിംഗർ വേറെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. നമുക്ക് ആ പാട്ട് കേൾക്കാം.

ഇനി അടുത്ത ആള് സുജാചേച്ചിയാണ്. സുജാചിയെ കുറിച്ച് പറയുമ്പോൾ, സുജാചി എന്നൊരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടിട്ടുണ്ട്, ചിത്രചേച്ചിയെ പോലെ ഒരു ഗായിക ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലി വേണമെന്ന് മനസ്സിലാക്കി എന്താ പറയുക, അതിലേക്ക് ഗ്രോ ചെയ്തൊരു ഗായികയാണ് സുജാചി. ചേച്ചിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൊഞ്ചലും പിന്നെ റൊമാൻസിനൊക്കെ ഇങ്ങനെ ഒരു വോയിസ് വേറെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്രയ്ക്കും റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഫീല് തരുന്ന വോയിസാണ് ചേച്ചിയുടെ. ചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ്. അതിലെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അതൊന്ന് കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ആശംസകൾ.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ഓണം ഗാനോത്സവം.
3: ഇഷ്ടഗാനങ്ങളും ഓണ ഓർമ്മകളുമായി പ്രിയ ഗായിക മഞ്ജു മേനോൻ.
4: നിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ എന്താ പറയുക, വളരെ പ്രശസ്തമായ ചിത്രത്തിൽ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സന്തതം സുമശ്വരൻ എന്ന് പറഞ്ഞൊരു പാട്ട്, ഒരു കൈകൊട്ടിക്കളിയാണ് ആ സീനിൽ. അതിലെ മഞ്ജുവാര്യരുടെ ഒരു എക്സ്പ്രഷനും ഒക്കെ ആളുകൾ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടൊരു പാട്ട് സീനാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ടിന് ഭയങ്കര സ്വീകാര്യത കിട്ടി. ആ പാട്ട് മറന്നുകൊണ്ട് എന്താ പറയുക, എൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാൻ പറ്റില്ല. ആ പാട്ടൊന്ന് കേട്ടാലോ.

ഓണക്കാലമാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് ഓണത്തിൻ്റെ ഓർമ്മകൾ പറയാതിരിക്കാൻ സാധിക്കില്ല. എല്ലാവരെയും പോലെ ഓണക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചിയൊക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ കൂടിയിരുന്ന ഓണം. പലപ്പോഴും അച്ഛൻ്റെ വീട്ടിലേക്ക് ആയിരിക്കും യാത്ര. അപ്പോൾ അവിടെ തറവാട്ടിൽ എല്ലാവരും കൂടെ തിരുവോണം കൂടുന്നതും ഒക്കെയാണ്. നമ്മളോട് ഏറ്റവും അടുത്ത നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ ഉള്ളവർ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ഇല്ലാതെ ആവുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ എന്താ പറയുക ആ ഓർമ്മകൾ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആവുക. എൻ്റെ അമ്മ പോയിട്ട് കുറച്ച് വർഷങ്ങളായി. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലും അങ്ങനത്തെ അവസരങ്ങൾ അമ്മയെ ആലോചിക്കാൻ ഒരു ദിവസം ആവശ്യമില്ല. എന്നാലും അങ്ങനെയുള്ള ഓർമ്മകൾ വല്ലാതെ മനസ്സിലേക്ക് കടന്നു വരും. ഓണപ്പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊക്കെ പ്രൊഫഷണലി വന്ന സമയത്ത് ഒരുപാട് ഓണപ്പാട്ടുകൾ ഇറങ്ങുന്ന കാലമായിരുന്നു. അപ്പോൾ വലിയ വലിയ കമ്പനീസിൻ്റെ തന്നെ ഓണപ്പാട്ടുകൾ പാടാനുള്ളൊരു ഭാഗ്യം, മനോരമ മ്യൂസിക് പോലെയുള്ള ലേബലിലൊക്കെ ഉള്ള പാട്ടുകൾ, ആവണി എന്നൊക്കെ പറഞ്ഞൊരു ആൽബം ഭയങ്കര പോപ്പുലറായിരുന്നു അന്ന്. അതൊക്കെ പാടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ശ്രീ കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരിയാണ് അദ്ദേഹമാണ് അത് രചിച്ചതും സംഗീത സംവിധാനം നിർവഹിച്ചതും. ഞാനും മധു ബാലകൃഷ്ണനും കൂടിയാണ് ആ പാട്ടുകൾ പാടിയത്. അങ്ങനെ ഒരുപാട് പാട്ടുകളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇഷ്ടപ്പെട്ട ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദാസങ്ങളൊക്കെ പാടിയ അല്ലെങ്കിൽ ആ പഴയ പാട്ടുകളിലേക്ക് പോകും. അതിലെനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് പാട്ടുകളാണിത്. ഉത്രാടപ്പൂനിലാവേ ആ ഒരു പാട്ട്. പിന്നെ തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി. ഈ പാട്ടുകളൊക്കെ നമ്മൾക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പം നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ നമുക്ക്.

ഈ പരിപാടി ഇത്ര നേരം ആസ്വദിച്ച മലബാർ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. ഒപ്പം മുന്നോട്ടുള്ള നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.

കുട്ടീന് ഓണവട്ടം വേണം, മോരനും തോരനും കാളനും അവിയലും തുമ്പപ്പൂ കുറിയരി ചെമ്പാവരിച്ചോറും ആയിരം കറികളും പാലടപ്രഥമനും നൂറുകൂട്ടങ്ങളും ഉപ്പേരി കിപ്പേ.

0: ഓണത്തിന്റെ സന്തോഷവും പഴയ ഇനങ്ങളുടെ മാധുര്യവും പ്രിയപ്പെട്ട ഗാനങ്ങളുടെ ഓർമ്മകളും സമ്മാനിച്ച ഈ ഓണം ഗാനോത്സവം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് പിന്നണി ഗായിക മഞ്ജു മേനോൻ. റേഡിയോ മലബാർ 89.6 FM ഈ ഓണക്കാലം സംഗീത സമ്പന്നമാക്കിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു പൊന്നോണ ആശംസകൾ. നന്ദി, നമസ്കാരം.
1: ഓണം ഗാനോത്സവം.
2: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റേഡിയോ മലബാർ ഓണോത്സവത്തോടനുബന്ധിച്ച് അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത റേഡിയോ പ്രക്ഷേപകനും കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ അവതാരകനുമായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ കാഞ്ചിയോട് ജയൻ തന്റെ പ്രക്ഷേപണാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു.
3: ആലങ്കാരികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു വിശ്രമ ജീവിതമല്ല നയിക്കുന്നത്. എന്താ പറയുക,
2: മറക്കാതെ കേൾക്കുക റേഡിയോ മലബാർ ഓണോത്സവത്തിലൂടെ അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഈ പൊന്നോണക്കാലത്ത് നമ്മുടെ മനസ്സുകളിൽ ഓർമ്മകളുടെ പൂക്കളം തീർക്കാൻ ഇതാ ഒരു സംഗീത വിരുന്ന്. പ്രശസ്ത സംഗീത സംവിധായകനും ഇൻസ്ട്രുമെന്റലിസ്റ്റുമായ രഞ്ജിത്ത് വാസുദേവും തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവും പ്രിയ ഗായികയുമായ വർഷ രഞ്ജിത്തും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹരമായ ഓണം ഗാനോത്സവത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
1: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ 4 വർഷത്തിലേക്ക് കടക്കുന്നു. 2022 നവംബർ 11 ആരംഭിക്കുകയും 2023 ജനുവരി 7 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. പ്രാദേശിക വാർത്തകളും വിശേഷങ്ങളും സംഗീതവും സാഹിത്യവും കലയും സംസ്കാരവും വിദ്യാഭ്യാസവും സാമൂഹിക വിഷയങ്ങളും ഒപ്പം കുട്ടികളുടെയും യുവാക്കളുടെയും കലാകാരന്മാരുടെയും കഴിവുകൾക്ക് ഇടം നൽകുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായി റേഡിയോ മലബാർ ശ്രോതാക്കളിലേക്ക് എത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് വാസുദേവ്. ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ മകളാണ് വർഷ രഞ്ജിത്ത്. വർഷ രഞ്ജിത്ത് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടിയാണ് പ്ലേബാക്ക് സിംഗിങ്ങിൽ. അപ്പം ഓണം ഞാനും കൂടെ കൊച്ചൊരു ഓണ പരിപാടിയുമായിട്ട് നമ്മളൊരു ഓണം ടോക്കും കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുറച്ച് പാട്ടുകളും എല്ലാമായി നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് വർഷ രഞ്ജിത്ത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെയാണ്. സോ ആദ്യം തന്നെ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു ഗൈസ്. അപ്പം ഞാൻ ഇനി എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു പ്ലേബാക്ക് സിംഗറാണ്. ഞാനൊരു 70+ ഫിലിംസിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഡിവോഷണൽസ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ആൽബംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ കുറേ കവേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് പീപ്പിൾ നോ മീ ആസ് എ കവർ സിംഗർ. പക്ഷേ അല്ല, ഞാൻ ആക്ച്വലി കുറേ ഒറിജിനൽസ് ഞാൻ പാടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ആൾ താങ്കിങ് മലബാർ റേഡിയോ FM ഫോർ ഗിവിങ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ യെസ്, എനിക്കിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയായിരുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഫോർ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ഫോർ ദി ഇയർ 2020. ഔസിപ്പറ്റൻ സാറിന് മ്യൂസിക്കിലായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയിരുന്നത്. സോ അപ്പോൾ ഗൈസ്, ഓണത്തിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ എന്താ പറയുക? എനിക്ക് പ്രത്യേകിച്ച് ഓണത്തിനെ പറ്റി പറയാൻ ഒന്നുമില്ല. അത് എൻ്റെ തെറ്റല്ല. കാര്യം ഞാൻ 12th വരെ ചെന്നൈയിലായിരുന്നു പഠിച്ചത്. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഡിഗ്രി ഇവിടെയാണ് ചെയ്തത്. കഴിഞ്ഞിട്ട് നിൽക്കുന്ന ലൈക്ക് നിൽക്കുവാണ് ഡിഗ്രി. അപ്പം നമ്മൾ ചെന്നൈയിൽ അറിയാമല്ലോ, അപ്പോൾ നമുക്ക് ഓണത്തിനാകപ്പാടെ ഒറ്റ ദിവസമാണ് നമുക്ക് ലീവ് കിട്ടുന്നത്. നമുക്ക് അവിടെ പൊങ്കലൊക്കെയാണ് ഭയങ്കര 10 ദിവസം ലീവും ഭയങ്കര ഫെസ്റ്റിവലും ഭയങ്കര സെലിബ്രേഷൻസും ഒക്കെ. പക്ഷെ നമുക്കിവിടെ അങ്ങനെ സെലിബ്രേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല, എന്താ പറയണ്ടേ, ചെന്നൈയിൽ ഈ ഓണത്തിൻ്റെ ഇതായിട്ട്. സോ എനിക്ക് കൂടുതൽ ഓണത്തിനെ പറ്റി പറയാൻ കാണത്തില്ല, അച്ഛന് കാണും. അപ്പം നമുക്ക് അച്ഛനടുത്ത് തന്നെ ചോദിക്കാം, എന്ത് പറയുന്നു, അതല്ലേ നല്ലത്? അപ്പം അച്ഛനടുത്ത് നമുക്ക് ചോദിക്കാം എന്താണ് കാരണം ഓണത്തിൻ്റെ ഒരു രീതി, എൻ്റെ സെലിബ്രേഷൻസും ഗെയിംസും അതും ഇതും ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പം മൂവിങ് ഓൺ ടു അച്ഛൻ, പറയൂ.
1: ഓ, പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആ സമയത്തുണ്ടല്ലോ, ഓണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സുഖമുള്ള ഒരു ഒരു എന്തുവാണ് പറയണ്ടത്. നമ്മുടെ ഓണപരീക്ഷ തീരുമ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ 10 ദിവസം ഓണവുമായിട്ട് അടിച്ച് പൊളിക്കുവാണ്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. ബ്രദർ എന്ന് പറയുന്നത് ഇപ്പം പ്ലേബാക്ക് സിംഗറും മ്യൂസിക് ഡയറക്ടറുമായ ശരത് ആണ് എൻ്റെ അണ്ണനാണ്. അപ്പം ഞങ്ങൾ ഈ എങ്ങനെ ഈ ഇപ്പം ഈ സമയത്തൊക്കെ ഓണം നമ്മുടെ ആ പരീക്ഷ തീർന്ന് ലീവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബഹളമായി പാട്ടായി. പിന്നെ നമുക്ക് ആ അന്നത്തെ കാലത്ത് മറ്റ് പുലികളിയും അതൊക്കെ ഇഷ്ടം പോലെ റോഡിൽ പല ഈ എന്തുവരെ പറയണ്ട, ഓരോ ഏരിയ ആളുകളാണ് മത്സരവും പുലികളി വടംവലി മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് ഒറ്റുപാടുണ്ട്. പക്ഷെ അത് അത്രയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ഇപ്പം കേരളത്തിൽ ഓണത്തിന് അത്ര വലിയ ഭയങ്കരമായ പ്രാധാന്യങ്ങളൊന്നുമില്ല. ഓണത്തിന് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റേത് അങ്ങനല്ല. കരടി കളി ഉണ്ടായിരുന്നു, രാത്രിയാകുമ്പം കരടി കളിയുണ്ട്. അത് പുള്ളരാമത്തം കരടിയായിട്ട് ഒരു പയ്യൻ ഡ്രസ് ഇട്ടിട്ട് കരടിയായിട്ട് ഭയങ്കര ഡാൻസ് കളിച്ചോണ്ട് വരും. അതിൻ്റെ കൂടെ ഒരു സായിപ്പുണ്ട് തൊപ്പിയൊക്കെ വെച്ച്. ആ സായിപ്പ് വന്ന് കരടിയെ വെടി വെച്ച് കൊല്ലും. അതുവരെ ഈ കരടിയുടെ ഡാൻസും നല്ല രസമാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് 6 മാമന്മാരുണ്ട്. ഈ മാമന്മാരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മാമന്മാർ പോയി വിളിച്ചോണ്ട് വരിക ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി. കരടിയെ എവിടെങ്കിലും പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി. പക്ഷെ ഭയങ്കര ആ ഒരു രസമൊന്നും ഇപ്പം ഇല്ലേ ഇല്ല. ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഞങ്ങൾ കുറച്ച് പാട്ടുകൾ പാടിത്തരാം കേട്ടോ.
2: ഏത് പാട്ടാണ് ആദ്യം പാടാൻ പോകുന്നത്?
1: ആദ്യം പാടാൻ പോകുന്നത് ഇപ്പം നമ്മൾ പഴയ കാലത്ത് ഓണത്തിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പഴയ കാലത്തിലുള്ള ഒരു പാട്ട് ഞാൻ പാടി, രവീന്ദ്രമാഷിൻ്റെ ഒരു പാട്ട് പാടി നമുക്ക് ഈ പുതിയ ഓണം നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ മോളെ, അപ്പം പാടാം. ഓണം പൊന്നോണം പൂമല പൊങ്ങും

0: ഇതൊക്കെയാണ് പഴയ നമ്മുടെ കാലത്തുള്ള ഓണപ്പാട്ടുകൾ. ഉത്രാട പൂനിലാവിവ അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് മോളെ, അടിപൊളി പാട്ടുകൾ. ആ പാട്ടുകളൊക്കെയാണ് ഓണത്തിൻ്റെ ശരിക്കുള്ള ഫീല് കിട്ടുന്നത്. മാമാങ്കം അടിപൊളി സോങ് ആയിരുന്നു. ആ ഇനി മോളുടെ വിശേഷങ്ങൾ പറയും.
1: എന്ത് ഓണവിശേഷം എന്താണ്? ആസ് യൂഷ്വൽ എന്താ പറയണ്ട, പൂക്കളിടുക, പിന്നെ സദ്യ കഴിക്കുക, ഇതൊക്കെയാണ്. വേറെ ഓണവിശേഷം നമുക്കിപ്പം നമ്മളൊരു സോങ് പാടി, അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ പാടിയൊരു പാട്ട് നമ്മുടെ ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കവർ സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭോപ്പാലിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഓണവിശേഷങ്ങൾ.
0: അപ്പൊ മക്കളൊരു പാട്ട് പാടി, അച്ഛൻ ചെയ്ത ഓണപ്പാട്ട് പാടി.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു.
1: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഓണം ഗാനോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിഷ്യനും ഇൻസ്ട്രുമെന്റിസ്റ്റുമായ രഞ്ജിത്ത് വാസുദേവും പ്രിയ ഗായിക വർഷ രഞ്ജിത്തും.
3: നമുക്ക് 2024 ഓണം സോങ് കേട്ടാലോ? ഇപ്പൊ നമ്മൾ മുന്നേ കേട്ട ഓണം സോങ് അച്ഛൻ തന്നെയാണ് കേട്ടോ ചെയ്തത്, ഞാൻ തന്നെയാണ് പാടിയത്. ഇനി നമുക്ക് 2024 ഓണം സോങ് കേൾക്കാം. ഈ 2024 ഇയറിലെ ഓണം സോങ് ചെയ്തേക്കുന്നത് അച്ഛൻ തന്നെയാണ്, പാടിയത് ഞാനും വല്യച്ഛനും കൂടെ ആണ് കേട്ടോ. അപ്പം ഇത്തവണ ഇപ്പം എൻ്റെ കൂടെ പാടാൻ പോകുന്നത് അച്ഛനാണ് മെയിൻ. റെഡി അച്ഛാ?
4: ഓക്കെ.

0: ഇതായിരുന്നു നമ്മുടെ 2024 ഓണം സോങ് ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ടാണ് നമ്മുടെ ഓണം സോങ്സ് ഒക്കെ നമ്മളിപ്പം പ്ലേ ചെയ്തത്. സോ ഇനിയിപ്പം നമ്മളുടെ ഒരു മ്യൂസിക്കൽ ജേർണിയെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാനിത് എപ്പോഴും അച്ഛൻ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്, എൻ്റെ പണ്ടത്തെ ഒരു രീതി എങ്ങനെയായിരുന്നു അച്ഛാ? ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു?
1: പണ്ടത്തെ രീതി ഭയങ്കര കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. നിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര നിനക്ക് ഭയങ്കര ദേഷ്യക്കാരി ആയതുകൊണ്ട് കൊച്ചും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പൊക്കി കളയും സ്റ്റുഡിയോയിൽ നിന്ന്. അതാണ് ഒരു കുഴപ്പം. അപ്പം ഇടയിലിടയിൽ നമ്മളിങ്ങനെ സംഗതി ഇങ്ങനെ പാടിക്കുമ്പോൾ അപ്പം അവിടെ വൃത്തിയായിട്ട് പാടിയാലും ഞാൻ അത് ഇനിയും റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം കൂടെ പാടിക്കും, ഉടൻ തന്നെ ദേഷ്യം വരും, കണ്ണ് ഉരുട്ടിയിട്ട് അതെന്താ ഞാൻ മുമ്പേ പാടിയത് കറക്റ്റല്ലേ, ഞാൻ പറഞ്ഞു അത് ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് കറക്റ്റ് ആക്കാം, എന്നാൽ ഞാൻ പോകുന്നു. അപ്പോഴേ തന്നെ ഇറങ്ങി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതാണ് ഇവള് ഭയങ്കര ഇതിൻ്റെ. പിന്നെ അവളെ റെക്കോർഡിംഗ് ഒക്കെ ഒറ്റയ്ക്ക് പഠിച്ചപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് ആ ഒരു വിഷയമില്ല, അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് പാടി റെക്കോർഡ് ചെയ്തോളും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് ഒരു ഒരു മോചനം കിട്ടി എനിക്ക്.
0: അല്ല, അപ്പാർട്ട് ഫ്രം മ്യൂസിക്, മ്യൂസിക് അല്ലാതെ അത് പറഞ്ഞപ്പോഴാണ് ഭയങ്കര ടഫാണ്. ഇവിടെ ഞാൻ വീട്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരു ലൈവ് ഒരു സംഭവം എടുക്കുകയാണെങ്കിലും ഭയങ്കര ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യും ഇവിടെ അച്ഛൻ ഭീകരമായിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു അമ്മ അമ്മയും അച്ഛനും ചേട്ടനൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, ചേട്ടനും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നു അമ്മ അത്രയും ക്രിട്ടിസൈസ് ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ക്രിട്ടിസൈസിങ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആക്ച്വലി നല്ല കാര്യമാണത്, ഒരു കാര്യം ആലോചിക്കുമ്പോൾ. കാരണം നമ്മളൊരു സോങ് എത്രത്തോളം ബെസ്റ്റ് വേർഷനാണ് അച്ഛനും ഇപ്പം ചേട്ടനാണല്ലോ അമ്മയാണല്ലോ ഒക്കെ നമ്മളിങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സെഷൻസ് എന്ന് പറയുമ്പം ഹെഡ്സെറ്റ് എടുത്ത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്നു, ഞാൻ വരുന്നില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പം പിന്നെ അച്ഛന് ദേഷ്യപ്പെടും, പിന്നെ അച്ഛൻ പിന്നെ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് വരും, പോട്ട് മക്കളെ സാരമില്ല പോട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് തഞ്ചത്തി എന്നെ എടുത്ത് പാടിപ്പിക്കുന്ന ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ എനിക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് അത് തന്നെയാണ്. എപ്പോഴും അടിയാണ്, ഒരു റെക്കോർഡിംഗ് പോലും ഇല്ല ഞാനും അച്ഛന് സന്തോഷത്തോടെ ഇരുന്ന് ചെയ്തിട്ടുള്ളത്, എപ്പോഴും അടിയാവും. അത് നമ്മൾ ഈ ചെറിയ ചെറിയ വാക്ക് ലൈക് തർക്കങ്ങൾ വരുമല്ലോ. ഇപ്പം ഞാൻ പറയാം അച്ഛൻ ഇങ്ങനെ ഞാൻ പാടാം, അപ്പം അച്ഛൻ പറയും ഇല്ല അതങ്ങനെ പാടുക, ഒരു ഫീലും ഇല്ല നീ ഇങ്ങനെ പാടും. അപ്പം അച്ഛൻ അത് പാടും, അപ്പം എനിക്കത് ഇതാവും, അതെന്താ ഞാൻ പാടി എന്താ അച്ഛനത് അഗ്രി ചെയ്യാത്ത എന്താ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അടി തുടങ്ങുന്നതാണ്. സോ അതാണ് നമ്മുടെ ഇവിടുത്തെ മ്യൂസിക്കലി ഉള്ള ഇങ്ങനെ റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ ഇങ്ങനെയാണ് എപ്പോഴും വീട്ടിൽ.
1: പിന്നെ അതെല്ലാം നമ്മുടെ ഈ ട്രെയിനിങ്ങും അവൾക്ക് എങ്ങനെയാണ് ഫീലിലൂടെ പാടേണ്ടത് എല്ലാം ഞാൻ ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് അവൾക്കൊരു അവാർഡ് കിട്ടാനുള്ള ഒരു കാരണം ഉണ്ടായത്. കാരണം അത്രയും നമ്മൾ മോളെ ഇങ്ങനെ പാടിയാലേ ജനങ്ങളുടെ ഉള്ളിലെത്താത്തുള്ളൂ സോങ്. അല്ല നമ്മൾ ഒരു പാട്ട് എങ്ങനെ ചുമ്മാ അങ്ങ് പാടിയാൽ ഒരു പാട്ട് പാടി അങ്ങ് തീർക്കാം, അതല്ല പാട്ട് അതിൻ്റേതായ ഫീലിൽ നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യുന്നതിന് ഒരിത് വേണം. ഒന്നാമത്തെ കാര്യം ഒരു മ്യൂസിക് ചെയ്ത വെച്ചേക്കുന്ന സാധനമായതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇമ്പ്രവൈസേഷൻ ഒരുപാട് ചെയ്താൽ ആ പാട്ടിനെ നശിപ്പിക്കുന്നതിനെക്കാട്ടി ഭയങ്കരമായിട്ട് കുളം കുത്തിപ്പോവും. അതുകൊണ്ട് മിനിമം ഇമ്പ്രവൈസേഷനിൽ ആ പാട്ടിന് ഏതാണോ ഫീൽ വേണ്ടതെന്ന് അത്രയേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്ത മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത. എന്നാൽ പിന്നെ പുള്ളി ഇപ്പം എൻ്റെ അണ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പ്രവൈസേഷൻ്റെ കടൽ പോലെ കിടക്കും, എന്ത് വേണേലും പാടും. പക്ഷേ അങ്ങനെ അണ്ണൻ അത് ചെയ്യുന്നില്ലല്ലോ. ആവശ്യത്തിനുള്ള സാധനം മാത്രമേ നമ്മൾ പാടാവുള്ളൂ, അതൊരു ധർമ്മമാണ്. പിന്നെ മോള് കുഴപ്പമില്ല, മോളെ അവളെ നമ്മൾ ഇപ്പം അവൾ നല്ല മിടുക്കിയായി, അവളെല്ലാ ഇൻസ്ട്രുമെൻറ്റും കൂടെ വായിക്കും. യുക്കലേലി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൽ സത്യം ഒറ്റയ്ക്ക് തന്നെ പഠിച്ചതാണ്, അവൾ വൃത്തിയായിട്ട് വായിക്കും. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി ഇപ്പം ഞാൻ അവളെ കൊണ്ട് വായിപ്പിക്കാം.

അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫിലിമിൽ പാടി എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സോങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. അപ്പോൾ ഈ സോങ് ആക്ച്വലി മ്യൂസിക് ചെയ്തേക്കുന്നത് ഔസേപ്പത്തൻ സാറാണ്. എൻ്റെ 13-ാമത്തെ വയസ്സിലാണ് ഞാൻ പാടിയത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് ഔസേപ്പത്തൻ സാറിൻ്റെ അടുത്ത് നാളിലും. ഇപ്പം ആ ഒരു റെക്കോർഡിംഗ് സെഷൻ അടിപൊളിയായിരുന്നു ആ ഒരു ഏജിൻ്റെ. പിന്നെന്താണ്, എനിക്ക് ആ അവാർഡ് ആക്ച്വലി കിട്ടിയത് എൻ്റെ 20-ാമത്തെ വയസ്സിലാണ്. കാര്യം ഇപ്പം ഒരു 3-4 വർഷമൊക്കെ ഇങ്ങനെ ഒരു ഡിലേ ഉള്ളൊരു സംഭവമാണ് നമുക്ക് ചെന്നൈയിൽ അവാർഡ്സ്. ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു പീരീഡ് കഴിഞ്ഞിട്ടേ തരാറുള്ളൂ. അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഈ സോങ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് പാടാം.

നമുക്കിനി കുറച്ച് സിനിമാ വിശേഷങ്ങളാവാം കേട്ടോ. ഇപ്പം നമ്മുടെ ആദ്യത്തെ സോങ് സിനിമാ വിശേഷങ്ങളിൽ പിന്നെ പാടുന്ന ആകായം മേലിയ സോങ് ആണ്, ഫ്രം ദി ഫിലിം തായ്നിലം. അപ്പോൾ ആ സോങ്ങിനാണ് എനിക്ക് ആക്ച്വലി അവാർഡ് കിട്ടിയത്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ഫീമെയിൽ പ്ലേ ബാക്ക് സിംഗർ ഫോർ ദി ഇയർ 2020. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫിലിമിൽ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. സോ അപ്പോൾ എനിക്കിപ്പം മൈൻഡിൽ വരുന്നൊരു സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപിസുന്ദർ സാറിന് ഞാൻ പാടിയ ജീവൻ എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാൻ പാടിയൊരു സോങ് ആണ്, മതിലേഖ മാഞ്ഞു മാനം എന്നൊരു സോങ്ങാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേർ പാടാം.

0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഓണം ഗാനോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മ്യൂസിഷ്യനും ഇൻസ്ട്രുമെന്റിസ്റ്റുമായ രഞ്ജിത്ത് വാസുദേവും പ്രിയ ഗായിക വർഷ രഞ്ജിത്തും.
2: ഇനി അടുത്തത് സുലേഖ മഞ്ജലിൽ ഞാൻ പാടിയ ജിൽ ജിൽ ജിൽ എന്ന് പറഞ്ഞൊരു സോങ് ആണ്. ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര ഫേമസ് ആയ സോങ് ആണ്. വിഷ്ണു ചേട്ടനാണ് മ്യൂസിക്, വിഷ്ണു വിജയ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പാടാം. ആരാ

സോങ് ഇത്ര ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മൊത്തം പാടിയത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഔസേപ്പച്ചൻ സാറിന് തന്നെ ഞാൻ പാടിയ ഒരു വേറൊരു ഫിലിമാണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം, സ്റ്റാറിങ് അനശ്വര രാജൻ. അതിൽ രണ്ട് സോങ് ഞാൻ പാടിയായിരുന്നു, ഒരെണ്ണം ടൈറ്റിൽ സോങ്ങും ഇന്നൊരെണ്ണം നമ്മുടെ മെയിൻ സോങ് ഫിലിമിൻ്റെ. ആക്ച്വലി ആ സോങ്ങിനെ പറ്റി പറയുമ്പം വലത് ചെവിയിൽ നിന്നാണ് കേട്ടോ സോങ്ങിൻ്റെ പേര്. അത് ആക്ച്വലി ഞാൻ നോമിനി ആയിരുന്നു നാഷണൽ അവാർഡ്സിൻ്റെ ആ ഒരു ഇയറിൽ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വേണ്ടി വലത് ചെവിയിൽ സോങ്ങിനെ പാടാം.

0: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം.
1: സംഗീത സംവിധായകനായ രഞ്ജിത്ത് വാസുദേവും മകൾ യുവഗായിക വർഷ രഞ്ജിത്തും ചേർന്നൊരുക്കുന്ന ഓണം ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: സോ ലവാംഗിൽ തന്നെ വേറൊരു സോങ് ഞാൻ പാടിയതും കൂടെ പാടാം.

ഇതാണ് സോങ്. ഇത് എന്നെ തെലുങ്ക് ഞാൻ പാടിയിരുന്നു. മഹാരാജുവേ ബംഗാരു വന്നേ മനസ്സൂനിതേനയ്യ എന്ന് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. സോ തമിഴില് ദ നെയിം ഓഫ് ദ ഫിലിം ഇസ് പൊൻമാണിക്കവീൽ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു തെലുഗു കൃഷ്ണ മനോഹർ ഐ പി എസ് എന്നാണ്.

0: സോ ഇനി അടുത്ത ഒരു സോങ്ങിലേക്ക് നമുക്ക് വരാം. വിദ്യാസാഗർ അങ്കിളിന് ഞാൻ എൻ്റെ 6.5 വയസ്സിൽ പാടിയിട്ടുണ്ട്. ഒരു 13 ആ ഒരു വയസ്സിൽ ഞാൻ പാടിയിട്ടുണ്ട്. സോ 6.5 വയസ്സിൽ പാടിയ ഫിലിമിൻ്റെ പേര് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫിലിമാണ് കുഞ്ചാക്കോ ബോബൻ സാറിൻ്റെ. സോ അതിൽ ഞാൻ പാടിയത് ടൈറ്റിൽ സോങ് ആണ്,
1: മാനം കരുകടേ
0: എന്ന് പറഞ്ഞൊരു സോങ് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു അടിപൊളി സോങ് ആണ്. സോ ഗൈസ്, വിദ്യാസാഗറിൽ തന്നെ ഞാൻ വേറൊരു പാട്ട് ഞാൻ പാടിയതെന്ന് പറഞ്ഞത് ചെല്ലമ്മ ചെല്ലം എന്ന സോങ് ആണ്, ഫോർ ദി ഫിലിം ആരുദ്ര. ഒരു വെരി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മൂവിയാണ്. കാരണം എൻ്റെ സ്റ്റോറിയാണെങ്കിൽ അടിപൊളി സ്റ്റോറിയാണ്. ഐ എം സജസ്റ്റിംഗ് എവറിബഡി ടു വാച്ച് ഇറ്റ്. യൂട്യൂബിലൊക്കെ ഉണ്ട്. സോ ഡു വാച്ച് ഇറ്റ് ആൻഡ് ഓൾസോ ലിസൺ ടു മൈ സോങ്. സോ അതിൽ പാടിയ സോങ് വന്നിട്ട് ഡ്യുവറ്റ് ആണ്, കാർത്തിക് സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടിയത്. അപ്പോൾ അത് നിങ്ങൾക്കുണ്ട് രണ്ടുപേർ പണം.

സോ ഞാൻ നെക്സ്റ്റ് പാടിയത് അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞൊരു റീസെൻ്റ്ലി ഞാൻ പാടിയൊരു ഫിലിമാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് ബിബിൻ അശോക് ചേട്ടനാണ്. ഒരു ബ്യൂട്ടിഫുൾ ലവ് സാഡ് മെലഡിയാണ്, ഒരു മെലങ്കോളിക് ട്രാക്കാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടാം.

ഇങ്ങനെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. സോ നമ്മൾ ഫിലിമിൽ ഞാനിപ്പം ആർക്കൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. സോ ഒന്ന് സുരേഖ മഞ്ചൽ, പിന്നെ ചാരുലത, അതിൽ നാല് ലാംഗ്വേജ് ഞാൻ പാടിയിട്ടുണ്ട്. 6 വയസ്സിലാണ് പാടിയത്. പിന്നെ പുള്ളിപ്പുലികളെ മാട്ടിലും കുട്ടി, അതും 6 വയസ്സിൽ പാടി. പിന്നെ പൊന്മാണിക്ക വേൽ, കൃഷ്ണ മനോഹർ IPS, പിന്നെ തായ്നിലം, വാങ്ക്, ഇപ്പം ഈ ഫിലിംസൊക്കെ ഞാൻ പാടിയതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടി കേൾപ്പിച്ചതാണ്. പിന്നെ ഞാൻ അല്ലാതെ പാടിയ ഫിലിംസ് ട്രാഫിക് രാമസ്വാമി, പണ്ണിക്കുട്ടി എന്നൊരു ഫിലിം, പിന്നെ സെമ്മരിയാട്, അത് അച്ഛൻ മ്യൂസിക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ജീവൻ ഗോപിസുന്ദർ സാർ ഞാൻ പാടിയത്. അങ്ങനെ കുറേ ഫിലിംസ് ഞാൻ പാടി കേട്ടോ. ഞാൻ ചെറുതിലെ തൊട്ട് ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വരാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല ഇത് ഇന്ന സോങ് ആണ് എന്നുള്ളതാണൊക്കെ. കാരണം പണ്ട് തൊട്ടേ ഒരു 3 വയസ്സ് തൊട്ടേ ഞാൻ പാടി തുടങ്ങിയതാണ് ഫിലിംസിൽ. സോ ഇനി നമുക്ക് സീരിയൽ വിശേഷങ്ങൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാനമ്പാടി സീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് മ്യൂസിക് MJ ചന്ദ്രൻ സാറാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ടൈറ്റിൽ സോങ് ഒഴിയ ബാക്കിയുള്ള എല്ലാ സോങ്സും ഞാനാണ് പാടിയത്. ഒരു 40-45 സോങ്സ്, അതിലും അതിൻ്റെ തന്നെ റീമേക്ക് തമിഴിലും മൗനരാഗം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫിലിം സോങ്സും ഉണ്ടായിരുന്നു, രാരാ സാറിൻ്റെ സോങ്സും, അങ്ങനെ ഒറിജിനൽസും, അങ്ങനെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. അപ്പം അതിലെ ഒരു 2 സോങ്സ് ഞാൻ നിങ്ങൾക്ക് വഴി പാടാം.

ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങളും പാട്ടും. ഇനിയും നമുക്ക് ലാസ്റ്റ് ഒരു ഓണപ്പാട്ടോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വാ മോളെ.

0: ഹാപ്പി ഓണം എവ്രിവൺ. ഈ ഒരു ഓണം എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരട്ടെ.
1: മലബാർ റേഡിയോ എഫ് എം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ 1000 നന്ദി. കാരണം ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാട്ടുകളും എല്ലാം കേട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരു വട്ടം കൂടെ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.

മനോഹരമായ ഓണപ്പാട്ടുകളിലൂടെ നമ്മെ പഴയകാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രിയ കലാകാരന്മാരായ രഞ്ജിത് വാസുദേവിനും വർഷ രഞ്ജിത്തിനും നമ്മുടെ ഏവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങളുമായി ഇവർക്ക് നമ്മുടെ മുന്നിൽ എത്താൻ സാധിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണ ആശംസകൾ. നന്ദി, നമസ്കാരം.

ഓണം ഗാനോത്സവം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജ.

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 11, ഹിജ്റാവർഷം 1448 റബീ ഉൽ അവൽ 14, ശകവർഷം 1948 ഭാദ്രം 5, 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച. ഏവർക്കും അവിട്ടം ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.